ആകാശവാണി കവർത്തി മീഡിയം വേവിൽ 260.4 മീറ്റർ 1182 കിലോഹെർട്സ്. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം നസീബുദ്ദീൻ ബണ്ടംപള്ളി. ഇന്ന് ശകവർഷം 1947 ജ്യേഷ്ഠം 21. മലയാള വർഷം 1201 ഇടവം 28. 2026 ജൂൺ 11 വ്യാഴാഴ്ച. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 21 മിനിറ്റ് 5 സെക്കൻഡ്.

കവർത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: ആദ്യം വത്സമ്മ പോൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ടുകളും ദ്വീപവിശേഷവും സേവന വാർത്തകളും. 7:35 പാട്ടം വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും 7:45 ആയിഷ മറിയം കൽപ്പേനി പങ്കെടുക്കുന്ന ഇമ്മണി വലിയ ലോകമെന്ന പരിപാടിയും, തുടർന്ന് 8:30 മുതൽ 9 മണിവരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്നീ നിലയത്തിലൂടെ കേൾക്കാവുന്നതാണ്.

കാലാവസ്ഥാ അറിയിപ്പുകൾ. ലക്ഷദ്വീപിൽ ഇന്ന് ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. മഴയ്ക്കും സാധ്യതയുണ്ട്. ലക്ഷദ്വീപിൽ ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. വിവിധ ദ്വീപുകളിൽ രേഖപ്പെടുത്തിയ താപനില: അഗത്തി കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. അമിനി കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. മിനിക്കോയ് കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനിയൊരു ഭക്തിഗാനം കേൾക്കാം.

ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാതബേരി തിരുവനന്തപുരം റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി 6:55 തുടർന്ന് കേൾക്കാം.

ആകാശവാണി സമയം 6:30. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും ഈ മാസം 15 മുതൽ കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര അനുവദിക്കുന്ന പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്ന ഇന്ദിര ഗ്യാരന്റിയുടെ ഭാഗമായി നടപ്പാക്കുന്ന പദ്ധതിക്ക് പ്രിയദർശിനി എന്ന് പേര് നൽകാനും തീരുമാനിച്ചു. സ്റ്റേറ്റ് അറ്റോർണിയായി അഡ്വക്കേറ്റ് അനൂപ് വി നായരെ നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. വൈദ്യുതി ലൈനിന് അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് ഉടമകളെ നോട്ടീസ് നൽകി അറിയിക്കണമെന്ന് കെ സി ബിയിലെ ഡയറക്ടർമാരുടെയും മുതിർന്ന

ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ മന്ത്രി സണ്ണി ജോസഫ് നിർദ്ദേശിച്ചു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ നിപ ലക്ഷണങ്ങളോടെ ചികിത്സ തേടിയയാൾക്ക് പ്രാഥമിക പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചു. പശ്ചിമേഷ്യയിൽ യുഎസ് ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ ഒമാൻ തീരത്ത് യുഎസ് നാവികസേനയുടെ മിസൈൽ ഏറ്റ് ചരക്കു കപ്പലിന് തീപിടിച്ചു. കപ്പലിലെ 24 ഇന്ത്യൻ നാവികരിൽ 3 പേരെ കാണാതായെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രശസ്ത തമിഴ് സംവിധായകൻ കെ ഭാരതി രാജ 84 വയസ്സ് അന്തരിച്ചു. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് മത്സരങ്ങൾക്ക് നാളെ ഇംഗ്ലണ്ടിൽ തുടക്കം. ഇന്ത്യൻ സമയം 11 നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും.

0: ഇനി പന്തുരുളാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. ലോക കായിക മാമാങ്കങ്ങളിൽ ഏറ്റവും ആവേശകരമായ ഫിഫ ലോകകപ്പിന് ഇന്ന് രാത്രി തിരി തെളിയുകയാണ്. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ മൂന്ന് രാജ്യങ്ങൾ സംയുക്തമായാണ് കപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. മെക്സിക്കോ സിറ്റിയിലെ ചരിത്രപ്രസിദ്ധമായ എസ്റ്റാഡിയോ അസ്റ്റേക്ക സ്റ്റേഡിയത്തിലാണ് മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ഉദ്ഘാടന മത്സരം. നമ്മുടെ നാട്ടിലും നഗരങ്ങളിലും ഇതിനകം തന്നെ മെസ്സിയുടെയും നെയ്മറുടെയും ക്രിസ്ത്യാനോയുടെയും എംബാപ്പയുടെയും കൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ നിറഞ്ഞുകഴിഞ്ഞു. കാൽപന്തിന്റെ ഈ മഹാവിസ്മയത്തെ നമ്മുടെ നാട് വരവേൽക്കുന്നത് എങ്ങനെയാണ്? ആദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ഈ പുതിയ ലോകകപ്പ് ഫോർമാറ്റിന്റെ ഘടനയെക്കുറിച്ചും ഗ്രൂപ്പ് മത്സരങ്ങളിലെ അപ്രവചനീയതയെക്കുറിച്ചും മുതിർന്ന കായിക മാധ്യമ പ്രവർത്തകൻ പ്രവീൺ ചന്ദ്രൻ.
1: 2026 വേൾഡ് കപ്പിന്റെ സവിശേഷത അതിൽ പങ്കെടുക്കുന്ന ടീമുകളുടെ എണ്ണം തന്നെയാണ്. 40 ടീമുകളാണ് ഇക്കുറി ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. ഈ ടീമുകളെ 12 ഗ്രൂപ്പുകളായി വേർതിരിച്ചാണ് ലീഗ് മത്സരങ്ങൾ നടക്കുന്നത്. ഇതിൽ നിന്ന് ഗ്രൂപ്പ് വിന്നറും റണ്ണറപ്പും പിന്നെ മികച്ച 8 ടീമുകളാണ് നോക്കൌട്ട് റൌണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നത്. ഗ്രൂപ്പുകൾ നോക്കുമ്പോൾ പ്രെഡിക്റ്റബിലിറ്റിയാണ് ഈ ടൂർണമെന്റിനെ നശിപ്പിക്കാൻ പോകുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഗ്രൂപ്പുകളെ എടുത്തു നോക്കിയാൽ എല്ലാ ഗ്രൂപ്പുകളിലും 2 വീക്ക് ടീംസ് ആണ് കാണപ്പെടുന്നത്. ഇപ്പം 2 സ്ട്രോങ് ടീംസും 2 വീക്ക് ടീംസും എല്ലാ ഗ്രൂപ്പുകളിലും ഉണ്ട്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ നമ്മൾ കാണുന്നത് പോലെ ഒരു ടഫ് ഗ്രൂപ്പ് ഈ ടൂർണമെന്റിൽ ഇല്ല തന്നെ പറയാം. പിന്നെ നമുക്ക് ആർഗ്യുമെന്റ് സേക്കിന് വേണ്ടി നമുക്ക് പറയാം ഗ്രൂപ്പ് ഡിയിലാണ് USA, പാരാഗ്വേ, ഓസ്ട്രേലിയ, ടർക്കി പറയുന്ന ഗ്രൂപ്പ് ഡി ആണ് ഒരു ടഫ് ഗ്രൂപ്പ് എന്ന് പറയാം. കാരണം അതില് USA ഓസ്ട്രേലിയയും ടർക്കിയും അവരുടെ റാങ്കിങ്സ് ഓൾമോസ്റ്റ് സമസമമാണ്. പക്ഷെ അവിടെയും പാരാഗ്വേ വീക്കാണ്. ഈ ഒരു ടൂർണമെന്റിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് റൗണ്ട് മാച്ച് ഭയങ്കരമായിട്ട് പ്രെഡിക്റ്റബിൾ ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വൺ സൈഡും ഡിഫൻസീവ് കളികൾ നമുക്ക് ഏറെ കുറെ കാണാൻ സാധിക്കും. ഇപ്പോൾ ബ്രസീൽ ക്രുസേറിയ എന്ന് പറഞ്ഞ ഡെബ്യൂട്ടൻ രാജ്യമേ ഏറ്റുമുട്ടുമ്പോൾ നമുക്ക് ഊഹിക്കാനുള്ള ആരാണ് ജയിക്കാൻ പോകുന്നത് ബ്രസീൽ. അപ്പോൾ ഒന്നുകിൽ ആ ഒരു മത്സരത്തിൽ നമുക്ക് ഗോൾ വർഷം കാണാം, അല്ലെങ്കിൽ ക്രുസേറിയ ഭയങ്കര ഡിഫൻസീവായിട്ട് കളിക്കും. അതുപോലെ തന്നെ ബ്രസീലും ഹെയ്ത്തിയുമായിട്ടുള്ള മത്സരവും ക്രുസേറിയയും ജർമ്മനിയും തമ്മിൽ നടക്കുന്ന മത്സരം, ഈ രണ്ട് മത്സരങ്ങളിൽ തന്നെ നമുക്കൊരു ആസ്റ്റിക്കായിട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ ഈ മത്സരങ്ങളിൽ രണ്ട് കാര്യങ്ങളാണ് സാധ്യത. ഒന്നുകിൽ ഒരു ഗോൾ വർഷം കാണാം, ഇല്ലെങ്കിൽ ഈ രണ്ട് മത്സരങ്ങളിലും ജർമ്മനിന്റെയും ബ്രസീലിന്റെയും എതിരാളികൾ ഡിഫൻസീവായി കളിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഒരു കാര്യം നോക്കേണ്ടത് കഴിഞ്ഞ 2 വേൾഡ് കപ്പിലും ജർമ്മനി ക്വാളിഫൈ ചെയ്തില്ല. ജർമ്മനി പഴയ ചാമ്പ്യൻസ് ആണ്, അവർക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇക്കുറി അങ്ങനെ ഒരു അപ്സെറ്റ് നടക്കുമോ എന്ന് സംശയം തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ ഫോർമാറ്റ് സ്ട്രോങ് ടീംസിന് വളരെ അനുകൂലമായിട്ടാണ് ഈ ടൂർണമെന്റിലുള്ളത്. ഇപ്പോൾ ഒരു മത്സരം തന്നെ അവര് തോൽക്കുകയോ അല്ലെങ്കിൽ ഡ്രോ പിടിക്കുകയോ ചെയ്താൽ അടുത്ത മത്സരം ജയിച്ചാൽ മാത്രം മതി. അപ്പോൾ ടീംസ് പെർസെന്റേജ് ഫുട്ബോൾ, സ്ട്രോങ് ടീംസ് പെർസെന്റേജ് ഫുട്ബോൾ കളിക്കാനുള്ള സാധ്യത വളരെയുണ്ട്. അത് ഈ ടൂർണമെന്റിന്റെ നിലവാരത്തെ വളരെ അധികം ബാധിക്കാൻ സാധ്യതയുണ്ട്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വീക്കർ ടീംസ് ഡിഫൻസീവായിട്ട് കളിക്കുകയും കൗണ്ടർ അറ്റാക്ക് വഴി ഗോൾ നേടാനും സാധിക്കും. അപ്പൊ ഇതൊക്കെ ഒരു പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സംഭവമായി ലീഗ് മാച്ചസ് മാറാൻ വളരെ സാധ്യതയാണ്. അത് ഈ ടൂർണമെന്റിന്റെ നിലവാരത്തെ വളരെ അധികം ബാധിക്കാനും പ്രേക്ഷകരെ നിരാശപ്പെടുത്താനും സാധ്യതയുണ്ടെന്നാണ് നമ്മൾ വിലയിരുത്തുന്നത്. സ്ട്രോങ് ടീംസ് ഒരു ജയവും ഒരു വിന്നും മതി. ചില ഗ്രൂപ്പുകളിൽ ചിലപ്പോൾ 2 ഡ്രോ മതിയായിരിക്കും അവർക്ക് ക്വാളിഫൈ ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ വേൾഡ് കപ്പിൽ കാണുന്നത് പോലെ അത്ര ഒരു എക്സൈറ്റിംഗ് വേൾഡ് കപ്പ് ആയിരിക്കില്ല ഇക്കുറി എന്നാണ് എന്റെ വിലയിരുത്തൽ.
0: വ്യത്യസ്ത രാജ്യങ്ങളിലെ കളിസ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നത് കളിക്കാരുടെ കായികക്ഷമതയെ എങ്ങനെ ബാധിക്കും?
2: തീർച്ചയായിട്ടും നമുക്ക് ഇതിനനുസരിച്ചുള്ള പരിശീലന ക്രമങ്ങൾ ടീമുകൾ തയ്യാറെടുക്കും. അതാണ് ലോകകപ്പ് പോലൊരു വേദിയിൽ ഏത് പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള പ്രിപ്പറേഷൻ അവർ എടുത്തിട്ടുണ്ടാകും.
0: മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും സന്തോഷ് ട്രോഫി കേരള ടീമിന്റെ സഹപരിശീലകനുമായ എബിൻ റോസ്,
2: സമാനമായ കാലാവസ്ഥകളിലും സാഹചര്യങ്ങളിലും അവർ പരിശീലിക്കുകയും ഒപ്പം തന്നെ അതിനനുസരിച്ചുള്ള ഇന്നത്തെ ആധുനിക ടെക്നോളജി ആയിരുന്നാലും നമുക്കറിയാം വേഗതയേറിയ സഞ്ചരിക്കാനുള്ള മാർഗങ്ങളൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഇത്രയും ദൂരം കവർ ചെയ്യുക എന്നുള്ളൊരു ബുദ്ധിമുട്ടായിട്ട് മാറുകയല്ല. സ്വാഭാവികമായിട്ടും ഇതിനൊക്കെ ഒരു ലോക ഫുട്ബോളിലെ രാജ്യങ്ങളാകുമ്പോൾ അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പിനും സൗകര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ടാവും. പ്രത്യേകിച്ചും അമേരിക്ക പോലുള്ള വളരെ അഡ്വാൻസ്ഡ് ആയ കൺട്രി ആയതുകൊണ്ട് തന്നെ അവർക്കതൊരു അഭിമാന പ്രശ്നമായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവരൊരു അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തു. അതുകൊണ്ട് അത് കളിക്കാരെയോ കളിയോ ബാധിക്കുന്ന എന്റെ അഭിപ്രായത്തിൽ ഇല്ല എന്ന് തന്നെ പറയാൻ കഴിയും.
0: ലോകകപ്പ് ആവേശം ഉൾക്കൊണ്ട് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളും സ്പോർട്സ് കൌൺസിലും ചേർന്ന് ഒരുക്കുന്ന വലിയ സ്ക്രീനിംഗ് സൌകര്യങ്ങളെക്കുറിച്ച് കേരള ഫുട്ബോൾ ഫെഡറേഷൻ മുൻ അംഗം അക്ബർ KT.
3: വേൾഡ് കപ്പ് നടക്കുന്നപ്പോ കേരളത്തിലെ എല്ലാ ജില്ലകളിലും, പ്രത്യേകിച്ച് മലബാർ ഏരിയയിലെ മലപ്പുറത്ത് ആണെങ്കിലും കോഴിക്കോടാണെങ്കിലും മലപ്പുറത്ത് ഭയങ്കര വരവേൽപ്പ് നടക്കും. പ്രമുഖ രണ്ട് ടീമുകളുടെ പേരുകളാണ് ഭയങ്കര ഇതില്ലേ, ബ്രസീലും അർജന്റീനയും. കളികൾ കാണാനുള്ള സൗകര്യങ്ങൾ പലരും ചെയ്ത് കൊടുക്കുന്നുണ്ട്, പല സ്ഥലത്ത് വെച്ചിട്ട്. ഈ രാത്രികളിലാണല്ലോ ഫുട്ബോൾ നടക്കുന്നത്, രാത്രി ഇപ്പോ ഒരു അർദ്ധരാത്രിയിലൊക്കെ പുലർച്ചെയൊക്കെയാണ് കളികൾ നടക്കുന്നത്. അപ്പൊ അതിനുള്ള സൗകര്യം സ്ക്രീന് വെച്ചിട്ട് കുട്ടികളെ വളരെ സംഘടിപ്പിച്ച് പല ക്ലബുകളുടെ ആഭിമുഖ്യത്തിലും പല സംഘടനയുടെ ആവശ്യത്തിലും നടക്കുന്നുണ്ട്, പലർക്കും ഉണ്ട്. ഇനി ഒരു ഉത്സവം തന്നെയാണ് നാളെ മുതൽ രാത്രി തുടങ്ങിയാൽ ഫൈനൽ വരെയുള്ള ഒരു ആരവാണ്. ഏത് ടീം ഫൈനലിൽ വരും, ആരാധകർ അധികമുള്ളത് ബ്രസീൽ അർജന്റീന എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ മറ്റ് ടീമുകൾ പ്രതീക്ഷാത്തൊരു വരും ടീമുകളിലും തന്നെ പല പ്രവചനവും കേൾക്കുന്നുണ്ട്.
0: തങ്ങളുടെ പ്രിയപ്പെട്ട ടീമുകൾക്കായി ഇത്തവണ നാട്ടിൻപുറങ്ങളിൽ ഒരുക്കിയിട്ടുള്ള വിപുലമായ ആഘോഷങ്ങളെക്കുറിച്ച്
4: കേരള സ്പോർട്സ് അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് മുസ്തഫ പട്ടർകുളം. വേൾഡ് കപ്പ് അമേരിക്കയിലാണ് നടക്കുന്നതെങ്കിലും, അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ മൂന്ന് രാജ്യങ്ങളിലാണ് നടക്കുന്നതെങ്കിലും, മലബാർ ഏരിയയിൽ അതിന്റെ അമേരിക്കയിലും അല്ലെങ്കിൽ വേൾഡ് കപ്പ് നടക്കുന്ന രാജ്യത്തിലേറെ ആരാധകരുള്ളത് മലബാർ ഏരിയയിലാണെന്നുള്ളത് ഒട്ടും തർക്കമില്ല. കോങ്ങാട് നടന്ന സ്ഥലത്ത് വലിയ ഒരു ഫ്ലക്സ്, 180 വലുപ്പമുള്ള ഒരു ഫ്ലക്സ് അർജന്റീനക്കാർ പൊക്കിയപ്പോ തൊട്ട ദിവസം തന്നെ ബ്രസീലുകാർ ഒന്നും മോശമാക്കാതെ 190 മാറ്റി. അതിനുശേഷം മറ്റൊരു സ്ഥലത്ത് 300 ഫ്ലക്സ് അർജന്റീന പൊക്കുമ്പോ ബ്രസീലുകാർ 350. സ്പോർട്സ് ആണ് ലഹരി എന്ന ഒരു മുദ്രാവാക്യവുമായി മുന്നോട്ട് പോകുന്നതിന്റെ കാരണം അതാണ്.
0: ഇത്തവണ ലോകകപ്പ് ഫുട്ബോളിൽ നമുക്ക് മലയാളികൾക്ക് അഭിമാനമായ ഒരു താരവും കളിക്കുന്നുണ്ട്.
5: ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പ് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, അത് ഈ രാജ്യങ്ങളിൽ നടക്കുകയാണ്.
0: മുൻ ഇന്റർനാഷണൽ ഗോൾ കീപ്പറും പരിശീലകനുമായ വിക്ടർ മഞ്ഞില,
5: ഇപ്പോഴത്തെ ഈ പുതിയ ഈ സാഹചര്യത്തിൽ നടക്കൂ അല്ലെങ്കിൽ അതിന് തടസ്സങ്ങൾ ഉണ്ടാവുന്നൊക്കെ നമ്മൾ ഒരുപാട് പേര് ആശങ്ക തോന്നുന്നുണ്ട്. പക്ഷേ എന്തായാലും ഈ പ്രാവശ്യം അത് കളി തുടങ്ങിയാണ്. അപ്പൊ അതിന് തീർച്ചയായിട്ടും അതില് നമുക്ക് എല്ലാവരും തന്നെ മലയാളികളൊക്കെ തന്നെ വളരെ ആകാംക്ഷയോടെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഫുട്ബോൾ കാണികളൊക്കെ തന്നെ അത് ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മത്സരങ്ങൾ വരാൻ പോകുന്നു. നമുക്കറിയാം 48 ടീമുകളാണ് പങ്കെടുക്കുന്നത്. അതില് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറഞ്ഞാല് എന്റെ ശ്രദ്ധ കൂടുതൽ ആവശ്യമെന്നുണ്ടെങ്കിൽ നമ്മൾ 140 ജനങ്ങളുടെ രാജ്യത്ത് ഇന്ത്യക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള അവസരം ഇവിടെ കിട്ടിയിട്ടില്ല. അതേ സമയത്ത് ശരി പറയുന്ന സമയത്ത് 8 ടീമുകളോളം ഏഷ്യൻ കോണ്ടിനെന്റിൽ നിന്ന് വേൾഡ് കപ്പിൽ കളിക്കുന്നുണ്ട്. നമ്മളെക്കാളൊക്കെ എത്രയോ കേരളത്തിലും ചെറിയ രാജ്യങ്ങളിൽ പോലും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖത്തറടക്കം, ജോർദാൻ, അത് സൗദി അറേബ്യ, അതുപോലത്തെ ടീമുകളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയുമ്പോൾ ഒരു വലിയ ആശങ്കയുള്ള സംഗതിയാണ് ഈ പറയുന്നത്. കാരണം നമ്മളെ പോലത്തെ രാജ്യം ഇത്ര അധികം എല്ലാ സംവിധാനങ്ങളായിട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല എന്നൊരു ദുഃഖം തന്നെ പങ്കുവയ്ക്കുകയാണ്. എന്തായാലും നമുക്ക് ഭാവിയിൽ വരുന്നവർക്ക് പ്രതീക്ഷിക്കാം. ഇതിന് പ്രത്യേകം തന്നെങ്കിൽ സന്തോഷത്തോടെ പറയാൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഖത്തർ ടീമിൽ കളിക്കുന്ന ഒരു മലയാളി സാന്നിധ്യം, അത് മലയാളി സാന്നിധ്യം എന്ന് പറയുന്നത് മലയാളി സാന്നിധ്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സാന്നിധ്യം എന്ന് പറയാം. അതുപോലെ തന്നെ തൈസിംഗ് ജംഷിദ് എന്ന പേര് ആ ഖത്തർ ടീമിൽ ഈ പ്രസിഡന്റ് ടീമിൽ അദ്ദേഹം കളിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫാദർ ജംഷിദ് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫുട്ബോൾ കോച്ചായി 2009 വരെ 1982 27 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരിശീലനമായി. അപ്പൊ അതിന് 91-92 ക്രമക്കേറി കളിക്കുന്ന ഇന്റർ യൂണിവേഴ്സിറ്റി ടൂർണമെന്റ് നടന്നത് ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ടൂർണമെന്റ് നടന്നത് തൃശ്ശൂർ വെച്ചായിരുന്നു. ആ ടൂർണമെന്റിൽ അന്ന് ഞങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആഗ്രഹത്തെ ചാമ്പ്യൻഷിപ്പ് നേടിയത് ആ ടീമിന്റെ ഫീൽഡറായിരുന്നു ഈ തൈസിന്റെ ഫാദർ ജംഷിദ് ടി പി സി കെ. എനിക്ക് അതിനുശേഷം ഓർമ്മയുണ്ട്. നമ്മൾ തന്നെ വളർത്തി വന്നാൽ നമുക്ക് വേണ്ടി കളിച്ചൊരു കളിക്കാരന്റെ മകൻ പ്രത്യേകിച്ച് അവിടെ കളിക്കാൻ പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാൻ വൈകുകയാണ്. അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ മറ്റു പല കാര്യം നമുക്കറിയാം, വേൾഡ് കപ്പിൽ നമ്മൾ തലമുറ മാറ്റം എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് കളി കാണുന്ന സമയത്ത് പറയുന്ന കളിക്കാരായിരുന്നു മറ്റേ പേലെ, അതുപോലെ തന്നെ സോജിയോ, അങ്ങനെ ജോർഡൻ ബാങ്ക്സ്, ബോബി ചാൾട്ടൺ, അങ്ങനെ ഒരുപാട് ബെക്കൻ ബോർഡ് അങ്ങനത്തെ കളിക്കാരൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് തന്നെ മാറി വന്ന് ഇപ്പോ ഇപ്പോഴത്തെ ജനറേഷന്റെ മനസ്സിൽ തങ്ങിയിരിക്കുന്ന കുറെ പേരുകൾ നമുക്കറിയാം. അതിലും അതിലുള്ള ആളുകൾ ഇപ്പോൾ കുറെ പേര് എനിക്ക് തോന്നുന്ന അവരുടെ അവസാനത്തെ വേൾഡ് കപ്പ് ആവുന്ന സാധ്യത. ഞാൻ മെസ്സി ആയാലും ശരി, നെയ്മർ ആയാലും ശരി, അതുപോലെ തന്നെ മറ്റേ റൊണാൾഡോ ആയാലും ശരി, അങ്ങനെ കുറെ കളിക്കാർ അവരുടെ പ്രായമനുസരിച്ച് അവർക്ക് ഇട പറയേണ്ട സമയം ആ ഈ വേൾഡ് കപ്പിൽ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പ് ജനങ്ങൾക്ക് നല്ലൊരു ഫുട്ബോൾ വിരുന്ന് നൽകും. നമുക്ക് വളരെ ആവശ്യം കാത്തിരിക്കാം.
0: വരും ദിവസങ്ങളിൽ ലോകത്ത്

0: ഇതിന്റെ ഹൃദയമെടുപ്പ് നോർത്ത് അമേരിക്കൻ സ്റ്റേഡിയങ്ങളിലെ ഗാലറികൾക്കൊപ്പമായിരിക്കും. 12 ഗ്രൂപ്പുകളിലായി നടക്കുന്ന ആദ്യഘട്ട മത്സരങ്ങളിൽ നിന്ന് മികച്ച ടീമുകൾ അടുത്ത റൌണ്ടിലേക്ക് യോഗ്യത നേടും. ഇന്ത്യൻ സമയക്രമം അനുസരിച്ച് പുലർച്ചെയും രാവിലെയുമൊക്കെയാണ് ഭൂരിഭാഗം മത്സരങ്ങളും നടക്കുന്നത്. ഫുട്ബോൾ സൌഹൃദത്തിന്റെ കളിയാണ്. പെലെയും മറഡോണയും ലോക കിരീടം ചൂടിയ മെക്സിക്കോയിലെ അസ്റ്റെക്ക സ്റ്റേഡിയത്തിൽ നിന്നാരംഭിക്കുന്ന ഈ ടൂർണമെന്റിലെ പ്രവചനാതീതമായ ആവേശ പോരാട്ടങ്ങളിലേക്ക് നമുക്ക് കണ്ണും കാതും തുറന്നുവയ്ക്കാം.
1: പ്രഭാതഭേരി ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ വിശേഷവുമായി നാളെ എത്തും രാവിലെ 6:30. എല്ലാ ശ്രോതാക്കൾക്കും ശുഭദിനം ആശംസിക്കുന്നു.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണി വരെ പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 9495964321. ഇനിയൊരു നമ്പർ 9495565321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡെലിറിലെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ

0: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. പ്രശ്നങ്ങളുടെ ഒരാൾ ചികിത്സയിൽ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് മഴ തുടരുന്നു. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വികസിത ഭാരതം 2047 എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായം, പ്രദേശം, ലിംഗം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനായി വിവിധ മേഖലകൾ സംബന്ധിച്ച് കൌൺസിൽ യോഗം ചർച്ച ചെയ്യും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചതിന് ലോക നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചു. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തെ മഹാനായ വ്യക്തിയായും റഷ്യ എല്ലാ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെയും ഇതിഹാസമെന്നും വിശേഷിപ്പിച്ചു. ജർമ്മനി, കാനഡ, മലേഷ്യ, ഇറ്റലി, ഇസ്രായേൽ എന്നിവിടങ്ങളിലെ പ്രധാനമന്ത്രിമാരാണ് ആശംസ അർപ്പിച്ചവരിൽ പ്രമുഖർ. ആശംസകൾക്കും സന്ദേശങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ജനങ്ങളുടെ ക്ഷേമത്തിനായി മറ്റ് രാജ്യങ്ങളുമായി പ്രധാന മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ 12 വർഷത്തെ കൃത്യമായ ഭരണത്തിലൂടെ 25 കോടിയിലധികം ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ എൻഡിഎ ഗവൺമെന്റിന് കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന എൻഡിഎ ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ആഗോളതലത്തിൽ വലിയ സമ്പദ്വ്യവസ്ഥകൾ പ്രതിസന്ധി നേരിടുമ്പോഴും 2025-26 വർഷത്തിൽ ഇന്ത്യ 7.7% മികച്ച വളർച്ചാ നിരക്ക് കൈവരിച്ചുവെന്നും ഇതോടെ രാജ്യം ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്വ്യവസ്ഥകളൊന്നായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന എൻഡിഎ യോഗത്തിൽ 35 രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായി ആകെ 75 പ്രതിനിധികൾ പങ്കെടുത്തതായി ബിജെപി അധ്യക്ഷൻ നിതിൻ നവീൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് എൻഡിഎ നേതാക്കൾ നന്ദി അറിയിക്കുകയും ഈ ചരിത്ര നേട്ടം രാജ്യത്തെ 140 കോടി ജനങ്ങൾക്കും അഭിമാന നിമിഷമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തതായി അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നരേന്ദ്രമോദി ഗവൺമെന്റ് അഭിമാനകരമായ 12 വർഷം പൂർത്തീകരിച്ചതിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി നടത്തുന്ന സമ്പർക്കം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്ടെ നിരവധി പ്രമുഖരെ സമ്പർക്കം ചെയ്ത് ലഘുലേഖകൾ വിതരണം ചെയ്തു. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. നിലവിലെ അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുക, യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക, റെയിൽവേ ആസ്തികൾ സംരക്ഷിക്കുക, മെച്ചപ്പെടുത്തൽ ആവശ്യമായ മേഖലകൾ തിരിച്ചറിയുക എന്നിവയാണ് സംരംഭത്തിലൂടെ ലക്ഷ്യമിടുന്നത്. കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് ഇന്ന് ജയ്പൂർ സന്ദർശിക്കും. ഓൾ ഇന്ത്യ റേഡിയോ ജയ്പൂർ സന്ദർശിക്കുന്ന അദ്ദേഹം ജയ്സാൽമീർ ജില്ലയിലെ രാംഗഡിൽ 20 കിലോവാട്ട് FM ട്രാൻസ്മിറ്റർ വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പ്രസാർഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷിയും പങ്കെടുക്കും. ജയ്പൂരിലെ മാളവ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നടത്തുന്ന പരിപാടിയിലും കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ വികസിത് ഭാരത് സങ്കൽപ്പ് സമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുക്കും. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം 2024-25 വർഷങ്ങളിലെ കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും അക്കാദമി അവാർഡുകളും ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ സംഗീതം, നൃത്തം, നാടകം, നാടോടി, ഗോത്രകലകൾ, പാവകളി തുടങ്ങിയ മേഖലകളിലെ 108 പ്രമുഖ കലാകാരന്മാരെയാണ് അക്കാദമി അവാർഡുകൾക്കായി തെരഞ്ഞെടുത്തത്. 106 യുവ കലാകാരന്മാർ ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരത്തിനും അർഹരായി. രാഷ്ട്രപതി പങ്കെടുക്കുന്ന പ്രത്യേക ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ഈ കാലയളവിൽ പാവപ്പെട്ടവർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി മോദി ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: പാവപ്പെട്ടവർക്ക് ഭവനം എന്നതാണ് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രം. പ്രധാനമന്ത്രി ആവാസ് യോജന, ഗ്രാമീൺ പദ്ധതി പ്രകാരം ഗ്രാമപ്രദേശങ്ങളിൽ

0: സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ മേഖലയിൽ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയിൽ രാജ്യത്തുടനീളം 81 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് സൌജന്യ ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ദുർബല കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ 10 കോടി 82 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പണരഹിത ചികിത്സ ലഭിച്ചു. പ്രധാനമന്ത്രി ഉജ്ജൽ യോജനയിൽ 10 കോടി 55 ലക്ഷത്തിലധികം സ്ത്രീകൾക്ക് സൌജന്യ LPG ഗ്യാസ് കണക്ഷനുകൾ നൽകി. പ്രധാനമന്ത്രി സ്വനിധിയിൽ ഉൾപ്പെടുത്തി ഇതുവരെ 1 കോടി 12 ലക്ഷത്തിലധികം വായ്പകൾ തെരുവ് കച്ചവടക്കാർക്ക് വിതരണം ചെയ്തു.
1: നിപ രോഗലക്ഷണങ്ങളോടെ കോഴിക്കോട്ട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്നയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇദ്ദേഹത്തെ ഐസൊലേഷൻ വാർഡിൽ പ്രത്യേക നിരീക്ഷണത്തിലാക്കി. കോഴിക്കോട് നടത്തിയ സ്രവ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിന് സാമ്പിൾ പൂനെയിലെ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. കോഴിക്കോട്ടെ നിപ ബാധയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ഇല്ലെന്ന് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. രോഗിയുമായി സമ്പർക്കം പുലർത്തിയവരുടെല്ലാം ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ ഇന്ന് ഉന്നതതല അടിയന്തരയോഗം വിളിച്ചിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്നതിനാൽ രോഗനിയന്ത്രണത്തിന്റെയും സുരക്ഷയുടെയും ഭാഗമായി പേവാട് മേഖലയിലും പരിസര പ്രദേശങ്ങളിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സാവിത്രിദേവി സാബു ബ്ലോക്കിലേക്ക് പോകുന്ന പ്രവേശന കവാടം അടച്ചിട്ടിരിക്കുന്നതിനാൽ ജീവനക്കാരും രോഗികളും ഉൾപ്പെടെ എല്ലാവരും അനുവദിച്ച മറ്റ് വഴികൾ ഉപയോഗിച്ച് മാത്രം പ്രവേശിക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. ഡിസ്ചാർജ് ചെയ്യുന്ന രോഗികൾ ആശുപത്രിയുടെ മെയിൻ ഗേറ്റ് വഴി പുറത്തുപോകേണ്ടതാണ്. വയനാട് നെന്മേനി പഞ്ചായത്തിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രോഗവ്യാപനം തടയുന്നതിന് മുൻകരുതൽ നടപടി എന്ന നിലയിൽ നെന്മേനി, അമ്പലവയൽ, നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തുകൾ, ബത്തേരി മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ സ്കൂളുകൾ, അംഗനവാടികൾ, മദ്രസകൾ, കോച്ചിംഗ് സെന്ററുകൾ, ട്യൂഷൻ സെന്ററുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ മാസം 14 വരെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 60 കിലോമീറ്റർ വരെ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങൾ ആരംഭിക്കുക. ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വിശദാംശങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: 4 വർഷത്തെ ഇടവേളയ്ക്ക് വിരാമമിട്ട് ലോകം മണിക്കൂറുകൾക്കകം കാൽപന്ത് മഹോത്സവത്തിന്റെ ആരവങ്ങളിൽ മുഖരിതമാവുകയാണ്. ലോക ഫുട്ബോളിന്റെ പുതിയ രാജാവിനെ കണ്ടെത്താൻ ട്രയോണ്ട പന്തിന്റെ പ്രയാണത്തിന് ഇന്ന് രാത്രി മെക്സിക്കോ സിറ്റിയിൽ തുടക്കമാകും. 48 ടീമുകൾ, 12 ഗ്രൂപ്പുകൾ, 1248 താരങ്ങൾ, 16 നഗരങ്ങളിലായി 104 മത്സരങ്ങൾ, ഒരു ജേതാവിനെ തേടി 39 ദിവസത്തെ തീപാറും പോരാട്ടങ്ങൾ. ജൂലൈ 19 ലോക ഫുട്ബോളിന്റെ പുതിയ കിരീടാവകാശി നിശ്ചയിക്കാനുള്ള കലാശ പോരാട്ടം.
1: പുതുതലമുറയിൽ നിന്നും ആശയങ്ങൾ ഉൾക്കൊണ്ട് ഭരണനിർവഹണം നടത്താനായി കണ്ണൂരിൽ കളം ഇന്ററാക്റ്റീവ് പ്ലാറ്റ്ഫോമിന് തുടക്കമായി. ജില്ലാ കളക്ടർ പി വിഷ്ണുരാജിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
3: നിരന്തരം ആശയവിനിമയത്തിലൂടെ വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസം വളർത്തുക, അവരിൽ നിന്ന് ഏറ്റവും പുതിയ ആശയങ്ങൾ സ്വീകരിക്കുക, വെല്ലുവിളികളെ നേരിടാനുള്ള ധൈര്യം പകരുക എന്നിവയാണ് കളം ഇന്ററാക്റ്റീവ് പ്ലാറ്റ്ഫോമിലൂടെ ലക്ഷ്യമിടുന്നത്. ലഹരി ഉപയോഗം, ലൈംഗിക അതിക്രമങ്ങൾ, ഫോൺ അഡിക്ഷൻ തുടങ്ങിയ പ്രശ്നങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കാനും ലക്ഷ്യമിടുന്നു. ഇതിന്റെ ഭാഗമായി വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളുമായി കളക്ടർ നടത്തുന്ന സംവാദത്തിന് തുടക്കമായി. പ്രശ്നങ്ങളിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് സഹായവും പരിഹാരവും ലഭ്യമാക്കുന്നതിനായി വിവിധ ഹെൽപ്പ് ലൈൻ സേവനങ്ങളെയും പിന്തുണാ സംവിധാനങ്ങളെയും പരിചയപ്പെടുത്തുന്നുണ്ട്.
1: പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. കോഴിക്കോട്ട് നിപ രോഗലക്ഷണങ്ങളോടെ ഒരാൾ ചികിത്സയിൽ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് മഴ തുടരുന്നു. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: ആകാശവാണി കവരത്തി മീഡിയം വേവിൽ 200

20.4 മീറ്റർ 1152 കിലോഹെർട്സ്. ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇന്നത്തെ പ്രധാന പരിപാടികൾ: ആദ്യം വത്സമ്മ പോൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ടുകളും ദ്വീപവിശേഷവും സേവന വാർത്തകളും, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും, 7:45 ആയിഷ മറിയം കൽപ്പേനി പങ്കെടുക്കുന്ന ഇമ്മിണി വല്യലോകം എന്ന പരിപാടിയും, തുടർന്ന് 8:30 മുതൽ 9 മണിവരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിലൂടെ കേൾക്കാവുന്നതാണ്.

0: സുഭാഷിതം. ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വത്സമ്മ പോൾ.
1: വന്ദനം സനാതന അനുക്ഷണവികസ്വര സുന്ദര പ്രപഞ്ചാദി കന്ദമാം പ്രഭാവമേ. പ്രശാന്തമായ നിർമ്മല നിശീഥത്തിലെ നക്ഷത്രാകീർണമായ ആകാശത്തിൽ ആ അപാരതയിൽ വല്ല മൂലയിലും കണ്ണുപെട്ടുപോയാൽ അതിനെ തിരിച്ചുകൊണ്ടുപോരുവാൻ പണിപ്പെടേണ്ടി വരും. ഹൃദയത്തെ തന്നെ ആ അപ്രമേയതയ്ക്ക് പണയപ്പെടുത്തിയാലേ കണ്ണുകളെ മോചിപ്പിക്കാൻ കഴിയുകയുള്ളൂ. സദാ വികസിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വത്തിൽ അങ്ങനെ അകപ്പെട്ട ഒരു ഹൃദയത്തിന്റെ ഭാവപാരവശ്യമാണ് ജി ശങ്കരക്കുറുപ്പിന്റെ വിശ്വദർശനമെന്ന കവിത. ഈ പ്രപഞ്ചത്തെപ്പറ്റിയുള്ള നമ്മുടെ പരിമിതമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നതായാൽ കൂടി ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കുകയില്ല. നാം ജീവിക്കുന്ന ഈ ഭൂമിയെപ്പറ്റി തന്നെ ഒന്ന് ആലോചിക്കുക. ഏറ്റവും ചെറിയ നക്ഷത്രവുമായി താരതമ്യപ്പെടുത്തി നോക്കിയാൽ ഭൂമിക്കൊരു അണുവോളം വലിപ്പമേയുള്ളൂ. അത് സൂര്യന് ചുറ്റും ഒരു നിശ്ചിത ക്രമപ്രകാരവും വേഗത്തിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും കാലഭേദങ്ങളുമെല്ലാം ഭൂമിയുടെ സൂര്യനു ചുറ്റുമുള്ള ഈ സഞ്ചാരത്തിൽ നിന്ന് ഉണ്ടായിത്തീരുന്നതാണ്. അനന്തം അജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർദ്യൻ കഥയെന്തു കണ്ടു. നാലപ്പാട്ട് നാരായണ മേനോന്റെ വരികൾ. ഈ ഭൂമിയിൽ നിവസിക്കുന്ന മനുഷ്യന്റെ സ്ഥിതി സൂക്ഷ്മമായി അറിയുമ്പോൾ അതും നമ്മെ അതിശയിപ്പിക്കാതിരിക്കില്ല. മനുഷ്യ ശരീരത്തെ ഘടിപ്പിച്ചിരിക്കുന്ന രീതിയും സമ്പ്രദായവും എത്ര ആശ്ചര്യകരമായി തോന്നുന്നു. അതിലെ ലക്ഷക്കണക്കായ സെല്ലുകളുടെ പ്രവർത്തനം ഏതോ അദൃശ്യശക്തി നിയന്ത്രിക്കുന്നതുപോലെ തോന്നും. അതിന്റെ ചിട്ടയും ക്രമവും കണ്ടാൽ ഇത് ഇതര ജീവികളിലും കാണാം. ഈ ജന്തുക്കളിലെല്ലാം കാണുന്ന മറ്റൊരത്ഭുതം അവ തങ്ങളുടെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന സ്നേഹമാണ്. പരാക്രമിയായ സിംഹവും ചാടിക്കടിക്കുന്ന നരിയും ചീറിക്കൊത്തുന്ന പാമ്പും എല്ലാം കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ രക്ഷയ്ക്കും സൌകര്യത്തിനും വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു. ഇതെല്ലാം അവയുടെ വർഗത്തെ നിലനിർത്തുന്നതിനാവശ്യമാണെന്ന് അല്പം ചിന്തിച്ചാൽ അറിയാവുന്നതാണ്. മനുഷ്യൻ മാത്രം ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ വെട്ടിക്കീറുന്നു, കുത്തിച്ചാകുന്നു, പ്രകൃതിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. അവനവന്റെ നിലനിൽപ്പിന് തന്നെ കോടാലി വെക്കുന്നു. കൂടിയല്ല ജനിക്കുന്ന നേരത്ത്, കൂടിയല്ല മരിക്കുന്ന നേരത്തും, മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാമൃത. പൂതാനത്തിന്റെ വരികൾ എല്ലാവർക്കും സുപരിചിതമാണ്. ആർക്കുവേണ്ടി, ഏതു ദൈവത്തിനു വേണ്ടി? പ്രപഞ്ചരഹസ്യങ്ങളിലേക്ക് ഒരു നിമിഷം മനസ്സുവെച്ചാൽ വൃക്ഷങ്ങളുടെയും സസ്യവർഗങ്ങളുടെയും വളർച്ചയെക്കുറിച്ചും വികാസത്തെക്കുറിച്ചും ഒരു നിമിഷം ചിന്തിച്ചാൽ, പ്രപഞ്ചശക്തിയെക്കുറിച്ച് ഒരു നിമിഷം ആലോചിച്ചാൽ, ഈ ശക്തിയെ ദൈവമെന്നും ഈശ്വരനെന്നും അള്ളാവെന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ, എല്ലാ നദികളും ഒഴുകി സമുദ്രത്തിലേക്കെന്ന പോലെ എല്ലാ മതങ്ങളും ഏകത്തിലേക്ക് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ, ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമുക്ക് ചെയ്യുവാൻ കഴിയുന്നതെന്തെന്നാൽ സ്നേഹിക്കുക, പ്രയത്നിക്കുക, വിശ്വസിക്കുക, ശുഭപ്രതീക്ഷയോടെ മുന്നോട്ടു പോവുക. മുന്നോട്ടു പോകണം, മുന്നോട്ടു പോകണം, മുന്നോട്ടു പോകണം ലോകരെ നിർഭയം. കുന്നോ കുഴിയോ മാർഗത്തിൽ കണ്ട് പിന്നോക്കമേതും തിരിക്കേണ്ട നാം പദം. കുട്ടമത്ത് കുഞ്ഞികൃഷ്ണക്കുറുപ്പിന്റെ വരികൾ എത്ര ചിന്തോദ്ദീപകമാണ്.
0: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് വത്സമ്മ പോൾ.
2: Join Indian Navy. The Indian Navy invites online applications from unmarried male candidates for Agniveer Apprentice 01/2027 and 02/2027 batch. Last date for submission is 29th June 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy. Combat ready. Cohesive. Atmanirbhar. Safeguarding seas.

0: विकसित समृद्ध भारत, जॉइन इंडियन नेवी।
1: ഇനി മാപ്പിള പാട്ടുകൾ കേൾക്കാം.

കുട്ടികളുടെ കളിയും ചിരിയും കുസൃതികളും നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? അവരുടെ നിഷ്കളങ്കമായ ഓരോ വാക്കിലും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അവരുടെ കവിതകളും കഥകളും പാട്ടുകളും ഒക്കെ നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകാറുണ്ട്, നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കാറുമുണ്ട്. കളിയിലൂടെയുള്ള ആ നിഷ്കളങ്ക സൃഷ്ടികൾ ഇനി നിങ്ങൾക്കും ആസ്വദിക്കാം ഇമ്മണി വല്ല ലോകമെന്ന പരിപാടിയിലൂടെ.

ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി 9494828283 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉടൻ സന്ദേശം അയച്ചോളൂ. ഞങ്ങളുടെ കോൾ നിങ്ങളെ തേടിയെത്തും. വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9494828283. അപ്പോ വേഗം പോന്നോളൂ കുസൃതികളെ, ഇമ്മിണി ബല്യ ലോകത്തിലേക്ക്.

0: പഠിപ്പും പൊലിമയും
1: വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലകളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും സന്തോഷങ്ങളിലൂടെയും സംശയങ്ങളിലൂടെയും കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ?
0: ആകാശവാണി കവർത്തി ഒരുക്കുന്ന പരിപാടി പഠിപ്പും പൊലിമയും എല്ലാ വെള്ളിയാഴ്ചകളിലും ആകാശവാണി കവരത്തി പ്രക്ഷേപണം ചെയ്യുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആകാശവാണി കവരത്തിയുടെ വാട്സ്ആപ്പ് നമ്പറായ 9496283833 എന്ന നമ്പറിലേക്ക് സന്ദേശങ്ങളും അയക്കാവുന്നതാണ്.

ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം കവരത്തി ആകാശവാണി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടർന്ന് കേൾക്കാം.

0: ഇടവട്ടം തുടരും. വാർത്തകൾക്ക് ശേഷം ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം.

0: വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അധ്യക്ഷത വഹിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബൾഗേറിയ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ധാരണ. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി രാജ്യവ്യാപകമായി റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ച് ഇന്ത്യൻ റെയിൽവേ. കോഴിക്കോട് നിപ രോഗലക്ഷണങ്ങളോടെ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ഇന്ന് അടിയന്തര ഉന്നതതല യോഗം. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക പ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. വാർത്തകൾ വിശദമായി. ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. വികസിത ഭാരതം 2047-നായി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായം, പ്രദേശം, ലിംഗം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനായുള്ള വിവിധ മേഖലകൾ സംബന്ധിച്ച് കൌൺസിൽ യോഗം ചർച്ച ചെയ്യും. രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. എൻഡിഎ സർക്കാരിന്റെ 12 വർഷത്തെ ഭരണം രാജ്യത്തെ 25 കോടിയിലധികം ജനങ്ങളെ ദാരിദ്ര്യമുക്തമാക്കാൻ സഹായിച്ചതായി അദ്ദേഹം പറഞ്ഞു.
1: വികസിത് ഭാരത് കാ സപ്നാ അബ് കിസി ഏക വ്യക്തി കാ നഹീ രഹാ, കിസി സർക്കാർ കാ നഹീ രഹാ, കിസി ദൽ കാ നഹീ രഹാ, ദേശ് കേ ജൻ ജൻ കാ സപ്നാ ബൻ ചുകാ ഹൈ, സങ്കൽപ് ബൻ ചുകാ ഹൈ, ഔർ ഇസ് സപ്നേ കീ പൂർത്തി കേ ലിയേ ഹമേ അപ്നാ ഹർ പൽ സമർപ്പിത് കർനാ ഹൈ.
0: തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന നേട്ടം കൈവരിച്ചതിന് അഭിനന്ദനം അറിയിച്ച ലോക നേതാക്കൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, ജർമ്മൻ ഫെഡറൽ ചാൻസലർ ഫ്രെഡറിക് മെർസ്, കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു തുടങ്ങി ആശംസ അറിയിച്ച എല്ലാ നേതാക്കൾക്കും നന്ദി അറിയിക്കുന്നതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്നലെ സോഫിയയിൽ ബൾഗേറിയ പ്രധാനമന്ത്രി റുമേൻ റാദേവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ശക്തമായ ഉഭയകക്ഷി ബന്ധങ്ങൾ, ഇന്ത്യ ബൾഗേറിയ തന്ത്രപരമായ പങ്കാളിത്തം തുടങ്ങിയവ ചർച്ച ചെയ്തു. വ്യാപാരം, നിക്ഷേപം, ഫാർമ, സെമി കണ്ടക്ടറുകൾ, AI എന്നിവ ഉൾപ്പെടെയുള്ള മേഖലയിൽ സഹകരണം ആഴത്തിലാക്കുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കുൽത്താരന്ത സംഭാഷണങ്ങളുടെ 14-ാമത് പതിപ്പിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഇന്ന് ഫിൻലാൻഡിലെത്തും. സാംസ്കാരിക മന്ത്രാലയം 2024-2025 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ്, സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ, ഉസ്താദ് ബിസ്മില്ലാ ഖാൻ യുവ പുരസ്കാരം എന്നിവ പ്രഖ്യാപിച്ചു. പുരസ്കാരത്തിനായി സംഗീതം, നൃത്തം, നാടകം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നുള്ള 108 കലാകാരന്മാരെ തെരഞ്ഞെടുത്തു. ഫെലോഷിപ്പും അവാർഡുകളും പ്രത്യേക ചടങ്ങിൽ രാഷ്ട്രപതി സമ്മാനിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാലയളവിൽ ദരിദ്രരുടെയും കർഷകരുടെയും സ്ത്രീകളുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി സർക്കാർ നിരവധി സംരംഭങ്ങൾ നടപ്പിലാക്കി. ദരിദ്രരുടെ ക്ഷേമത്തിനും സാമൂഹിക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായ ദുർബലരായ കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പ്രകാരം രാജ്യത്തുടനീളമുള്ള 81 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് സർക്കാർ സൌജന്യ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ കോഴിക്കോട് നിപ രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വ്യക്തിയുടെ സാമ്പിൾ പരിശോധനയ്ക്കായി പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. രോഗിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി. കോഴിക്കോട് നടന്ന ആർ

0: പിസിആർ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിനായാണ് സാമ്പിൾ പൂനെയിൽ അയച്ചത്. സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരൻ ഇന്ന് അടിയന്തര ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. രോഗിയുമായി സമ്പർക്കം പുലർത്തിയവരോടെല്ലാം ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്നും, ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കപ്പുറം കിക്ക് ഓഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ കലാപരിപാടികൾ 3 രാജ്യങ്ങളിലുമായി നടക്കും. മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ എസ്റ്റാഡിയോ എസ്റ്റേക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഒരു റിപ്പോർട്ട്.
1: മാനവികതയുടെ ജീവമായി നിറച്ചൊരു കാൽപന്ത് ഭൂഖണ്ഡാതിരുകൾ ഭേദിച്ചു പായുമ്പോൾ സംഘർഷങ്ങൾ നിറഞ്ഞ ലോകത്തിന് ഇനി പോരാട്ടങ്ങളുടെ വസന്തകാലം. ഓർമ്മകളുടെ ചരിത്രം തിരുത്താൻ പുതിയൊരു പോർമുഖം ഇന്ന് അർദ്ധരാത്രി തുറക്കുന്നു. 39 ദിവസം നീളുന്ന യുദ്ധം. ജൂലൈ 19 ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ കലാശപ്പോരാട്ടത്തിൽ ലോകം കീഴടക്കുന്ന താരാകം. കിരീടം നിലനിർത്താൻ അർജന്റീനയോ, ആദ്യ കിരീടത്തിന് പോർച്ചുഗലോ, വിജയാവർത്തനത്തിന് ഫ്രാൻസോ, റെക്കോർഡ് ഭേദിക്കാൻ ബ്രസീലോ, അതോ വീണ്ടും വിസ്മയമായി സ്പെയിനോ? ചോദ്യങ്ങൾ അനവധിയാണ്. സ്വപ്നങ്ങൾ പല നിറമാണ്. ചിന്തകൾ ഒരേയൊരു പന്തിലേക്കാണ്. പല കോടി മനം കവരാൻ, 100 കളം പിടിക്കാൻ, ഒരേയൊരു കപ്പടിക്കാൻ അവരെത്തുന്നു. മെസ്സി എന്ന മെശിഹയ്ക്കും ഒരേയൊരു റൊണാൾഡോയ്ക്കും പ്രിയപ്പെട്ട നെയ്മറിനും ഇത് അവസാന ലോകകപ്പാകാം. പക്ഷേ ഈ പന്തിന്റെ പ്രയാണം നിലയ്ക്കുന്നതേയില്ല. ഗോൾവലകൾ വരവേൽക്കുന്നു. കിലിയൻ എംബാപ്പയെ, ലാമിൻ യമാലിനെ, പുതിയ താരോദയങ്ങളെ, ആഫ്രിക്കൻ കരുത്തന്മാരെയും യൂറോപ്യൻ വമ്പന്മാരെയും ലാറ്റിൻ അമേരിക്കൻ ചാരുതയെയും ലോകം നെഞ്ചിലേറ്റുമ്പോൾ ഏഷ്യൻ അത്ഭുതങ്ങളെയും കളിക്കളം കാത്തിരിക്കുന്നു. ഒന്നിനേക്കാൾ മറ്റൊന്ന് മെച്ചം. വാശിയേറിയ പോരാട്ടങ്ങൾ പുൽപ്പരപ്പുകൾക്ക് തീപിടിപ്പിക്കുമ്പോൾ ഉറപ്പാണ് ഈ ലോകകപ്പ് നമ്മുടെയെല്ലാം ഉറക്കം കെടുത്തും. കാത്തിരുന്നു കാണാം ആര് ലോകം ഭരിക്കുമെന്ന്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കുമായി പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ച് സപ്ലൈകോ. 11 ശബരി ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ വിലക്കിഴിവുകൾ ആയിരിക്കും സപ്ലൈകോ സോക്കർ 11 ജൂൺ 15 മുതൽ നൽകുക. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി സുപ്രധാന ചുവടുവയ്പുമായി ഇന്ത്യൻ റെയിൽവേ. ഇതിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. ഒരു റിപ്പോർട്ട്.
1: റെയിൽവേ സ്റ്റേഷനുകളിൽ നിലവിലുള്ള അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുക, യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. സ്റ്റേഷൻ കെട്ടിടങ്ങൾ, ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷനുകൾ, എയർ കണ്ടീഷനിംഗ്, വെന്റിലേഷൻ സംവിധാനങ്ങൾ, എമർജൻസി എക്സിറ്റുകൾ, അഗ്നിശമന ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ നിർണായക സുരക്ഷാടിസ്ഥാന സൌകര്യങ്ങളും ഓഡിറ്റിൽ ഉൾപ്പെടുത്തുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. തീപിടുത്തങ്ങൾ ഉൾപ്പെടെയുള്ള അടിയന്തര സാഹചര്യങ്ങളോട് ഫലപ്രദമായി പ്രതികരിക്കാൻ റെയിൽവേ സ്റ്റേഷനുകൾ പൂർണ്ണമായും തയ്യാറാണെന്ന് ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. ഇതോടെ വയനാട്ട് ഷിഗെല്ല ബാധിച്ചവരുടെ എണ്ണം 8. അതേസമയം ഷിഗെല്ല വ്യാപനം നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നതായി സംശയമുണ്ടെന്നും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഉടൻ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ KSRTC ഓർഡിനറി ബസുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രിയദർശിനി എന്ന പേരിലായിരിക്കും പദ്ധതി അറിയപ്പെടുകയെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെയുണ്ടാകുന്ന 800 കോടിയോളം രൂപയുടെ വാർഷിക വരുമാന നഷ്ടം KSRTCക്ക് സർക്കാർ നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. നീതി ആയോഗിന്റെ 11th ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അധ്യക്ഷത വഹിക്കും. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ബൾഗേറിയ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപര പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ധാരണ. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി രാജ്യവ്യാപകമായി റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ച് ഇന്ത്യൻ റെയിൽവേ. കോഴിക്കോട് നിപ രോഗലക്ഷണങ്ങളോടെ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ഇന്ന് അടിയന്തര ഉന്നതതല യോഗം. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക പ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കവരത്തി. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടഫെട്ടി കേൾക്കാം. അവതരിപ്പിക്കുന്നത് ഹലിമ ബീഗം.

0: ശ്രോതാക്കളെ, ഫാട്ടുഫെട്ടിയിലൂടെ നമുക്കിന്ന് വേൾഡ് കപ്പിനെ വരവേൽക്കുന്ന ഒരുപറ്റം ഫുട്ബോൾ പ്രേമികളുടെ വിശേഷം കേൾക്കാം.
1: ഹലോ ആകാശവാണി, ഫാട്ടുഫെട്ടിയിലൂടെ നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് വേൾഡ് കപ്പിനെ വരവേൽക്കുന്ന കവരത്തിലെ ഒരുപറ്റം യുവാക്കളെയാണ്. ഒരു ടീമിനെ കാണുന്നുണ്ട്, നമുക്ക് ഇവരോട് ഇവരുടെ ഇഷ്ടമുള്ള പാട്ട് ചോദിക്കാം. ഹലോ, പേര് പറയാമോ?
2: എന്റെ പേര് മുഹമ്മദ് ജോസ് അബ്ദുള്ള
3: സാഹിദ് അലി.
1: നിങ്ങൾ ഏത് ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്?
2: ഞങ്ങൾ വാമോസ് അർജന്റീന.
3: അർജന്റീന.
1: ഈ വേൾഡ് കപ്പ് അർജന്റീന കൊണ്ടുപോവോ?
2: കഴിഞ്ഞ വർഷം എന്താണോ ടീമിന് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയത്, ഇക്കൊല്ലവും ഞങ്ങൾ എന്തായാലും കപ്പ് തൂക്കാൻ വേണ്ടി തന്നെയാണ് അർജന്റീന പറഞ്ഞത്.
1: ഇജാസിന്റെ അഭിപ്രായം എന്താണ്?
4: 100% ഉറപ്പായിട്ടും ഈ വർഷം കൂടി നാലാമത്തെ കപ്പ്, നാലാമത്തെ സ്റ്റാർ കൂടി നമ്മുടെ ജേഴ്സിയിൽ വരും.
1: സാഹിദിന്റെ അഭിപ്രായമോ?
3: തീർച്ചയായിട്ടും അവര് പറഞ്ഞു കഴിഞ്ഞാൽ അഭിപ്രായം, നാല് മൊത്തം കപ്പ് സ്റ്റാർ അടിക്കും ഞങ്ങള്. പിന്നെ ഞങ്ങളുടെ കോച്ച് സ്കലോണി, നല്ല വിശ്വാസമാണ് അതില് നമ്മുടെ ടീമിലും.
1: നിങ്ങൾ എവിടെ ഇരുന്നായിട്ടായിരിക്കും വേൾഡ് കപ്പ് വീക്ഷിക്കുക? വീട്ടിലിരുന്നിട്ടാണോ അതോ നിങ്ങൾ പ്രത്യേക ലൊക്കേഷൻ ഒരുക്കിയിട്ടുണ്ടോ ഈ വേൾഡ് കപ്പിന്?
3: ലൊക്കേഷൻ ഒരുക്കിയിട്ടുണ്ട്, യോയോയിൽ പരിസരത്ത്, യോയോന്റെ അടുത്ത് നിയർ ബൈ, നമ്മുടെ മൊഹദിമയുടെ നിയർ ബൈ അടുത്ത് കളി കാണാനുള്ള എല്ലാ സൗകര്യവും അവിടെ ചെയ്യുന്നുണ്ട്. എല്ലാവരും വന്ന് കളി കാണുക.
1: എന്താണ് യോയോ? യോയോ ഒരു ക്ലബാണോ?
4: അതെ, ഒരു ക്ലബാണ്. ഒരു കൂട്ടം കുട്ടികൾ കൂടിയിട്ട് ബിഗ് സ്ക്രീനിൽ കാണിക്കുന്ന ഒരു സംഭവമാണ്. സംഭവം
1: യോയോ വേറെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് കവരത്തിയില്?
2: യോയോ ഭയങ്കരമായിട്ട് കുറെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്.
1: യുവാക്കളുടെ ടീമാണോ യോയോ? ഇതിൽ ലേഡീസ് ഉണ്ടോ അതോ നിങ്ങൾ യുവാക്കൾ മാത്രമാണോ?
3: ഇല്ലേ, ഞങ്ങൾ യുവാക്കൾ മാത്രമേ ഉള്ളൂ. ഇതുവരെ ലേഡീസ് ആരുമില്ല. ഏകദേശം ഉള്ള എല്ലാ സാമൂഹ്യ പ്രവർത്തനങ്ങളും പങ്കെടുക്കുന്നുണ്ട്. ഒരു 3 വേൾഡ് കപ്പായിട്ട് കാട്ടി വരുന്നുണ്ട്. ഇതുവരെ വിഷറീസിന്റെ അവിടെ പരിസരത്താണ് കാണിക്കുന്നത്. ഇപ്പൊ അവിടെ സ്കൂളും ഒക്കെ ഓപ്പൺ ആയതുകൊണ്ട് ഇങ്ങോട്ട് സ്ഥലം മാറ്റിയെന്നേ ഉള്ളൂ. യോഗ തന്നെയാണ് നടത്തുന്നത്.
1: ഇന്ന് എന്താണ് വിശേഷം? ഇന്ന് നിങ്ങളുടെ ക്ലബിന്റെ കുറെ ഒരുപാട് പേരെ കവരത്തിയുടെ ഹൃദയ ഭാഗത്ത് തന്നെ കാണുന്നുണ്ടല്ലോ, ഇന്ന് എന്ത് വിശേഷമാണ് ഇവിടെ നടക്കുന്നത്?
2: ഇന്ന് വാമോസ് അർജന്റീനയുടെ ഏറ്റവും അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിക്കാരൻ ലയണൽ മെസ്സിയുടെ കട്ടൗട്ട് പൊക്കലാണ് ഇവിടെ നടന്നത്. ഞങ്ങൾ കഴിഞ്ഞ വർഷവും ഇതുപോലെ ഈ സ്ഥലത്ത് കട്ടൗട്ട് പൊക്കിയിട്ടുണ്ടായിരുന്നു. ഈ കൊല്ലവും ഞങ്ങൾ കട്ടൗട്ട് പൊക്കി, അതും കപ്പ് പിടിച്ചിട്ടുള്ള കട്ടൗട്ട് ഞങ്ങൾ പൊക്കി. ഈ കൊല്ലവും ഞങ്ങൾ കപ്പടിക്കാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്.
1: ഇപ്പൊ ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ടീമിലല്ലാണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഇത് കാണാനായി വീക്ഷിക്കാനായി എത്തിയിരിക്കുന്നുണ്ട്. ഇവരെല്ലാവരും മധുര പലഹാരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ എപ്പോഴും എല്ലാ വർഷവും കൊടുക്കുന്നതാണോ അതോ ഈ വർഷം നിങ്ങൾ ഒരു പ്രത്യേകതയായിട്ട് കണ്ടുകൊണ്ട്, ഈ ഒരു വേൾഡ് കപ്പിനെ കണ്ടുകൊണ്ട് നിങ്ങൾ ഇതൊരു സജ്ജീകരിച്ചതാണോ?
4: അങ്ങനെ ഈ വർഷം മാത്രമായിട്ട് കൊടുക്കുന്നതല്ല, എല്ലാ വർഷമായിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലയണൽ മെസ്സിന്റെ ലാസ്റ്റ് വേൾഡ് കപ്പാണ്, അപ്പൊ അതിനെ സംബന്ധിച്ച് ഒരു പരിപാടി ഒന്ന് ഗ്രാൻഡ് ആക്കാൻ തീരുമാനിച്ചു. ഇപ്പൊ അതിനെ സംബന്ധിച്ച് ഗ്രാൻഡ് ആക്കുന്നുള്ളു.
1: സാഹിദിന് എന്തോ പറയാനുണ്ട്, എന്താണ്?
3: ഇത് എന്നല്ല ആഘോഷം, ഒന്നാമത് ലയണൽ മെസ്സിയുടെ ലാസ്റ്റ് ഡാൻസ്, ലാസ്റ്റ് വേൾഡ് കപ്പ്. മെസ്സി കുറെ പ്ലെയറുണ്ട്, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, നെയ്മർ, ലൂക്ക മോഡ്രിച്, ഒച്ചോവ, ഇവരുടെയൊക്കെ ലാസ്റ്റ് കളിയാണ് വേൾഡ് കപ്പ്. പ്രത്യേകിച്ചും നമ്മുടെ ഏറ്റവും വലിയ ഫാനായ മെസ്സി ലാസ്റ്റ് വേൾഡ് കപ്പ് ഇന്നത്തോടെ ഇനി ഇത് പോയി.
1: അപ്പോ നിങ്ങളുടെ ഇഷ്ട ആരാധകനായ നിങ്ങളുടെ ഇഷ്ട ഫുട്ബോൾ ടീം തന്നെ ഈ വർഷവും കപ്പ് തൂക്കുമെന്ന പ്രതീക്ഷയാണ് നിങ്ങൾക്കുള്ളത് അല്ലേ?
4: തീർച്ചയായിട്ടും
3: 100%.
1: എങ്കിൽ കവരത്തി ആകാശവാണിയിലൂടെ ഫാട്ടുഫെട്ടിയിലൂടെ നിങ്ങളുടെ ഡെഡിക്കേഷൻ ഏത് പാട്ടാണ് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
5: വാമോസ് അർജന്റീന പാട്ടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്.
2: കടലിലും അർജന്റീന ഫാൻസ് കാട്ടൂർക്കട വന്ന പടം, അതിലെ കടലരമ്പും പടയരിക്കും എന്ന് പറഞ്ഞ മെസ്സിക്ക് വേണ്ടി എഴുതിയ ഒരു പാട്ടുണ്ട്, ആ പാട്ടാണ് ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.
1: ഓക്കെ ശ്രോതാക്കളെ, നമുക്കപ്പൊ ഇന്ന് വേൾഡ് കപ്പിന്റെ വിശേഷങ്ങൾ ഫാട്ടുഫെട്ടിയിലൂടെ കേൾക്കാം. ഓക്കെ, താങ്ക് യു.
0: അർജന്റീന ഫാൻസ് കാട്ടൂർക്കടവ് എന്ന ചിത്രത്തിന് വേണ്ടി കൃഷ്ണലാൽ BS, സച്ചിൻ രാജ്, ഉദയരാമ

0: കടലക്കൊത്ത ബായിള കിനാവും കണ്ടോണ്ടിലാകണ്ട ദീപള എഴുത്തുകാരള മനസ്സിലെ ഹരമുള്ള വിഷയം നിങ്ങ കേട്ടിനിയാ.
1: ദീപള നാടൻ ചൊല്ല്, രാക്കഥ, മാലപ്പാട്ട്, റഹ്മാനി, നാടൻ പാട്ട്, ഇവയെല്ലാം ഇവളെ മനസ്സിനുള്ളിൽ കിടന്ന് ഉരുകി ഉരുകി ഇളുത്തായി പുറത്തക്ക് വന്നതാണ്ടോ.
0: അറബിക്കടലിലെ മണായും അഹ്റബിനെ ഉള്ളിന്റെ ഭീഷണ്ട കാറ്റിനെ തലോടലും ഏറ്റ് ഈ പവിഴമണിലെ സാഹിത്യം കേപ്പാം. നിങ്ങൾക്ക് ആശയില്ല.
1: ദീപിള ഇളുത്തുകാരുള കഥയും കവിതയും പാട്ടും ഭീഷണവും എല്ലാം കുടുപ്പാം ഉണ്ടാക്കിയ ആകാശവാണിയിലെ പരിപാടിയാണ്ടോ
2: പവിഴമണിലെ സാഹിത്യം. കേൾക്കാൻ മറക്കല്ലേ.
0: ശനിയാഴ്ച രാവിലെ 7:05 വൈകുന്നേരം 5:05.
1: ഇനി ഇമ്മണി വല്യലോകം എന്ന പരിപാടി കേൾക്കാം.

0: ആകാശവാണി കവരത്തി.
1: ആകാശവാണി കവരത്തിയുടെ ഇമ്മണി ബല്യ ലോകം എന്ന പരിപാടിയിലേക്ക് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്വാഗതം.
0: ഇന്ന് ഇമ്മണി ബല്യ ലോകത്തിൽ എത്തിയിരിക്കുന്ന കൊച്ചുകൂട്ടുകാരിയെ നമുക്ക് പരിചയപ്പെടാം. പേരെന്താ മോളുടെ?
2: എന്റെ പേര് ആയിഷ മറിയം.
0: ആയിഷ മറിയം അല്ലേ?
2: അതെ.
0: നല്ല അടിപൊളി പേരാണ്.
2: താങ്ക് യു.
0: ആരാ ഈ പേരിട്ടെ മോൾക്ക്?
2: എന്റെ വലിയമ്മ.
0: വലിയമ്മയാണല്ലേ. ആയിഷ മോളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, വലിയമ്മ ഉണ്ട്, വലിയപ്പ ഉണ്ട്, മൂത്തോനുണ്ട്.
0: ഇപ്പൊ എല്ലാരും ഉണ്ടല്ലേ വീട്ടില്?
2: അതെ.
0: ആയിഷ മോൾ ഇപ്പൊ ഏത് ദ്വീപിൽ നിന്നാണ് വരുന്നത്?
2: എന്റെ ദ്വീപ് കൽപ്പേനിയാണ്. കൽപ്പേനിയില് മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാനുള്ളത് ആന്ത്രോത്തിലാണ്.
0: അതെന്താ ആന്ത്രോത്ത് ദ്വീപിൽ വന്നത്?
2: ഉമ്മാനും ഉപ്പാക്കും ട്രാൻസ്ഫർ കിട്ടിയതാണ്.
0: ഉമ്മാനും ഉപ്പാക്കും ട്രാൻസ്ഫർ കിട്ടിയതാണല്ലേ ആന്ത്രോത്ത് ദ്വീപില്.
2: അതെ.
0: ഉമ്മക്ക് എന്താ ജോലി?
2: ടീച്ചറാണ്. ഉമ്മ
0: ടീച്ചറാണ്. ഉപ്പയും ടീച്ചറാണോ?
2: ഉപ്പ പോലീസാണ്.
0: പോലീസാണ്. അപ്പൊ രണ്ടുപേർക്കും ഒരുമിച്ച് ട്രാൻസ്ഫർ ആന്ത്രോത്ത് ദ്വീപിലാണോ കിട്ടിയത്?
2: അതെ.
0: അപ്പൊ നിങ്ങളിപ്പോ കൽപ്പനി ദ്വീപിൽ നിന്ന് ആന്ത്രോത്തിലേക്ക് വന്നപ്പോ

0: എത്രയിട്ടോ നിന്റെ ഒട്ടക്കുടലത് മുണ്ട് തീരമേലിട്ടേ മുത്തുസൂതിലാണ്ടേ പിത്തനയിട്ടോ നിന്റെ ഒട്ടക്കുടലത് മുണ്ട് തീരമേലിട്ടേ നളർത്തു നടപടി എതിർത്തു മതിമുകി എടുത്തു വികൃതിമേ കടത്തിടലായി പടച്ചട്ട കൊടുത്തിട്ട് പടച്ചട്ട കൊടുത്തിട്ട് പുതുമണം ചമഞ്ഞിട്ട് പുറത്തു കൂടിടലി പുലി
1: അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട് ഐഷമോള്.
0: താങ്ക് യു.
1: നല്ല പാട്ടായിരുന്നു കേട്ടോ. ഇത് ഇമ്മണിബല ലോകത്തിൽ പാടാൻ വേണ്ടി പഠിച്ച പാട്ടാണോ?
0: ഇല്ല, ഉമ്മ പഠിപ്പിച്ചാണ്.
1: വെറുതെ പഠിപ്പിച്ചതന്ന പാട്ടാണോ?
0: അതെ.
1: ഐഷമോളുടെ വീട്ടുകാരെ നമുക്ക് പരിചയപ്പെടാം. മോളുടെ ഉമ്മയുടെ പേരെന്താ?
0: സൈബുനീസാണ് ഉമ്മയുടെ പേര്. എന്റെ ഉമ്മ ഒരു ടീച്ചറാണ്. ഉമ്മ ഇപ്പൊ PMCDSS പണ്ടാത്തിലാണ് വർക്ക് ചെയ്യുന്നത്.
1: എത്രാം ക്ലാസ്സിലാ ഉമ്മ പഠിപ്പിക്കുന്നത്?
0: 1 മുതൽ 8 വരെയാണ് ഉമ്മ പഠിപ്പിക്കുന്നത്.
1: അതില് ആയിഷക്കുട്ടിയെ പഠിപ്പിച്ചിരുന്നോ എപ്പോഴെങ്കിലും?
0: അതെ.
1: ഐഷമോളെ എത്രാം ക്ലാസ് എന്നാ ഉമ്മ പഠിപ്പിച്ചിരുന്നത്?
0: 3ാം ക്ലാസ്സിലായിരുന്നു പഠിപ്പിച്ചത്.
1: 3ാം ക്ലാസ്. അപ്പൊ ഏത് സബ്ജക്റ്റ് ആയിരുന്നു എടുത്തത്?
0: ഇംഗ്ലീഷ്.
1: ഉമ്മ അപ്പൊ ഇംഗ്ലീഷ് ടീച്ചറാണോ?
0: അതെ.
1: പിന്നെ ഉപ്പയുടെ പേരെന്താ?
0: ഉപ്പയുടെ പേര് അക്ബർ എംസി എന്നാണ്. ജോലി ചെയ്യുന്നത് ഇവിടെ ആണ്. ആന്ധ്രത്തിലാണ്.
1: ഏത് ഡിപ്പാർട്ട്മെന്റാ?
0: IRB ഡിപ്പാർട്ട്മെന്റ്.
1: IRB ഡിപ്പാർട്ട്മെന്റ് ആണല്ലേ. ഇപ്പൊ 3 വർഷം ആയോ അവിടെ വന്നിട്ട്?
0: ഇല്ല, 2 വർഷമാണ്.
1: 2 വർഷമായിട്ടുള്ളൂ അല്ലേ. പിന്നെ അനിയന്മാരോ അനിയത്തിയോ ഉണ്ടോ?
0: മൂത്തോയാണുള്ളത്.
1: മൂത്തന്റെ പേരെന്താ?
0: അഷ്കർ സേഫ് എന്നാണ്.
1: എത്രാം ക്ലാസ്സിലാ ഇപ്പൊ പഠിക്കുന്നേ?
0: ഇപ്പോ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്.
1: പപ്പയുടെയും ഉമ്മയുടെയും പേരെന്താ?
0: ഉമ്മയുടെ പേര് ബീഫാത്തുമ്മ എന്നാണ്. ഉപ്പാപ്പയുടെ പേര് ഷെയ്ക്കു എന്നാണ്. എനിക്കവര് ഭയങ്കര ഇഷ്ട.
1: ഉമ്മമ്മ കഥയൊക്കെ പറഞ്ഞു തരാറുണ്ടോ?
0: അതെ, കുറെ കഥ പറഞ്ഞു തരാറുണ്ട്.
1: കൂടുതൽ എന്ത് കഥയാ പറഞ്ഞു തരാറ്?
0: പണ്ടത്തെ ഒക്കെ കഥ, പിന്നെ കൽപ്പനയിലൊക്കെ കഥ, അതൊക്കെ പറയാറുണ്ട്.
1: പഴയ പഴയ കഥയൊക്കെ പറഞ്ഞു തരാറുണ്ടല്ലേ.
0: അതെ അതെ.
1: ഇപ്പൊ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞില്ലേ? വെക്കേഷത്തിൽ നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടായിരുന്നോ? നാട്ടില് പോയിട്ടുണ്ടായിരുന്നോ?
0: നാട്ടില് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ കയാക്കിംഗ് ഒക്കെ ചെയ്ത് കടലൊക്കെ കുളിച്ച് ബുക്ക് വായിച്ച് അങ്ങനെ കൊറേ കാര്യമൊക്കെ ചെയ്തു.
1: അപ്പൊ വെക്കേഷൻ അടിച്ചു പൊളിച്ചല്ലേ.
0: അതെ.
1: ഇപ്പൊ ആന്ധ്രദ്വീപില് കൂട്ടുകാരൊക്കെ ഉണ്ടോ?
0: ഇഷ്ടംപോലെ ഉണ്ട്.
1: ഇഷ്ടംപോലെ ഉണ്ടല്ലേ. പേരെന്താ അവരുടെയൊക്കെ?
0: ദിൽഫ, തീജ, ഫഹ്മി, മിൻഹ, ത്വൈബ, ജുമാന, കൊറേ പേരുണ്ടായിരുന്നു.
1: കൊറേ പേരുണ്ടല്ലേ.
0: ഉണ്ട്.
1: ഇനി ഇമ്മണ് വലിയ ലോകം എന്ന പരിപാടിയിൽ എന്താണ് അവതരിപ്പിക്കാൻ പോകുന്നത്?
0: ഞാനൊരു ഇംഗ്ലീഷ് പോയമാണ്. Pretty woman wonder where my secret lies. I am not cute or big, sure, a fashion moral size. But when I start to tell them, they think I am telling lies. I say, is in the reach of my arms, the span of my hips, the stride of my step, the curl of my

0: Hey, I am a woman, phenomenally. Phenomenal woman, that's me. I walk into a room just as cool as you please. And to a man, they fill out, stand or fall down on their knees. Then they swam around me, a hive of honeybees. I say, it's in the fire in my eyes and the flash of my teeth, the swing in my waist and the joy in my feet. I am a woman, phenomenally, phenomenal woman, that's me. Men themselves have wondered what they see in me. They try so much, but they can't touch my inner mystery. When I try to show them, they say, they still can't. I say, it's in the arch of my back, the sun of my smile, the red of my breast, the grace of my style. I am a woman, phenomenally, phenomenal woman, that's me. Thank you.
1: അടിപൊളിയായിട്ടുണ്ട് കേട്ടോ.
0: താങ്ക് യു.
1: ധാരായി പോയാൻ പഠിപ്പിച്ചന്നേ.
0: എന്റെ ഉമ്മയാണ്.
1: ഉമ്മയാണല്ലേ. ഉമ്മ ഇപ്പൊ ഇംഗ്ലീഷ് ടീച്ചർ ആയതുകൊണ്ടാണോ ഇംഗ്ലീഷ് പോയം തന്നെ പറഞ്ഞത്?
0: അതെ, മലയാളം പറയും.
1: മലയാളം പോയം പറയോ.
0: എനിക്കുണ്ടല്ലോ മലയാളം പോയത്തും. ഇന്റർജെബിക്ക് സെക്കൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു.
1: ഇന്റർജെബിക്ക് സെക്കൻഡ് കിട്ടിയ ഏത് പോയത്തിനാ?
0: കണ്ണിൽപൊട്ടിലാണ്.
1: ആ പോയം ഒന്ന് നമുക്കൊന്ന് ചൊല്ലാം.
0: വിൽക്കുവാൻ ഇരട്ടി വെച്ച പൈങ്കിളിയെ പോലെ ചിലർ വിറ്റു പോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വിൽക്കുവാൻ ഇരട്ടി വെച്ച പൈങ്കിളിയെ പോലെ ചിലർ വിറ്റു പോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വില കൊടുത്തു വാങ്ങി നമ്മൾ ആടുമാടുകൾ, ആടുമാടുകൾ, അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ. വില കൊടുത്തു വാങ്ങി നമ്മൾ ആടുമാടുകൾ, അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ. വിൽക്കുവാൻ ഇരട്ടി വെച്ച പൈങ്കിളിയെ

0: വേട്ടയാടിക്കാട്ടു മൃഗം കൂട്ടി വെച്ച തീറ്റയെ കട്ടെടുത്തു തിന്നപ്പോൾ നികൃഷ്ട നീതി സ്ത്രീധനം. നാണമില്ലേ ആണതെന്നു പേരു ചൊല്ലുവാൻ നിനക്ക് വേറൊരാൾ വിയർത്തതിന്റെ ഉപ്പ് തിന്നു വാഴുവാൻ. നാണമില്ലേ ആണതെന്നു പേരു ചൊല്ലുവാൻ നിനക്ക് വേറൊരാൾ വിയർത്തതിന്റെ ഉപ്പ് തിന്നു വാഴുവാൻ. താങ്ക് യു.
1: അടിപൊളി പോയമായിരുന്നു.
0: താങ്ക് യു.
1: ഈ പോയത്തിനാണോ സെക്കൻഡ് കിട്ടിയത്? ഇത് ഉമ്മ പഠിപ്പിച്ചു തന്നതാണോ? ആയിഷക്കുട്ടിക്ക് കൂടുതലും പോയം പാട്ടൊക്കെ ഉമ്മയാണോ പഠിപ്പിച്ചു തരാറ്?
0: അതെ.
1: ആയിഷമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു ദിവസം ഏതാണ്?
0: ഞങ്ങള് കയാക്കിങ്ങും പോയ ദിവസമാണ്.
1: കയാക്കിംഗ് പോയ ദിവസമാണോ? നല്ല രസമുണ്ടായിരുന്നോ?
0: നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും, ഞങ്ങളുടെ ഫാമിലി എല്ലാം മൊത്തം ഒരുമിച്ചായിരുന്നു പോയത്. ഭയങ്കര രസായിരുന്നു. അലി ബീച്ചിൽ നിന്ന് പിട്ടി വരാൻ ഞങ്ങൾ പോയത്. അലി ബീച്ച് സൂപ്പർ ആയിരുന്നു. പിട്ടി നല്ല ഭംഗിയായിരുന്നു. പിന്നെ എനിക്ക് രണ്ട് കസിൻസ് ഉണ്ടായിരുന്നു, നല്ല കുട്ടിയാണ്. അവരോടൊക്കെ ഞാൻ കളിച്ച് അവിടെ നിന്ന് കടലിൽ കുളിച്ച് അങ്ങനെ കൊറേ എൻജോയ് ചെയ്തു.
1: പിട്ടി ദ്വീപ് കാണാൻ എങ്ങനെ ഉണ്ടായിരുന്നു?
0: അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു.
1: കൽപ്പിന ദ്വീപിൽ നിന്ന് കയാക്കിംഗ് കൊണ്ടുപോയതാണോ പിട്ടി ദ്വീപിലിട്ട്?
0: അതെ.
1: അങ്ങനെ അടിച്ചു പൊളിച്ചല്ലേ. പിന്നെ ആയിഷക്കുട്ടി വെറുതെ ഇരിക്കുമ്പോൾ എന്താ ചെയ്യാറ്?
0: ബുക്ക് വായിക്കും, കൊറേ വായിക്കും. ഞാൻ 20 ബുക്ക് വായിച്ചിട്ടുണ്ട്.
1: ഓ, 20 ബുക്കൊക്കെ വായിച്ചിട്ടുണ്ടോ? അടിപൊളിയാണല്ലോ. ഏതുതരം ബുക്കാ വായിക്കുന്നത്?
0: സ്റ്റോറീസ്, ഇംഗ്ലീഷ് സ്റ്റോറീസ്, മലയാളം സ്റ്റോറീസ്, അതൊക്കെയാണ് വായിക്കുന്നത്.
1: കൂടുതലും ഇംഗ്ലീഷ് സ്റ്റോറിയാണോ ഇഷ്ടം?
0: അതെ.
1: പ്രൊണൗൺസിയേഷൻ ഒക്കെ വളരെ നന്നായിട്ടുണ്ട് കേട്ടോ ഇംഗ്ലീഷ്.
0: താങ്ക് യു.
1: പിന്നെ ഇനിയും മിണിവലി ലോകത്തിൽ എന്താണ് അവതരിപ്പിക്കാൻ പോകുന്നത്?
0: ഒരു ചെറിയൊരു കഥ.
1: നമുക്കെന്നാ കൂട്ടുകാർക്ക് വേണ്ടി ഒരു കഥ പറയാം.
0: ഒരു ചെറിയ ഗ്രാമത്തിൽ മീനു എന്ന പെൺകുട്ടി താമസിച്ചിരുന്നു. അവൾക്ക് പക്ഷികളെയും മരങ്ങളെയും വളരെ ഇഷ്ടമായിരുന്നു. ഒരു വേനൽക്കാല ദിവസം കനത്ത ചൂടായിരുന്നു. മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന മീനു ഒരു കുഞ്ഞിക്കുരുവി ദാഹിച്ച് തളർന്നിരിക്കുന്നത് കണ്ടു. അവൾ ഉടൻ തന്നെ ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം നിറച്ച് മുറ്റത്ത് വച്ചു. കുറച്ച് അരിമണികളും അതിന്റെ അടുത്ത് വിതറി. കുഞ്ഞിക്കുരുവി സന്തോഷത്തോടെ വെള്ളം കുടിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. മീനു എല്ലാ ദിവസവും വെള്ളവും ഭക്ഷണവും വയ്ക്കാൻ തുടങ്ങി. അധികം വൈകാതെ നിരവധി പക്ഷികൾ അവളുടെ വീട്ടുമുറ്റത്തെ എത്തിത്തുടങ്ങി. ഒരു ദിവസം മീനു അസുഖം കാരണം വിഷമിച്ചിരിക്കുമ്പോൾ ജനലരികെ നിന്ന് പക്ഷികളുടെ മധുരഗാനം കേട്ടു. അവൾ ജനൽ തുറന്നു നോക്കുമ്പോൾ അവൾ പരിപാലിച്ചിരുന്ന കുരുവികളും മറ്റു പക്ഷികളും സന്തോഷത്തോടെ പാട്ടുപാടുന്നു. ആ ഗാനങ്ങൾ കേട്ടപ്പോൾ മീനുവിന്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. നാം ചെയ്യുന്ന നന്മ ഒരിക്കലും വെറുതെ ആയില്ല എന്ന് അവൾ മനസ്സിലാക്കി. ഗുണപാഠം: ജീവജാലങ്ങളോടുള്ള സ്നേഹം കരുണയും നമുക്ക് സന്തോഷവും സമാധാനവും നൽകുന്നു. പ്രിയ കൂട്ടുകാരെ, നമുക്കും നമ്മുടെ വീടിനു ചുറ്റും പക്ഷികൾക്കായി ഒരു പാത്രം വെള്ളം വയ്ക്കാം. ഒരു ചെറിയ നന്മ ലോകത്തെ കൂടുതൽ മനോഹരമാക്കും. താങ്ക് യു.
1: അടിപൊളി കഥയായിരുന്നു.
0: താങ്ക് യു.
1: ആയിഷമോള് കുറേ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ വെക്കേഷൻ സമയത്ത് വായിച്ചതാണോ?
0: അതെ.
1: ഏതൊക്കെ പുസ്തകങ്ങളാ വായിച്ചത് കൂടുതലും?
0: ഇംഗ്ലീഷ് സ്റ്റോറിയിൽ നിന്ന് സിൻഡ്രല്ല വായിച്ചു, റപ്പൻസല് വായിച്ചു, പിന്നെ സ്ലീപ്പിംഗ് ബ്യൂട്ടി വായിച്ചു, മുഞ്ചൂസൻ കഥകൾ വായിച്ചു. അത് മുഞ്ചൂസൻ കഥ ഒരു മലയാളം കഥയാണ്, നല്ല സൂപ്പർ ആയിരുന്നു. ഞാനിപ്പോ ഇപ്പോഴും വായിക്കുന്ന കഥ. ഈ ബുക്കിന് കുറെ കഥകളുണ്ട്.
1: അപ്പൊ ഇത്രയും ചെറിയ പ്രായത്തിൽ നിന്ന് ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടല്ലേ. ഇനിയും ഇനിയും കുറേ പുസ്തകങ്ങളൊക്കെ വായിക്കണം കേട്ടോ. പുസ്തകങ്ങളൊക്കെ എവിടെ നിന്നാ കളക്ട് ചെയ്യുന്നത്? ലൈബ്രറിയിൽ നിന്നാണോ?
0: ലൈബ്രറിയിൽ നിന്നും കളക്ട് ചെയ്യുന്നത്. എനിക്ക് ഉമ്മയും വാങ്ങിത്തരുന്നുണ്ട്.
1: വാങ്ങിച്ചു തരാറുണ്ടല്ലേ. ആയിഷക്കുട്ടിയുടെ ഹോബീസ് എന്തൊക്കെയാണ്?
0: ബുക്ക് വായിക്കല്, പിന്നെ എനിക്ക് ഡാൻസ് ചെയ്യല്, പാട്ട് പാടല്, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ എനിക്കുണ്ടല്ലോ, എന്റെ സ്റ്റഡി റൂമില് ഒരു ചെറിയ ലൈബ്രറി ഉണ്ട്. അതിലെ ബുക്ക് ഞാൻ ഓരോരോ ദിവസം എടുത്ത് വായിക്കുന്നുണ്ട്.
1: അപ്പൊ കൂടുതലായിട്ട് മൊബൈലൊന്നും യൂസ് ചെയ്യാത്ത കുട്ടിയാണല്ലേ?
0: ചെയ്യുന്നില്ല.
1: അങ്ങനെ ചെയ്യുന്നില്ല അല്ലേ. കൂടുതലും പുസ്തകങ്ങളല്ലേ വായിക്കുന്നത്? അപ്പൊ വീട്ടില് റൂമില് തന്നെ ഒരു ചെറിയ കുഞ്ഞു ലൈബ്രറി ഒക്കെ ഉണ്ടല്ലേ ആയിഷക്കുട്ടിക്ക്?
0: അതെ.
1: ഓക്കെ. ആയിഷക്കുട്ടിയുടെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ പാട്ട് പാടിയതും പോയൊക്കെ പറഞ്ഞത്.
0: താങ്ക് യു.
1: ഐഷക്കുട്ടിയുടെ പാട്ടും പോയവും കഥയും ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇമ്മിണി വലിയ ലോകം എന്ന പരിപാടിയിൽ പങ്കെടുത്തതിൽ ഒരുപാട് നന്ദി. ഈ പരിപാടി തയ്യാറാക്കിയത് റംസീന ബീഗം, ചെണ്ടിപ്പുര.

ഇനി അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ ശേഷം 8:30 മുതൽ കവരത്തി നിലയത്തിലുള്ള പരിപാടികൾ തുടർന്ന് കേൾക്കാം.

0: Join Indian Navy. The Indian Navy invites online applications from unmarried male candidates for Agniveer Apprentice 01/2027 and 02/2027 batch. Last date for submission is 29th June 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy. Combat ready. Cohesive. Atmanirbhar. Safeguarding seas for a Vikasit Samruddh Bharat. Join Indian Navy.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഹീറോ നമ്പർ 1 എന്ന ചിത്രത്തിനു വേണ്ടി സാധന സർഗവും ഉദിത് നാരായണനും ചേർന്ന് ആലപിച്ച ഗാനം.

0: Join Indian Navy. The Indian Navy invites online applications from unmarried male candidates for Agniveer Apprentice 01/2027 and 02/2027 batch. Last date for submission is 29th June 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy. Combat ready. Cohesive. Atmanirbhar. Safeguarding seas for a Vikasit Samriddh Bharat. Join Indian Navy.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി ധന്യ പ്രദീപ് ടോമിൻ്റെ വരികൾക്ക് പ്രദീപ് ടോം സംഗീതം നൽകി മധു ബാലകൃഷ്ണൻ ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം കുരുവിപ്പാപ്പ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ബാസിഗർ എന്ന ചിത്രത്തിനു വേണ്ടി സഫറിന്റെ വരികൾക്ക് അനു മാലിക് സംഗീതം നൽകി ആശാ ഭോസ്ലെയും വിനോദ് റാത്തോഡും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം.

ചലച്ചിത്ര ഗാനങ്ങളിലെ അവസാനമായി രാമനും ഖദീജയും എന്ന ചിത്രത്തിനു വേണ്ടി ഹാരിസ് തളിപ്പറമ്പ വരികൾ എഴുതി ഷാജി കാനങ്ങാട് സംഗീതം നൽകി കാവ്യ റിജു ആലപിച്ച ഗാനം കേൾക്കാം.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കളുമായി പങ്കുവച്ചത് നസീബുദ്ദീൻ ബണ്ടംപള്ളി. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടർന്ന് കേൾക്കാം.

0: ബാലവേല തടയാം, ബാല്യകാലം സുരക്ഷിതമാക്കാം. നാളെ June 12 അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനം. കളിച്ചുല്ലസിക്കേണ്ട പ്രായത്തിൽ പുസ്തക സഞ്ചിയുമേന്തി വിദ്യാലയങ്ങളിലേക്ക് നടന്നു നീങ്ങേണ്ട ബാല്യങ്ങളെ ഫാക്ടറികളിലെ കരിപ്പുകയിലേക്കും ഹോട്ടലുകളിലെ എച്ചിൽ പാത്രങ്ങളിലേക്കും തള്ളിവിടുന്ന ക്രൂരതയ്ക്കെതിരെയുള്ള ലോകത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം. ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ 2002 മുതലാണ് ഈ ദിനം ആചരിച്ചു തുടങ്ങിയത്. ദാരിദ്ര്യവും നിരക്ഷരതയും ചൂഷണവും ചേർന്ന് കോടിക്കണക്കിന് കുട്ടികളുടെ മനോഹരമായ നാളെയാണ് ഇരുട്ടിലാക്കുന്നത്. ആഗോളതലത്തിൽ നിയമങ്ങളും ബോധവൽക്കരണങ്ങളും ശക്തമാണെങ്കിലും ഇന്നും ലക്ഷക്കണക്കിന് കുരുന്നുകൾ തങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് കഠിനാധ്വാനത്തിന് ഇരയാകുന്നുണ്ട്. സാങ്കേതികവിദ്യയും നവയുഗ ചിന്തകളും പുരോഗമിക്കുകയും നിർമ്മിത ബുദ്ധി പോലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ലോകത്തെ മാറ്റിമറിക്കുകയും ചെയ്യുമ്പോഴും അടിസ്ഥാനപരമായ മനുഷ്യാവകാശങ്ങൾ പോലും ലഭിക്കാതെ ഒരു കൂട്ടം കുട്ടികൾ തെരുവുകളിൽ വിയർപ്പൊഴുക്കുന്നു എന്നത് ലജ്ജാകരം തന്നെയാണ്. ഈ സാഹചര്യത്തിലാണ് ഈ വർഷത്തെ ബാലവേല വിരുദ്ധ ദിനം കൂടുതൽ പ്രസക്തമാകുന്നത്. ബാലവേലയ്ക്ക് ചുവപ്പ് കാർഡ്, കുട്ടികൾക്ക് കളിമുറ്റം, മുതിർന്നവർക്ക് മാന്യമായ തൊഴിൽ എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനൊപ്പം മുതിർന്നവർക്ക് സ്ഥിര വരുമാനവും മാന്യമായ തൊഴിൽ സാഹചര്യങ്ങളും ഉറപ്പാക്കിയാൽ മാത്രമേ കുടുംബങ്ങൾക്ക് കുട്ടികളെ ജോലിക്ക് വിടേണ്ടി വരുന്ന സാഹചര്യം ഇല്ലാതാക്കാൻ കഴിയൂ എന്ന് ഈ സന്ദേശം അടിവരയിടുന്നു. കുട്ടികളെ ശാരീരികവും മാനസികവും സാമൂഹികവുമായി വേദനിപ്പിക്കുന്ന തൊഴിലുകളെയാണ് ബാലവേലയായി നിർവചിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ കോടാനുകോടി കുട്ടികളാണ് ഇന്ന് ബാലവേലയുടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ജനനത്തിൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ടവർ, അകാലത്തിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവർ, അതിദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബങ്ങളിലുള്ളവർ, അഭയാർത്ഥികൾ തുടങ്ങി പറക്കമുറ്റാത്ത പ്രായത്തിൽ തന്നെ ജീവിതഭാരം ചുമലിലേറ്റി തെരുവോരങ്ങളിൽ പണിയെടുക്കാൻ വിധിക്കപ്പെട്ട നിരവധി കുട്ടികൾ നമുക്കിടയിലുണ്ട്. ഭക്ഷണശാലകളിൽ, കൃഷിയിടങ്ങളിൽ, കച്ചവട കേന്ദ്രങ്ങളിൽ തുടങ്ങിയിടങ്ങളിലെല്ലാം ബാലവേലയുടെ ദൈന്യതയാർന്ന മുഖങ്ങൾ നമുക്ക് കാണാനാകും. ഖനിയിടങ്ങൾ, പടക്ക നിർമ്മാണശാലകൾ, കീടനാശിനി നിർമ്മാണശാലകൾ തുടങ്ങി അപകടകരമായ തൊഴിലിടങ്ങളിൽ ഉൾപ്പെടെ പണിയെടുക്കുന്ന കുട്ടികളുടെ എണ്ണവും ചെറുതല്ല. നിലവിൽ ലോകത്താകമാനം 160 ദശലക്ഷം കുട്ടികൾ ബാലവേലയ്ക്ക് വിധേയരാകുന്നുണ്ടെന്നാണ് യൂണിസെഫ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ലോകത്ത് 10 കുട്ടികളിൽ ഒരാൾ എന്ന കണക്കെ ഉപജീവനത്തിനായി വിവിധ ജോലികളിൽ ഏർപ്പെടുന്നുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ബാലവേല ഏറ്റവും കൂടുതലായുള്ളത്. ഈ മേഖലയിലെ കുട്ടികളിൽ 1/5 വിവിധ സാഹചര്യങ്ങളിൽ തൊഴിലെടുക്കുന്നു. ഇന്ത്യയിൽ 40 ലക്ഷത്തോളം കുട്ടികളാണ് ബാലവേല ചെയ്യാൻ നിർബന്ധിതരായിട്ടുള്ളതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ കേരളത്തിൽ ബാലവേലയിൽ ഏർപ്പെടുന്നവരുടെ എണ്ണം തുലവും കുറവാണെന്നും ഇക്കാര്യത്തിൽ കേരളം ലോകത്തിന് മാതൃകയാണെന്നും സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷൻ KV മനോജ് കുമാർ വാർത്താ തരംഗിണിയോട് പറഞ്ഞു.
1: കുട്ടികളുടെ ഭൌതികവും ശാരീരികവുമായ എല്ലാ അവസ്ഥകൾക്കും വളർച്ചയ്ക്കും തടസ്സം നിൽക്കുന്നതാണ് യഥാർത്ഥത്തിൽ ബാലവേല എന്ന അപരിഷ്കൃതമായ സംവിധാനം. അത് ലോകത്തെവിടെയായാലും അങ്ങനെ തന്നെയാണ്. കുട്ടികളെ വളരെ ചെറിയ തുക നൽകി, ചിലപ്പോഴൊന്നും നൽകാതെയും കഠിനമായ ജോലികൾ ചെയ്യിക്കുന്നത് വഴി അവരുടെ ആരോഗ്യം ക്ഷയിക്കുന്നു, അവരുടെ ചിന്താശേഷി ക്ഷയിക്കുന്നു. അവർ ലോകത്തിന് ഉപയോഗപ്പെടുന്ന തരത്തിലല്ലാത്ത ജീവച്ചവങ്ങളായ വെറും മനുഷ്യരൂപങ്ങൾ മാത്രമായി തീരുന്നു എന്നുള്ളതാണ് ഈ ബാലവേലയുടെ ഇതുവരെയുള്ള അനുഭവവും അതിന്റെ ദുരന്തവും. തീർച്ചയായും നമ്മുടെ ഇന്ത്യയും ഈ ഒരു പ്രശ്നം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തും ബാലവേലയിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികളുണ്ട്. ഏകദേശം 40 ലക്ഷത്തോളം കുട്ടികൾ ബാലവേലയിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. കുട്ടികൾക്ക് വിനോദം ലഭ്യമാവുന്നില്ല, കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭ്യമാവുന്നില്ല. ഇന്ത്യൻ ഭരണഘടന തന്നെ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ അവകാശങ്ങളിലൊന്നായ വിദ്യാഭ്യാസം പോലും ലഭിക്കാത്ത ഒരവസ്ഥയാണ് ഇതുകൊണ്ടുണ്ടാവുക. കുട്ടികളെ അവരുടെ സന്തോഷത്തിന്റെയും സ്വപ്നങ്ങളിലേക്കും നയിക്കാൻ ആവശ്യമായ വിദ്യാഭ്യാസവും അവരുടെ ആരോഗ്യത്തിന് വളർച്ച പ്രാപിക്കാനുള്ള അനുകൂലമായ അന്തരീക്ഷം നൽകേണ്ടതും നമ്മുടെ സമൂഹത്തിന്റെയും സർക്കാരിന്റെയും കൂട്ടായ ഉത്തരവാദിത്തമായിരിക്കണം. അവരിലുള്ള സഹജമായ കഴിവുകളെ വളർത്തിയെടുക്കാനും ഫലപ്രദമായി അത് വികസിപ്പിച്ചെടുക്കാനും ഒക്കെയുള്ള സാഹചര്യം നമ്മൾ കുട്ടികൾക്കുണ്ടാവണം. അതിനുവേണ്ടി നമ്മുടെ സമൂഹത്തിലെ ഓരോ വ്യക്തിയും സഹകരിച്ചുകൊണ്ടുള്ള ഒരു നല്ല ബോധവൽക്കരണവും പ്രയത്നവും നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം. കേരളം ഒരു മാതൃകയാണ്. തീർച്ചയായും ബാലവേലയിൽ ഏർപ്പെടുന്നവരുടെ എണ്ണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം തുലവും കുറവാണ്. എങ്കിൽ പോലും ഒരു കുട്ടി പോലും ഒരു തരത്തിലും ബാലവേലയിൽ എത്തിപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്ന് കമ്മീഷൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമ്മുടെ സമൂഹമാകെ ഒന്നായി മുന്നേറണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്.
0: രാജ്യത്ത് 1986 ബാലവേല നിരോധന നിയമവും 1987 ബാലവേലയ്ക്കെതിരായ ദേശീയ നയവും ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ നയങ്ങളും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന നിയമങ്ങളും കുട്ടികളെക്കൊണ്ട് തൊഴിലെടുപ്പിക്കുന്നത് കർശനമായി വിലക്കുന്നതായി നിയമവിദഗ്ധനായ അഡ്വക്കേറ്റ് പരണിയം ദേവകുമാർ വിശദമാക്കുന്നു.
2: ഒരു രാഷ്ട്രത്തിന്റെ പുരോഗതിയും വികസനവും നിർണയിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളിലൊന്നായ കുട്ടികളുടെ സമഗ്ര വികസനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തേണ്ടത് ഏതൊരു രാഷ്ട്രത്തിന്റെയും പ്രാഥമിക കർത്തവ്യമാണ്. ഈ ലക്ഷ്യപ്രാപ്തിക്കായി നമ്മുടെ രാജ്യത്ത് നിലവിലിരിക്കുന്ന നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സൌജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം

0: വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ 21A ഫാക്ടറികൾ, ഖനികൾ തുടങ്ങിയ അപകടകരമായ ജോലിസ്ഥലങ്ങളിൽ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന ആർട്ടിക്കിൾ 24, 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് മതിയായ സംരക്ഷണവും വിദ്യാഭ്യാസവും ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ 45 തുടങ്ങിയ ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പുകൾ ഇത്തരണത്തിൽ പ്രസ്താവ്യമാണ്. തുടർന്ന് ഇന്ത്യ ഗവൺമെന്റ് 1986 ബാലവേല നിരോധനവും നിയന്ത്രണവും നിയമം കൊണ്ടുവന്നു. 2016 ഭേദഗതി നിയമത്തിലൂടെ ഇവയുടെ വ്യവസ്ഥകളിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുകയും 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നത് സമ്പൂർണമായി നിരോധിക്കുകയുമുണ്ടായി. നിരവധി തൊഴിലുകളും പ്രക്രിയകളും ഈ നിയമത്തിന്റെ പരിധിയിൽ നിരോധിതമാണ്. റെയിൽവേയുമായി ബന്ധപ്പെട്ട ജോലികൾ, ഖനികളിലെ ജോലികൾ, ഫാക്ടറികളിലെ ജോലികൾ തുടങ്ങിയവ നിരോധിത തൊഴിലുകളുടെ പരിധിയിലും, ബീഡി നിർമ്മാണം, പരവതാനിക്ക് വേണ്ടിയുള്ള നെയ്ത്ത്, സിമന്റ് നിർമ്മാണം, തീപ്പെട്ടി നിർമ്മാണം തുടങ്ങിയവയൊക്കെ തന്നെയും നിരോധിത പ്രക്രിയകളുടെ ഗണത്തിലും പെടുത്തിയിരിക്കുന്നു. ഫാക്ടറികൾ, ഖനികൾ, റെയിൽവേ തുടങ്ങി കേന്ദ്ര സർക്കാരിന് നേരിട്ട് നിയന്ത്രണമുള്ളവയിൽ ഈ നിയമം നടപ്പിലാക്കുന്നതിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനും മറ്റു സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളിൽ ഇവ നടപ്പിലാക്കുന്നതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുമാണെന്ന് ഈ നിയമം അനുശാസിക്കുന്നുണ്ട്. ഏതെങ്കിലും തൊഴിലുടമ ഈ നിയമം ലംഘിക്കുന്നതായാൽ 1 വർഷം വരെ തടവോ 20,000 രൂപ പിഴയോ നൽകാം എന്ന് വ്യവസ്ഥ ചെയ്യുന്നു.
1: സംസ്ഥാനത്ത് ബാലവേല നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ കുട്ടികളെ അതിൽ നിന്നും മോചിപ്പിച്ച് തുടർ സഹായം നൽകുന്നതിനുള്ള സേവനം ലഭ്യമാക്കി വരുന്നതായി തിരുവനന്തപുരം ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ എസ് ചിത്രലേഖ വ്യക്തമാക്കി.
2: കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായി നിരവധി സർക്കാരിതര സംവിധാനങ്ങൾ നിലവിലുണ്ട്. നോഡൽ വകുപ്പായ വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിലുള്ള ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റുകൾക്കാണ് ജില്ലകളിൽ കുട്ടികളുടെ സംരക്ഷണത്തിന്റെ ഏകോപന ചുമതലയുള്ളത്. കുട്ടികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ ബാലനീതി നിയമത്തോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ബാലവേല നിരോധനവും ക്രമപ്പെടുത്തലും ആക്ട് 1986 അതിന്റെ 2016 ഭേദഗതിയും. സംസ്ഥാന സർക്കാരിന്റെ വനിതാ ശിശു വികസന വകുപ്പ് മുഖേന നടപ്പാക്കുന്ന ശരണബാല്യം പദ്ധതി പ്രകാരം ബാലവേല നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങൾ ജില്ലകളിൽ നടന്നു വരുന്നു. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ജില്ലാ ടാസ്ക് ഫോഴ്സ് കമ്മിറ്റിയിൽ ജില്ലകളിൽ നടപ്പാക്കേണ്ട വിവിധ ബാലവേല പ്രതിരോധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ നടപ്പാക്കി വരുന്നു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, ലേബർ ഡിപ്പാർട്ട്മെന്റ്, പോലീസ് തുടങ്ങിയ വകുപ്പുകളുടെയും ചൈൽഡ് ഹെൽപ്പ് ലൈനിന്റെയും സഹകരണത്തോടെ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റുകൾ ബാലവേലയുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ സെർച്ച് ഡ്രൈവുകൾ നടത്തുകയും പ്രസ്തുത പ്രദേശങ്ങളിൽ ബാലവേലയ്ക്കെതിരെ അവബോധ പരിപാടികൾ നടത്തി വരികയും ചെയ്യുന്നു. ബാലവേല നടക്കുന്നതായി സംശയിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ചൈൽഡ് ഹെൽപ്പ് ലൈനിലേക്ക് 10 9 8 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചറിയിക്കാവുന്നതാണ്.
1: സംസ്ഥാനത്ത് ബാലവേല തടയുന്നതിനായി ജില്ലാതല ടാസ്ക് ഫോഴ്സുകൾ നിലവിലുണ്ട്. തൊഴിൽ വകുപ്പ്, ശിശു വികസന വകുപ്പ്, പോലീസ്, ചൈൽഡ് ലൈൻ എന്നിവ സംയുക്തമായി പ്രതിരോധ പ്രവർത്തനങ്ങളും പരിശോധനകളും നടത്തിവരുന്നു. ഇതിനു പുറമെ അസിസ്റ്റന്റ് ലേബർ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ പ്രതിമാസ സ്ഥാപന പരിശോധനകളും നടത്തിവരുന്നതായി തിരുവനന്തപുരം ജില്ലാ മുൻ ലേബർ ഓഫീസർ രജിത ആർ പറഞ്ഞു.
3: 14 വയസ്സ് പൂർത്തിയാകാത്തവരെയാണ് ചൈൽഡ് എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൌജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസം ഭരണഘടന ഉറപ്പുവരുത്തിയിട്ടുള്ളതാണ്. ആയതിനാൽ 14 വയസ്സ് പൂർത്തിയാകാത്ത കുട്ടികളെ യാതൊരു കാരണവശാലും ഒരു തൊഴിലിലും ഏർപ്പെടുത്തരുത് എന്നാണ് നിയമം വിഭാവനം ചെയ്യുന്നത്. 14 മുതൽ 18 വയസ്സുവരെയുള്ള കുട്ടികൾ അഡോളസെന്റ് എന്ന ഗണത്തിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇവരെ അപകടകരമല്ലാത്ത സാഹചര്യങ്ങളിൽ ജോലി സമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാവുന്നതാണ്. അപ്രകാരം ജോലി ചെയ്യിപ്പിക്കുമ്പോൾ നിയമം അനുശാസിക്കുന്ന തരത്തിലല്ല ജോലി ചെയ്യിപ്പിക്കുന്നത് എന്ന് കണ്ടെത്തിയാൽ തൊഴിലുടമയ്ക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ്. കുട്ടികളെ ബാലവേല ചെയ്യിക്കുന്നതായി കണ്ടെത്തിയാൽ ആ കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുമ്പാകെ ഹാജരാക്കി തുടർ നടപടി സ്വീകരിക്കുന്നതാണ്. കൂടാതെ അപ്രകാരം ജോലി ചെയ്യിപ്പിച്ച തൊഴിലുടമയ്ക്കെതിരെ പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. കുട്ടികളെ കൊണ്ട് ബാലവേല ചെയ്യിപ്പിക്കുന്നതായോ കൌമാരക്കാരെ അപകടകരമായ തൊഴിലിൽ ഏർപ്പെടുത്തുന്നതായോ കണ്ടെത്തിയാൽ അപ്രകാരം തൊഴിലെടുപ്പിച്ച സ്ഥാപന ഉടമയ്ക്കെതിരെ ബാലവേല നിരോധന നിയമപ്രകാരം 6 മാസം മുതൽ 2 വർഷം വരെയുള്ള തടവോ അല്ലെങ്കിൽ 20,000 രൂപ മുതൽ 50,000 രൂപ വരെയുള്ള പിഴയോ അതുമല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷയായി ലഭിക്കാവുന്നതാണ്. ഒരേ തൊഴിലുടമയുടെ ആവർത്തിച്ചുള്ള കുറ്റത്തിന് 1 വർഷം മുതൽ 3 വർഷം

0: മാത്രമേ ശിക്ഷ ലഭിക്കാവുന്നതുമാണ്. ആയതിനാൽ ഒരു തൊഴിലുടമയും കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാതിരിക്കുക എന്നതാണ് ഉത്തമം.
1: ബാലവേല തടയുന്നതിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് എന്ന പോലെ സമൂഹത്തിനും സാമൂഹിക സംഘടനകൾക്കും പ്രമുഖ സ്ഥാനമുണ്ട്. പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകനും നൊബേൽ സമ്മാന ജേതാവുമായ കൈലാഷ് സത്യാർത്ഥിയുടെ നേതൃത്വത്തിലുള്ള ബച്ചപ്പൻ ബച്ചാവോ ആന്തോളൻ ഈ ദിശയിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. ബച്ചപ്പൻ ബച്ചാവോ ആന്തോളൻ കേരള സ്റ്റേറ്റ് കോർഡിനേറ്റർ, പ്രസിഡന്റ് കുന്നംപള്ളി.
2: ബാലവേല ഇല്ലാതെ ആക്കൽ നടപ്പിലാക്കണമെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും കാര്യക്ഷമമായ പരിശ്രമം
3: ആവശ്യമാണ്.
2: ഇതിനായി പല തലങ്ങളിൽ എല്ലാ രാജ്യങ്ങളും പരസ്പര സഹകരണത്തോടെ പ്രവർത്തിച്ചു വരികയാണ്. ഓരോ രാജ്യങ്ങളും അതിന്റെ നിയമങ്ങളും നയങ്ങളും ശക്തമാക്കുകയും കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായി നിതാന്തം പരിശ്രമം നടത്തി വരികയാണ്. നമ്മുടെ രാജ്യത്തെ ബാലവേല വിരുദ്ധ പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2001 1,26,00,000 കുട്ടികൾ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് 2011 അത് 43,00,000 കുറഞ്ഞു. കേരളത്തിൽ കഴിഞ്ഞ 5 പലപ്പോഴും 20 താഴെയോ അല്ലെങ്കിൽ വിരലിൽ എണ്ണാവുന്ന സംഖ്യ മാത്രമേ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ. നാം ഓരോരുത്തരും ബാലവേല വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികൾ ആവുകയും നമ്മുടെ കുട്ടികൾക്ക് സുരക്ഷിതവും സമ്പൂർണമായ ബാല്യം നൽകുന്നതിനായി പരിശ്രമിക്കുകയും ചെയ്യും എന്ന പ്രതിജ്ഞ എടുക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കാൻ കൂടി ആണ് ഈ ഒരു ദിനം.
1: നാളെയുടെ വാഗ്ദാനങ്ങളായ കുരുന്നുകൾക്ക് സുരക്ഷിതവും സന്തോഷകരവുമായ അന്തരീക്ഷമൊരുക്കുക എന്നത് ഏതൊരു സമൂഹത്തിന്റെയും ഉത്തരവാദിത്തമാണ്. ഒരു കുട്ടിയുടെയും ബാല്യം കരിപുരേണ്ടതാകരുത്. ദാരിദ്ര്യം മൂലം ഒരു കുഞ്ഞും തൊഴിലിടങ്ങളിലേക്ക് ഇറങ്ങേണ്ടി വരില്ലെന്ന് ഉറപ്പാക്കാൻ സർക്കാരുകൾക്കൊപ്പം പൊതുസമൂഹവും കൈകോർക്കുക. കുഞ്ഞുങ്ങളുടെ കണ്ണിലെ തിളക്കമാണ് നാളത്തെ ലോകത്തിന്റെ വെളിച്ചം. കുഞ്ഞുങ്ങൾക്ക് കളിമുറ്റങ്ങളും ക്ലാസ് മുറികളും സമ്മാനിക്കാം. ബാലവേലയില്ലാത്ത എല്ലാ കുട്ടികൾക്കും തുല്യനീതിയും വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്ന നല്ല നാളേക്കായി നമുക്ക് ഒന്നിച്ച് പ്രതിജ്ഞയെടുക്കാം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലമിജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: ആകാശവാണി സമയം 9:15.
1: ഹലോ സന്ദേശഗാനം.

0: വാക്കുകൾ കൊണ്ട് തോണി തുഴഞ്ഞ് ഓർമ്മകളുടെ കടവ് കടന്ന് കഥകൾ പങ്കിട്ട് പാട്ടിന്റെ തീരത്ത് ആശംസകളുടെ വളകിളിക്കവും സന്തോഷത്തിന്റെ തിരയിളക്കവുമായി ഇതാ നിങ്ങളുടെ ഹലോ സന്ദേശഗാനം. പ്രിയപ്പെട്ട സന്ദേശഗാനം, ഞങ്ങളുടെ യോഗ ക്ലാസ്സിൽ വരുന്ന ഒരു ചേച്ചിക്ക് ആകാശവാണിയിലൂടെ ഒരു ആശംസ പറയണം. ജൂൺ 15 ചേച്ചിയുടെ ജന്മദിനമാണ്. അവിടെ വരുന്നവരിൽ ഞങ്ങൾ ഒരു 8 പേര് ഒരു ഗ്രൂപ്പാണ്. ഈ 8 പേർക്കും എന്ത് കാര്യത്തിനും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട്. സന്തോഷവും സങ്കടവും പങ്കുവെക്കാറുണ്ട്. എല്ലാവരുടെയും പിറന്നാൾ സർപ്രൈസ് കൊടുത്ത് ആഘോഷിക്കാറുമുണ്ട്. അവരുടെ വീടുകളിൽ പോയും ഇല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തും ഒത്തുകൂടിയാണ് ആഘോഷം. കഴിഞ്ഞ മാസം കനകക്കുന്നിൽ വെച്ച് ഒരാളുടെ ബർത്ത്ഡേ ആഘോഷിച്ചു. 8 പേരുടെയും വീട്ടിൽ നിന്ന് ഇലയിൽ പൊതിഞ്ഞുകൊണ്ടുവരുന്ന ആഹാരം ഒരുമിച്ച് എല്ലാവരും കൂടി കഴിച്ചും അത് കഴിഞ്ഞ് അന്താക്ഷരി കളിച്ചും ഞങ്ങൾ ശരിക്കും ആഘോഷിച്ചു. അങ്ങനെയുള്ള ഈ കൂട്ടായ്മയുടെ പേരാണ് സൗഹൃദം. അതിലുള്ള 2 അംഗങ്ങൾക്ക് ജൂൺ 15, 30 തീയതികളിൽ ജന്മദിനമാണ്. ജൂൺ 15 ജന്മദിനം ആഘോഷിക്കുന്ന ആളിനറിയാം ഞങ്ങൾ എല്ലാവരും ചേർന്ന് ആഘോഷിക്കുമെന്ന്. എങ്കിലും ആകാശവാണിയിൽ കൂടി ഇങ്ങനെയൊരു സർപ്രൈസ് ആ ചേച്ചി ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അന്താക്ഷരി കളിക്കുമ്പോൾ ഞാനും ഈ ചേച്ചിയും ഒരു ടീമാണ്. ചേച്ചിക്ക് അത്യാവശ്യം പഴയ പാട്ടുകൾ അറിയാം. ആകാശവാണി കേൾക്കുന്ന എനിക്കും കുറെ പാട്ടുകൾ അറിയാം. ചേച്ചി ഒരുവിധം പാടും. ചേച്ചിയുടെ പേര് മാധുരി എന്നാണ്. സൗഹൃദത്തിലെ ജന്മദിനം ആഘോഷിക്കുന്ന മാധുരി ചേച്ചിക്കും ദീപ്തിക്കും ആകാശവാണി ആശംസകൾ പറയണം എന്ന് ചേച്ചിയുടെ അനിയത്തി ലത. സൗഹൃദത്തിലെ ജയലക്ഷ്മി, മിനി, ബിന്ദു, നീതു, ആരതി ഇവരുടെ ആശംസകളും ഒപ്പം അറിയിക്കുന്നു. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ, ഹലോ, മാധുരി ചേച്ചിയാണോ?
1: അതെ.
0: മാധുരി ചേച്ചി, എനിക്ക് അന്താക്ഷരി കളിക്കാൻ ഒരു കൂട്ട് വേണം, വരുന്നോ? ഒരുപാട് പാട്ടുകൾ അറിയാതുള്ള ആളാണെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അന്താക്ഷരി കളിക്കാൻ എനിക്ക് ഒരുപാട് പാട്ട് അറിയാന്നുള്ള ഒരാളെ കൂടെ വേണം.
1: പേര് മാത്രമേ ഉള്ള ആള് പാടൂല.
0: അതൊക്കെ ചുമ്മാ. അവിടെ കനകക്കുന്നിലിരുന്ന് ഘോരം പാടുന്നത് കേട്ടല്ലോ. അതൊക്കെ നമ്മൾ അറിഞ്ഞ്. അവിടെ ഇരുന്ന് ബർത്ത്ഡേ ആഘോഷിച്ച് പാട്ടൊക്കെ പാടുമ്പോഴത്തേക്ക് നാട്ടുകാരും കാണൂലെന്നാണ് വിചാരിച്ചത്. അഡ്വാൻസ്ഡ് ബർത്ത്ഡേ വിഷസ്. അതാണ്. ആശംസ അടിപൊളിയല്ലേ? അപ്പൊ ആശംസ അടിപൊളിയായ സ്ഥിതിക്ക് എന്തായാലും എന്റെ കൂടെ അന്താക്ഷരി കളിക്കാൻ വന്നേ പറ്റൂ. നമുക്ക് 30-ാം തീയതി ഒരാളുടെ ബർത്ത്ഡേ ഉണ്ടല്ലോ. ബർത്ത്ഡേക്ക് നമുക്ക് അന്താക്ഷരി കളിക്കുമ്പോഴത്തേക്ക് ചേച്ചി എന്റെ കൂടെ ടീമായാ മതി. ഏത് റേഡിയോ? വലിയ കാര്യമായിട്ട് അന്താക്ഷരി എന്നൊക്കെ പറഞ്ഞ് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കൂടി റേഡിയോ ഒന്ന് എന്തോന്ന് ചേച്ചി? അത് ഒന്നും അല്ലെങ്കിൽ ചേച്ചിയുടെ പേര് മാധുരി എന്നല്ലേ? മധുരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ പറയേണ്ടത്? ഏത് റേഡിയോ ഒന്ന് കേൾക്കുന്ന ശബ്ദം? എന്ത് കേക്കും? അതിൽ എന്തെങ്കിലുമൊക്കെ കേട്ടെന്ന് പറഞ്ഞിട്ട് ഉടനെ അതിന് എന്നെ മണ്ടയ്ക്ക് കൊണ്ടുവെക്കുന്ന എന്തിനാ? ഞാൻ പണങ്ങി ഒന്നും അല്ലെങ്കിലും ഞാൻ ബർത്ത്ഡേ വിഷ് ചെയ്ത ആളല്ലേ. എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയാമോ? അത് ഈ വർഷത്തെ ആദ്യത്തെ ബർത്ത്ഡേ വിഷ്. ആ ഒരു സ്നേഹം എന്നോട് വർത്തമാനം പറയുന്നത് കാണിക്കുന്നില്ലല്ലോ. ഇനിയിപ്പോ ആരാന്ന് പറയുന്നില്ല. എനിക്കൊരു പാട്ട് പാടി തന്നാ പറയാ ആരാന്ന്.
1: എനിക്ക് പാടാൻ അറിയില്ല.
0: മാധുരി ഒന്ന് പേര് വെച്ച് കഴിഞ്ഞാൽ പാട്ട് പാടിയേ പറ്റൂ.
1: അയ്യോ, എനിക്ക് അറിയില്ല പാടാൻ.
0: അച്ഛന്റെ അമ്മയുടെ കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പൊ പാട്ട് പാടിയേ പറ്റൂ. കനകക്കുന്നിൽ പാടിയ പാട്ട് പാടിയാ മതി. എന്നാലും ഇപ്പൊ ഓർമ്മ വരുന്ന ഒരു പാട്ട് പാടിയാ മതി.
1: ഞങ്ങളുടെ ഫ്രണ്ട്സ് വേണം പാടണോ?
0: ആരെ വേണം? ലതയെ വേണോ? അതോ ജയലക്ഷ്മിയെ വേണോ? അതോ മിനിയെ വേണോ? അതോ ബിന്ദുവിനെ വേണോ? ഇതിപ്പോ ആരെ വേണം? അതോ നീതുവിനെ വേണോ? അതോ ആരതിയെ വേണോ? ഇതിപ്പോ ആരെ കൂടെ വേണം? ഫ്രണ്ട്സ് എല്ലാവരും അടുത്ത് നിപ്പുണ്ടെന്നങ്ങ് വിചാരിച്ചാ മതി. പാടിക്കും.
1: എന്നെ കളിപ്പിക്കാൻ വിളിച്ചാണല്ലേ.
0: ആര് കളിപ്പിക്കാൻ? ഉണ്ടോ? എന്തെല്ലാം ആരോപണങ്ങളാണ്! ഇതിപ്പോ പാടുവോ ഇല്ലേ?
1: പാടൂല.
0: അതെന്താ വാശിയാണോ? ഒരു മലയാളി, അത് മാധുരി എന്ന പേരുള്ള മലയാളി ആവുമ്പോഴത്തേക്ക് ഒരു മൂളിപ്പാട്ടെങ്കിലും പാടിയേ പറ്റൂ. ഇല്ലെങ്കിൽ ഇത് അടുത്ത സെക്കൻഡിൽ പേര് മാറ്റണം.
1: കൃത്യമായിട്ടും പാട്ടെല്ലാം മറന്നുപോയി.
0: ചില സിനിമകളിലൊക്കെ കാണുന്ന പോലെ തലക്കെടി കിട്ടുമ്പോഴത്തേക്ക് ഓർമ്മക്കുറവുണ്ടാവുന്നല്ലോ. ഫോർമുല കേൾക്കുമ്പോഴത്തേക്ക് ഓർമ്മക്കുറവുണ്ടാവുന്ന ആദ്യത്തെ ആളായിരിക്കും.
1: അപ്രതീക്ഷിതമായിട്ടുള്ള ഇങ്ങനെയൊക്കെയുള്ള സംസാരമായപ്പോഴത്തേക്ക് എല്ലാ പാട്ടും മറന്നു. ഒറ്റ പാട്ട് ഓർമ്മയില്ല.
0: ഈ 30-ാം തീയതി ജന്മദിനം ആഘോഷിക്കുന്നത് ആരുടെയാ?
1: അയ്യോ അവളെ പേരും മറന്നു പോയല്ലേ.
0: കണ്ടാ കണ്ടാ ഇങ്ങനെ തന്നെ വേണം, ഇങ്ങനെ തന്നെ വേണം.
1: ഞാൻ പറഞ്ഞില്ല എല്ലാം ബ്ലാങ്ക് ആയി പോയിന്ന്.
0: ഇനി എന്ത് പറഞ്ഞാലും ശരി, ദീപ്തിയുടെ പേര് മറന്ന്.
1: ദീപ്തി എന്നെ തല്ലി കൊല്ലും കേട്ടോ.
0: അതെ കൊല്ലട്ടെ കൊല്ലട്ടെ. കൂടുതൽ പേരുടെ തല്ലി കൊള്ളണ്ടെന്നുണ്ടെങ്കിൽ പാട്ട് പഠിക്കും.
1: എനിക്ക് പാടാൻ അറിയില്ല, സത്യമായിട്ട് പാടാൻ അറിയില്ല.
0: അന്താക്ഷരി കളിക്കാൻ വേണ്ടിട്ട് ഞാനിപ്പോ ഒരു അക്ഷരം ഇട്ട് തന്നു. ആ
1: അറിഞ്ഞൂടെ,
0: ആലോചിച്ചിട്ടൊന്നും
1: കിട്ടുന്നില്ല. ഛെ, അപ്പോ ആ പോട്ടെ.
0: ഇത് വന്നതും പോയതൊന്നും അറിഞ്ഞില്ലല്ലോ. മാധുരി എന്ന് പേര് വെച്ചിട്ട് എസ് ജാനകിയുടെ പാട്ടാണ് പാടിയത്. ഈ പാട്ടിന്റെ ബാക്കി കാര്യങ്ങൾ അറിയാമോ?
1: അയ്യോ എനിക്ക് ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. സത്യം
0: ഞാൻ അറിഞ്ഞത് ഒരുപാട് പാട്ടുകൾ ലിസ്റ്റ് ഉള്ള ആളാണ് എന്നാണ് ചേച്ചിയുടെ

0: സ്ഥിരം ടീംമേറ്റ് ആയിട്ടുള്ള ആള് അവകാശപ്പെടുന്നത്.
1: അവകാശപ്പെടുക ചെയ്യുമായിരിക്കും ചുമ്മാ പറയുന്ന പിള്ളേര്.
0: ഏത് പിള്ളേരാ?
1: കൂട്ടുകാരുണ്ട്.
0: ലത പറയുന്നതെന്ന് വെച്ചാൽ ചേച്ചിയുടെ സ്റ്റോക്കാണ് ലത ഇറക്കി വിടുന്നതെന്നാണ്.
1: ചുമ്മാ ലതയാണ് നല്ല പാട്ട്. ലത ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്.
0: ഓക്കെ, അപ്പൊ ഈ ചിരി യോഗ എങ്ങനെയുണ്ടായിരുന്നു?
1: നന്നായിരുന്നു.
0: അപ്പോ ജൂൺ 15-ാം തീയതി ഉള്ള ബർത്ത്ഡേ, ഈ പിറന്നാൾ ഏറ്റവും മനോഹരവും ഐശ്വര്യ സമൃദ്ധവും സമ്പദ് സമൃദ്ധവും ഇനി എന്തൊക്കെയുണ്ടോ അതെല്ലാം ആവട്ടെ.
1: താങ്ക് യു.
0: ഇത് ലത ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിന് ഒരു സന്ദേശം അയച്ചു. ഞങ്ങൾ 8 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സർപ്രൈസ് കൊടുക്കാറുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു സർപ്രൈസ് ഇതുവരെ ആരും കൊടുത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ആ സർപ്രൈസ് എന്തായാലും മാധുരി ചേച്ചിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി മാധുരി, ലത, ബിന്ദു, നീതു, ആരതി, ജയലക്ഷ്മി, മിനി, ദീപ്തി, ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? 8 പേരായോ? ആ, എല്ലാവർക്കും. അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് ഞാൻ ഏത് പാട്ട് വെക്കണം?
1: അങ്ങനെയൊന്നും
0: ഈ പാടിയ പാട്ട് വെക്കട്ടെ. രാഗം എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാറിന്റെ വരികൾക്ക് സലീൽ ചൗധരി ഈണം നൽകി യേശുദാസും ജാനകിയും പാടിയ പാട്ട് ഇവിടെ കാറ്റിന് സുഗന്ധം. ഇതിലെ പോയത് വസന്തം, വസന്തത്തിൻ തളിർത്തേലിൽ വരുന്നതാര് ഇരുന്നതായിരുന്നല്ലേ, ആ ഇരുന്നതാര് വാസര സ്വപ്നത്തിൻ തോഴിമാരല്ലേ. അപ്പൊ വാസര സ്വപ്നത്തിന്റെ തോഴിമാര് ആഘോഷിക്കുക, നമുക്ക് പാട്ട് കേൾക്കാം.
1: താങ്ക് യു.

0: ഞാൻ ഷീബ, ചെന്നൈയിൽ നിന്ന് ആണ്. ഞാൻ നാട്ടിൽ പോകുമ്പോൾ സ്ഥിരമായി കേൾക്കാറുണ്ട്. അതിന് കാരണം എന്റെ ചേട്ടത്തിയാണ്. അവർ സ്ഥിരം ആകാശവാണി കേൾക്കുന്ന ആളാണ്. എണീറ്റ ഉടനെ റേഡിയോ ഓൺ ചെയ്യും. നല്ലൊരു പാട്ടുകാരി കൂടെയാണ് എന്റെ ചേട്ടത്തി. എന്റെ ചേട്ടത്തിയെ ഒന്ന് വിളിക്കാമോ? വിളിക്കേണ്ട നമ്പർ കൊടുത്തിട്ടുണ്ട്. പേര് ശ്രീകല സോമൻ. എനിക്ക് ഒരുപാട് സ്നേഹമുള്ള ചേട്ടത്തിയാണ്. ഉറപ്പായിട്ടും വിളിക്കണം. താങ്ക് യു സോ മച്ച്. പിന്നെ ചേട്ടത്തിയുടെ ബർത്ത്ഡേ ആണ് June 15. ഒരു അടിപൊളി വിഷസും പറയണം. വിളിച്ചു നോക്കാം. ഹലോ ഹലോ, ശ്രീകല ചേച്ചിയാണോ? ശ്രീകല ചേച്ചി തിരക്കിലാണോ? ശ്രീകല ചേച്ചി തിരക്കിലല്ലെങ്കിൽ ശ്രീകല ചേച്ചി ഇരുന്ന് ഒരു പാട്ട് കേൾക്കാന്ന് വിചാരിച്ചു വിളിച്ചതാ. എനിക്ക് എങ്ങനെ അയക്കാൻ ആര്? ഞാൻ ശ്രീകല ചേച്ചി ഭയങ്കര പാട്ടുകാരിയാണെന്ന് അറിഞ്ഞിട്ട് ഒരു പാട്ട് കേൾക്കാൻ വേണ്ടി വിളിച്ചപ്പോഴത്തേക്ക് എന്നെ അയക്കാൻ എനിക്ക് അയക്കാൻ എന്തൊക്കെ പറയണ? എന്തോന്നോ
1: മനസ്സിലായി. മനേഷ്.
0: അതാരാ?
1: നമ്മള് തമ്മിൽ അറിയും.
0: നമ്മൾ തമ്മിൽ അറിയൂ?
1: ഓ അറിയാം അറിയാം.
0: ആണോ?
1: പക്ഷെ ഇത് ആരായിരിക്കാം എനിക്ക്?
0: ഇതിപ്പോ ഫുൾ കൺഫ്യൂഷൻ ആണല്ലോ. ഇതിപ്പോ എന്തൊക്കെയാണ് കൺഫ്യൂഷൻ? ആരോടാണ് സംസാരിക്കണതെന്ന്, ആരയക്കാനെന്ന്, എന്തൊക്കെയാണ്? എന്നിട്ട് ഒരു തീരുമാനം എത്തിയോ?
1: പാട്ട് എന്ന് ചോദിച്ചപ്പോ എനിക്ക് മനസ്സിലായി മനേഷ് ആണെന്ന്. മനസ്സിലായി. ആരയക്കാനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
0: ഈ മനേഷ് എന്ന് പറയുന്ന ആള് വിളിച്ച് ഇങ്ങനെ ആൾക്കാരെയൊക്കെ വിളിച്ച് പാട്ട് ചോദിക്കുന്ന ആളാണോ?
1: ഓ റേഡിയോ, അതുപോലെ നമ്മൾ തമ്മിൽ അറിയും. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. എന്നേ കാണാൻ അങ്ങോട്ട് വരണോന്ന് വിചാരിച്ചിട്ട് കൊടുത്തില്ല കേട്ടാ.
0: വലിയ സന്തോഷം.
1: മോളൊന്നും അയക്കൂല, ഇത് കാട്ടുന്ന പരിപാടി അല്ല. അവരാരും പിന്നെ ആരാണെന്തോ.
0: അതൊരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. അതൊക്കെ പോട്ടെ. June 15 ബർത്ത്ഡേ ആണല്ലേ?
1: ബർത്ത്ഡേ ആണ് എന്റെ.
0: അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ടു യു അഡ്വാൻസ് ആയിട്ട്.
1: താങ്ക് യു. അത് ആരാണെന്നാണ് എനിക്കൊരു പിടിയും കിട്ടല്ല.
0: ചെന്നൈയിലെ ഒരു ഷീബയുണ്ട്, അറിയാമോ?
1: ഓ ഷീബ, അനിയന്റെ ഭാര്യയോ? അവളിവിടെ നിന്നപ്പോ ഞാൻ പാടും ഭാര്യയെ കൂടെ കാത്തു കേട്ട് പാടുമ്പോ അവള് എന്നെ കളിയാക്കി. അയ്യോ അവളായിരുന്നു. അയ്യോ ഇങ്ങനെ ഞാൻ പാടുമ്പം പിന്നെ അവര് ഞങ്ങളെ ഗ്രൂപ്പിൽ കൂടെ ഒക്കെ പാടണേ. നമ്മള് അങ്ങനെയൊന്നും ഞാൻ പാടില്ല. ചെറുതില് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ പാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: അങ്ങനെ ഒരു പാട്ട് വരട്ടെ.
1: അങ്ങനെ ഒരു പാട്ട്. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുൻ

0: അല്ല, എനിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു കേട്ടോ, പാട്ടുകാരിയാണെന്ന് അറിയില്ലായിരുന്നു.
1: വയസ്സൊക്കെ ഇത്ര ആയില്ലേ, ഇനിയിപ്പോ എന്നെ കൊണ്ടൊന്നും പാട്ട് പാടാനൊന്നും പറ്റൂല. പിന്നെ സാറിന്റെ പെൻഷൻ ഗ്രൂപ്പിലൊക്കെ പരിപാടിക്കൊക്കെ പോകുമ്പോ എന്നെ കൊണ്ട് അവര് പാടിപ്പിക്കും.
0: ഒരു സന്തോഷമല്ലേ, പാട്ടെന്തിനാ സന്തോഷിക്കാൻ വേണ്ടിയിട്ടല്ലേ, അത് കേൾക്കുന്ന ആൾക്കാർക്ക് സന്തോഷമുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയൊന്നും കടകളില്ല.
1: രാവിലെ അതാ അവര് പറയണ അങ്ങനെ ചെയ്യാൻ വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ നിങ്ങൾ ആകാശവാണിയെ പിടിച്ച് കേൾക്കണത്.

0: ഇങ്ങനെ രാവിലെ 6 മണി ശേഷം ഉടനെ പാട്ട് വെക്കുന്നതും ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾക്കണം. അവിടെ തൃശ്ശൂർക്കാരാണെങ്കിൽ അവരെ വീട്ടിൽ ഇങ്ങനെയൊന്നും പാട്ടൊന്നും ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ല. എന്ന് പറഞ്ഞു എന്റെ ഹസ്ബൻഡ് അവളും കൂടെ ഭയങ്കര കളിയാക്കുന്നുണ്ട്. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറയും എപ്പോഴും ഇതെന്നെ ചെവി കേൾക്കാൻ നോക്കുന്ന ഇപ്പോഴും പറ്റാക്കിയാണ് റേഡിയോ കേൾക്കുന്നത്. നാമം തന്നുമ്പോ മാത്രം അങ്ങ് നിർത്തും, അത് നേരെ പാട്ട് കേൾക്കും.
1: എന്നാലും വലിയ സന്തോഷം, വീണ്ടും നമുക്ക് സംസാരിക്കാൻ പറ്റിയാല്. അപ്പൊ ഈ പാട്ട് വെച്ചാ മതിയോ?
0: ഇതല്ല എനിക്ക് കേൾക്കാനുള്ള പാട്ട്, ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു പാട്ടുണ്ട്, തെരുവ് ഗീതം എന്നുള്ള സിനിമയിലെ പാട്ട്, ഭയങ്കര ഇഷ്ടമാണ്, എപ്പോഴും പാടും. ഹൃദയം ദേവാലയം പോയ വസന്ത നിറമാല ചാർത്തിയ പറഞ്ഞു ആ പാട്ട് വെച്ചാൽ.
1: ആരണ്യ ദേവാലയം
0: എന്നൊക്കെ മറന്നു, ആരണ്യ ദേവാലയം
1: ില്ലാതെ
0: ആറാത്ത് നടക്കാറുണ്ട് ഇവിടെ. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീലിയുടെ പാട്ടുകളായിരുന്നു.
1: ഓർമ്മ വരും
0: അവിടെ താമസിച്ചു അനിയത്തി, എന്റെ അനിയത്തിന്റെ മറ്റു ഞങ്ങൾ ചെന്നൈയിലൊക്കെ പോയിരുന്നല്ല, അവളും ഞാനും കൂടെ ഈ സ്കൂളിന്റെ ഗാനമേളയ്ക്കൊക്കെ ചേരണം.
1: അയ്യോ
0: ഞാൻ അറിഞ്ഞില്ല, ഞാൻ സീത ഇപ്പൊ തന്നെ വിളിച്ചു പറയാം.
1: തെരുവ് ഗീതം എന്ന സിനിമയ്ക്ക് വേണ്ടി ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജെ വിജയന്മാർ ഈണം നൽകിയിട്ട് യേശുദാസ് പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം.
0: ശരി.

0: ഹായ് ആകാശവാണി, എന്റെ പേര് മായ. ഈ മാസം 12 എന്റെ നാത്തൂന്റെ പിറന്നാളാണ്. ചേച്ചിയെ ഹലോ സന്ദേശഗാനത്തിൽ വിളിച്ച് വിഷ് ചെയ്യണേ. ചേച്ചിയുടെ പേര് ശാന്തകുമാരി. ചേച്ചി റേഡിയോ ശ്രോതാവാണ്, എപ്പോഴും റേഡിയോ കേൾക്കും. വീട്ടമ്മയാണ്. ചേച്ചിക്കൊരു വലിയ സർപ്രൈസ് ആയിരിക്കും ഇത്. ഈ നമ്പർ വിളിച്ച് കിട്ടിയില്ല എങ്കിൽ ഈ നമ്പർ വിളിക്കണം. 2-3 നമ്പർ കൊടുത്തിട്ടുണ്ട്. ചേച്ചി റേഡിയോ വെക്കുന്ന കാരണം ഫോൺ ബെല്ലടിച്ചാൽ കേൾക്കില്ല, വീണ്ടും വിളിക്കണേ. വിളിച്ചു നോക്കാം. ഹലോ. ഹലോ, ശാന്തകുമാരിയമ്മയാണോ?
1: അതെ.
0: ശാന്തകുമാരിയമ്മ തിരക്കിലാണോ? ഫുൾ ടൈം. എപ്പ വിളിച്ചാലും ഫോണിൽ കിട്ടൂല. റേഡിയോ ഒന്ന് വല്ലപ്പോഴും ഒന്ന് റെസ്റ്റ് കൊടുത്താലല്ലേ ഫോൺ അടിക്കണ കേൾക്കാൻ പറ്റൂ. റേഡിയോക്ക് റെസ്റ്റ് കൊടുത്തപ്പോഴാണെന്ന് തോന്നുന്നു എനിക്ക് കിട്ടിയത്. കുറെ നേരമായിട്ട് ഞാൻ വിളിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ച. ഹാപ്പി ബർത്ത്ഡേ ടു യു. ബർത്ത്ഡേ ചേച്ചി നേരത്തെ പറയാന്ന് വിചാരിച്ചു. ഹാപ്പി ബർത്ത്ഡേ. എന്തായാലും സർപ്രൈസ് ആയില്ലേ. ഫുൾ ടൈം റേഡിയോ കേട്ടിരിക്കുക. വേറെ എന്തൊക്കെയാണ് പരിപാടി? അതറിയാ എനിക്ക്. വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ഒപ്പിച്ചൂടെ? ഈ റേഡിയോ ഒക്കെ കേട്ടിരിക്കുന്നതല്ലാതെ റേഡിയോ കേൾക്കുന്ന പാട്ടുകളൊക്കെ പാടാറുണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ചില ആൾക്കാർ. എന്താണ് നാത്തൂൻ പറയണത്? നാത്തൂൻ മായ എന്നല്ലേ നാത്തൂന്റെ പേര്? നാത്തൂൻ പറയണത് ശാന്ത ചേച്ചി പാട്ട് എന്താണ് റേഡിയോ കേട്ട് കേട്ട് കേട്ട് ഇപ്പൊ പാട്ടൊക്കെ പാടുമെന്നാണ്.
1: എപ്പോഴും പാട്ട് കേൾക്കുമ്പോ പാടാനൊന്നും അറിയത്തോ, പാട്ടൊന്നും പറയാൻ മാത്രമേ അറിയത്തുള്ളൂ.
0: ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറയാൻ പറഞ്ഞ ഏത് പാട്ട് പറയും? അത് ശരി, അത് ആരടുത്താ ചോദിക്കുന്നത്? നാത്തൂന് അവിടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ടോ?
1: ഹലോ,
0: ഇത് ആരോടാ ചോദിക്കുന്നത്? പെട്ടെന്ന് ആള് മാറിയോ?
1: എന്റെ ഹസ്ബൻഡ് ആയിരുന്നു എടുത്തത്.
0: എന്നിട്ട് ഞാൻ വിചാരിക്കും ചെയ്തു ഇത്രയും കനത്തിൽ ആരാ സംസാരിക്കുന്നതെന്ന്. ശാന്തകുമാരി ചേച്ചി അല്ലേന്ന് ചോദിച്ചപ്പോ അന്ന് പറയുകയും ചെയ്തു.
1: ഹസ്ബൻഡിന്റെ നമ്പരാ.
0: അതല്ലേ, ഞാൻ വെറുതെ ഒരു ഹാപ്പി ബർത്ത്ഡേ ടു യു പറഞ്ഞു, അതിന് താങ്ക്സും പറഞ്ഞു. ഇതിപ്പോ എല്ലാം ചേട്ടൻ അടിച്ചോണ്ട് പോയി. എന്താണ് ഹസ്ബൻഡിന്റെ പേര്?
1: ശശിധരൻ പിള്ള.
0: അദ്ദേഹത്തിനുള്ള പണി പുറകെ വരുന്നുണ്ടെന്ന് പറ എന്റെ ഇന്ന് ബർത്ത്ഡേ വിഷസ് അടിച്ചു മാറ്റിയതിന്. ഇത് ആരോടാ സംസാരിക്കണെന്ന് വിചാരിച്ച എല്ലാം ശരി വെച്ചങ്ങ് പോകുന്നത്. ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശം പരിപാടി എന്ന് വിളിച്ചതാ കേട്ടോ. എന്നിട്ട് ഒരു ഒരു അനക്കം ഇല്ലല്ലോ അവിടെ നിന്ന്. ഫുൾ ടൈം റേഡിയോ കേൾക്കുന്ന ഒരാളടുത്ത് ആകാശവാണിയുടെ ഹലോ സന്ദേശം പരിപാടി എന്ന് വിളിച്ചതാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു എക്സ്പ്രഷനും ഇല്ല അപ്പുറത്തെ സൈഡിൽ നിന്ന്. അപ്പൊ എന്നാലും വീണ്ടും ഞാൻ നേരിട്ടൊന്നുകൂടി ഹാപ്പി ബർത്ത്ഡേ ടു യു. നാത്തൂനെ വിളിച്ച് ഹലോ സന്ദേശഗാനത്തിൽ വിളിക്കണേന്ന് പറഞ്ഞത് മായയാണ്. നാത്തൂന്റെ പിറന്നാളാണ് ഈ മാസം 12 വിഷ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്കൊരു സന്ദേശം വെച്ചിരുന്നു, അങ്ങനെ വിളിച്ചതാണ്. അപ്പൊ ഏത് പാട്ടാ ഞങ്ങൾ വെക്കേണ്ടേ? ചെല്ലപ്പെങ്കിലെ എന്റെ ബാലഗോപാലിനെ എണ്ണ തേപ്പിക്കുമ്പം പാടടി. ആർക്ക് വേണ്ടിയാ ഈ പാട്ട്?
1: എന്റെ കൊച്ചുമക്കൾക്ക് വേണ്ടി.
0: ആഹാ, അവരുടെയൊക്കെ പേരൊക്കെ പറയൂ.
1: ഒരാളിന്റെ പേര് അദ്രിജ, ഒരാളിന്റെ പേര് ശിവജിത്ത്.
0: ആഹാ, എല്ലാം ശിവനുമായിട്ട് ബന്ധപ്പെട്ട. അദ്രിജ, ശിവജിത്ത്. എന്തായാലും അദ്രിജയ്ക്കും ശിവജിത്തിനും വേണ്ടി നമുക്ക് പാട്ട് കേൾക്കാം. പപ്പയുടെ സ്വന്തം. ഓ, ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ ഇത് ഞാനായിരുന്നു എന്ന്. ഇത്രയും നേരം പിന്നെ ആരുടെ അടുത്തെന്ന് പറഞ്ഞാ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നേ?

0: അല്ല, ഇതുവരെ ഇങ്ങനൊന്നും വിളിച്ചിട്ടൊന്നും ഇല്ല, അതുകൊണ്ട് ഒരു സംശയം ഉണ്ടായിരുന്നു.
1: സംശയങ്ങളൊക്കെ അങ്ങ് ചോദിച്ച് തീർക്കണ്ടേ അപ്പോഴപ്പോഴേ. എന്തായാലും സന്തോഷം ശബ്ദം തിരിച്ചറിഞ്ഞതില്. നമുക്ക് പാട്ട് കേൾക്കാം. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമയ്ക്ക് വേണ്ടി ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഇളയരാജ ഈണം നൽകി എസ് ജാനകി പാടിയ പാട്ട്. നമുക്ക് പാട്ട് കേൾക്കാം.
0: ശരി,
1: ഓക്കേ.

0: അനുജ, റിട്ടയർഡ് അധ്യാപികയാണ്. എന്റെ അനിയത്തിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാണ് ഇത് എഴുതുന്നത്. ഞങ്ങൾ മൂന്ന് സഹോദരിമാരാണ്. ഞാൻ അനുജ, ചേച്ചി അനില, അനിയത്തി അനീഷ. ചെറുപ്പം മുതലേ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കളാണ് ഞങ്ങൾ എല്ലാവരും. അനിയത്തി അനീഷയെ ഞങ്ങൾ വിളിക്കുന്നത് ഹേമ എന്നാണ്. അവളുടെ ജന്മദിനം June 8. അവളുടെ ഭർത്താവ് ബിജു, രണ്ട് മക്കൾ അമ്മുവും അപ്പുവും. ഞങ്ങളെല്ലാവരും പത്തനംതിട്ട ജില്ലയിലാണ് താമസം, ഹേമ ചിറ്റാറിൽ. അവൾക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ചേച്ചി അനുജ. നമുക്ക് വിളിച്ചു നോക്കാം.
1: ഹലോ.
0: ഹലോ, ഇത് അനീഷയാണോ? അതോ ഹേമയാണോ? ഹാപ്പി ബർത്ത്ഡേ ടു യു.
1: താങ്ക് യു.
0: ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ അനീഷയാണോ ഹേമ എന്ന് വിളിക്കണോ? കൺഫ്യൂഷൻ ആയല്ലോ. ഇതെവിടെയാണ്? അതെന്താ ഫുള്ള് കറക്കമാണോ? ചിറ്റാറില് പിന്നെ ആരുണ്ട്? ആണോ ചിറ്റാറിന്ന് എങ്ങോട്ട് പോവാണ്?
1: ഞങ്ങളെ ഒരു യാത്ര കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന വഴി കായംകുളം കഴിഞ്ഞതേ ഉള്ളൂ.
0: അപ്പൊ ബർത്ത്ഡേ ആഘോഷങ്ങൾ ഇനി തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. ആണോ? അത് ശരി. അപ്പൊ വിപുലമായ ആഘോഷ പരിപാടികളാണോ?
1: വിപുലമായ ആഘോഷ പരിപാടികളാണ്.
0: അമ്മുവും അപ്പുവും ഒക്കെ ഉണ്ടോ?
1: ഇല്ല.
0: അവരവിടെ പോയി?
1: അമ്മു തിരുവനന്തപുരത്ത്.
0: അപ്പുവോ?
1: അപ്പു ക്ലാസ്സിന് പോയേക്കോ, വരും വൈകിട്ട്.
0: അവനെന്തെങ്കിലും ഒപ്പിക്കും. അവനെന്തെങ്കിലും ഒപ്പിക്കുന്നുണ്ടാവും. അപ്പൊ ബിജുചേട്ടന് അതിന്റെ അത്ര റോളൊന്നും ഇല്ലേ? ഫുള്ള് റോളാണ്. അത് ഇവിടുത്തെ വിഷയമേ അല്ല. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ബർത്ത്ഡേ ആണ്. പാട്ടുകളുടെയൊക്കെ ആരാധികയായിട്ടുള്ള ആള് ഒരു പാട്ട് പാടിത്തരുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ മെനക്കെട്ടെല്ലാം പെട്ടത്. അത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൈ ഇങ്ങനെ ഒതുക്കി വെച്ചങ്ങ് പാടിയാൽ. ആ പിന്നല്ല. അയ്യോ, വാവാ നീയൻ കുളിരെ, വാവാ നീ കൺ കുളിരെ എന്ന് പിന്നെ ആര് പാടും? നമുക്ക് അനുജ ടീച്ചറിനെ കൊണ്ട് പാടിക്കാം. എനിക്ക് ചിരി മാത്രമേ കേൾക്കുന്നുള്ളൂ. ആ ഇപ്പൊ കേൾക്കുന്നുണ്ട്. അല്ല, ഞാൻ ചോദിച്ചത് ഈ വാവാ നീയൻ കുളിരെ, വാവാ നീ കൺ കുളിരെ എന്ന് പിന്നെ അനുജ ടീച്ചർ വന്ന് പാടുമെന്നാണ് ഞാൻ ചോദിച്ചത്. ആ അതോ അനിലച്ചേച്ചിയെ കൊണ്ട് പാടിക്കണം? ആണ്. എന്നാലും അനീഷ പാടൂല. അപ്പോ ആ എവിടുന്നാ നോക്കട്ടെ. എന്നിട്ട് എന്തായാലും ഹലോ സന്ദേശ ഗാനത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമ്മൾ പിറന്നാൾ ആശംസകളുമായി ഈ പാട്ട് വെക്കട്ടെ. എയർ ഹോസ്റ്റസ് എന്ന സിനിമയ്ക്ക് വേണ്ടി ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് സലീൽ ചൗധരി ഇണം നൽകി യേശുദാസും മാണി ജയറാമും പാടിയ പാട്ടാണ്. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കേ.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281423305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: പ്രിയ ശ്രോതാക്കളെ, അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി.

തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 9495964321 ഇനിയൊരു നമ്പർ 9495563321 മറ്റൊരു നമ്പർ 9496596321 ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

സ്ത്രീകളിലെ മൂഡ് സ്വിംഗ്സിന്റെ കാരണങ്ങളും പരിഹാര മാർഗങ്ങളും ഡോക്ടർ അരുൺ ബി നായർ സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ

0: പ്രേമസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മഴക്കാലവും കുട്ടികളിലെ വയറിളക്ക രോഗങ്ങളും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ബെനറ്റ് സൈലം. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഇപ്പോൾ മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞു. ഈ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കുട്ടികളിൽ വയറിളക്ക രോഗങ്ങൾ പൊതുവെ കണ്ടുവരാറുണ്ട്. ഇതിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്?
2: വയറിളക്ക രോഗം എന്ന് പറയുന്നത് നമുക്ക് പണ്ട് മുതലേ അറിയാവുന്ന ഒരു അസുഖമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചുമ, ശ്വാസമുട്ടൽ എന്ന് പറയുന്ന റെസ്പിറേറ്ററി പാസേജിൽ വരുന്നതാണ്. അതുപോലുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്ട് എന്ന് പറയും. അതിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗമായിട്ടുള്ള മലദ്വാരം, മലദ്വാരം വഴി സാധാരണ പോകുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മലം കൂടുതലായിട്ട് പോകുന്ന ഒരു പ്രശ്നത്തെയാണ് നമ്മൾ

0: സാധാരണ വയറിളക്കം എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ഒരു രണ്ടായിട്ട് പ്രധാനമായിട്ട് തിരിക്കാം. ഒന്ന് അക്യൂട്ട് ഡയറിയൽ ഡിസീസസ് എന്ന് പറയും. അക്യൂട്ട് ഡയറിയൽ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന വയറിളക്കം, അതായത് മലം ഇളകിപ്പോവുക, എന്നിട്ട് അവർ ഒരാഴ്ചയ്ക്കകം വെച്ച് തന്നെ മാറുക. രണ്ടാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോണിക് ഡയറിയൽ ഡിസീസ് എന്ന് പറയും, അതായത് അല്ലെങ്കിൽ പെർസിസ്റ്റന്റ് ഡയറിയൽ ഡിസീസ് എന്ന് പറയും. 14 ദിവസത്തിന് മുകളിൽ പോവുകയാണെങ്കിലാണ് ക്രോണിക് ഡയറിയൽ ഡിസീസ് എന്ന് പറയുന്നത്. സാധാരണ പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നത് അക്യൂട്ട് ഡയറിയൽ ഡിസീസസ് ആണ്. പെട്ടെന്നുണ്ടാകുന്നു, പെട്ടെന്ന് തന്നെ കുഞ്ഞിന് ക്ഷീണം വരുന്നു, നിർജ്ജലീകരണം വരുന്നു, അത് ചികിത്സിച്ചില്ലെങ്കിൽ മരണത്തിൽ വരെ എത്താം. അതിലേറ്റവും പ്രധാനമായിട്ടും ഭയപ്പാടോടെ നമ്മൾ കാണുന്ന ഒരു രോഗമാണ് കോളറ എന്ന് പറയുന്നത്. പക്ഷെ സാധാരണ ഈ മഴക്കാലത്തൊക്കെ ഉണ്ടാകുന്നത് കോളറയല്ല, ഒരു വൈറൽ ഡയറിയൽ ഡിസീസ് ആയിരിക്കും. വൈറസ് മൂലമാണത്. കോളറ എന്ന് പറയുന്നത് ബാക്ടീരിയയാണ്. അപ്പൊ നമുക്ക് ഇതിനെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് വൈറസ് മുഖാന്തരം ഉണ്ടാകുന്ന ഡയറിയൽ ഡിസീസസും, രണ്ട് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന വയറിളക്ക രോഗങ്ങളും. ഇങ്ങനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാനും
1: പറ്റും. സർ, അതുപോലെ തന്നെ ഈ സാധാരണ വയറിളക്കവും ഡിസെൻട്രിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
0: ആദ്യമേ ഡിസെൻട്രി എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഡിസെൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തം മലത്തിൽ കണ്ടാൽ അത് ഡിസെൻട്രി ആയി. ഇൻവേസീവ് ഡയറിയ എന്നും നമുക്ക് അതിനെ വേറൊരു ഭാഷയിൽ പറയാൻ പറ്റും. സാധാരണ ഇത് ബാക്ടീരിയ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ഒത്തിരി ബാക്ടീരിയാസ് ഉണ്ട്. ഇപ്പം സാൽമോനെല്ല എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്, പിന്നെ ഷിഗെല്ല എന്നുള്ള ഒരു ബാക്ടീരിയ ഉണ്ട്, കാമ്പേലോ ബാക്ടർ എന്നുള്ള ബാക്ടീരിയ ഉണ്ട്, ഇങ്ങനെ പലതരം ബാക്ടീരിയകളുണ്ട്. ഇതിൽ ഏറ്റവും പ്രാധാന്യം നമ്മൾ കൂടുതൽ കൊടുക്കുന്നത് സാൽമോനെല്ല, ടൈഫോയിഡ് ഉണ്ടാക്കുന്ന രോഗം, അതിൻ്റെ ഒരു ബാക്ടീരിയ ഉണ്ട്. പിന്നെ കൂടുതലായിട്ട് ഇപ്പോഴും നമുക്ക് അടുത്ത കാലത്ത് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഷിഗെല്ല എന്ന് പറയുന്നത്. ഇതെല്ലാം രക്തം മലത്തിൽ കൂടെ വരുന്നു. അപ്പൊ മലത്തിൽ രക്തം കണ്ടാൽ അതിന്റെ അർത്ഥം ഡിസെൻട്രി എന്നാണ് പറയുന്നത്. യൂഷ്വലി അത് ബാക്ടീരിയ കൊണ്ടായിരിക്കും ഉണ്ടാകുന്നത്. ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അക്യൂട്ട് ഡയറിയൽ ഡിസീസ് ആയാലും ചിലപ്പോൾ അത് ഡിസെൻട്രിയും ആയിരിക്കാം. പറയാനായിട്ട് നമുക്ക് പറയാം അക്യൂട്ട് ഡയറിയൽ ഡിസീസ് ആണ്, പക്ഷെ അത് ഡിസെൻട്രിയുമാണ്. ഡിസെൻട്രി ആകുമ്പോൾ നമുക്ക് ആന്റിബയോട്ടിക്സിന്റെ ആവശ്യം വരും. അക്യൂട്ട് ഡയറിയൽ ഡിസീസ് ഡിസെൻട്രി അല്ലെങ്കിൽ അതിന് ആന്റിബയോട്ടിക്സിന്റെ ആവശ്യമില്ല, കാരണം അത് വൈറൽ ഡിസീസ് ആണ്. ഈ ഒരു വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
1: സർ, ഈ കുട്ടികളിൽ കാണപ്പെടുന്ന വയറിളക്കം അടിയന്തരമായി ഡോക്ടറെ കാണിക്കേണ്ട സാഹചര്യം എപ്പോഴാണ് ഉണ്ടാവുന്നത്?
0: ആദ്യമേ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇതിന്റെ 3 തരത്തിൽ തിരിക്കാം വയറിളക്ക രോഗം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ. പ്രധാനമായിട്ട് ഈ തരംതിരിവ് നിർജ്ജലീകരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നോ ഡിഹൈഡ്രേഷൻ, സം ഡിഹൈഡ്രേഷൻ, സിവിയർ ഡിഹൈഡ്രേഷൻ. അതായത് വയറിളക്കമുണ്ട്, കൂടെ നിർജ്ജലീകരണം ഇല്ല. അതിനെ പറയുന്നതാണ് അക്യൂട്ട് ഡയറിയൽ ഡിസീസ് വിത്ത് നോ ഡീഹൈഡ്രേഷൻ. ഇത് വീട്ടിൽ തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ ട്രീറ്റ് ചെയ്യാം? പൊട്ട കഞ്ഞിവെള്ളം കൊടുക്കാം, കരിക്കുവെള്ളം കൊടുക്കാം, നോർമൽ ഫുഡ് കൊടുക്കാം, വെള്ളം കൊടുക്കാം. അതായത് ഡയറിയ ഉണ്ട്, അതായത് വയറിളകി പോകുന്നുണ്ട്, പക്ഷേ അതിനനുസരിച്ചുള്ള നിർജ്ജലീകരണം സംഭവിക്കുന്നില്ല. അവിടെയാണ് നമ്മൾ പറയുന്നത് അക്യൂട്ട് ഡയറിയൽ ഡിസീസ് വിത്തൗട്ട് എനി ഡീഹൈഡ്രേഷൻ. തീർച്ചയായിട്ടും വീട്ടിൽ തന്നെ ട്രീറ്റ് ചെയ്താൽ മതി. നോർമൽ ഫുഡ്, നോർമൽ വെള്ളം, വേണമെങ്കിൽ ഒരു ORS കൂടെ കുഞ്ഞു കുടിക്കുമെങ്കിൽ കൊടുക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ കുഞ്ഞു കുടിച്ചില്ല എന്നും വിചാരിച്ചിട്ട് നിർബന്ധിച്ച് ORS കൊടുക്കേണ്ട ആവശ്യവും ഇല്ല. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സം ഡീഹൈഡ്രേഷൻ. അവിടെയാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധ വേണ്ടത്. കാരണം ഈ ഇത്തരം കുട്ടികൾക്ക് ORS ലായനി വളരെ പ്രധാനമാണ്, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ലക്ഷണങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പ്ലേഫുൾ ആയിരിക്കില്ല, ഇറിറ്റബിൾ ചൈൽഡ് ആയിരിക്കും. കാരണം വെള്ളവും ലവണങ്ങളും ശരീരത്തിൽ നഷ്ടപ്പെട്ട ഒരു സ്റ്റേജ് ആയിരിക്കും. ആ ഒരു സ്റ്റേജിൽ കുഞ്ഞുങ്ങൾക്ക് ദാഹം വളരെ കൂടുതലായിരിക്കും, കണ്ണൊക്കെ കുഴിഞ്ഞ്, നാക്കൊക്കെ വരണ്ട്. നമ്മൾ ശരീരത്തിൽ തന്നെ വയറിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒന്ന് തൊലിയെ ഒന്ന് 2 വിരൽ കൊണ്ട് പിടിച്ചിട്ട് പുറത്തോട്ട് വലിച്ചിട്ട് തിരിച്ചു വിടുമ്പോൾ നോർമൽ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സമയം പോലും കിട്ടില്ല, അത്രയും പെട്ടെന്ന് തന്നെ നോർമൽ സ്ഥിതിയിലോട്ട് എത്തും. എന്നാൽ ഡീഹൈഡ്രേഷൻ ഉള്ള സ്റ്റേജിൽ ഇങ്ങനെ വലിച്ചു വിടുമ്പോൾ വളരെ പതുക്കെ ആയിരിക്കും, ഏകദേശം 2-3 സെക്കൻഡ് എടുത്ത് തന്നെ ആയിരിക്കും അത് തിരിച്ച് നോർമൽസിയിലോട്ട് എത്തുന്നത്. ഇത് നമുക്കൊരു സം ടു സിവിയർ ഡീഹൈഡ്രേഷന്റെ ഒരു ലക്ഷണമായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇത്തരം ലക്ഷണങ്ങളുണ്ട്, കൂടെ മൂത്രത്തിന്റെ അളവ് കുറയുന്നു, ഇതൊക്കെയാണ് ഡയറിയ വിത്ത് സം ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിൽ കാണിക്കണം, ചികിത്സ തേടണം. ഡോക്ടേഴ്സ് പറയുന്നത്

0: അനുസരിച്ച് എന്തൊക്കെ മരുന്ന് ആവശ്യമുണ്ടോ, കുഞ്ഞിന്റെ വൈറ്റൽസ് എന്ന് പറയും, അതായത് ബ്ലഡ് പ്രഷർ നോക്കും, പൾസ് റേറ്റ് നോക്കും, ടെമ്പറേച്ചർ നോക്കും, ശ്വാസോച്ഛ്വാസം റെസ്പിറേറ്ററി റേറ്റ് നോക്കും, ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളെല്ലാം നോക്കി അസസ് ചെയ്തിട്ട് ഡോക്ടേഴ്സ് തരുന്ന ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് അത്യാവശ്യമുള്ള ഒരു ഘട്ടമാണ് മോഡറേറ്റ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. സിവിയർ ഡീഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ, അതായത് ഡയറിയൽ ഡിസീസ് വിത്ത് സിവിയർ ഡീഹൈഡ്രേഷൻ, സിവിയർ ഡിസീസ് എന്ന് പറയുമ്പോൾ ഇതിന്റെയും മുകളിലാണ്, അതായത് അവശതയിലെത്തിക്കഴിഞ്ഞു, അടുത്ത് വരാൻ ചാൻസ് ഉള്ളത് ജന്നിയൊക്കെ ആയിരിക്കും. ജന്നി വരാം. നേരത്തെ പറഞ്ഞ മോഡറേറ്റ് അതായത് സം ഡീഹൈഡ്രേഷനുള്ള എല്ലാ പ്രശ്നങ്ങളും സിവിയറിലും കാണും. കൂടാതെ വരാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒന്ന് ജന്നിയാണ്, രണ്ട് സൈനോസിസ് എന്ന് പറയും, നീലക്കളറിലാകുക, അബോധാവസ്ഥയിലാകുക, കുഞ്ഞിനെ നമ്മൾ മുൻപ് ഒരു വെള്ളം കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ താല്പര്യം കാണിക്കാതിരിക്കുക, ഇതൊക്കെ വരുമ്പോൾ മനസ്സിലാക്കുക അതൊരു സിവിയർ സ്റ്റേജിലോട്ട് പോയി ഒരു ICU അഡ്മിഷൻ ഉൾപ്പെടെ ഇമ്മീഡിയറ്റ് ഹോസ്പിറ്റലൈസേഷൻ അത്യാവശ്യം ഒരു കണ്ടീഷനാണ് സിവിയർ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ അസസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിലെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത ഡോക്ടറെ പോയി കാണിച്ച് അസസ് ചെയ്ത് തീരുമാനം എടുക്കേണ്ട കാര്യമാണ്. ഇത്തരം കുട്ടികൾക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലുള്ള ORS ലൈനി പോരാ, ആ ഇൻട്രാവീനസ് ഫ്ലൂയിഡ് അതായത് ഡ്രിപ്പ് തന്നെ വേണ്ടിവരും. കാരണം പെട്ടെന്ന് ഹൈഡ്രേഷൻ ശരിയാക്കണം. കാരണം നിർജ്ജലീകരണത്തിന്റെയും ലവണങ്ങളുടെ നഷ്ടത്തിന്റെയും മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സ്റ്റേജാണ് സിവിയർ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഇത് വരാതെ കാക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്.
1: സർ, കുട്ടിക്ക് വയറിളക്കം തുടങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ വെച്ച് ചെയ്യാൻ കഴിയുന്ന പ്രഥമ ശുശ്രൂഷ എന്തൊക്കെയാണ്?
0: ഏറ്റവും പ്രധാനം, ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്ന കുട്ടിക്ക് അത് കൂടുതലായിട്ട് കൊടുക്കുക. ഒരു ഭക്ഷണവും നിർത്തരുത്. കുഞ്ഞെന്താണോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂ ചെയ്യുക, അതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. പിന്നെ അറിയാം, നമുക്ക് ലൂസ് മോഷൻ വരികയാണ്. ലൂസ് മോഷൻ വരുമ്പോൾ ഇപ്പോൾ ഒരു 10 kilo ഉള്ള ഒരു കുഞ്ഞിനെ നമുക്ക് എടുക്കാം, ഒരു വയസ്സുള്ള ഒരു കുഞ്ഞിനെ, ഒരു പ്രാവശ്യം മലം പോകുമ്പോൾ ഏകദേശം 100 milliliter ജലം നഷ്ടപ്പെടുകയാണ്. അപ്പോഴെന്ത് ചെയ്യണം? നമ്മൾ 100 milliliter ജലം കൊടുക്കണം. അതായത് ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറയുന്നത് 200 ml ആണ്. അപ്പൊ അര ഗ്ലാസ് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ലൂസ് മോഷന്റെ നഷ്ടം നമുക്ക് നികത്താൻ പറ്റും. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും നല്ല വെള്ളം ഏതാണ്? പൊട്ട കഞ്ഞിവെള്ളം. അത് ലൈറ്റ് കഞ്ഞിവെള്ളമായിരിക്കണേ. കരിക്കുവെള്ളം കൊടുക്കാം. എന്ത് കൊടുക്കാൻ പാടില്ല? കട്ടൻ ചായ. കട്ടി കൂടിയ കഞ്ഞിവെള്ളവും നല്ലതല്ല. പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഗ്ലൂക്കോസ് വെള്ളം കൊടുക്കുക. ഒരു കാരണവശാലും നല്ലതല്ല. അസുഖം കൂട്ടും, അതായത് വയറിളക്കത്തിന്റെ അളവ് കൂട്ടും. അതുകൊണ്ട് ഗ്ലൂക്കോസ് വെള്ളവും നല്ലതല്ല, കട്ടി കഞ്ഞിവെള്ളം നല്ലതല്ല, കട്ടി ORS നല്ലതല്ല. നോർമൽ ORS ആണ് നല്ലത്. ORS കലക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഒരു പാക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട് എത്ര ML വെള്ളത്തിലാണ് ഇത് കലക്കേണ്ടതെന്ന്. അത്രയും വെള്ളം എടുക്കുകയും അതിൽ കലക്കുകയും ചെയ്തിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇനി ചിലപ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് ORS ഇഷ്ടപ്പെടില്ല. മിക്കവാറും ഈ നോ ഡീഹൈഡ്രേഷൻ, ഡീഹൈഡ്രേഷൻ ഒന്നും വരാത്ത കുട്ടികൾ അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് സം ഡീഹൈഡ്രേഷന്റെ ആദ്യത്തെ സ്റ്റേജിലൊന്നും കുഞ്ഞുങ്ങൾ ORS കുടിക്കൂല. പക്ഷെ ഭക്ഷണം കഴിക്കുകയും ചെയ്യും, വെള്ളം കുടിക്കുകയും ചെയ്യും. അത് പ്രൊമോട്ട് ചെയ്താൽ മതി, ORS കൊടുപ്പിച്ചേ അടങ്ങുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് വേണ്ടത് എന്താണ്? ഒരു ഭക്ഷണവും കഴിക്കുന്നില്ല, വെള്ളവും കുടിക്കാത്ത കുട്ടിക്ക് ORS നമ്മൾ കുറയിച്ച കുറയിച്ച എങ്കിലും കൊടുത്തിരിക്കണം. ORS കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉള്ള പൊടി ഒന്നിച്ചു കലക്കുകയും അത് 24 മണിക്കൂർ വരെ ഇരിക്കും. അതുകൊണ്ട് അങ്ങനെ കൊടുത്താൽ മതി. സ്പൂണിൽ കൊടുക്കുന്നതാണ് നല്ലത്. ഓരോ 1-2 spoon കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് അടുത്ത് കൊടുക്കേണ്ടത്. കാരണം ഒന്നിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ രുചി കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ അവർ ഛർദ്ദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ തന്നെ വീട്ടിൽ വെച്ച് തന്നെ ഈ വയറിളക്ക രോഗം നമുക്ക് ചികിത്സിക്കാൻ സാധിക്കും.
1: സർ, നേരത്തെ ORS ലായനി കൊടുക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ വയറിളക്ക രോഗത്തിനായി ORSന് പുറമേ ആന്റിബയോട്ടിക്കുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മരുന്നുകളോ നമുക്ക് നൽകാമോ?
0: വയറിളക്കം വരുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് വൈറസ് ആണ്. അതുകൊണ്ട് ആന്റിബയോട്ടിക്സിന്റെ ആവശ്യം സാധാരണഗതിയിലില്ല. എന്നാൽ രക്തം കണ്ടാൽ ആന്റിബയോട്ടിക്സ് വേണം. പക്ഷെ ഒരു പ്രധാന മരുന്നുണ്ട്, സിങ്ക്. 14 ദിവസം സിങ്ക് നമ്മൾ നൽകിയിരിക്കണം. അത് കൊടുക്കുന്ന ഡോസ് വരെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം അത് ഗവൺമെന്റിന്റെ പോളിസിയാണ്. അതായത് 2 മാസം മുതൽ 6 മാസം വരെ പ്രായമുള്ളവർക്ക് 10 mg എല്ലാ ദിവസവും 14 ദിവസം കൊടുക്കണം. എന്നാൽ 6 മാസത്തിന് മുകളിൽ പ്രായമുള്ള ഏത് വയസ്സായാലും സാധാരണഗതിയിൽ 15 വയസ്സിനകം വരെ, അതായത് 14 വയസ്സ് വരെയാണ് കൊടുക്കുന്നത്, 20 mg പെർ ഡേ, ദിവസം 20 mg വെച്ചിട്ട് 14 ദിവസം കൊടുത്തിരിക്കണം. അപ്പോൾ 2 drug ആണ് ഗവൺമെന്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് വയറിളക്കം വരുന്ന കുഞ്ഞുങ്ങൾക്ക്. 1 ORS, 2 zinc. ഈ സിങ്ക് കൊടുക്കുന്നത് ആരും മറക്കരുത്. ORS ലൈനോടൊപ്പം തന്നെ സിങ്കും നൽകേണ്ടതാണ്.
1: സർ, ഈ മഴക്കാലത്തുണ്ടാകുന്ന വയറിളക്ക രോഗങ്ങളെ പ്രതിരോധിക്കുവാനായി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുവാൻ സാധിക്കുക?
0: ഏറ്റവും പ്രധാനം നമുക്കറിയാം, മഴക്കാലമാകുമ്പോഴുള്ള പ്രത്യേകത എന്താണ്? മഴക്കാലത്തോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പഴക്കാലവും കൂടെയാണ്. പഴങ്ങളുടെ ലഭ്യത ഇപ്പം കൂടിയിരിക്കുകയാണ്. മഴ പ്ലസ് പഴം എന്ന് പറയുമ്പോഴേ കൂടെ ഈച്ച ശല്യവും വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഈച്ചയുടെ അത് തന്നെ വളരെയധികം സ്പ്രെഡ് ചെയ്യിപ്പിക്കാനായിട്ട്, അതായത് ഒരു വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ മലമൂത്ര വിസർജനം ചെയ്യുന്ന ഭാഗത്തു നിന്ന് നമുക്ക് ഒരു ഈച്ച ഇരിക്കുകയും അത് നമ്മുടെ ഫുഡിലോ വെള്ളത്തിലോ വന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മലമൂത്ര വിസർജനം എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും നമ്മുടെ കക്കൂസുകളിൽ തന്നെ, വീട്ടിലെ ഉള്ള കക്കൂസുകൾ അല്ലെങ്കിൽ പൊതു സ്ഥലങ്ങളിലുള്ള കക്കൂസിൽ തന്നെ പോകുന്നു എന്ന് ഉറപ്പുവരുത്തണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം പൈപ്പിലെ വെള്ളമൊക്കെ ശുദ്ധമാണ്, ഒക്കെ ശരിയാണ്, എന്നിരുന്നാലും തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നത് ഒരു ഒരു രീതിയാക്കി മാറ്റണം, അല്ലെങ്കിൽ ഫിൽറ്റേർഡ് വാട്ടർ, അങ്ങനെ ഒരു, അതായത് ശുദ്ധമായ വെള്ളമെന്ന് ഉറപ്പുവരുത്തിയിട്ടേ കുടിക്കാവൂ. ഇനി പലരും ചില ചെറിയ കടകളിലൊക്കെ പോകുമ്പോൾ വെള്ളം കുടിക്കാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് ഇതിന്റെ ഹൈജീനെ പറ്റിയാണ്, അതായത് വൃത്തിയെപ്പറ്റി വളരെയധികം സൂക്ഷ്മത വേണം. ഭക്ഷണത്തിന്റെ കാര്യത്തിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മാക്സിമം പുറത്തിരിക്കാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. 2 മണിക്കൂറിനകം വെച്ച് കഴിച്ച് തീരാത്ത ഭക്ഷണം ഒന്ന് തണുത്ത ഉടനെ തന്നെ റെഫ്രിജറേഷൻ ചെയ്യേണ്ടതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഇത് ഈ അസുഖം വരൂല എന്ന് പ്രതീക്ഷിക്കാൻ പറ്റും.
1: സർ, അവസാനമായി രക്ഷിതാക്കളോട് സാറിന് എന്ത് സന്ദേശമാണ് ഈ അവസരത്തിൽ നൽകാനുള്ളത്?
0: ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത്, നമ്മുടെ സ്വന്തം വൃത്തിയോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് പരിസര വൃത്തിയും നമ്മളുടെ ചുറ്റുപാടും എങ്ങനെ ഇരിക്കുന്നു എന്ന് ചിന്തിക്കുന്നത്. വെള്ളം കെട്ടിക്കിടക്കാതെ കഴിയുന്നതും സൂക്ഷിക്കുക. കൊതുകിന്റെ വളർച്ചയും ചാൻസ് കൂടുന്ന ഒരു സമയമാണിത്. മാത്രമല്ല, ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് കൈയും കാലും മുഖവും എല്ലാം കഴുകിയിട്ട് വേണം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക. മാത്രമല്ല, കുഞ്ഞുങ്ങളുടെ കൈ വൃത്തിയാണെന്ന് ഉറപ്പുവരുത്തുക, സോപ്പും വെള്ളമിട്ട് കഴുകണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക, നഖം ഉണ്ടെങ്കിൽ അത് വെട്ടുന്നതിനെ പറ്റി ശ്രദ്ധിക്കുക. ഇതൊക്കെ ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് ഈ അസുഖം വരാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കും.
1: മഴക്കാലവും കുട്ടികളിലെ വയറിളക്ക രോഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ബെനറ്റ് സൈലത്തിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി.

രാഗാമൃതത്തിൽ ഇന്ന് സിക്കിൽ ഗുരുചരൺ പാടിയ കൃതികൾ കേൾക്കാം. വയലിൻ എസ് വരദരാജൻ, മൃദംഗം അരുൺ കെ പ്രകാശ്, ഖടം ഉടുപ്പി എസ് ശ്രീധർ. ആദ്യം ശ്യാമശാസ്ത്രികൾ രചിച്ച കാമാക്ഷി എന്നാരംഭിക്കുന്നു രാഗം ഭൈരവി മിശ്രചാപ്പത്താളം.

ഇതുവരെ കേട്ടത് സിക്കിൽ ഗുരുചരൺ പാടിയ കൃതികൾ. വയലിൻ എസ് വരദരാജൻ, മൃദംഗം അരുൺ കെ പ്രകാശ്, ഘടം ഉടുപ്പി എസ് ശ്രീധർ.

ആകാശവാണി ഇപ്പോൾ ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോ സജീന എ. സംശയങ്ങൾ ചോദിക്കുന്നതിന്

0: ഈ വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9495964321. ഇനി ഒരു നമ്പർ 9496553321. മറ്റൊരു നമ്പർ 9496593321. ഇപ്പോൾ മുതൽ വിളിക്കാം. വിഷയം പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം.
1: ഡോക്ടർ സജീന, പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു സർ.
1: മേഡം, മഴക്കാലം വരുമ്പോഴേ മനുഷ്യരുടെ മാതിരി തന്നെ ചെടികളിലും രോഗവും കീടങ്ങളൊക്കെ അധികമായിട്ട് വരാറുണ്ട്. അപ്പൊ ഇത് വെള്ളം കൂടുതൽ കൊണ്ടാണോ, ഇത് എന്തുകൊണ്ടാണ്, ഇതിന്റെ ഒരു റീസൺ എന്തുവാണ്?
2: ഓക്കെ, മഴക്കാലമാകുമ്പോൾ നമുക്കറിയാം ഈർപ്പം അധികരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അന്തരീക്ഷ ആർദ്രത, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, അത് രോഗങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഒരു നോർമലി തന്നെ കേരളത്തിൽ ഒരു 95 മുതൽ 98% അപ്പോൾ മഴക്കാലമാകുമ്പോൾ അത് വളരെ വർദ്ധിക്കുന്നുണ്ട്. നമ്മൾ തന്നെ നിൽക്കുമ്പോൾ വിയർക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ, അപ്പോൾ അതാണ് അന്തരീക്ഷ ആർദ്രത. പിന്നെ വെള്ളം കെട്ടി നിൽക്കുന്നൊരു സാഹചര്യം മണ്ണിലുണ്ടാവും. ഇതെല്ലാം തന്നെ കുമിളുകൾ, ബാക്ടീരിയകൾ എന്നിവയ്ക്കെല്ലാം വർദ്ധിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. എന്നാൽ വൈറസ് രോഗങ്ങൾക്ക് നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ മുഖാന്തരമാണ് അധികമാകുന്നത്. അവയുടെ ആക്രമണം കുറച്ച് കുറയാനുള്ളൊരു സാഹചര്യമുണ്ട്. വേനൽക്കാലത്താണ്
1: നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ അധികമായിട്ട് വരുന്നത്.
2: അപ്പം ബാക്ടീരിയ, കുമിൾ എന്നീ രോഗങ്ങളാണ് മനുഷ്യരുടെ പോലെ തന്നെയാണ് മഴക്കാലത്ത് അധികമായി കാണുന്നത്.
1: അപ്പം ചെടികളിൽ വൈറൽ രോഗങ്ങൾ ഈ സമയത്ത്
2: കുറവായിരിക്കും.
1: അപ്പൊ മേഡം, നമ്മൾ ഈ ചർച്ച തുടങ്ങുന്ന നമ്മുടെ ഇപ്പം കർഷകരുടെ ഫീൽഡ് ക്രോപ്സ് കാണുമല്ലോ, വിളകൾ കാണുമല്ലോ, ഇപ്പൊ നിൽക്കുന്ന വിളകളെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കും?
2: വളരെയേറെ പ്രാധാന്യമുള്ളതാണ് വെച്ചാൽ, പുതുതായി ചെയ്യുമ്പോൾ നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ കർഷകർക്ക് തുടർച്ചയായിട്ട് മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം കെട്ടി നിൽക്കുന്നത് എങ്ങനെ തടയാൻ സാധിക്കും. നീർച്ചാലുകൾ കോരി നീർവാർച്ചാ സൗകര്യം ഒരുക്കണം. അപ്പോൾ അത് ഒഴുകി പോകുന്നത് മറ്റൊരു കൃഷിയിടത്തിലാകരുത്, പൊതുവായിട്ടുള്ള ഏതെങ്കിലും ഒരു ചാലുകളിലേക്ക് പോകുന്ന പോലെ. അപ്പം നമ്മൾ ആദ്യമേ തന്നെ കൃഷി ഒരുക്കുമ്പോൾ ആ ഒരു മനസ്സിൽ നമുക്കുണ്ടാവണം, എപ്പോഴെങ്കിലും വെള്ളം കെട്ടി നിൽക്കുമ്പോൾ. വെച്ചാൽ ഓരോ വിളകളുടെയും വേരുകൾ പലതരത്തിലായിരിക്കും. ഇപ്പോൾ വാഴ, അതിൻ്റെ വേരെന്ന് വെച്ചാൽ മണ്ണിൻ്റെ പ്രതലത്തിനോട് അടുത്തായിരിക്കും. അപ്പോൾ തുടർച്ചയായിട്ടുള്ള വെള്ളം കെട്ട് വന്നു കഴിഞ്ഞാൽ വാഴയെ അത് ബാധിക്കും. ചില വിളകൾക്ക് താഴോട്ട് വേരുകൾ പോകും, അപ്പോൾ അവയ്ക്ക് കുറച്ച് നാളുകൂടെ പിടിച്ചു നിൽക്കാനുള്ളൊരു ശേഷിയുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും തുടർച്ചയായിട്ട് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ടുള്ളത്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മിക്കവാറും നമ്മൾ കൃഷിയിടത്തിലൊക്കെ ചെല്ലുമ്പോൾ കളകൾ, വിളകളെ പോലെ തന്നെ അധികമായിട്ടുള്ള കളകൾ കാണും. അപ്പം ഈ കളകൾ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? വിളകൾ വളരാനുള്ള സ്ഥലം പരിമിതിയാകും. അവിടെ ഉള്ള വളങ്ങളും മൂലകങ്ങളെല്ലാം വലിച്ചെടുക്കുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ടാകും. ഇവയെല്ലാം ഉണ്ടാകും. പിന്നെ ഏറ്റവും പ്രധാനം കീടങ്ങളും കുമിളുകളും എല്ലാം ഇതിൽ ഒളിച്ചിരിക്കും. അപ്പോൾ അടുത്ത ഏറ്റവും പ്രധാനം എന്താണ്? നമ്മൾ കളകൾ സമയത്ത് തന്നെ നീക്കം ചെയ്ത് നിലവിലുള്ള വിളകൾക്ക് വളരാനുള്ളൊരു സാഹചര്യം ഒരുക്കിക്കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള രണ്ടാമത്തത്. അപ്പോൾ തന്നെ നമ്മുടെ മണ്ണിൽ വിളകളുടെ അവശിഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അവിടെ തന്നെ കാണും സാധാരണ. അതിലെന്തു പറ്റും? മറ്റു കുമിളുകളുടെയും ബാക്ടീരിയയുടെയും വിത്ത് എന്നിവയെല്ലാം അതിൽ തന്നെ കാണാനുള്ളൊരു സാഹചര്യമുണ്ട്. ഇതും നീക്കം ചെയ്യണം. അപ്പം വെള്ളം ഒഴുകിപ്പോകാനും സാഹചര്യമാക്കി ശുചിത്വവും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിലവിലുള്ള ചെടികൾക്ക് ഒന്നാമതായിട്ട് വളരാനുള്ള ഒരു
1: പരിരക്ഷണം
2: കിട്ടും.
1: മേഡം, ഒരു ശ്രോതാവ് നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. ഹലോ ഹലോ
3: ഹലോ നമസ്കാരം സാർ.
1: നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്? ഹാ മേഡം, ചോദിച്ചോളൂ മേഡം, എന്തുവാണ് ചോദിക്കാനുള്ളത്?
3: എനിക്കിപ്പം ഈ മഴക്കാലത്തെ പച്ചക്കറി കൃഷിയുടെ ഇതിനെ കുറിച്ചാണല്ലോ വിഷയം.
1: അപ്പൊ
3: ഇത്രയും മഴ പെയ്യുന്ന സമയത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല സാർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴയുടെ ഇത് കാരണം വെള്ളം കെട്ടി നിൽക്കും. ഇവിടെ ഇവിടെ വലിയ വെള്ളം കെട്ടുള്ള സ്ഥലമല്ല, തുടർച്ചയായുള്ള മഴ കൊണ്ട് കൃഷിയെല്ലാം അങ്ങനെ നിർത്തിവെച്ചിരിക്കുക ഈ മഴ കൊണ്ട്. അപ്പൊ അതെങ്ങനെയൊക്കെ ഒന്ന് പിന്നെ നമുക്ക് ഈ മഴ സമയത്ത് അറിയാനാണ്.
2: ഓക്കെ മേഡം. അപ്പൊ മേഡത്തിന് കൃഷി മണ്ണിൽ മണ്ണുണ്ടോ മുൻപിൽ, നമ്മുടെ വീടിന്റെ മുൻപ് ചുറ്റുപാടും എല്ലാം?
3: എനിക്കൊരു 10 സെന്റ് സ്ഥലമാണ്, വീട് കഴിഞ്ഞിട്ട് ബാക്കി 4 സെന്റുണ്ട് സ്ഥലം.
2: അപ്പൊ ഒന്നുകിൽ മാഡത്തിന് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഈ കണ്ടെയ്നറുകളിൽ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ, ഇപ്പൊ നിലനിൽക്കുന്നിടത്ത് കൃഷിയിടത്ത് തുടർച്ചയായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നതാണെങ്കിൽ മാഡം പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ അതാ ചോദിച്ചത്, മണ്ണുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ വളമെല്ലാം ചേർത്ത് ഫലഭൂഷ്ടിയാക്കിയിട്ട് നമുക്ക്

0: കണ്ടെയ്നറുകൾ, പണ്ട് നമുക്ക് ഈ പ്ലാസ്റ്റിക് ഗ്രോ ബാഗ്സ് എന്ന് പറയും, അല്ലെങ്കിൽ തൽക്കാലം നമുക്ക് ചെടിച്ചട്ടികൾ എടുത്തിട്ട് മട്ടുപ്പാവില് നമുക്ക് നേരിട്ട് മഴ ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിൽ, അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ ചെടിച്ചട്ടികളിൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കൊരു 2-3 മാസമൊക്കെ കൊണ്ട് കിട്ടുന്ന പച്ചക്കറികൾ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ചീര മുതൽ മാഡത്തിന് ചെയ്യാൻ പറ്റും. വെയിലിന്റെ ഒരു ബുദ്ധിമുട്ട് കാണും, എന്നാലും ഇപ്പൊ ഇടയ്ക്കിടെ നമുക്ക് വെയിൽ കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഇപ്പൊ തന്നെ മാഡത്തിന് മാറ്റാൻ കഴിയും. അപ്പൊ ഇനിയുള്ള സമയത്ത് ഇത് ചിന്തിക്കുക, ഇതുപോലെ എപ്പോഴും കാലാവസ്ഥ മാറി വരുന്നുണ്ട്, അപ്പോ എപ്പോ വേണമെങ്കിലും ഇതുപോലെ വെള്ളക്കെട്ടും ഒക്കെ വരാം. അപ്പൊ രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും, കൃഷിയിടത്തും ചെയ്യാം മാഡത്തിന്, അതേസമയത്ത് കണ്ടെയ്നറുകൾ. ഇപ്പം നമ്മുടെ ടെറസിന്റെ മുകളിലാണെങ്കിൽ വെയിറ്റ് കുറച്ചിട്ടുള്ള മാധ്യമങ്ങളും ഇപ്പൊ ഉണ്ട്, മണ്ണ് കുറച്ച്. ഓക്കെ ഓക്കെ, അന്ന് വേണ്ട മാഡം, വീട്ടിന്റെ മുൻപില് അല്ലെങ്കിൽ ചുറ്റും നമുക്ക് അടുക്കളയുടെ അടുത്തൊക്കെ നമുക്ക് ഇതുപോലത്തെ കണ്ടെയ്നറുകളിൽ മണ്ണ്, മണലാണ് നമ്മൾ പറയുന്നത്, അത് കിട്ടുന്നില്ലെങ്കിൽ ചകിരിച്ചോറ്. ചകിരിച്ചോറ് ശ്രദ്ധിക്കുക, ചകിരിച്ചോറിന്റെ അളവ് കൂടരുത്, വെള്ളം പിടിച്ചു വെക്കാനുള്ളൊരു സാഹചര്യമാണ്. പിന്നെ കമ്പോസ്റ്റുകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം, അങ്ങനെ ഒരുക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. അതുപോലെ തന്നെ പ്രോട്രേകൾ, വിത്ത് നേരിട്ട് പാകാതെ പ്രോട്രേകളിൽ ഒരു 2 ആഴ്ച പരുവത്തിൽ നമുക്ക് പലതരം പച്ചക്കറികൾ ചെയ്യാൻ സാധിക്കും എളുപ്പത്തിന് തന്നെ. അങ്ങനെ ചെയ്താൽ ആരെയും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, മാഡത്തിന് തന്നെ ചെയ്യാൻ പറ്റും.
1: ഉയർന്ന
0: തടങ്ങളാണെങ്കിൽ അതിൽ തന്നെയും നമുക്ക്, ഇപ്പൊ കൃഷിഭൂമി മാഡം 10 സെന്റ് പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചിലപ്പോൾ സ്ലോപ്പ് വല്ലതായിരിക്കും, അതിൽ മണ്ണ് സാറിപ്പ പറഞ്ഞ പോലെ ഉയർന്ന തടങ്ങളാക്കി കഴിഞ്ഞാൽ അവിടെയും നമുക്ക് പച്ചക്കറികൾ ചെയ്യാൻ സാധിക്കും.
2: പിന്നെ എനിക്ക് കൂടുതലും ഞാൻ ചട്ടിയിലും ഗ്രോ ബാഗിലും ഒക്കെയാണ് നട്ടുകൊണ്ടിരുന്നത്. എല്ലാ പച്ചക്കറി, തക്കാളി, വഴുതന, തക്കാളി, പച്ചമുളക് ഇങ്ങനെയുള്ളതെല്ലാം ഗ്രോ ബാഗ്
0: ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ
2: നമ്മുടെ ഇവിടുത്തെ കൃഷിഭവൻ നല്ല ഒരു കൂട്ടായ്മയാണ്,
0: സന്തോഷം.
2: ഓഫീസറ് നല്ല ഒരു, എല്ലാരും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണ്.
1: ഓക്കെ, അപ്പം ഡോക്ടർ സജീന പറഞ്ഞ മാതിരി തന്നെ താങ്കൾക്ക് ഈ ചെടിച്ചട്ടിയിലൊക്കെ ഇത് തുടരാം മഴക്കാലത്ത്. ഓക്കെ, താങ്ക് യു, വിളിച്ചതിന് വളരെ നന്ദി. ഇപ്പൊ മേഡം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ നിൽക്കുന്ന വിളകൾക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും. മേഡം പറഞ്ഞ ആദ്യം വെള്ളം
0: പോകാനുള്ള
1: സാഹചര്യം ഒരുക്കണം, പിന്നെ കളകൾ നിയന്ത്രണം, അത് കഴിഞ്ഞിട്ട് നമ്മുടെ വേസ്റ്റ് ശുചിത്വം.
0: ശുചിത്വമാണ് മൂന്നാമത്തെ ഏറ്റവും പ്രധാനം. ജലസേചനത്തിനായിട്ടുള്ള നമ്മൾ ചാലുകൾ എടുത്തിട്ടുണ്ടാവും, അതിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടാവും, അതുവഴിയാണ് ബാക്ടീരിയ രോഗങ്ങൾ പകരുന്നത്. സോ അത്തരത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ചാലുകളാണെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ നമ്മൾ അത്യാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ബാക്ടീരിയ പകരുന്നത് ഈ വെള്ളത്തിൽ കൂടെയാണ്. കൂടാതെ നമുക്ക് ബാധിച്ചിട്ടുള്ള ചെടികളുണ്ടെങ്കിൽ, അപ്പോൾ നാലാമതായിട്ട് ചെയ്യേണ്ടത് ജലസേചനത്തിനായിട്ടുള്ള വെള്ളം അണുനശീകരിക്കുക. ചെറിയ ചെറിയ കിഴികളായിട്ട് ബ്ലീച്ചിങ് പൗഡർ ഇടാം. ഈവൻ ചെടികളുടെ ചുവട്ടിൽ തന്നെ കുറച്ച്, ഒരു 5 മുതൽ 10 ഗ്രാം ഒക്കെ ബ്ലീച്ചിങ് പൗഡർ ചേർത്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. അവശിഷ്ടം മാറ്റാൻ പറയാൻ കാരണം ഈ ഒച്ച് പോലുള്ളതെല്ലാം നമുക്ക് ഈ ഈർപ്പമുള്ള സാഹചര്യത്തിൽ അവശിഷ്ടങ്ങളും കിടക്കുമ്പം, കൂടുതലും ഈ ഫലവൃക്ഷങ്ങളിലെ പപ്പായ അതൊക്കെ ചെതറി കിടക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ ഒച്ച് വരുന്നത്. ഒച്ച് വരുന്ന നമുക്കും രോഗം ഉണ്ടാക്കും, അതേപോലെ ചെടികൾക്കും ഒരു ശുചിത്വം ഇല്ലായ്മ ഉണ്ട്. അപ്പം അത് നമ്മൾ വൃത്തിയാക്കുന്നത് വളരെ നല്ലതാണ്. മറ്റൊന്ന്, ചില സമയത്ത് കൂടുതൽ വിളവ് കിട്ടട്ടെ എന്ന് പറഞ്ഞ് കൂടുതൽ എണ്ണം വിളകൾ അടുത്തടുത്ത് നടുന്നൊരു സാഹചര്യം ഉണ്ട്. ഗ്രോ ബാഗ് ആണെങ്കിലും അടുത്തടുത്ത് നടും. അപ്പൊ അത് രോഗം ബാധിച്ച ഒരു ചെടി മറ്റൊരു ചെടി തൊടുമ്പോൾ അതിൽ കൂടെ പകരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിലവിലുള്ള കൃഷിസ്ഥലത്ത് നമ്മൾ ശുപാർശ അനുസരിച്ചിട്ടുള്ള എണ്ണം മതി എന്ന് മാറ്റും. ബാക്കിയുള്ളവ പറിച്ച് നീക്കം ചെയ്താൽ തന്നെ കുറച്ചൊരു വായുസഞ്ചാരം കിട്ടുകയും ഇത്തരത്തിലുള്ള രോഗാണുക്കളും കീടങ്ങളും എല്ലാം കുറയ്ക്കാനുള്ളൊരു സാഹചര്യമുണ്ട്.
1: പിന്നെ
0: വളരെ അടുത്ത് പോകും, അപ്പൊ ഈ സമയത്ത് അത് നല്ലതല്ല. അഴുകൽ വന്നാൽ പെട്ടെന്ന് അത് മറ്റൊന്നിനെ ബാധിക്കാനുള്ളൊരു ഇതുണ്ട്. അടുത്ത നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് വിള പരിക്രമണം. ഇപ്പോൾ ഈ ഒരു ക്രോപ്പാണ് ഇട്ടിരിക്കുന്നത്, അടുത്തത് നമുക്ക് ഏത് ചെയ്യാം. അതായത് വിളകളിലും നമ്മുടെ പോലെ കുടുംബമുണ്ട്. വഴുതന വർഗ വിളകൾ എന്ന് പറയുന്നത് ഒരു കുടുംബമാണ്, വഴുതന വെള്ളരി വർഗമുണ്ട്. അപ്പൊ അത് വിളപരിക്രമണം എന്ന് പറയുന്നത് എന്താണ്, ഒരേ വിള ഒരേ കൃഷിസ്ഥലത്ത് തുടർച്ചയായി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ വഴുതന വെച്ച് അവിടെ തക്കാളി വെക്കുക, അടുത്തത് തക്കാളി വെച്ച് അടുത്തത് മുളക് വെക്കുക, ഇത് വിളപരിക്രമം അല്ല. എന്തെന്നാൽ ഇത് മൂന്നും ഒരു കുടുംബത്തിലുള്ളതാണ്. അപ്പൊ രോഗം മാറാനുള്ള സാഹചര്യം അവിടെ വരികയില്ല. അപ്പൊ നമ്മൾ അപ്പം പ്ലാൻ ചെയ്യണം. ഇപ്പൊ ചോദിച്ച മാഡം പറഞ്ഞ പോലെ കൃഷിഭൂമി ഇല്ല എന്ന് പറയുമ്പോൾ പ്ലാനിങ് ആണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് അത്യാവശ്യമാണ്. അപ്പൊ വിള പരിക്രമണം നമുക്ക് വളരെ അത്യാവശ്യമാണ്. പിന്നെ മറ്റൊന്ന് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്, നമ്മൾ ഭക്ഷണം കഴിച്ച് നമുക്കൊരു ആരോഗ്യം വരുന്നത് പോലെ ഓരോ വിളകൾക്കും ഓരോ വളർച്ചാ ഘട്ടത്തിലും ശുപാർശയുണ്ട്. എന്തൊക്കെ വളം കൊടുക്കണം, ആദ്യത്തെ അവയുടെ ദശയിൽ നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളരാനുള്ള മൂലകങ്ങൾ

0: കൊടുക്കേണ്ട വളങ്ങളാണ് കൊടുക്കേണ്ടത്. പക്ഷെ ഒരു പകുതി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അത് റീപ്രൊഡക്റ്റീവ് സ്റ്റേജാകും, അതായത് പൂക്കളും കായ്കളും വരും. അപ്പോൾ ആദ്യത്തെ വളങ്ങൾ വീണ്ടും കൊടുത്താൽ എന്ത് പറ്റും, പൂക്കളും കായ്കളും എല്ലാം ഉണ്ടാകുന്നത് ഇലകളായിരിക്കും വരുന്നത്. അപ്പോൾ അത് കർഷകർ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. ആ ഘട്ടങ്ങളിലുള്ള വളങ്ങൾ കൊടുത്താൽ തന്നെ ചെടികൾക്കൊരു പ്രതിരോധ ശേഷി വരികയും വെള്ളക്കെട്ട് പൂർണ്ണമായി പ്രതിരോധിക്കുന്നല്ല പറയുന്നത്, പക്ഷെ വളർച്ചയ്ക്ക് അവയ്ക്കൊരു നല്ല. അപ്പം വളങ്ങൾ എന്ന് പറയുന്നതും അതെന്താണ്, നമ്മുടെ സംയോജിത വളപ്രയോഗമാണ്. അതായത് പൂർണ്ണമായും ജൈവം മാത്രം കൊടുക്കുന്നത് എനിക്കറിയില്ല എത്രത്തോളം, പക്ഷെ രാസവളങ്ങൾ അത്യാവശ്യമാണ്. നമ്മൾ തന്നെ ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പോലെ ശുപാർശ അനുസരിച്ചിട്ടുള്ള സംയോജിത വളപ്രയോഗം വളരെ അത്യാവശ്യമാണ്.
1: അത് കൺട്രോൾ രീതിയിൽ ചെയ്താൽ രാസവളമാണെങ്കിലും നമ്മൾ ആവശ്യമുള്ളത്
0: മാത്രം കൊടുത്താൽ മതി. അതായത് ഓരോന്നിനും അളവ് വർഷങ്ങളായി പഠിച്ചിട്ടുണ്ട് സർവകലാശാലയിൽ. അപ്പൊ അത് ഇന്ന സ്റ്റേജിൽ ഇന്നത്, അത് കൂടിപ്പോയാലും നല്ലതല്ല, ചിലത് കുറഞ്ഞാലും. പിന്നെ നമ്മൾ പറയുന്ന മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞ രണ്ട് ഘടകങ്ങളുണ്ട്. നമ്മൾ ആയിരിക്കും കൂടുതൽ ഇട്ട് കൊടുക്കേണ്ടതാണെന്ന്, അങ്ങനെ അല്ല, അതായത് വലിയ വലിപ്പവും വെച്ചിട്ടാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, വിളകൾക്ക് കൂടുതലായി കൊടുക്കേണ്ട വളങ്ങളെയാണ് മാക്രോ ന്യൂട്രിയൻസ്, അതായത് പ്രധാന മൂലകങ്ങൾ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്. എന്നാൽ ചില മൂലകങ്ങളുണ്ട് കുറേ വർഷത്തേക്ക് കുറച്ച് കൊടുത്താൽ മതിയാവും, തുടർച്ചയായിട്ട് അവ ഇടേണ്ട കാര്യമില്ല. ഏറ്റവും പ്രധാനം നമ്മുടെ ബോറോൺ എന്ന് പറയുന്നത്, വാഴയുടെ നാം പോലെ വിരിയാതെ ഓലയുടെ ഇടയിലോ ിരിക്കുന്ന ഒരു ഇലയുടെ ഇടയിലിരിക്കുന്ന ലക്ഷണമുണ്ട്. അതുപോലെ തെങ്ങുകൾ വിഷറി പോലെ വിരിഞ്ഞു വരാതെ ഒരു ലക്ഷണമുണ്ട്. അപ്പം ഇതിനൊക്കെ നമ്മൾ ബോറോൺ എന്ന മൂലകം പല രൂപത്തിൽ കൊടുക്കേണ്ടതുണ്ട്. അത് ആ സമയത്ത് കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റും, കുരുടിച്ച് മറ്റ് രോഗകുമിളുകളെല്ലാം വരാൻ സാധ്യതയുണ്ട്. അപ്പം ഭക്ഷണം കൊടുക്കണം, വിളകൾക്ക് ഭക്ഷണം കൊടുക്കണം എന്നർത്ഥം നമ്മൾ അത് സംയോജിതമായിട്ടുള്ള വളമായിട്ട് കൊടുക്കണം.
1: പിന്നെ മൈനർ ന്യൂട്രിയന്റ് എന്ന് പറയുമ്പോൾ മാഡം പറഞ്ഞ മാതിരി അതിന്റെ പ്രാധാന്യം കുറയുന്നില്ല, അളവ്
0: കുറവാണ്. പക്ഷേ പല ചെടികൾക്കും നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ട ഒന്നാണ്.
1: ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ. ഹലോ.
1: നമസ്കാരം, ഗുഡ് മോർണിംഗ്. ആരാണ് സംസാരിക്കുന്നത്?
2: ശ്രീദാസ്, ആലപ്പുഴ.
1: ആ, പറഞ്ഞോളൂ ശ്രീദാസ് സർ.
2: ഗുഡ്
1: മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
2: ആ മാഡം, പിന്നെ ഞാൻ ഇവിടെ കുറച്ച് തക്കാളി, അതുപോലെ പയർ, വെണ്ടയ്ക്ക, വെണ്ടയ്ക്ക് ഇങ്ങനെ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഒരുവിധമൊക്കെ കായ്ക്കാറായി വരുമ്പോഴേ കംപ്ലീറ്റ് ഇല എന്തോ ഇങ്ങനെ ചുരുണ്ട് എല്ലാം പോവുകയാണ്
0: എല്ലാ വിളകൾക്കും.
2: മാർഗം
0: മാഡം, അല്ല, ഓരോ വിളകൾക്കും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ലക്ഷണമായിരിക്കും സാർ. സാർ പറഞ്ഞ പോലെ തക്കാളിയിലാണെങ്കിൽ ഒരു വൈറസ് രോഗം, തക്കാളിയിലും മുളകിലും എല്ലാം ഒരു വൈറസ് രോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇലകള് കുരുടിക്കുകയും ചുരുണ്ട് വരുന്നതായിട്ട് സാർ പറയണം. എന്തായാലും സാർ, കൃത്യമായിട്ട് നമുക്ക് ഓരോ വിളകൾക്കും എന്താണ് ലക്ഷണങ്ങൾ എന്ന് മനസ്സിലാക്കിയാൽ അത് ഏത് രോഗമാണ് അല്ലെങ്കിൽ ഏത് കീടത്തിന്റെ ആക്രമണം കൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തതിനായാലും നമ്മളിപ്പോൾ പറഞ്ഞു വന്നതുപോലെ ആവശ്യത്തിന് നമുക്ക് സംയോജിതമായിട്ടുള്ള വളപ്രയോഗം സാർ കൊടുക്കുക. രണ്ട്, നമുക്ക് പ്രതിരോധശേഷിയുള്ള പ്രത്യേക ഇനങ്ങൾ, നാടൻ ഇനങ്ങൾ ധാരാളം ഉണ്ടാവും സാർ. പക്ഷേ നമ്മുടെ കേരള കാർഷിക സർവകലാശാല തന്നെ വികസിപ്പിച്ചെടുത്ത ധാരാളം ഇനങ്ങളുണ്ട്. ഇപ്പൊ തക്കാളിക്ക് തന്നെ നമുക്ക് വെള്ളായണി വിജയ് എന്ന് പറയുന്ന ഇനമുണ്ട്. അപ്പൊ അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, കൃഷിഭവനിൽ നമുക്ക് പറഞ്ഞിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മൂലകങ്ങൾ കൊടുക്കുക വളരെ അത്യാവശ്യം. ചുരുണ്ട് തീരെയും കുരുടിച്ച് അതിൽ കീടങ്ങൾ ഉണ്ടെങ്കിൽ സാർ അപ്പൊ തന്നെ നമ്മുടെ കൃഷിയിടത്ത് നിന്നും മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മറ്റ് അടുത്ത ചെടികളിലേക്ക് അത് പകരാതിരിക്കാൻ വേണ്ടി. പിന്നെ പച്ചക്കറികൾക്ക് നമുക്ക് ഈ കെണി വിളകൾ ചുറ്റും അല്ലെങ്കിൽ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കുന്നത്, ഈ കെണി വിളകളിലോട്ട് ഈ രോഗാണുക്കൾ അല്ലെങ്കിൽ രോഗങ്ങൾ വരും, നമ്മുടെ പച്ചക്കറി നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. അപ്പൊ എനിക്കിതിൽ നിന്ന് കൃത്യമായിട്ട് സാർ പറഞ്ഞിട്ടില്ല, എനിക്ക് ചുരുണ്ട് വരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം വൈറസ് രോഗമാകാനുള്ള സാധ്യതയായിരിക്കാം. അതിന് നമുക്ക് തുടക്കം മുതലേ ഒരു രണ്ടാഴ്ച ഇടവിട്ട് വേപ്പധിഷ്ഠിത കീടനാശിനികൾ സാറിന് തളിച്ചു കൊടുക്കാൻ സാധിക്കും. മഞ്ഞക്കെണി, നീലക്കെണി ഇത് രണ്ടും വെച്ചു കൊടുത്താൽ തന്നെ ആദ്യം മുതലേ ഈ വെള്ളീച്ചകളെല്ലാം അതിൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ആവശ്യത്തിന് വളം കൊടുത്താൽ തന്നെ ചെടിക്കൊരു പ്രതിരോധം വരും, ഇവയെ ഒന്ന് എതിർക്കാനുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രതിരോധശേഷിയുള്ള ഇനങ്ങൾ, പിന്നെ സംയോജിത വളപ്രയോഗം, അതും വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ചെയ്താൽ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും.
1: ഓക്കെ, താങ്ക് യു. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ചെടികൾ ആരോഗ്യമുള്ളതാണെങ്കിൽ രോഗങ്ങളെയും
0: പ്രതിരോധിക്കാനുള്ള
1: ഒരു ശേഷിയുണ്ട്. അപ്പൊ മേഡം, നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് നമ്മുടെ നിലത്തിൽ നിൽക്കുന്ന വിളകളെ കുറിച്ചാണ്. ഇപ്പൊ നമ്മൾ പുതിയതായിട്ടൊരു ക്രോപ്പ് എടുക്കാൻ പോകുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ കയ്യിലുള്ളത് ഒന്ന് നമ്മൾ നടന്ന സ്ഥലം, അവിടെ എന്തെങ്കിലും ഒന്ന് ചേഞ്ചസ് കൊണ്ടുവരാം. പിന്നെ വിത്ത്, നമ്മൾ ഉപയോഗിക്കുന്ന വിത്ത് എങ്ങനെ ആവണം, അതിന്റെ പരിചരണം എങ്ങനെ ആവണം. അപ്പൊ ആദ്യം നമ്മൾ

0: ഇതിനെ കുറിച്ച് സംസാരിക്കുക.
1: അപ്പോ വിത്ത് ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ പ്രതിരോധ ശേഷിയുള്ള കഴിവതും പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങളുണ്ടെങ്കിൽ, ഇപ്പൊ കർഷകർ സാധാരണ അവരുടെ സ്ഥലത്ത് തന്നെ ലഭിക്കുന്ന നാടൻ ഇനങ്ങളാണ് വളരെ നല്ലതായിരിക്കാം. പക്ഷെ ഇപ്പൊ ഉദാഹരണത്തിന് വെണ്ട എടുക്കുകയാണെങ്കിൽ ആനക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു വെണ്ടയാണ്, വലിയ നീളമുള്ളതാണ്, ചുമപ്പും വെള്ള ഇളം പച്ചയൊക്കെ കിട്ടും. പക്ഷെ ഒരു പ്രധാന രോഗമുണ്ട്, നരപ്പൻ രോഗം എന്ന് പറയുന്നത്, യെല്ലോ വെയിൻ മൊസൈക്ക്. അത് ഇലകളിലെ ഞരമ്പ് അവസാന ഘട്ടത്തിൽ ഞരമ്പുകൾ മാത്രം പച്ച നിറത്തിലും ഇലകളെല്ലാം മഞ്ഞളിച്ച് വരും. അപ്പൊ ആനക്കൊമ്പൻ അതിന് 99% ചിലപ്പോൾ ബാധിക്കും. അത്തരത്തിൽ വൈറസ് രോഗമാണ്, വെള്ളീച്ച മുഖാന്തരമാണ് പകരുന്നത്. അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ എല്ലാ ചെടിയിലും ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്, വെണ്ട ഉൽപാദനം തന്നെ ബാധിക്കും. അപ്പൊ അതിന് നമ്മൾ പല ഇനങ്ങളുണ്ട്, അതിലൊരു അർക്കാനാമിക എന്ന് നമ്മൾ ധാരാളമായി പറയുന്നുണ്ടെങ്കിലും അതും ഇപ്പോൾ പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുണ്ട്, അതിലും കാണുന്നുണ്ട്. അപ്പൊ ചില ഇനങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട്, മഞ്ചിമ, അഞ്ചിത എന്ന് പറഞ്ഞ ചില ഇനങ്ങളുണ്ട്. അപ്പം അത്തരം ഇനങ്ങൾ നമ്മൾ കൃഷി ചെയ്ത് നോക്കുമ്പം നമ്മുടെ കൃഷി സ്ഥലത്ത് നമുക്ക് അത് വരാത്തത് ഏതാണെന്ന് നോക്കുക, അത് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒന്ന്.
0: ഏറ്റവും
1: തെരഞ്ഞെടുക്കുന്നതിൽ വളരെ പ്രാധാന്യമുണ്ട്. നാടൻ ഇനങ്ങൾ ചിലതുണ്ട്, ഇപ്പം ചില സ്ഥലത്ത് അത് തന്നെ ചില സ്ഥലത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന സാർ, ഇപ്പം കൂടുതൽ കമേഴ്സ്യൽ വാണിജ്യാടിസ്ഥാനത്തിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്കൊരു ഉപദേശമുള്ളത് ഒരിനം തന്നെ ഒരു ഏക്കർ മുഴുവൻ ഇടാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ഈ പറഞ്ഞ പോലെ നരപ്പൻ രോഗം വരുന്നു, നമ്മൾ ഇടുന്ന അത് സസെപ്റ്റബിൾ ആണെങ്കിൽ മുഴുവൻ ബാധിക്കാനുള്ള സാഹചര്യമുണ്ട്, കർഷകർ അത് കഷ്ടത്തിലാവും. അപ്പം രണ്ട് മൂന്ന് പോക്കറ്റ്സ് ആയിട്ട് വെച്ചിട്ട് പല ഇനങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. അത് വിത്തിനെടുക്കാൻ വേണ്ടിയല്ല, വിത്തിനെടുക്കാനാണെങ്കിൽ നമുക്കത് പാടില്ല, ഐസൊലേഷൻ ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. അല്ലാണ്ട് കർഷകർക്ക് നോക്കാം, ഇത് മൂന്നും ചെയ്ത് നമ്മുടെ സ്ഥിതിയിൽ വേനൽക്കാലത്ത് ഈ രോഗം വരുന്നില്ലെങ്കിൽ അതിന് നമുക്ക് ഉപയോഗിക്കാം.
0: ശുപാർശ ചെയ്ത
1: ഇനങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടത് വിത്ത്, ഒരു പിടി വിത്ത് എടുത്താൽ നമുക്ക് കാണാൻ സാധിക്കില്ല, പക്ഷേ ധാരാളം കീടങ്ങളും കുമിളുകളും ബാക്ടീരിയയും എല്ലാം വിത്തിന്റെ പുറത്തും അകത്തും ഉണ്ടാകും സാർ. അപ്പൊ ഇത് ഒരു പിടി വിത്ത് എടുക്കുമ്പോൾ നമ്മൾ നട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് തൈകൾ പോലും ലഭിക്കില്ല, ചിലപ്പോൾ തൈ ഉണ്ടാവും, ഈ വിത്തിനുള്ളിലുള്ളത് അടുത്ത ഘട്ടത്തിലായിരിക്കും വരുന്നത്. അപ്പം വിത്ത് പരിചരണം എന്ന് പറഞ്ഞത് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ചിലപ്പോൾ നമ്മൾ വിത്ത് വാങ്ങുമ്പോൾ സാർ കണ്ടിട്ടുണ്ടാവും വിത്തിൽ തന്നെ നീല നിറം, ഒരു ഓറഞ്ച് നിറത്തിലൊക്കെ ഇരിക്കും, അത് പരിചരിച്ചവയാണ്. BFPCക്കൊക്കെ ചില സമയത്ത് തരുന്ന വിത്തുകൾ പരിചരിച്ചതാണ്, എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് പരിചരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് അടുത്ത ഘട്ടങ്ങളിൽ നമ്മൾ ചെടികളിൽ കൊടുത്താൽ മതിയാവും. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പല രീതികളുണ്ട് സാർ, സൂക്ഷ്മ നമ്മുടെ മിത്ര സൂക്ഷ്മാണുക്കൾ വഴി പരിചരിക്കാം. ചിലത് ഈ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന കർഷകരുണ്ടല്ലോ, അപ്പൊ അവർക്ക് ഗോമൂത്രം, ചാണകത്തെളി അങ്ങനെ പല രീതിയിലുണ്ട്. അപ്പൊ അത് ഓരോന്നിനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പൊ ഒന്ന് നമ്മുടെ മിത്ര സൂക്ഷ്മാണുക്കളാണ്, അതിൽ ഏറ്റവും എല്ലാവർക്കും അറിയുന്ന ഒരു കുമിളാണ് ട്രൈക്കോഡാമ. ട്രൈക്കോഡാമ എന്ന് പറയുന്നത് കേരള കാർഷിക സർവകലാശാലയുടെ മൈക്രോബയോളജി വിഭാഗം ഉണ്ടാക്കിയെടുത്തതാണ്. അത് നമുക്ക് 1 കിലോ വിത്തിന്, അങ്ങനെയാണ് നമ്മൾ ശുപാർശ പറയുന്നത്, 1 കിലോ വിത്തിന് 20 ഗ്രാം എന്നാണ്. അപ്പൊ അങ്ങനെ നമ്മൾ അളവെടുത്തൊന്നും കർഷകർക്ക് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ നോക്കേണ്ടത് എന്താണ്, വിത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളമോ കഞ്ഞിവെള്ളമോ ചേർത്ത് പൊടി രൂപത്തിലുള്ള ട്രൈക്കോഡർമ അത് പുരളാനുള്ള അത്ര മാത്രം എടുത്ത് ഒരു അരമണിക്കൂർ നമ്മൾ അത് വിത്തിൽ പെരട്ടി വെക്കുക, അതിനുശേഷം നടുക. അത് ട്രൈക്കോഡാമ. ട്രൈക്കോഡാമ എന്ന് പറയുന്നത് കുമിളുകൾക്കെതിരെ പ്രയോജനപ്പെടാനുള്ളതാണ്, വളർച്ചയും വർദ്ധിപ്പിക്കും. ഏറ്റവും പ്രധാനം എന്താണ്, മണ്ണിൽ സാർ നേരത്തെ പറഞ്ഞ പോലെ മണ്ണ് എങ്ങനെ പരിചരിക്കുക എന്ന് പറഞ്ഞ പോലെ ട്രൈക്കോഡർമ പൊടി രൂപത്തിലുള്ളത് മണ്ണിൽ ചേർത്ത് കൊടുത്താൽ മണ്ണിൽ അത് വളർന്ന് വരികയും മറ്റു കുമിളുകളെ ഉള്ളിലേക്ക് വരാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇനി ഈ പൊടി രൂപത്തിലുള്ള ട്രൈക്കോഡർമ അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താൽ എന്ത് സംഭവിക്കും, കുറച്ച് കഴിയുമ്പോൾ അതിന്റെ വളർച്ച കുറയും, എന്നുവെച്ചാൽ അതിന് ഭക്ഷണം ആവശ്യമാണ്. അപ്പം നമുക്ക് സാധാരണ അറിയുന്നതാണ് ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും കലർത്തിയ മിശ്രിതത്തിൽ നമുക്ക് ട്രൈക്കോഡർമ ചേർത്ത് ഒരു 15 ദിവസം വർദ്ധിപ്പിച്ച ശേഷം മണ്ണിലും കൂടെ ചേർത്ത് കൊടുത്താൽ അത് പൂർണ്ണതയിലെത്തും, വിത്തും പരിചരിക്കാൻ പറ്റും, മണ്ണും പരിചരിക്കാൻ പറ്റും. അപ്പം അതാണ് ട്രൈക്കോഡർമ എന്ന് പറയുന്നത്. രണ്ടാമത്തെ നമുക്ക് സൂഡോമോണാസ് ഫ്ലൂറസൻസ് എന്ന് പറയുന്നത്, അതും എല്ലാവർക്കും അറിയാം, 20 ഗ്രാം 1 കിലോ വിത്തിന്, അല്ലെങ്കിൽ തളിച്ചു കൊടുക്കാനും സാധിക്കും മണ്ണിൽ. ആദ്യമേ ഡ്രഞ്ചിങ് എന്നാണ് പറയുന്നത്, 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലുള്ളത് മണ്ണിൽ ചേർത്ത് കൊടുക്കാം. മറ്റൊരു പ്രധാനം സാർ AMF എന്ന് പറയും, ആർബസ്കുലാർ മൈക്രോറൈസൽ ഫഞ്ചൈ, പേര് കേട്ട് പേടിക്കേണ്ട, AMF എന്ന് പറഞ്ഞ് നമുക്ക് മൈക്രോബയോളജി വിഭാഗത്തിൽ ലഭിക്കും. വളരെ പ്രധാനപ്പെട്ട, എല്ലാവർക്കും അറിയുമോ എന്ന് തന്നെ നമുക്ക് അറിയില്ല.
0: വാം
1: എന്ന് പറഞ്ഞിരുന്നതായിരുന്നു, അതിപ്പം AMF എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് നമ്മൾ ഒരു ഘട്ടത്തിലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അതായത് പിന്നീട് ചെയ്യാൻ പറ്റില്ല, വിത്ത് പാകുന്ന സമയത്ത് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഒരു

0: വിത്തിന് 5 ഗ്രാം. അപ്പൊ ഇത് പാക്കറ്റ്, ഒരു പാക്കറ്റിന് 100 രൂപയൊക്കെ ഉള്ളൂ സാർ, അതായത് കുറേ വിത്തിന് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം ഒരു വിത്തിന് 5 ഗ്രാം എന്ന തോതിൽ നമുക്ക്, സാധാരണ നമ്മൾ പറയുന്നത് എന്താണ്, വിത്ത് നേരിട്ട് പാകാതെ പ്രോട്രേകളിൽ നമുക്ക് പാകി തൈകളാക്കി 2 ആഴ്ച പരിവുള്ള തൈകൾ നടുന്നതാണ് ഏറ്റവും നല്ലത്.
1: അപ്പൊ ഈ തൈകൾ ആക്കാൻ വേണ്ടി അവിടെ വിത്ത് നടുമ്പോ,
0: അതെ അതെ അതെ, അതിന് ഒരു വിത്തിന് 5 ഗ്രാം മാത്രം മതിയാവും. അത് ചേർത്ത് കഴിഞ്ഞാൽ വിത്തുമായി ഇത് ചേർന്ന് വേരിലാണിത് യോജിക്കുന്നത്,
1: യോജിച്ചിരിക്കും.
0: പറിച്ച് നടുമ്പോൾ അതിൽ തന്നെ ഉണ്ടാവും. ഇതിന് പല ഗുണങ്ങളാണുള്ളത്. കുമിളുകളെ നശിപ്പിക്കും, പിന്നെ വളർച്ച വർദ്ധിക്കും, ദൂരെ വരെ ഇത് വളർന്നു പോയിട്ട് വെള്ളവും മൂലകങ്ങളും ചെടിക്ക് വലിച്ചെടുക്കാനും സഹായിക്കും.
1: ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ, ഹലോ,
2: ഹലോ, നമസ്കാരം സാറേ. ഞാൻ കൊല്ലം ജില്ലയിൽ പുനലൂരിൽ വിളിക്കുന്നു. ഗോവാരസ്നുള്ള
1: പറഞ്ഞോളൂ മേഡം. ഉണ്ട്
2: മാഡം. നമസ്കാരം.
0: നമസ്കാരം.
2: നമസ്കാരം. ഞാൻ വിളിച്ചത് വേറൊന്നല്ല മാഡം, എനിക്ക് വാഴയുണ്ട്. അതിനകത്ത് കപ്പ വാഴയുടെ നാമ്പ് ഒരു പാതി വാഴയായി, നാമ്പ് തോന്നിട്ട് അത് താഴോട്ട് വരികയാണ്. അപ്പൊ ഞാൻ ചിലപ്പോ ഇന്നലെ തന്നെ കട്ട് ചെയ്തപ്പം 3 പാതി ഇലയായിട്ടാണ് വരിക.
0: അത് വിരിഞ്ഞു വരുന്നില്ല, വിരിഞ്ഞു വരുന്നില്ല,
2: വിരിയാതെ തന്നെ താഴോട്ട് വളഞ്ഞിങ്ങനെ താഴോട്ട് വരുമ്പം പാതി വെച്ച് കട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ മേപ്പോട്ട് പോയിട്ട് പിന്നെ വിരിയുന്നുണ്ട്.
0: എത്ര വാഴകളുണ്ട്?
2: മേപ്പോട്ടാണ് വരുന്നത്.
0: എത്ര വാഴകളുണ്ട്?
2: ഒരു 2-3 ഇതുപോലെ വരുന്നുണ്ട്.
0: ഓക്കെ. അതായത് ആകെയുള്ള എല്ലാ വാഴകളിലും ഈ ലക്ഷണം കാണിക്കുന്നുണ്ടോ?
2: ഇല്ല, എല്ലാ വാഴയും കാണിക്കുന്നില്ല. ഇപ്പൊ ഈ 2-3 വാഴയ്ക്ക് മാത്രമേ ഉള്ളൂ മാഡം. ഒരു ഏത്തനും ഒരു 3 കപ്പ വാഴയ്ക്കും.
0: ഓക്കെ.
2: അതിങ്ങനെ ഇല വന്നിട്ട് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വരുന്നു.
0: സാർ, അപ്പം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് സാറ് മണ്ണ് നമുക്കൊന്ന് എപ്പോഴെങ്കിലും ഒന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലതാണ്. വാഴയിൽ സാധാരണ ബോറോന്റെയും കാൽഷ്യത്തിന്റെയും കുറവ് ഉണ്ടാകാറുണ്ട്. അതിന്റെ ഒരു ഇലകളിൽ മഞ്ഞളിപ്പോ അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇളം മഞ്ഞ നിറത്തിലോ മറ്റോ കാണുന്നുണ്ടോ? ഇലയാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഇപ്പം ഉടനടി ചെയ്യണമെങ്കിൽ സോലിബർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും സാറിന്. ബോറോൺ അടങ്ങിയതാണ് സോലിബർ. അതൊരു 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തി ഒന്ന് തളിച്ചു കൊടുക്കൂ. സോലിബർ ബോറോൺ അടങ്ങിയതാണ്. സാധാരണ ബൊറാക്സ് ആണ് പറയുന്നത്. പക്ഷെ ബൊറാക്സ് ഇപ്പൊ ഈ മഴക്കാലത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് ഒലിച്ചു പോകും. അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിനൊരു ഇതിനു വേണ്ടിയിട്ടാണ് സോലിബർ. പിന്നെ ആവശ്യത്തിന് ഞാൻ ചോദിച്ച പറയൂ സാർ.
2: 1 ലിറ്ററിൽ
0: തളിച്ചു കൊടുക്കണം. സ്പ്രേയർ എടുത്ത് ഇലകളിലും ആ കവിളിലൊക്കെ വീഴുന്നത് പോലെ തളിച്ചു കൊടുക്കാം. ഞാൻ പറയുന്നത് കാൽസ്യത്തിന്റെയും കൂടെ കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ വെള്ളമെല്ലാം ഇല്ലാത്ത സമയത്ത് നമുക്ക് ആവശ്യത്തിന് ശുപാർശ പ്രകാരമുള്ള കുമ്മായം 2 മാസം കഴിഞ്ഞും 4 മാസം കഴിഞ്ഞും മണ്ണിൽ ഒരു 250 മുതൽ 500 ഗ്രാം വരെ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത് വളരെ ഉപയോഗം, അല്ലെങ്കിൽ അടുത്ത ലക്ഷണം അതായിട്ടായിരിക്കും വരുന്നത്. പിന്നെ ആവശ്യത്തിന് വളവും കൊടുക്കണം. ഓക്കെ. എലപ്പുള്ളികളോ? എനിക്ക് ഫോട്ടോ അല്ലാത്തോണ്ട് എലപ്പുള്ളികളോ അങ്ങനെ ഒന്നും കാണുന്നില്ലല്ലോ അല്ലെ? ചുരുണ്ടിരിക്കുകയോ
2: ഒന്നും കാണുന്നില്ല.
0: ഇതൊന്ന് ചെയ്തു നോക്കൂ.
2: 1 മാസം മുമ്പ്
0: ഇതൊന്ന് ചെയ്തു നോക്കൂ കേട്ടോ സാർ.
1: ഓക്കെ മാഡം. നമ്മള് വിത്ത് പരിചരണത്തിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ മാഡം പറഞ്ഞ ആദ്യം നമുക്ക് ജൈവ സൂക്ഷ്മജീവ ട്രൈക്കോഡെർമയുണ്ട്, സൂഡോമോണസ് ഉണ്ട്, പിന്നെ
0: AMFN എന്ന് പറയുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇപ്പം ഒരു പ്രത്യേക തരം നമ്മൾ കൂടുതൽ പരീക്ഷണങ്ങൾ നടക്കുന്നത് എൻഡോഫൈറ്റ് എന്ന് പറയുന്ന കുറച്ച് ജീവികളിലാണ് സാർ. അതായത് ഇപ്പം ചില ചെടികൾക്ക് പ്രതിരോധ ശേഷി, ചില രോഗങ്ങൾ നോക്കി പോകുമ്പോൾ ധാരാളം രോഗങ്ങളുള്ള ചെടികളുടെ ഇടയിൽ ചില ചെടികൾ ഒരു രോഗവും ഇല്ലാതെ നന്നായി വളർച്ചയിൽ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് എൻഡോഫൈറ്റ് എന്ന് പറയും. എൻഡോ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്നാണ്. അപ്പം ചെടികളുടെ ഉള്ളിൽ തന്നെ പ്രതിരോധ ശേഷി നൽകുന്ന ചില സൂക്ഷ്മ ജീവികളെയാണ് എൻഡോഫൈറ്റ്സ് എന്ന് പറയുന്നത്.
1: അത്
0: ബാക്ടീരിയ, കൂടുതലും ബാക്ടീരിയ ആണ് സാർ. ബാസിലസ് വിഭാഗത്തിൽപ്പെട്ട ഇനങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. കുമിളുകൾ കുറച്ച് കുറവാണ്. അതിൽ ബാസിലസിന്റെ പല സ്പീഷീസിന്റെ ഇപ്പം സ്റ്റഡി നടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ പ്രധാനമായിട്ട് അതാണ് നടക്കുന്നത്. അപ്പം ഇവയ്ക്ക് രോഗങ്ങൾക്കെതിരെ പ്രതിരോധ ശേഷി ഉണ്ട്. അതുപോലെ തന്നെ വരൾച്ച, പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയ്ക്കും ഇത് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ളവ ഓരോ വിളകൾക്കും നമുക്ക് വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ അത് ആദ്യം തന്നെ പല രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. വിത്ത് പരിചരിക്കാൻ കൂടുതൽ ഇത് വിത്തിലാണ് കാണുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം അത് ചെടിക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ അതിന് പ്രതിരോധ ശേഷി നാച്ചുറലി കൊടുക്കും എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മളിപ്പം ഇപ്പൊ എന്റെ തന്നെ നമ്മുടെ ഒരു സ്റ്റഡിയിൽ നെല്ലില് നെല്ലിൽ കുട്ടനാട് ഭാഗത്തുള്ള ഇപ്പൊ എന്റെ ഒരു PhD സ്റ്റുഡന്റ് ആയിരുന്നു. 125 ഇത്തരത്തിലുള്ള എൻഡോഫൈറ്റ്സിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഒരു കുമിള് തന്നെ നമുക്ക് കിട്ടി. അത് റെയർ ആണ് നമുക്ക് കുമിള് കിട്ടുന്നത്. അപ്പൊ അത് വികസിപ്പിച്ചെടുത്ത് നമ്മൾ പരീക്ഷിച്ചപ്പോൾ 3 രോഗങ്ങൾക്കെതിരെ ഇത് അത് നല്ലതല്ലേ സാർ? ഒരു ചെടിയുടെ നമ്മൾ ഒരു രോഗത്തിലൊക്കെയാണ് കൂടുതലും കുമിൾനാശിനികൾ ഉള്ളത്. അപ്പൊ വിവിധ രോഗങ്ങളെ നിയന്ത്രിക്കാൻ നമുക്കിതുകൊണ്ട് സാധിക്കും എന്നുള്ളത് പറയുന്നത് നല്ലതാണ്. അത് കൂടാണ്ട് നോക്കിയപ്പോൾ ഇപ്പോഴത്തെ ഒരു 40 ഡിഗ്രിയൊക്കെ വന്നൊരു സമയമുണ്ടല്ലോ, ആ സമയത്ത് പോലും മറ്റ് ഇനങ്ങളുടെ ഇലകൾ ചുരുണ്ട് വന്ന സമയത്ത് ഈ നമ്മുടെ ഇത് ചേർത്ത നെല്ലില് ഇലകൾ ചുരുളുന്നില്ല. നോർമൽ അത് നമ്മൾ ഇറിയുടെ സൈറ്റ് ഉണ്ട് സാർ, ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അവര് വെബ്സൈറ്റിൽ തന്നെ ഈ ചുരുളിന്റെ ഇത് വെച്ചിട്ട് നമുക്ക് എത്രത്തോളം ചെടി പ്രതിരോധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് വെച്ച് നോക്കുമ്പോൾ ഇത് ചേർത്തതിൽ പ്രത്യേകിച്ചും ചുരുളുന്നില്ല എന്ന്. അപ്പം ഇതൊക്കെ നമ്മൾ ആ ദിവസം നമ്മൾ എല്ലാ ദിവസവും ഒബ്സർവ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത്.
1: എൻഡോഫൈറ്റാണ്.
0: അപ്പൊ ചെടിയുടെ ഉള്ളിൽ പോകുമ്പോൾ എത്തരത്തിൽ ഇത് പ്രവർത്തിക്കുന്നു നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് നമ്മളിപ്പോ പറഞ്ഞ ട്രൈക്കോഡാമ, സൂഡോമോണസ് ഓയിട്ട് ഇവ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതും ഒക്കെ ഭാവിയിൽ പഠിക്കേണ്ടതുണ്ട്. പക്ഷെ പിന്നെ ഈ ഇത് ചേർത്ത ചെടിയിൽ ആദ്യമായിട്ട് ഫ്ലവറിങ് പൂ പുഷ്പിച്ചതായിട്ടൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് നല്ല രീതിയിലുള്ള പഠനങ്ങൾ നടത്തിയാൽ ഹാനികരമില്ല. നമുക്ക് ഇതുപോലെ ടോക്സിക് കോമ്പൗണ്ട്സ് ഒന്നും കൊടുക്കാണ്ട് നമുക്ക് എത്രത്തോളം ഇത് വരുത്താൻ സാധിക്കുന്ന നല്ലൊരു പഠനം നമ്മൾ
1: നടത്തുന്നുണ്ട്.
0: അത് നെല്ലിനെ ഏറ്റവും ബാധിക്കുന്നത് നമ്മുടെ ബാക്ടീരിയൽ ഇലകരിച്ചിലുണ്ട്, ബാക്ടീരിയൽ ലീഫ്ലി. അതാണ് പ്രധാനമായിട്ടും നമ്മൾ നോക്കിയത്. നല്ല രീതിയിലുള്ളൊരു ശമനം നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പൊ ഞങ്ങളത് പഠിച്ചത് വിത്ത് പരിചരിക്കുക ആദ്യമായിട്ട്. അപ്പൊ നെല്ല് കർഷകർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ തൈ പരിചരിക്കുന്നതിനെക്കാട്ടും എളുപ്പം അവർക്ക് വിത്ത് എറിയുന്ന സമ്പ്രദായമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ വിത്ത് പരിചരിക്കുക. അത് കഴിഞ്ഞ് വിത്ത് പാകി ഒരു 30, 45, 60 അതായത് 1 മാസം, 1.5 മാസം, 2 മാസം എന്നീ സമയങ്ങളിലായിട്ട് തളിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ കൊണ്ടുവന്നത്. അത് ചിനപ്പ് ധാരാളമായിട്ട് പൊട്ടാനും മറ്റ് സാധാരണ നടുന്ന വിളകളെ കാട്ടി നമുക്ക് വിളവ് വർദ്ധിക്കുന്നതായിട്ടും കണ്ടു. അപ്പം അതാണ് ബാക്ടീരിയൽ ഇലകരിച്ചിലായിരുന്നു ആദ്യം നോക്കിയത്. രണ്ടാമത് പോള അഴുകൽ വരും. വെള്ളം ഇപ്പൊ ഈ പറയുന്ന പോലെ വെള്ളക്കെട്ടുള്ള സമയത്താണ് ഇത് പകരുന്നത്. നെല്ലെന്തായാലും വെള്ളത്തിലാണല്ലോ, അപ്പൊ അത് കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതിന് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് നമുക്ക് ബംഗാൾ ഫാമിൻ എന്ന് പറയുന്നത്, ഇന്ത്യയിൽ നമുക്കൊരു ക്ഷാമം വന്നിരുന്നു 1944 സമയത്താണ്. നെല്ല് മുഴുവനായിട്ട് നശിച്ചു പോന്നിട്ടുണ്ട്. അതിനുണ്ടായത് ബ്രൗൺ സ്പോട്ട്, എള്ളിന്റെ നിറത്തിലുള്ള കുത്തുകൾ വരുന്നതാണ്. അതിന് എതിരെ പഠിച്ചു. അപ്പൊ എന്റെ ഒരു MSc സ്റ്റുഡന്റ് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും നല്ലൊരു നല്ല രീതിയിൽ അത് റിസൾട്ട് നല്ലതായിട്ട് കിട്ടി. മൂന്നാമത്തെ പഠനം നടക്കണം. അപ്പൊ ഇപ്പം പഠനം നടന്നപ്പോഴാണ് ഈ വരൾച്ച വന്നപ്പോൾ നമുക്ക് വരൾച്ചയെ പ്രതിരോധിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചത്.
1: നെല്ലില് വെജിറ്റബിൾസിലൊക്കെ
0: ചെയ്ത് പഠിക്കേണ്ടതുണ്ട്, നമുക്കത് ചെയ്ത് നോക്കേണ്ടതുണ്ട്. എന്തായാലും അത് ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസമാണ്.
1: അപ്പൊ നമ്മള് വിത്ത് പരിചരണത്തിനെ കുറിച്ച് സംസാരിച്ചു. ഇതേമാതിരി നമ്മൾ തൈകൾ നടുമ്പം അതും വേണമെങ്കിൽ
0: തൈകൾ നടുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് തന്നെ മാധ്യമമാണ്. നമ്മൾ തൈകൾ പാകി എടുക്കേണ്ട മാധ്യമം നല്ല
1: മേഡം ഒരു ശ്രോതാവ് ഉണ്ട്, എടുത്തിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഹലോ,
3: ഹലോ,
1: നമസ്കാരം.
3: നമസ്കാരം സാറേ.
1: ആരാണ് സംസാരിക്കുന്നത്?
3: ഞാൻ മധു, കാപ്പിലെ.
1: പറഞ്ഞോളൂ മധു സാർ, പറഞ്ഞോളൂ, ചോദിച്ചു.
0: പറയൂ.
3: ഞാൻ ഇപ്രാവശ്യം കൊറേ വേറെ അച്ചിങ്ങ പയർ നട്ടായിരുന്നു.
0: അച്ചിങ്ങ പയർ?
3: അപ്പൊ അത് ഒരു മീറ്റർ നീളമുള്ള നല്ല ഹൈബ്രിഡ് വിത്തായിരുന്നു. അപ്പൊ അത് പിടിച്ച് കാ പിടിച്ച് കാ പിടിച്ച് വന്നപ്പോഴത്തേക്ക് നല്ല ഒരു ലെവല് കാ. ആദ്യം ഞാന്
0: വള്ളിപ്പയറാണോ സാർ ഉദ്ദേശിക്കുന്നത്? വള്ളിപ്പയറാണോ?
3: പിന്നീട് അത് മൊത്തം ഒന്ന് മുങ്ങിയായിരുന്നു. മുങ്ങി എന്ന് പറഞ്ഞാൽ പയർ കാണാൻ വയ്യാത്ത രീതിയിലുള്ള മുങ്ങിയായി.
0: ഓക്കെ സാർ.
3: വള്ളിപ്പയർ, വള്ളിപ്പയർ
0: നമുക്കറിയാൻ പറ്റും സാർ.
3: മുങ്ങി വീണ്
0: സാറിപ്പം വള്ളിപ്പയർ.
3: ഞാൻ
0: അല്ല, അച്ചിങ്ങ പയർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. പൂ വരുന്നതിന് മുൻപുള്ള സമയം മുതൽ ഈ മുഞ്ഞ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് സാർ. ആ സമയം മുതൽ നമ്മളൊരു പ്രതിരോധം എടുത്തേ സാധിക്കുള്ളൂ. അല്ലാണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിനാണ് പറ്റി പിടിച്ചിരിക്കുന്നത്. നമുക്ക് കായ്കളെ
3: ഞാന് ഞാൻ നല്ല ശരിക്കും ചൂടാമണ കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്ത് നല്ല പരുവത്തിലായിരുന്നു, ഒരു കുഴപ്പമില്ല നിന്നായിരുന്നു.
0: അല്ല സാർ, സാർ ഒന്ന് മനസ്സിലാക്കേണ്ടത്
3: ഞാൻ എന്ത് ചെയ്യുന്ന അറിഞ്ഞോ, ഞാൻ ഇതൊന്ന് മൂടയിടങ്ങ് വെട്ടിക്കളഞ്ഞു. തൊട്ടടുത്ത് പാവലും ഉണ്ടായിരുന്നു, പാവലിനും പെട്ടെന്ന് ഒരു മഞ്ഞളിപ്പ് വന്നു, അതും പെട്ടെന്ന് എല്ലാം ഒരു വൻ നഷ്ടമായിരുന്നു ഈ വേണ്ടി. പിന്നീട് ഞാന് ഈ ഹൈബ്രിഡ് തക്കാളി കൊണ്ടുവന്നിട്ട് ഒരു 100 പായ കിളിപ്പിച്ച് ഇപ്പം വീടിന്റെ മുറ്റത്ത് വെള്ളമായതുകൊണ്ട് ഞാനെന്റെ ഗ്രോ ബാഗിനകത്ത് നട്ടു, അതെല്ലാം കായായി. കായായപ്പം അതിന്റെ മണ്ടയ്ക്ക് ഒരുമാതിരി ഈ ചുണ്ണാമ്പ് മാതിരിയുള്ള ഒരു ദ്രാവകം ഞാൻ തൊട്ട് നോക്കുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് അറിയാൻ
0: വേണ്ടിയാണ്. ചുണ്ണാമ്പ് പോലെ
3: 100 ഉണ്ട്.
0: എന്ത് രീതിയിലാണ് ലക്ഷണം?
3: അതിന്റെ മണ്ടയ്ക്ക് ചുണ്ണാമ്പ് മാതിരി അതിന്റെ മണ്ടയ്ക്ക് ഇനി കാ വരുന്നതിന്റെ കാ നല്ല കൊലയോടെ വരുന്നുണ്ട്. അതിന്റെ ബന്ധത്തില് ഞാനത് നേരത്തെ ഒരുപാട് പറിച്ചതുവാ, ഇപ്പൊ പുതിയത് നട്ടതാ.
0: ഇലകളിലാണോ സാർ ലക്ഷണം പറയുന്നത്? ഇലകളിലാണോ?
3: ഇലകളല്ല, അതിന്റെ ഈ കാ വരുന്ന കാ വന്നും പൂവിങ്ങനെ വിടരുന്ന ഭാഗത്താണ്.
0: എന്ത് എന്തെങ്കിലും ജീവി ഇരിക്കുന്നതായിട്ട് കാണുന്നോ അതോ?
3: ആ ഈ ചുണ്ണാമ്പ് മാതിരി വരുമ്പോഴാണ് വരുന്നത്. അത് നോക്കുമ്പോ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പശവാരി ഒട്ടുന്നുണ്ടത്.
0: ഓ, അത് മീലി മൂട്ടകൾ വല്ലതുമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. വെള്ളീച്ചയൊക്കെ വളരെ ചെറുതാണ്, പറ്റി പിടിച്ചിരിക്കും. കായ്കളുടെ ആ ഞെട്ടിന്റെ മുകൾ ഭാഗത്ത് പറ്റി പിടിച്ചിരിക്കുന്നതായിരിക്കാം. അപ്പൊ ഇപ്പൊ നിലവിൽ ധാരാളമായിട്ടുണ്ടെങ്കിൽ ആ കാ കൊലകളോടുകൂടി സാർ പറിച്ചു മാറ്റി കത്തിച്ചു കളയുക. അതിന് നമുക്ക് ഇത്ര രൂക്ഷമാണെങ്കിൽ ജൈവ രീതി ഇല്ല. എന്ത് ചെയ്യാൻ പറ്റും? പറിക്കാൻ പറ്റുന്ന കായ്കളെല്ലാം പറിച്ചു മാറ്റിയ ശേഷം ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള കീടനാശിനികളുണ്ട്. ഒന്ന് പറയാം, ഞാൻ അക്റ്റാറ എന്ന് പറഞ്ഞിട്ടൊരു മരുന്നുണ്ട്, അക്റ്റാറ. ആ അത് ഒരു 2 10 ലിറ്റർ വെള്ളത്തിൽ. വളരെ രൂക്ഷമായിട്ടുള്ളതിൽ സാർ തളിച്ചാൽ നമുക്ക് പ്രയോജനമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ലക്ഷണങ്ങൾ കാണുന്ന കായകൾ ജൈവമായിരിക്കും അല്ലെ.
3: ജൈവം
0: സാർ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ആദ്യം പറഞ്ഞതിൽ ഒരു ഇതുണ്ട്. സൂഡോമോണാസ് എന്ന് പറയുന്ന നമ്മൾ ചെടികളുടെ രോഗങ്ങൾക്കോ അല്ലെങ്കിൽ ചെടിയുടെ വളർച്ചയ്ക്കുമാണ്, നമ്മുടെ കറുത്ത മുഞ്ഞയ്ക്ക് അതുകൊണ്ട് നമുക്ക് പ്രയോജനമില്ല. അപ്പൊ അതിന് നമുക്ക് വേപ്പതിഷ്ഠിത കീടനാശിനി. സാർ ഞാൻ അടുത്ത കൃഷി ചെയ്യുമ്പോൾ ഇത് വേപ്പതിഷ്ഠിത കീടനാശിനി വാങ്ങി വെക്കുക. അത് തുടക്കത്തിൽ കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ മുഞ്ഞ ഇത്തരത്തിൽ കാണുമ്പോൾ ആ ഭാഗങ്ങൾ നീക്കം ചെയ്യണം. രൂക്ഷമാണെങ്കിൽ അതിനും നമുക്ക് കെമിക്കൽ ഉണ്ട് സാർ. അത് പെസ്റ്റിസൈഡ്
3: പിന്നെ തണ്ണിമത്തനുണ്ടായിരുന്നു, 1 തണ്ണിമത്തനുണ്ടായിരുന്നു, അതിലും കുറെ. പിന്നെ അത് വേറെ മരുന്ന് മരിച്ചടിച്ചപ്പോ അതങ്ങ് പോയായിരുന്നു, അതിലും ഭയങ്കര പരാജയം പോയിട്ട്. താവ് വീണ് വന്നപ്പോഴത്തേക്ക് 10,000 കായ്ക്ക് മേളി ഇതുപോലെ ഈച്ച വീണും എല്ലാവരും 1,000.
1: നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഫോണിന് കട്ടായി. അപ്പം ഈ പ്രാവശ്യം ചെയ്ത കൃഷിക്കൊക്കെ ഇങ്ങനെ
0: ബുദ്ധിമുട്ടാണ് പറയുന്നത്. കത്തമുഞ്ഞ അദ്ദേഹം പറഞ്ഞ പോലെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് നമ്മുടെ വള്ളിപ്പയറില്. പക്ഷെ തുടക്കത്തിൽ തന്നെ സാർ നമ്മൾ കാണുമ്പോൾ തന്നെ അതിനെ കുറച്ച് ഭാഗം ആദ്യം കാണുള്ളൂ, അതിനെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ വേപ്പതിഷ്ഠിത കീടനാശിനികൾ കൊടുത്ത് റിപ്പൽ ചെയ്യാൻ പറ്റും. പക്ഷെ കൂടുതൽ വന്നാൽ നമ്മൾ 1-2 പ്രാവശ്യം ആ ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള കീടനാശിനികൾ കൊടുത്താലേ പറ്റുള്ളൂ. അതൊരു പ്രധാന പ്രശ്നം തന്നെയാണ്.
1: എനിക്ക് തോന്നുന്നത് ന്യൂ ജനറേഷൻ
0: ന്യൂ ജനറേഷൻ ഇതാണ്. അത് വരുമ്പോഴത്തേക്കും നമ്മൾ ആ സമയത്ത് തന്നെ കൊടുത്താൽ ഒരു ഇഫക്ട് വരും. അത് കഴിഞ്ഞ് നമ്മൾ വേപ്പതിഷ്ഠിത കീടനാശിനികളോ മറ്റു കെണികളോ ഒക്കെ വെച്ചാൽ മാത്രമേ മാറുള്ളൂ. ഈ പയറിൽ ഇത് പ്രധാനമാണ്. പക്ഷെ രക്ഷപ്പെടുത്താൻ സാധിക്കും. നമ്മൾ കൃത്യസമയത്ത് തന്നെ ആക്ട് ചെയ്ത് ജൈവം രീതിയിൽ തുടങ്ങിയിട്ട് രൂക്ഷമെങ്കിൽ ഈ കെമിക്കൽ കൊടുക്കുക, 1-2 കൊടുത്തു കഴിഞ്ഞാൽ മാറ്റാൻ സാധിക്കും.
1: അല്ലാതെ അത് ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ പിന്നെ
0: ഇല്ല. അദ്ദേഹം പറയുന്ന പോലെ മുഴുവൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷയില്ല. കായ്കൾ പറിക്കാൻ പറ്റില്ല സാർ, നമ്മളാ നീരെല്ലാം കയ്യിൽ വരും.
1: ഓക്കെ, അപ്പൊ ആദ്യം തൊട്ട് നമുക്കിത് നോക്കേണ്ടതാണ്.
0: ഇപ്പൊ
1: മേഡം നമ്മൾ സീ ട്രീറ്റ്മെന്റ് വിത്ത് പരിചയം, അതേമാതിരി ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ
0: തൈകൾ എത്തരത്തിലാണ്. അപ്പൊ തൈകൾ പറഞ്ഞു വന്നപ്പോഴാണ് തൈകൾ നടുന്ന മാധ്യമം, അത് ആദ്യം നല്ലതായിരിക്കണം. അല്ലെങ്കിൽ മാധ്യമത്തിൽ കൂടെ തന്നെ ഈ വേരിനെ ബാധിക്കുന്നതുണ്ടാവും. അതിനുവേണ്ടി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ട്രൈക്കോഡർമ ചാണകത്തിലും വേപ്പിൻ പിണ്ണാക്കിലും, അത് പറയുന്നത് 90 ഒരു അളവാണ് പറയുന്നത്. അതനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. 90 നമ്മൾ ചാണകപ്പൊടി എടുക്കുകയാണെങ്കിൽ 10 വേപ്പിൻ പിണ്ണാക്കാണ്. അതിലിപ്പോൾ 1 അങ്ങനെ അളവാണ് പറയുന്നത്. അല്ലെങ്കിൽ 9 എടുക്കുക സാർ, 9 ചാണകപ്പൊടി, 1 വേപ്പിൻ പിണ്ണാക്ക്, 100 ട്രൈക്കോഡർമ. ഇത് ഒരു നമ്മൾ നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കാതെ അല്ലെങ്കിൽ മഴവെള്ളം വീഴാത്ത നമ്മുടെ വീടിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രൊട്ടക്റ്റഡ് സ്ഥലത്ത് നമുക്ക് കൂട്ടിയിട്ട് വർദ്ധിപ്പിക്കാൻ പറ്റും. ഈ സമയത്ത് നല്ലതാണ്, ചെയ്യീർപ്പുള്ളത് കൊണ്ട് എളുപ്പത്തിൽ തന്നെ അത് വർദ്ധിക്കും. ഇത് നമ്മുടെ ഈ പാകുന്ന മാധ്യമത്തിൽ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു നേരിട്ട് വിള നടന്നിടത്തും നല്ലതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട വെച്ചാൽ തൈ ചീയൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഈർപ്പം കൂടുതലല്ലേ, ധാരാളം കുമിളുകളുണ്ട്, അത് വിത്ത് മുളയ്ക്കാതിരിക്കും. നമുക്ക് ചില സമയത്ത് മുളച്ച് വന്നവയുടെ വേരും തണ്ടുമെല്ലാം അഴുകിപ്പോകും. അപ്പം ഇതിനെതിരെ നമുക്ക് ഈ ട്രൈക്കോഡർമ കണ്ടിന്യൂസ് തുടർച്ചയായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ട്രൈക്കോഡർമ അവിടെ തന്നെ കാണും. ഇതിനൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വളരെ നല്ലതാണ്. ആ മണ്ണോടുകൂടിയാണല്ലോ നമ്മൾ പ്രധാന കൃഷിയിടത്തിലേക്ക് നടന്നത്, അത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അക്കോമിൻ എന്ന് പറഞ്ഞിട്ടൊരു ടോണിക്കോൺ പോലത്തെ ഉണ്ട് സർ, പൊട്ടാസ്യം ഫോസ്ഫഡേറ്റ്, അത് റെക്കമെൻഡ് ആണ്. അപ്പൊ അത് നമുക്ക് ലായനിയാണ്, അതൊരു പോഷകം പോലെ. പൊട്ടാസ്യം എന്ന് പറയുന്ന സാറിനറിയിരിക്കും പ്രതിരോധ ശേഷി നമുക്ക് വർദ്ധിപ്പിക്കുന്നതാണ്. അതൊരു 2 മുതൽ 3 മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തൈകൾക്ക് തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഇപ്പം നമ്മൾ പറയുന്ന എന്താണ്, തൈകൾ പറിച്ച് നടുമ്പോൾ സൂഡോമോണാസ് ലായനിയിൽ ഒരു അരമണിക്കൂറെങ്കിലും മുക്കി വെച്ച ശേഷം. വേറൊന്ന് പ്രത്യേകത വെച്ചാണ് നമ്മൾ ആദ്യം പറഞ്ഞെന്താണ് AMF വെക്കണം എന്ന് പറയും. രണ്ടാമത് നമ്മൾ പറയുന്നത് ട്രൈക്കോഡർമയുള്ള മാധ്യമത്തിൽ. ഇത് രണ്ടിന് ചേർന്ന് എങ്ങനെ പ്രവർത്തിക്കുന്ന പഠനങ്ങളുണ്ട്. അവ രണ്ടും കോമ്പാറ്റബിൾ എന്നൊരു വാക്കാണ് പറയുന്നത്, അതായത് അവർ അങ്ങോട്ട് പരസ്പര പൂരകമാണെന്ന് പറയുന്ന പോലെ. അപ്പൊ അവർ തമ്മിൽ ഒരു കോമ്പാറ്റബിൾ, രണ്ടു തരം രണ്ടുപേരുടെയും കൂടെ പ്രവർത്തനം നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ അത് തൈകളെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക്, ഇത് ചില വരൾച്ചയൊക്കെ വന്നാൽ തന്നെ നമുക്കത് ചെടികളെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കും.
1: ഹലോ,
4: ഹലോ,
1: ആ നമസ്കാരം മാഡം.
4: നമസ്കാരം, ഞാൻ ഉഷയാണ് കോട്ടയത്ത്
1: നിന്ന്. പറഞ്ഞോളൂ മാഡം.
4: അതെ, കാബേജില്ലേ, കാബേജ് ഉണ്ടാകാനായിട്ട് എത്ര നാളെടുക്കും കാ പിടിക്കാൻ എന്ന് അറിയാൻ വേണ്ടിയിട്ട്?
0: 3 മാസം. അത് ഇപ്പോഴല്ല മാഡം സമയം, നമുക്കൊരു നവംബർ മാസം ആകുമ്പോഴത്തേക്കും മാഡം നടുക. ശീതകാല പച്ചക്കറികളാണ് സാധാരണ. അപ്പൊ നവംബർ മാസത്തിലൊക്കെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ജനുവരി, ആ ഒരു കോടമഞ്ഞൊക്കെ വരുന്ന സമയമില്ലേ, അതാണ് അതിന് ആവശ്യമുള്ള കാലാവസ്ഥ. ജനുവരി പരമാവധി പോയാൽ ഫെബ്രുവരി മാസത്തേക്ക് നമുക്ക്.
4: അതെ, ഞാൻ്റെ ഇല അത് കാ പിടിക്കാഞ്ഞിട്ട് ഞാൻ ഇല ഇടത്തി അരിഞ്ഞ് സോരൻ വെക്കുന്നുണ്ട്. അത് കുഴപ്പമുണ്ടോ? നല്ലതാണോ അത്?
0: ഏതിന്റെയാണ്?
1: കാബേജിന്റെ.
0: ആ
4: കാബേജിന്റെ ഇല.
0: കാബേജിന്റെ ഇല
4: ഞാൻ തോ
0: കഴിക്കാലോ. അതെന്താ കഴിക്കാം?
4: ആണല്ലേ. അതുപോലെ തന്നെ എന്റെ ഈ പയറി പോലെയല്ല ഉണ്ടാകുന്നത്, കുഞ്ഞു കുറ്റി പയറില്ലേ, അതാ. എന്നിട്ട് അതെല്ലാം നേരമ്പെടുത്ത് നോക്കുമ്പോ നിറച്ച് കായ് ഉണ്ടാകും, പക്ഷെ അതെല്ലാം നേരമ്പെടുത്ത് നോക്കുമ്പോ അതിലൊരു പയർ പോലും കാണത്തില്ല.
0: എത്ര ഇപ്പൊ പയറുള്ള സ്റ്റേജ് ആണോ മാഡം? വള്ളിപ്പയർ അല്ല, കുറ്റിപ്പയറില്?
4: അതെ, എനിക്ക് കായുണ്ടോ? പയറുണ്ട്.
0: ആ പയറുണ്ടെന്നാ പറഞ്ഞു.
4: പക്ഷെ ഒരു ഒരു വിരലിന്റെ നീളമുള്ള കുറ്റി തയ്യാറാ.
0: മാഡം ഒരു കാര്യം ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണെന്ന് മാഡം നിരീക്ഷിക്കണം. ഇപ്പം ഒരു ഡോക്ടറെ അടുത്ത് പോയാൽ ലക്ഷണങ്ങൾ ചോദിക്കില്ലേ, എന്തുകൊണ്ടാണ്, മാഡത്തിന് എന്താണ് മരുന്ന് തരേണ്ടതെന്ന് അറിയണ്ടേ. അപ്പം ഇതിന് എന്താണെന്ന് മാഡം ഒന്ന് കുറിച്ച് വെച്ച് മനസ്സിലാക്കുക. ഓക്കെ, അത് കായ്കളിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവാം. നീരൂറ്റി കുടിക്കുന്ന കായ്ച്ച വരാം, നേരത്തെ പറഞ്ഞതുപോലുള്ള കറുത്ത മുഞ്ഞ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇലകൾക്ക് നശിച്ചു പോയി, ചെടികൾ നശിച്ചു പോകാം. ഇതിൽ കൃത്യമായിട്ട് ഏതാണെന്ന് മാഡത്തിന് തീർച്ചയായിട്ടും അറിയാൻ പറ്റും. എല്ലാ ദിവസവും ഒന്ന് പോയി നോക്കുമ്പം അതിന്റെ വളർച്ചാ ഘട്ടത്തിന് എന്താണ് പ്രശ്നം. മാഡം പറഞ്ഞ നേരം വെളുത്ത് നോക്കുമ്പോ കാണുന്നില്ലതാണ്, അങ്ങനൊരു സ്ഥിതി വരൂല.
1: പരിശോധിച്ചു പോകുന്നതാണോ എന്ന്
4: അറിയത്തില്ല.
0: ഓക്കെ മാഡം, എന്തായാലും മാഡം അതൊന്ന് കുറിച്ച് മനസ്സിലാക്കി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും കൃഷി ഓഫീസറിനാണെങ്കിൽ പോലും മാഡത്തിനെ സഹായിക്കാൻ സാധിക്കും കേട്ടോ. ഓക്കെ
1: ഓക്കെ ഓക്കെ, വിളിച്ചതിന് വളരെ നന്ദി മാഡം. അപ്പൊ നമ്മൾ മാഡം ഇത്രയും നേരം നമ്മൾ വിത്ത് പരിചരണം, നമ്മുടെ തൈകൾ എങ്ങനെയാണ് പരിചരിക്കുന്നത് ഈ കാര്യം സംസാരിച്ച്, ഇതിന്റെ ഇടയ്ക്ക് നമ്മള് നമ്മുടെ മണ്ണ് എങ്ങനെയാ പരിചരിക്കുന്നത്, ട്രൈക്കോഡർമയാണ് അതിന്റെ കൂടെ കുമ്മായം ഇടലും ഒരു.
0: അതെ അതെ, വളരെ അത്യാവശ്യമുള്ളതാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട് ഓരോ കൃഷി ചെയ്യുമ്പോഴും നമ്മൾ മണ്ണ് പരിശോധിക്കുക. കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നമ്മളത് ചെയ്യേണ്ട അത്യാവശ്യമാണ്. വെച്ചാൽ ഓരോ മണ്ണിലും ഓരോ അമ്ലത വ്യത്യാസമുണ്ട്. നമ്മൾ കേരളത്തിന്റെ 95% മണ്ണും അമ്ലതയുള്ളതാണ്. ഇത് അയണിന്റെ അളവ് കൂടുതലാണ്. ആ സാഹചര്യത്തിൽ മറ്റ് മൂലകങ്ങൾ വലിച്ചെടുക്കുന്നത് ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ഈ അമ്ലതയെ നമ്മൾ ന്യൂട്രൽ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവരണം. അതിനാണ് നമ്മൾ കുമ്മായം അല്ലെങ്കിൽ ഡോളമേറ്റ് പറയുന്നത്. അപ്പം ഒരു ഒരു കോമൺ ഒരു ശുപാർശ നമുക്ക് സാധ്യമല്ല. ചിലയിടത്തൊക്കെ 4.5, നമുക്ക് 7 എന്നുള്ളതാണ് വേണ്ടത്. പക്ഷെ ഒരിക്കലും 7 ലോട്ട് എത്തില്ല, ഒരു 6 ആറിന്റെ അബോവ് വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ ചിലയിടത്ത് 4 പോയിന്റ് വരുന്ന 4.1 ഒക്കെ ഹൈലി ആസിഡിക് ആണ്. അപ്പൊ അവിടെ നമ്മൾ എന്ത് വളം ഇട്ട് കൊടുത്താലും എന്ത് പറ്റും, വേര് വലിച്ചെടുക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ശുപാർശ പ്രകാരം കുമ്മായം, ചില കർഷകർ ഡോളോമൈറ്റ് എന്ന് പറയും സാർ, അതും ചേർത്ത് കൊടുക്കാറുണ്ട്. ഏത് തന്നെ ആയാലും കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റ് ചേർത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു 10 ദിവസം കഴിഞ്ഞിട്ടേ എന്ത് തന്നെ വളപ്രയോഗം ചെയ്യാൻ പാടുള്ളൂ, ഒരു ഗ്യാപ്പ് ആവശ്യമാണ്. മറ്റൊന്ന് ഇതുപോലെ പറയേണ്ടത് മഗ്നീഷ്യം സൾഫേറ്റ് സാർ. സാധാരണ ഈ നമ്മുടെ ഈ ഫോട്ടോസിന്തസിസ് നമ്മുടെ ഇലകൾക്കുണ്ടാകുന്നതാണ്. അപ്പൊ ഫോട്ടോസിന്തസിസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂലമാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത്. മഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ഇലകളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞരമ്പുകൾ മാത്രം പച്ചയായി ബാക്കി എല്ലാ ഭാഗവും മഞ്ഞ നിറവാകും. ഇത് ഈ വൈറസ് രോഗത്തിന്റെ ഒരു ലക്ഷണമാണ്. പക്ഷെ വൈറസ് രോഗത്തിൽ നമുക്ക് ഇല കുരുടിക്കുകയും കൂടെ ചെയ്യും, ഇവിടെ അത് കാണില്ല. അപ്പൊ ഈ പാവല് ധാരാളമായിട്ട് കാണാറുണ്ട്, പ്രായം ഏറിയ ഇലകളിലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്ന ശുപാർശ ചെയ്യുന്ന മഗ്നീഷ്യം സൾഫേറ്റ് ആണ്. തെങ്ങിന് എല്ലാ വർഷവും ഒരു ഏപ്രിൽ മാസം ആകുമ്പം 500 ഗ്രാം ഒരു തെങ്ങിൽ ചേർത്ത് കൊടുക്കാൻ പറയും. തെങ്ങിന്റെ ഓലകളെല്ലാം മഞ്ഞളിക്കുന്നതാണ്, അതിന് എബ്സം സോൾട്ട് എന്നൊക്കെ പറഞ്ഞാണ് നമുക്ക് കിട്ടുന്നത്. ഈ മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുത്താലും എന്ത് ശ്രദ്ധിക്കണം, 10 ദിവസം കഴിഞ്ഞിട്ടേ മറ്റ് വളങ്ങൾ എന്തും ചേർത്തുകൊടുക്കും. അപ്പൊ ഈ കുമ്മായം, ഡോളമൈറ്റ്, മഗ്നീഷ്യം സൾഫേറ്റ് ഇതെല്ലാം ചേർത്ത് കൊടുത്താൽ വളരെ ശ്രദ്ധിക്കേണ്ടത് ഒരു 10 ദിവസം കഴിഞ്ഞിട്ടേ
1: മറ്റ്
0: വളങ്ങൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ.
1: ഇതേമാതിരി മണ്ണ് നല്ലപോലെ പരിപാലിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും നട്ടാൽ നല്ല വളർച്ച കിട്ടാനുള്ള സാധ്യതകൾ കൂടും. ഇവിടെ നമ്മൾ ഈ വാട്ടരോഗങ്ങൾ നമ്മൾ ഈ മഴക്കാലത്ത് കാണാറുണ്ട്, മിക്കവാറും കാണാറുണ്ട് നമ്മുടെ വെജിറ്റബിൾസിനുണ്ട്. അപ്പം ഇതിനെ കുറിച്ചൊന്ന് പറയാം, ഇത് എന്തുകൊണ്ടാണ് വരുന്നത്?
0: തീർച്ചയായിട്ടും നമ്മുടെ പയർ വർഗത്തിൽ ഇപ്പം ഒരു മാഡം പറഞ്ഞ പോലെ തന്നെ വള്ളിപ്പയറിൽ ധാരാളം ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ആ ചെടിക്ക് കിട്ടുന്ന വിളവിനെ മാരകമായിട്ട് ബാധിക്കുന്ന ഒരു രോഗമാണ് ചുവട് വീക്കവും വള്ളി ഉണക്കവും എന്ന് പറയും. വള്ളിപ്പയറിന്റെയാണ്, നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു വിളയാണ്. അപ്പൊ അത് ഒരു കുമിളാണ്, ഫ്യൂസേറിയം ഓക്സിസ്പോറം എന്ന് പറയുന്ന ഒരു കുമിളാണ്. അപ്പൊ അതിലാണ് ഞാനും പഠനം നടത്തുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ വിത്തിലും മണ്ണിലും ഇത് കാണും. അപ്പം വിത്തും പരിചരിക്കേണ്ടതുണ്ട്, മണ്ണും പരിചരിക്കേണ്ടതുണ്ട്.
1: ഈ രോഗം വരാം
0: വിത്തിൽ കൂടെയും വരാം, മണ്ണിൽ കൂടെയും വരാം. മറ്റൊന്ന്, ഇതിന്റെ വിത്ത് പലതരം വിത്തുകൾ ഇത് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഒരു വിത്ത് എന്ന് പറയുന്നത് ഏറ്റവും പരമാവധി 25 വർഷം വരെ മണ്ണിൽ ഒരു കേടും കൂടാതെ അതിന് അവിടെ തന്നെ കഴിയാനുള്ളൊരു സാധ്യത, കുമിളിന്റെ വിത്തിന്. അപ്പൊ നമ്മൾ എന്ത് തന്നെ ചെയ്താലും ഇപ്പൊ കുമിളിനെ നമുക്ക് മാറ്റാൻ പറ്റുന്ന വിചാരിക്കാം, പലതരം മരുന്നുകൾ ഉപയോഗിച്ചും എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ എന്തു പറ്റും, ഈ വിത്ത് എത്രത്തോളം അവിടെ കിടക്കുന്നോ അത് ഉറങ്ങിക്കിടക്കും, അതിനൊരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ പെട്ടെന്ന് തന്നെ അത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, വിളപരിക്രമണം അത്യാവശ്യം എന്ന് പറയുന്നത്. ഈ വള്ളിപ്പയർ നടുന്ന സ്ഥലത്ത് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്ന എന്ത് പറ്റും, ഈ വിത്ത് അവിടെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത. ഇപ്പൊ മറ്റൊരു വിള വരുമ്പോൾ എന്ത് പറ്റും, വിത്തിന് അതിൽ ആക്രമിക്കാൻ സാധിക്കാതെ കുറച്ചൊക്കെ മാറാൻ സാധിക്കും. പക്ഷെ ഫ്യൂസേറിയത്തിന്റെ പ്രത്യേകത വിവിധ വിളകളെ അത് ഒരേ സമയത്ത് ആക്രമിക്കാൻ കൂടെ സാധ്യതയുള്ളതാണ്. അപ്പം ഇതെല്ലാം നമ്മൾ പ്രതിരോധത്തിന് നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പം ഞാൻ പറയാൻ വന്നത്, കാണുമ്പോഴും രൂക്ഷമാകുമ്പോഴും മാത്രമല്ല നമ്മളൊരു രോഗ പ്രതിരോധം ചെയ്യേണ്ടത്, മനസ്സിലുണ്ടാവണം. മണ്ണിൽ ഓൾറെഡി കിടക്കുകയാണ്, വിത്ത് പരിചരിക്കേണ്ടതുണ്ട്, മണ്ണ് വീണ്ടും പരിചരിക്കേണ്ടതുണ്ട്. അപ്പം അതിനൊരു പാക്കേജ് എന്നാണ് നമുക്ക് പറയേണ്ടത്. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്
1: നമ്മുടെ ഈ പാക്കേജ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഒരു ലിസണർ കൂടെ ഉണ്ട്. ഓക്കേ ഓക്കേ. ഹലോ.
5: ഹലോ, നമസ്കാരം സാർ.
1: ആ നമസ്കാരം, പറഞ്ഞോളൂ.
5: എന്റെ പേര് സുഗുണ.
1: ആ പറഞ്ഞോളൂ മാഡം.
5: എനിക്ക് കുറച്ച് ചീര കൃഷിയും അത്യാവശ്യം ഉണക്ക സമയത്തായിരുന്നു, പക്ഷെ ഉണക്ക് കഴിഞ്ഞ് മഴയായപ്പോഴത്തേന് അതിന് ഇലകളുടെ അടിയിൽ ഒരു വെളുത്ത ചെറിയ കൊലു പോലൊക്കെ ഉള്ള ഒരു ജീവി, അത് നല്ല കാണാൻ ഭംഗിയുണ്ട്. ആ ജീവിയെ കണ്ടു ഞാൻ ഇവിടെ അതിശയിച്ചു. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ജീവിയെ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അന്നേരം സത്യം പറഞ്ഞ ഞാൻ ഇത് കഴിക്കാമോ ഈ ഇലയെന്ന് വരെ പേടിച്ചു പോയി. അതെന്തായിരിക്കും,
0: എത്രത്തോളം ഉണ്ടായിരുന്നു മാഡം ഈ ചീര? മാഡം കൃഷി ചെയ്ത സ്ഥലത്ത് എത്രത്തോളം ഈ കീട ഉണ്ടായിരുന്നു? അത് ഒന്നോ രണ്ടിലേ ഉള്ളോ?
5: ഒന്നോ രണ്ടിലേ വന്നുള്ളൂ. ഞാൻ അപ്പോഴേ ആ ഇലയോടുകൂടി പറിച്ച്, പക്ഷെ ഇത് പറക്കുന്നുണ്ട് മാഡം.
0: തൊട്ടടുത്ത് എന്ത് കൃഷിയായിരുന്നു ഈ ചീരയുടെ അടുത്ത്? ചീരയുടെ കൃഷിയുടെ അടുത്ത് മറ്റ്
5: ചീരയുടെ അഴുത്തേയും വഴുതനത്തെയും ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു.
0: ആ വെള്ള നിറത്തിലുള്ള ശലഭം പോലെയാണോ അതോ വളരെ ചെറിയതാണോ പറ്റിപ്പിടിച്ചിരിക്കുന്നതാണോ? ആ അത് കുഴപ്പമില്ല മേഡം. ചീരയിൽ അത് നമ്മൾ അങ്ങനെ ഇലകൾക്ക് എന്തെങ്കിലും ഹാനികരമായിട്ടുണ്ടോ അതുകൊണ്ട്? അപ്പൊ കുഴപ്പമില്ല മാഡം, അത് കുഴപ്പമില്ല. നമുക്ക് നോക്കേണ്ട എന്താണ്, നമ്മുടെ ചെടികളുടെ ഇലകള് ഹരിതകം കാർന്ന് തിന്നുന്നുണ്ടോ, അതിലെ ഇലപ്പുള്ളി വന്ന് അതിനെ കഴിക്കാൻ പറ്റാത്ത രീതിയിലാക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി മാഡം. അത് ഇപ്പം പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ ഉണ്ടെങ്കിൽ, പക്ഷെ ശ്രദ്ധിക്കണം അത് എവിടെ നിന്ന് വന്നു നോക്കാനാണ് ഞാൻ ചോദിച്ചത്. ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അതൊരു ഫോട്ടോ എടുത്ത് വെച്ചെങ്കിൽ നല്ലതാണ് മാഡം, കൃഷി ഓഫീസർക്കോ മറ്റോ കാണിച്ചു കൊടുത്താൽ നമുക്കത് അറിയാൻ പറ്റും എന്താണെന്ന്.
1: ഓക്കെ, നന്ദി. അപ്പൊ ഈ ഫ്യൂസിയോറം വാട്ടത്തിന് വേണ്ടിയുള്ള മാനേജ്മെന്റൽ പ്രാക്ടീസസ്,
0: അപ്പം പുതുതായിട്ട് നമ്മളൊരു വള്ളിപ്പയർ നടാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇതിന്റെ മണ്ണിൽ ഞാൻ പറഞ്ഞ പോലെ വിത്ത് അവിടെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിന് തുടർച്ചയായിട്ട് ഈ രോഗം കാണുന്നെങ്കിൽ കുമിൾനാശിനി തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം, ശുപാർശ പ്രകാരമായിട്ടുള്ള ഏതെങ്കിലും കുമിൾനാശിനി. പക്ഷെ വിത്ത് എന്ന് പറയുന്നത് നമ്മൾ പരിപാലിക്കുന്നത്, ഇതിന് ഏറ്റവും പ്രയോജനമായിട്ട് കണ്ടത് AMF ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അത് വിത്ത് പാകുന്ന സമയത്ത്

0: പുതുതായി പരീക്ഷണം നടത്തിയപ്പോൾ PGPR പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടിംഗ് റൈസോബാക്ടീരിയ എന്ന് പറയും. നമ്മളിപ്പോൾ എൻഡോഫൈറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ബാക്ടീരിയയാണ് സാർ, അത് മണ്ണിന്റെ വേരുമായിട്ട് ചുറ്റുമുള്ള പ്രതലത്തിൽ കാണുന്നതാണ് PGPR. അത് മിക്സ് വണ്ണും മിക്സ് ടൂ ഉണ്ട്. മിക്സ് വണ്ണ് എന്ന് പറയുന്ന ചെടികളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഇവിടെ പറയുന്നത് മിക്സ് ടൂ എന്നാണ്. അതിൽ ഈ പറഞ്ഞ പോലെ സൂഡോമോണാസ് ബാസിലസ് എല്ലാം കലർന്നാണ്, അതും കേരള കാർഷിക സർവകലാശാലയുടെ മൈക്രോബയോളജി വിഭാഗം ഉരുത്തിരിഞ്ഞതാണ്. ഇത് നമ്മൾ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ചേർത്ത് 20-40-60 ദിവസങ്ങൾ ചുവട്ടിലും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ഇതിനൊരു പ്രതിരോധം വരുന്നതായിട്ടാണ്.
1: PGPR
0: മിക്സ് ടൂ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇവിടെ നമ്മൾ വെളുത്തുള്ളിക്ക് വളരെ പ്രാധാന്യമുണ്ട് സാർ. അപ്പൊ നമ്മൾ തന്നെ കേരളത്തിലുള്ളവർക്ക് എനിക്ക് തോന്നുന്നു കോവിഡ് താരതമ്യേന നമുക്ക് ഇതുപോലെ സ്പൈസി ഫുഡ്സ് കഴിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ. അതിന് ആന്റി ബാക്ടീരിയൽ, ആന്റി വൈറൽ, ആന്റി ഫംഗൽ മൂന്ന് ഗുണങ്ങളുള്ളതാണ്. അപ്പൊ ഇത് നമ്മൾ നോക്കിയപ്പോൾ ചെടികളുടെ കുമിളുകളെയും കൂടെ ഇതിന് നശിപ്പിക്കാൻ സാധിക്കും. അതിന്റെ ഏറ്റവും പ്രത്യേകം എന്താണ് സാർ, നമുക്ക് ഹാനികരമല്ല, പ്രകൃതിക്കോ മനുഷ്യ ഫുഡ് ഗ്രേഡ് സാധനങ്ങളാണ് ഇതിന്റെ നിന്നുള്ള കോമ്പൗണ്ട്സ്. അപ്പൊ അതിൽ നിന്ന് നമ്മുടെ ഇപ്പൊ പരീക്ഷണത്തിൽ നമുക്കൊരു കോമ്പൗണ്ടിനെ കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഒരു നാനോ ഇമൾഷൻ ഞങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ആദ്യം മണ്ണിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ ഈ നാനോ ഇമൾഷന്റെ എന്ന് പറഞ്ഞാൽ അതൊക്കെ ധൂമ ഗേഷ്യസ് ഫോമാണ് സാർ. അപ്പൊ അത് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുക എന്നൊരു കാര്യം കൂടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഇനി വരും അടുത്ത ഇതിലൊരു പാക്കേജായിട്ട് നമുക്ക് റെക്കമെൻഡേഷൻ വന്നു കഴിഞ്ഞാൽ പറയുന്നത് ഈ ഇത് ലായനിയായിട്ട് ഒഴിച്ച് നമ്മൾ പ്ലാസ്റ്റർ ചെയ്ത് കൊടുക്കണം. പ്ലാസ്റ്റർ ചെയ്യുന്ന സാധാരണ എന്താ പറയുക, നമ്മൾ പ്ലാസ്റ്റിക് കവറുകളാണ്. പക്ഷെ ഇപ്പൊ അത് നിരോധനം വന്നതുകൊണ്ട് നമ്മൾ കർഷകർ തന്നെ ചെയ്യുന്ന ഒരു രീതി നമ്മൾ അനുവർത്തിച്ചിരിക്കുകയാണ്. പച്ച ചാണകവും മണ്ണും ഒരേ അനുപാതത്തിൽ, അതായത് 1 കിലോ പച്ചച്ചാണകം എടുത്താൽ 1 കിലോ മണ്ണ്, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരു പരുവമാക്കി നമ്മൾ ഈ ലായനി ഒഴിച്ച് ആ തട ഒന്ന് മൂടിക്കൊടുക്കുക. ഇത് ഇച്ചിരി ഒരു മെനക്കെട്ട ജോലിയാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും എന്തായാലും ചാണകം നമുക്ക് ഇത് കൃഷിക്ക് ആവശ്യമാണ്. ഒരാഴ്ച വെച്ച് കഴിയുമ്പോൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ വറി എന്ന് പറഞ്ഞിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് ചാണകത്തിന്റെ റൗണ്ട് സാധനം, അതുപോലെ ഇത് അടുത്ത ദിവസം തന്നെ കട്ടിയാവും സാർ. അപ്പൊ ഒരാഴ്ച അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ധൂമം വെളിയിൽ പോകത്തുമില്ല, ഇതൊരു വളം പോലെയാണ്. അപ്പൊ നമുക്കത് പൊട്ടിച്ച് മണ്ണിൽ ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ എന്താ അടുത്ത ആ ഒരു ഇത് പറഞ്ഞത്, ഒരാഴ്ച കഴിയുമ്പോൾ ട്രൈക്കോഡർമ, അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പം AMF വെച്ച് ചെയ്ത് വെച്ചിട്ടുള്ള തൈകൾ, പിന്നെ എന്താണ് 20-40-60 PGPR മിക്സ് ടു. ഇത് ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുമെങ്കിലും നേരത്തെ ഒത്തിരി കാര്യങ്ങൾ വള്ളിപ്പയറിൽ എനിക്ക് തോന്നുന്നു വന്നു. ഈ കറുത്തമുഞ്ഞയ്ക്ക് പക്ഷെ നമ്മൾ തളിച്ചു കൊടുക്കണമെങ്കിലും ഒരു പ്രതിരോധ ശേഷി വരികയും നല്ല രീതിയിൽ ഒരു
1: ഉൽപാദനത്തിനും
0: നല്ല പ്രതിരോധം നമുക്ക്
1: കിട്ടും. ഹലോ,
2: ഹലോ സാർ.
1: ഹാ നമസ്കാരം.
2: ഹലോ, ഗുഡ് മോർണിംഗ് സാർ.
1: ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ സാർ.
2: പറഞ്ഞിട്ടില്ലായിരുന്നു പുഷ്പാഞ്ജലൻ.
0: ഓക്കെ സാർ, പറയൂ.
2: ഞാൻ കുറച്ച് കൃഷി പച്ചക്കറികൾ ചെയ്തായിരുന്നു നേരത്തെ, കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു അവിടെ. ഇങ്ങനെ നമ്മുടെ കൃഷിപ്രാവില്ലേ മണ്ണ് പരിശോധന കൊണ്ടുവരണമെന്ന് പറഞ്ഞു. മണ്ണ് പരിശോധന കൊണ്ട് അവിടെ പരിശോധിച്ചു കൊണ്ടിട്ടാണ് പറഞ്ഞ കാൽസ്യം, പിന്നെ മാഗ്നീഷ്യം, ഫോസ്ഫറസ് ഇത് മൂന്നും ചേർക്കണം, അതിന്റെ കുറവുണ്ടല്ലോ. ഇത് മണ്ണിൽ ചേർത്ത് കൊറേ ഈ ചുണ്ണാമ്പ് എന്ന് പറയുന്ന കക്കണിക്കുക.
0: അങ്ങനെയല്ല സാർ, അങ്ങനെയല്ല സാർ. ഇത് നല്ലൊരു കാര്യമാണ് ഇപ്പൊ സാറ് പറഞ്ഞത്, നമ്മൾ അങ്ങോട്ട് ശുപാർശ ചെയ്യുന്നതാണ്. അപ്പൊ സാറ് മണ്ണ് പരിശോധിക്ക് കൊടുത്തിട്ട് പരിശോധനയുടെ ഒരു റിസൾട്ട് വന്നത്, അപ്പം കാൽസ്യം ചേർത്ത് കൊടുക്കണമെന്ന് പറയുമ്പോൾ സാറിന്റെ മണ്ണിന് അമ്ലത കൂടിയിരിക്കുന്നു എന്നാണ് അർത്ഥം. അതായത് പുളിരസമില്ലേ സാർ, അത് കൂടിയിരിക്കുവാണ്. അത് എത്രത്തോളം കൂടുതലാവും തോറും നമ്മൾ എന്തൊക്കെ വളം കൊടുത്താലും ചെടി വലിച്ചെടുക്കില്ല. അതുകൊണ്ട് നമുക്ക് കുമ്മായമാണ് ഏറ്റവും നല്ലത്. നീറ്റ് കക്ക അങ്ങനെ നീർ അതിട്ട് ചേർക്കരുത്. ചിലത് നമ്മൾ ചെടിയിൽ ഇട്ട് കൊടുക്കുമ്പോൾ അതിന്റെ ആ ഒരു ഘടന അനുസരിച്ച് ചിലപ്പോൾ ചെടികൾ കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അപ്പൊ ഏറ്റവും വ്യാപകമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുമ്മായമാണ്. അപ്പൊ സാറ് കൃഷിയിടമാണെങ്കിൽ ഒന്ന് കുറിച്ചെടുക്കുക, 1 സെന്റിന് 1 മുതൽ 2 കിലോ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതാണ് നമ്മൾ കുമ്മായം, അത് ഓരോ കൃഷി ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഗ്രോ ബാഗിലാണെങ്കിൽ നമുക്കൊരു 50 മുതൽ 100 ഗ്രാം ആദ്യം നമ്മൾ വളമൊക്കെ ഇടുന്നതിന് മുൻപേ തന്നെ ഈ പോട്ടി മിശ്രിതത്തിന്റെ കൂടെ നമ്മൾ കുമ്മായം ചേർത്ത് കൊടുക്കണം. നേരത്തെ പറഞ്ഞതുപോലെ കുമ്മായം ചേർത്ത് കഴിഞ്ഞാൽ 10 ദിവസം കഴിഞ്ഞിട്ടേ മറ്റ് രാസവളമായാലും ജൈവവളമായാലും ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ അതാണ് ഒന്നാമത്തെ കാൽസ്യത്തിന്റെ

0: അത് രണ്ട് പറഞ്ഞ മെഗ്നീഷ്യമാണ്, അതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മളിവിടെ നേരത്തെ പറഞ്ഞതാണ്, മെഗ്നീഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഹരിതകം വഴി നമുക്ക് കായ്കളെല്ലാം ഉണ്ടാവുകയുള്ളൂ. അതിനും ഒരു കോമ്പൗണ്ട് ഉണ്ട് സാർ, എപ്സം സോൾട്ട് എന്നായിരിക്കും നമ്മുടെ ഈ കടകളിൽ കിട്ടുന്നത്. മെഗ്നീഷ്യം സൾഫേറ്റ് എന്ന് എഴുതിയെടുക്കുക. അതില് ഫോസ്ഫറസ് അതിന്റെ കൂടെ അല്ല സാർ, ഫോസ്ഫറസ് എപ്പോഴും ഒരു ചെടി നടുന്ന സമയത്ത് നമ്മൾ അടിവളമായിട്ടാണ് ചേർക്കേണ്ടത്. വേരിന്റെ വളർച്ചയ്ക്കാണ് ഫോസ്ഫറസ്. അത് നമുക്ക് വളരൂപം കിട്ടും സാർ, രാജ് ഫോസ് എന്നൊക്കെ പറഞ്ഞ് കിട്ടും. അത് എപ്പോഴാണ് നമ്മൾ കിളച്ചൊരുക്കൂലേ, മണ്ണും തടവും ഒക്കെ ഒരുക്കുന്ന സമയത്താണ് ഈ രാജ് ഫോസ് ചേർത്ത് കൊടുക്കേണ്ടത്. മറ്റേ വളവും ഇത് ഇത് ഇതിന് ഒരാഴ്ച 10 ദിവസമെങ്കിലും മുൻപ് എന്ത് ചേർക്കണം, നമ്മുടെ കുമ്മായം ചേർത്ത് കൊടുക്കണം. പിന്നെ ഈ പറഞ്ഞപോലെ മെഗ്നീഷ്യം സൾഫേറ്റ് വേണമെങ്കിൽ മെഗ്നീഷ്യം സൾഫേറ്റ് ലക്ഷണമെല്ലാം കാണുന്നെങ്കിൽ തളിച്ചു കൊടുക്കാം, പക്ഷേ അതും ഒരു 10 ദിവസത്തിന്റെ എൻഡ് ഇന്റർവെല്ലാണ് കൊടുക്കേണ്ടത് കേട്ടോ. വളരെ നല്ലൊരു കാര്യമാണ് സാർ, ഇത് മനസ്സിലാക്കി ചെയ്താൽ തന്നെ ശാസ്ത്രീയമായിട്ടുള്ള കൃഷിയിൽ നമുക്ക് പോകാൻ പറ്റും.
1: എല്ലാവർക്കും ശുപാർശ ചെയ്യുന്നത് തന്നെയാണ്, മണ്ണ്
0: പരിശോധിച്ചു
1: നല്ല കാര്യം തന്നെയാണ്. മേഡം, നമ്മൾ ഫിസ്വാരിയം വിൽറ്റിനെ വാട്ടത്തിനെ കുറിച്ചാണ് സംസാരിച്ചത്, ഇതേമാതിരി ബാക്ടീരിയയും കൊണ്ടും
0: തീർച്ചയായിട്ടും എല്ലാവർക്കും വളരെ പ്രശ്നമായിട്ടുള്ള ഒന്നാണ് ബാക്ടീരിയൽ വാട്ടം. അത് ഒരു റാൽസ്റ്റോണിയ സൊളനീഷ്യ എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ഉണ്ടാണ്. ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് വഴുതന വർഗ്ഗ വിളകളിലാണ്, വഴുതന, കത്തിരി, നമ്മുടെ തക്കാളി, മുളക്. അപ്പോൾ കർഷകർ എപ്പോഴും പറയുന്നത് എന്താണ്, നിന്ന നിൽപ്പിൽ അത് ഒരു ദിവസം ചെന്ന് നോക്കുമ്പോഴത്തേക്കും വാടി പോകുന്നു, അതും മഞ്ഞ നിറത്തിൽ. ഇതാണ് നേരത്തെ പറഞ്ഞ നമ്മുടെ ഫ്യൂസേറിയം വാട്ടത്തിന് എന്താണ് ആദ്യത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇലകൾ മഞ്ഞളിച്ച് വാടിപ്പോകുന്നതാണ് വരുന്നത് പയറിൽ, അത് നിന്ന് നിപ്പി പോകും. പക്ഷെ ഇതെങ്ങനെയാണ്, ചൂടുവെള്ളം ഇലകളിൽ വീണതുപോലെ ഒരു ലക്ഷണം വന്ന് പച്ച നിറത്തിൽ തന്നെ വാടിപ്പും. നല്ല ഹൈബ്രിഡ് ഇനങ്ങൾ, ധാരാളം കായ്ക്കുന്ന ഇനങ്ങൾ, ഇത് തൈപ്പരുവം മുതൽ ഏറ്റവും അവസാനത്തെ സ്റ്റേജിൽ ഏത് സ്റ്റേജിലും വരാൻ പറ്റുന്നതാണ് ബാക്ടീരിയൽ വിൽറ്റ്. അപ്പൊ അതിന് നമുക്ക് ധാരാളം ഒരു പാക്കേജ് പോലെ തന്നെ എനിക്ക് പറയാനുണ്ട്. ഈ പറഞ്ഞ ഇപ്പൊ സാർ ഇദ്ദേഹം പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ മണ്ണ് പരിശോധിക്കുക. സാധാരണ ബാക്ടീരിയ ക്ഷാര സ്വഭാവമുള്ള മണ്ണിലാണ് കൂടുതൽ കാണുന്നത്, പക്ഷേ റാൽസ്റ്റോണിയ അമ്ലതയുള്ള മണ്ണിലും കാണുന്നുണ്ട്. അതുകൊണ്ട് മണ്ണ് പരിശോധിച്ച ശേഷം നമ്മൾ കുമ്മായം അല്ലെങ്കിൽ ഡോളമേറ്റ് ചേർത്ത് കൊടുക്കുക. സാധാരണ ഇതിന് കുറച്ചധികമാണ് പറയുന്നത്, 2 മുതൽ 4 കിലോ ഒരു സെന്റിന് എന്നാണ് നമ്മൾ പറയുന്നുണ്ട്. ഒരാഴ്ച കഴിയുമ്പോൾ ബ്ലീച്ചിങ് പൗഡർ, ഇതിന്റെ ഒരു പ്രതിരോധ മാർഗമാണ് ബ്ലീച്ചിങ് പൗഡർ, 250 സെന്റിന് ഒരു 15 കിലോ, ഒരു ഹെക്ടറിന് 15 കിലോ എന്നാണ് പറയുന്നത്. അതനുസരിച്ച് നമ്മുടെ സ്ഥലം അനുസരിച്ച് നമുക്ക് മാറ്റാൻ പറ്റും. അത് കഴിഞ്ഞ് ഒരു ആഴ്ച കഴിയുമ്പോൾ നമുക്ക് ട്രൈക്കോഡർമ ഈ ചാണകത്തിലും വേപ്പി പിണ്ണാക്കി മർദ്ദിപ്പിച്ച് അതും ചേർത്ത് കൊടുക്കാം. ഏറ്റവും പ്രധാനം വിത്ത് നമ്മൾ സൂഡോമോണാസ്, ഇവിടെ ട്രൈക്കോഡർമയല്ല പറയുന്നത്, കൂടുതലും സൂഡോമോണാസ് ബാക്ടീരിയ ആയതുകൊണ്ട് വിത്ത് നമുക്ക് സൂഡോമോണാസ് വെച്ച് പരിചരിക്കാം. തൈകൾ പറിച്ച് നടുമ്പോൾ നമുക്ക് സൂഡോമോണാസ് വെച്ച് പരിചരിക്കാം. പിന്നെ ഇനങ്ങളുണ്ട് സാർ, ഇതിന് പ്രത്യേകിച്ചും പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങളുണ്ട്. ഇപ്പൊ വഴുതന എടുക്കുകയാണെങ്കിൽ ധാരാളം പേരുകൾ, കൂടുതലും ഈ പെൺകുട്ടികളുടെ പേരാണ്, സൂര്യ, ശ്വേത, നീലിമ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനങ്ങളുണ്ട്. മുളകിനുണ്ട് സാർ, ഉജ്ജ്വല, അനുഗ്രഹ എന്ന് പറഞ്ഞാൽ തക്കാളിക്കും ഉണ്ട്. കഴിയുമെങ്കിൽ ഇത്തരത്തിൽ പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ എടുത്ത് ഇതുപോലൊരു പാക്കേജ് കൊടുത്ത്, പക്ഷേ ഇത് വന്നാൽ നമുക്ക് നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിന് നമുക്കൊരു കെമിക്കലുണ്ട്, കോപ്പർ ഓക്സി ക്ലോറൈഡ് എന്ന് പറയുന്നത്, കോപ്പർ ബേസ്ഡ് ആയിട്ടുള്ളത്. അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, ഇത് എവിടെയാണോ വീഴുന്നത് അവിടെയാണ് ഇത് ബാധിക്കുന്നത്. കോപ്പർ ഓക്സി ക്ലോറൈഡ് നമുക്ക് പല ഒരു പേരിലും ഉണ്ട് സാർ, ഫൈറ്റോലാൻഡ്, ഫൈട്രാൻ, ബ്ലിറ്റോക്സ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ കൊസൈഡ് എന്ന് പറയും, കോപ്പർ ഹൈഡ്രോക്സൈഡ്. ഇത് കോപ്പർ ഓക്സി ക്ലോറൈഡ് ആണെങ്കിൽ 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കാം. കൊസൈഡ് ആണെങ്കിൽ നമുക്കൊരു 2 ഗ്രാം മതിയാവും. ഇത് തളിച്ചു കൊടുക്കണം, അത് രോഗം ബാധിച്ചത് അവിടെ നിന്ന് മാറ്റുക. ബാക്കിയുള്ളതിൽ ഒരു ഇന്റർ ഒരു 10 ദിവസം അടുപ്പിച്ച് 1-2 പ്രാവശ്യം നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നതും വളരെ
1: അത്യാവശ്യമാണ്.
0: എളുപ്പത്തിൽ പകരും, വെള്ളത്തിൽ കൂടെയും പകരും. വെള്ളം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അണുനശീകരണം ചെയ്യണം, ജലസേചനത്തിനായിട്ടുള്ള വെള്ളത്തിൽ ബ്ലീച്ചിങ് പൗഡർ ചേർത്ത് കൊടുക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്.
1: കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച നമുക്ക് ഈ വാട്ടർ രോഗം എന്ന് പറഞ്ഞാൽ മേഡം പറഞ്ഞ മാതിരി കർഷകർക്ക് ഒരു വലിയൊരു നഷ്ടം ഉണ്ടാക്കുന്ന രോഗമാണ്.
0: ധാരാളം കാച്ചു നിൽക്കുന്നത് അവർ പറയും, രാവിലെ വരുമ്പോഴത്തേക്ക് ഇത് വാടി പോകുന്നത്. അപ്പൊ നമ്മളതിനൊരു മുന്നൊരുക്കം എപ്പോഴും അത്യാവശ്യം മനസ്സിൽ കാണണം. ഞാൻ എല്ലാവരോടും ഉപദേശിക്കുന്നതാണ്
1: സംയോജിത
0: രീതിയിൽ എല്ലാ ദിവസവും നമ്മൾ നോക്കുക. ദിവസേന ഒരു മാഡം പറഞ്ഞ പോലെ അതിന്റെ അടിയിൽ ഇരുന്നത് അപ്പോഴേ മാറ്റിയോണ്ടത് രക്ഷപ്പെടുത്താൻ പറ്റും. ദിവസേന നിരീക്ഷണം വളരെ അത്യാവശ്യമാണ്. രണ്ടാമത്തെ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട, നമ്മൾ കൃഷി ചെയ്യുന്ന വിളകൾക്ക് ഓരോ വളർച്ചാ ഘട്ടങ്ങളിലും ചില കീടങ്ങളും രോഗങ്ങളും ഉണ്ടാകും. അത് നമ്മൾ ധാരാളം ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. അവർ കർഷകർ അത് പലരും ശാസ്ത്രീയമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിനെതിരെയുള്ള പ്രതിരോധം മുഞ്ഞ പൂ വരുന്ന സമയത്തുണ്ടാകും, ഉറപ്പായിട്ടും വരും. വള്ളിപ്പയർ എവിടെ വെച്ചാലും ആ സമയത്ത് നമ്മളൊരു ലഘുവായിട്ടുള്ള വേപ്പതിഷ്ഠിത കീടനാശിനി മറ്റും എടുത്തു കഴിഞ്ഞാൽ അത് രൂക്ഷമാകുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. വള്ളിപ്പയറിലുള്ള ചുവട് വീക്കം ഒരു 45 മുതൽ 60 ദിവസം ആ കാ വരൂല, ആ സമയത്താണ് ഇത് കൂടുതൽ വരുന്നത്. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു മുന്നൊരുക്കങ്ങൾ എടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരം വിളകളെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും.
1: ഡോക്ടർ സജീന, ഇന്ന് നമ്മൾ പരിപാടിയിൽ മഴക്കാലത്ത് സ്പെഷ്യലി കർഷകർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പച്ചക്കറിയിലും മറ്റു വിളകളിലും ഏതൊക്കെ രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്, അതിന് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ഒരു സംയോജിത രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ മിക്ക രോഗങ്ങളെയും നമുക്ക് ചെറുക്കാൻ സാധിക്കും. അപ്പം താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് വളരെ നന്ദി.
2: പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം എന്ന വിഷയത്തിലുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ. കൂടെ ഉണ്ടായിരുന്നത് ഷിബു ജോർജ്, ഒപ്പം ശാന്തി മാധവി, കൃഷ്ണ ദിലീപ്. സാങ്കേതിക സഹായം നൽകിയത് വി സുരേഷ് കുമാർ, ബിജു നെയ്യാറ്റിൻകര. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.

0: ആകാശവാണി സമയം 12 മണി. ശാസ്ത്രലോകം. ശാസ്ത്രലോകത്തിൽ ഇന്ന് വിതുമ്പുന്ന മണ്ണും കടലും അതിജീവനം തേടുന്ന ഭൂമി. പരിസ്ഥിതി വിദ്യാഭ്യാസ പ്രവർത്തകനായ അജിത് വെണ്ണിയൂർ സംസാരിക്കുന്നു.
1: ജൂൺ മാസം പരിസ്ഥിതി സൗഹൃദത്തിന്റെ മാസമാണ്. മണ്ണും മരവും സംരക്ഷിക്കാൻ ജൂൺ 5 നാം ഒന്നിക്കുന്നു. തൊട്ടുപിന്നാലെ ജൂൺ 8 കടലാഴങ്ങളിലെ വിസ്മയങ്ങൾ സംരക്ഷിക്കാൻ സമുദ്ര ദിനവും. ഈ 2 വെറും കലണ്ടർ തീയതികളല്ല, വരാനിരിക്കുന്ന മഹാവിപത്തുകൾക്കെതിരെയുള്ള മുന്നറിയിപ്പുകളാണ്. മണ്ണും വെണ്ണും കടലും ഒരേപോലെ മലിനമാക്കപ്പെടുന്ന ഈ കാലത്ത് പ്രകൃതിയിലേക്കുള്ള അനിവാര്യമായ മടക്കയാത്രയുടെ ദിശാസൂചികൾ. ഒരേ ലക്ഷ്യത്തിലേക്കാണ് ഈ 2 വിരൽ ചൂണ്ടുന്നത്. നമ്മുടെ ഗ്രഹത്തിന്റെ നിലനിൽപ്പ്. കരയും കടലും ഒരേ ശ്വാസത്തിൽ കോർത്തിണക്കപ്പെട്ടവയാണ്. കരയിലെ മാലിന്യങ്ങൾ കടലിൽ എത്തുമ്പോൾ തകരുന്നത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയാണ്. ഈ വർഷത്തെ പരിസ്ഥിതി ദിനം ലോകത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: നമ്മുടെ ഭൂമിയുടെ ആരോഗ്യം തിരിച്ചുപിടിക്കുക. ഭൂമിയുടെ പുനരുദ്ധാരണം, മരുഭൂമിവൽക്കരണം തടയൽ, വരൾച്ചാ പ്രതിരോധം എന്നിവയാണ് ഇക്കൊല്ലത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ. നാം ഇതുവരെ പ്രകൃതിക്ക് നൽകിയ മുറിവുകൾ ഉണക്കാനുള്ള അവസാന അവസരം. ഭൂമിയുടെ 1/3 ഇന്ന് വിവിധ തരത്തിലുള്ള ശോഷണം നേരിടുന്നു. മരുഭൂമിവൽക്കരണവും വരൾച്ചയും ആഗോളതലത്തിൽ വലിയ ഭീഷണി ഉയർത്തുന്നു. അശാസ്ത്രീയമായ കൃഷിരീതികൾ, വനനശീകരണം, നഗരവൽക്കരണം എന്നിവ മണ്ണിന്റെ ജൈവഗുണം ഇല്ലാതാക്കി. ഇത് കേവലം കൃഷിയെ മാത്രമല്ല, ഭൂഗർഭ നിലനിരപ്പിനെയും ആഗോള താപനിലയെയും സാരമായി ബാധിക്കുന്നു. നാം നട്ടുപിടിപ്പിക്കുന്ന ഓരോ തൈയും ഭാവിയിലേക്കുള്ള ഓക്സിജൻ സിലിണ്ടറുകളാണ്. എന്നാൽ മരം നടതുകൊണ്ട് മാത്രം പരിസ്ഥിതി സംരക്ഷണം പൂർത്തിയാകില്ല. പുനരുദ്ധാരണം എന്നാൽ വനവൽക്കരണം മാത്രമല്ല, നശിച്ചുപോയ ആവാസ വ്യവസ്ഥയെ അതിന്റെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്ന പ്രക്രിയ കൂടിയാണ്. അതിന് 3 അനിവാര്യമാണ്. 1, തരിശു ഭൂമികളെ പുനരുജ്ജീവിപ്പിക്കുക. കൃഷി ഉപേക്ഷിച്ചതും മരുഭൂമിയായി മാറുന്നതുമായ ഇടങ്ങളെ വനവൽക്കരണത്തിലൂടെ, ശാസ്ത്രീയമായ ജലസേചനത്തിലൂടെ വീണ്ടെടുക്കുക. 2, വരൾച്ചാ പ്രതിരോധം. മഴവെള്ളം മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങാനുള്ള സംവിധാനമൊരുക്കി വരൾച്ചയെ നേരിടാനുള്ള ഭൂമിയുടെ ശേഷി ഉയർത്തുക. 3, മണ്ണിലെ ജൈവ വൈവിധ്യം. രാസവളങ്ങൾ ഒഴിവാക്കി മണ്ണിനെ പ്രകൃതിദത്തമായി വളക്കൂറുള്ളതാക്കി മാറ്റുക. ഓരോ തരി മണ്ണും സംരക്ഷിക്കപ്പെടുമ്പോൾ മാത്രമേ കടലിന്റെ ആരോഗ്യവും നിലനിൽക്കുകയുള്ളൂ. ഭൂമിക്ക് ശ്വസിക്കാൻ ഇടം നൽകുക, അതാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയും സാമൂഹിക ഉത്തരവാദിത്വവും. മണ്ണിന്റെ ഗുണനിലവാരം കുറയുന്നത് കൃഷിയെയും ഭക്ഷണത്തെയും ബാധിക്കുന്നു. രാസവളങ്ങളുടെ അമിത ഉപയോഗം മണ്ണിനെ കൊല്ലുന്നു. കരയിലെ ഈ വിഷാംശങ്ങൾ മഴവെള്ളത്തിലൂടെ ഒഴുകി ഒടുവിലെത്തുന്നതോ വിശാലമായ സമുദ്രത്തിലേക്കും. ഇവിടെയാണ് പരിസ്ഥിതി ദിനവും സമുദ്രദിനവും തമ്മിലുള്ള പൊക്കിൽക്കുടി ബന്ധം. ലോക സമുദ്രദിനം ഒരു കാര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു: കടൽ വെറുമൊരു ജലസ്രോതസ്സല്ല. നാം ശ്വസിക്കുന്ന ഓക്സിജന്റെ പകുതിയിലധികം ഉൽപ്പാദിപ്പിക്കുന്നത് സമുദ്രത്തിലെ പ്ലവകങ്ങളാണ്. ആഗോള താപനത്തെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുന്നത് കടലിലെ ജലമാണ്. പക്ഷേ മനുഷ്യൻ സമുദ്രത്തോടും നീതി കാട്ടുന്നില്ല. ഓരോ വർഷവും 10,00,000 ടൺ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളാണ് സമുദ്രത്തിലേക്ക് തള്ളുന്നത്. ഇത് കടൽ ജീവികളുടെ നാശത്തിന് കാരണമാകുന്നു. പ്ലാസ്റ്റിക് വിഴുങ്ങി ചത്തടിയുന്ന തിമിംഗലങ്ങളും ആമകളും വിരൽ ചൂണ്ടുന്നത് നമ്മുടെ ക്രൂരതയിലേക്കാണ്. കടലിലെ പ്ലാസ്റ്റിക് സൂക്ഷ്മകണങ്ങളായി മാറി മത്സ്യങ്ങളിലൂടെ വീണ്ടും നമ്മുടെ ഭക്ഷണമേശയിൽ തിരിച്ചെത്തുന്നു. ആ ഭീകരസത്യം നാം പലപ്പോഴും മറക്കുന്നു. അടുത്തിടെ രാജ്യത്താകെയുണ്ടായ വറുതികളും കേരളത്തിലുണ്ടായ അപ്രതീക്ഷിത പ്രളയങ്ങളും വേനലിലെ കഠിനമായ ചൂടും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ലക്ഷണങ്ങളാണ്. സമുദ്രോപരിതലത്തിലെ ചൂട് കൂടുന്നത് ചുഴലിക്കാറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. കരയിലെ വനനശീകരണം ചൂട് വർദ്ധിപ്പിക്കുമ്പോൾ അത് കടലിലെ താപനിലയെയും ബാധിക്കുന്നു. 7,500 കിലോമീറ്ററിലധികം നീളമുള്ള തീരപ്രദേശമാണ് ഭാരതത്തിന്റേത്. എന്നാൽ ഇന്ന് നമ്മുടെ കടലുകൾ വലിയ പാരിസ്ഥിതിക വെല്ലുവിളികൾ നേരിടുന്നു. വികസനത്തിന്റെ പേരിൽ തീരപ്രദേശങ്ങളിൽ നടക്കുന്ന അനധികൃത നിർമ്മാണങ്ങൾ കടലിന്റെ സ്വാഭാവിക ഘടനയെ തന്നെ തകർക്കുകയാണ്. കണ്ടൽക്കാടുകളുടെ നാശം, സുനാമി പോലുള്ള പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് തീരദേശത്തെ സംരക്ഷിക്കാനുള്ള കവചം ഇല്ലാതാക്കുന്നു. പ്ലാസ്റ്റിക്കാണ് പരിസ്ഥിതി സമുദ്ര മലിനീകരണത്തിലെ മറ്റൊരു വില്ലൻ. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും പ്ലാസ്റ്റിക് മലിനീകരണം ഭയാനകമായ രീതിയിൽ വർദ്ധിച്ചിരിക്കുകയാണ്. നഗരങ്ങളിലെ അഴുക്കുചാലുകളും വ്യവസായശാലകളിൽ നിന്നുള്ള രാസമാലിന്യങ്ങളും നേരിട്ട് കടലിലേക്ക് ഒഴുകിയെത്തുന്നു. ഇത് കടലിലെ ഓക്സിജന്റെ അളവ് കുറയ്ക്കുകയും റെഡ് സോണുകൾ രൂപപ്പെടാൻ കാരണമാവുകയും ചെയ്യുന്നു. മത്സ്യസമ്പത്ത് കുറയുന്നതിന്റെ ഒരു പ്രധാന കാരണം ഈ ജലമലിനീകരണമാണ്. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിനോട് നോ പറയാൻ നമുക്ക് കഴിയണം. തുണിസഞ്ചികളും പരിസ്ഥിതി സൌഹൃദ ഉൽപ്പന്നങ്ങളും നമുക്ക് ശീലമാക്കാം. കടൽത്തീരങ്ങൾ വൃത്തിയാക്കാനുള്ള ജനകീയ കൂട്ടായ്മകൾ സജീവമാക്കുകയും വേണം. മറ്റൊരു പ്രധാന ഭീഷണി കടലാക്രമണമാണ്. ആഗോളതാപനം മൂലം സമുദ്രനിരപ്പ് ഉയരുന്നത് ഭാരതത്തിലെ താഴ്ന്ന തീരപ്രദേശങ്ങളെ വെള്ളത്തിനടിയിലാക്കാൻ സാധ്യതയുണ്ട്. വരും വർഷങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ കാലാവസ്ഥ അഭയാർത്ഥികളായി മാറേണ്ടി വരുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. നമ്മുടെ സമുദ്രസമ്പത്തിനെ സംരക്ഷിക്കാൻ ശക്തമായ നിയമനിർമ്മാണവും ജനകീയ ഇടപെടലുകളും അനിവാര്യമാണ്. നീലസമ്പദ് വ്യവസ്ഥ അഥവാ ബ്ലൂ എക്കോണമി സുസ്ഥിരമാകണമെങ്കിൽ സമുദ്രത്തിന്റെ ആരോഗ്യം വീണ്ടെടുത്തേ മതിയാകൂ. കേരളത്തിന്റെ സാമ്പത്തിക സാമൂഹിക ജീവിതത്തിന്റെ നട്ടെല്ലാണ് അറബിക്കടൽ. എന്നാൽ ഇന്ന് കേരള തീരം അശാന്തമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഏറ്റവും വലിയ ഇരകളായി നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ മാറിക്കഴിഞ്ഞു. ഓഹിക്ക് ശേഷം അറബിക്കടലിലുണ്ടാകുന്ന ചുഴലിക്കാറ്റുകളുടെ എണ്ണം വർദ്ധിച്ചത് കടലിന്റെ ഉപരിതല താപനിലയിലുണ്ടായ മാറ്റം മൂലമാണ്. ഇത് കടൽക്ഷോഭത്തിന്റെ തീവ്രത കൂട്ടിയിരിക്കുന്നു. തീരശോഷണം അഥവാ കടലേറ്റമാണ് കേരളം നേരിടുന്ന മറ്റൊരു വലിയ പ്രതിസന്ധി. ശാസ്ത്രീയമല്ലാത്ത പുലിമുട്ടുകളുടെ നിർമ്മാണവും തുറമുഖ വികസനങ്ങളും പലയിടത്തും തീരത്തെ ഇല്ലാതാക്കുന്നു. മാലിന്യത്തിന്റെ കാര്യത്തിലും സ്ഥിതി ഭയാനകമാണ്. നമ്മുടെ പുഴകൾ അവസാനിക്കുന്നത് കടലിലാണ്. പമ്പയായാലും പെരിയാറായാലും അവ ചുമക്കുന്ന പ്ലാസ്റ്റിക്കിന്റെയും നഗരമാലിന്യത്തിന്റെയും അവസാന നിക്ഷേപ കേന്ദ്രം അറബിക്കടലായി മാറുന്നു. ഇത് നമ്മുടെ മത്സ്യസമ്പത്തിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. പ്രതിസന്ധികൾ വലുതാണെങ്കിലും കൃത്യമായ ഇടപെടലുകളിലൂടെ നമുക്ക് ഈ മാറ്റങ്ങളെ പ്രതിരോധിക്കാനാകും. പരിസ്ഥിതി സമുദ്ര സംരക്ഷണം എന്നത് ഒരു സർക്കാർ പദ്ധതി എന്നതിലുപരി ഓരോ പൌരന്റെയും കടമയായി മാറണം. കരയിലെ മാലിന്യം കടലിലെത്തുന്നത് തടയുകയാണ് ആദ്യപടി. വീടുകളിലും സ്ഥാപനങ്ങളിലും മാലിന്യ സംസ്കരണം കർശനമാക്കണം. പുഴകളിലേക്കും തോടുകളിലേക്കും പ്ലാസ്റ്റിക് വലിച്ചെറിയുന്ന ശീലം പൂർണ്ണമായും ഉപേക്ഷിക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജലാശയങ്ങളുടെ ശുചിത്വം ഉറപ്പാക്കാൻ മുൻകൈയെടുക്കണം. കടൽക്ഷോഭത്തെ പ്രതിരോധിക്കാൻ സിമന്റ് ഭിത്തികളെക്കാൾ ഫലപ്രദം സ്വാഭാവിക സുരക്ഷാ കവചങ്ങളാണ്. തീരപ്രദേശങ്ങളിൽ കണ്ടൽ ചെടികളും കാറ്റാടി മരങ്ങളും വെച്ചുപിടിപ്പിക്കുന്നത് കടലാക്രമണത്തിന്റെ തീവ്രത കുറയ്ക്കും. ഇത് കടൽ ജീവികളുടെ പ്രജനനത്തിനും സഹായിക്കും. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും പരിസ്ഥിതി ആഘാതങ്ങളെക്കുറിച്ചും പുതിയ തലമുറയെ നാം ബോധവാന്മാരാക്കണം. വിദ്യാലയങ്ങളിൽ പരിസ്ഥിതി സംരക്ഷണം പാഠ്യപദ്ധതിയുടെ ഭാഗമായി മാറണം. കടലിനെയും മണ്ണിനെയും സ്നേഹിക്കുന്ന ഒരു തലമുറയ്ക്ക് മാത്രമേ ഈ ഗ്രഹത്തെ രക്ഷിക്കാനാകൂ. ഓരോ പരിസ്ഥിതി ദിനവും ഒരു ഓർമ്മപ്പെടുത്തലാണ്. നാം നശിപ്പിക്കുന്നത് പ്രകൃതിയെ മാത്രമല്ല നമ്മുടെ തന്നെ ഭാവിയാണെന്ന തിരിച്ചറിവുണ്ടാകണം. മുൻകരുതലുകൾ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ വരും തലമുറയ്ക്ക് സുരക്ഷിതമായ ഒരു ഭൂമി കൈമാറാൻ നമുക്ക് സാധിക്കും. പരിസ്ഥിതി സംരക്ഷണം കേവലം മുദ്രാവാക്യങ്ങളിൽ ഒതുങ്ങാതെ ഭരണതലത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട സമയമാണിത്. നിയമങ്ങളിലെ പഴുതുകൾ അടയ്ക്കുകയും കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കുകയും ചെയ്യുക വഴി മാത്രമേ

0: സുസ്ഥിരമായൊരു ഭാവി നമുക്ക് കെട്ടിപ്പടുക്കാനാകൂ. ഭാരത സർക്കാരിന്റെ അർത്ത് ഗംഗാ പദ്ധതി റിപ്പോർട്ടിലും മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസ് പുറത്തിറക്കിയ നാഷണൽ ബ്ലൂ എക്കോണമി പോളിസി ഡ്രാഫ്റ്റ് എന്ന രേഖയിലും ഇത് സംബന്ധിച്ച് മുന്നോട്ട് വച്ചിട്ടുള്ള 5 ശുപാർശകൾ ശ്രദ്ധേയമാണ്. 1. തീരദേശ പരിപാലന നിയമം ശക്തിപ്പെടുത്തുക. തീരദേശ മേഖലകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന CRZ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കണം. വിനോദസഞ്ചാരത്തിന്റെയോ വികസനത്തിന്റെയോ പേരിൽ തീരത്തിന്റെ സ്വാഭാവികത നശിപ്പിക്കുന്ന ഇളവുകൾ അനുവദിക്കരുത്. ഓരോ പ്രദേശത്തിന്റെയും സവിശേഷത പരിഗണിച്ചിട്ടുള്ള ലോക്കൽ സെൽഫ് ഗവേണൻസ് പ്ലാനുകൾ ഇതിന്റെ ഭാഗമാകണം. 2. ഏകീകൃത പ്ലാസ്റ്റിക് നിരോധന നയം. പ്ലാസ്റ്റിക് നിരോധനം ചില സംസ്ഥാനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നത് ഫലം കാണില്ല. കേന്ദ്ര സർക്കാർ രാജ്യത്തുടനീളം ഏകീകൃതവും കർശനവുമായ പ്ലാസ്റ്റിക് നിരോധന നയം നടപ്പാക്കണം. പുനരുപയോഗിക്കാൻ കഴിയാത്ത പ്ലാസ്റ്റിക്കിന്റെ ഉൽപാദന കേന്ദ്രങ്ങൾ തന്നെ അടച്ചുപൂട്ടാനുള്ള ആർജവം ഭരണകൂടങ്ങൾ കാണിക്കണം. 3. കടൽ ഖനനത്തിനുള്ള നിയന്ത്രണം. കടൽ ഖനനവും ആഴക്കടൽ ഖനനവും സമുദ്രത്തിന്റെ ആവാസ വ്യവസ്ഥയെ ഒരുപോലെ തകിടം മറിക്കുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന ലൈസൻസുകൾ പുനഃപരിശോധിക്കേണ്ടതുണ്ട്. 4. കാലാവസ്ഥാ ബജറ്റിംഗ്. സംസ്ഥാന ബജറ്റുകളിൽ ക്ലൈമറ്റ് ബജറ്റിംഗ് എന്ന രീതി നടപ്പാക്കേണ്ടതുണ്ട്. ഓരോ വികസന പദ്ധതിയും എത്രത്തോളം പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്നു എന്ന് പരിശോധിക്കാൻ പ്രത്യേക അതോറിറ്റി രൂപീകരിക്കുക എന്നതാണ് ഒരു നിർദ്ദേശം. വികസനവും പരിസ്ഥിതിയും തമ്മിലുള്ള സന്തുലിതാവസ്ഥ ഉറപ്പാക്കാൻ ഇത് സഹായിക്കും. 5. നീല സമ്പദ് വ്യവസ്ഥയ്ക്കായുള്ള പ്രത്യേക നയം. ഭാരതത്തിന്റെ സമുദ്ര സമ്പദ് സംരക്ഷിക്കാൻ പ്രത്യേക ദേശീയ നയം രൂപീകരിക്കണം എന്നതാണ് മറ്റൊരു ശുപാർശ. മത്സ്യത്തൊഴിലാളികളുടെ പരമ്പരാഗത അറിവുകളെയും ശാസ്ത്രീയ പഠനങ്ങളെയും കോർത്തിണക്കി വേണം സമുദ്ര നയങ്ങൾ ആവിഷ്കരിക്കാൻ. കടൽ മലിനമാക്കുന്ന വ്യവസായശാലകൾക്കെതിരെ ക്രിമിനൽ നടപടി ഉൾപ്പെടെയുള്ള ശിക്ഷകൾ നിയമത്തിൽ ഉൾപ്പെടുത്തണം. പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രം ഉണർന്നു പ്രവർത്തിക്കുന്ന രീതി മാറേണ്ടതുണ്ട്. മുൻകൂർ ജാഗ്രതയും ശാസ്ത്രീയ ആസൂത്രണവുമാണ് ഇന്നത്തെ ആവശ്യം. ഭരണകൂടത്തിന്റെ ഇച്ഛാശക്തിയും ജനങ്ങളുടെ സഹകരണവും ഒന്നിച്ചാൽ മാത്രമേ നമ്മുടെ കടലിനെയും കരയെയും നമുക്ക് തിരിച്ചുപിടിക്കാനാകൂ. കേവല നിയന്ത്രണങ്ങൾക്കപ്പുറം പ്രായോഗികമായ മാറ്റങ്ങൾ ലക്ഷ്യം വെച്ചുള്ള ഭരണകൂട ഇടപെടലുകൾ അതിന് അനിവാര്യമാണ്. വെല്ലുവിളികൾക്കിടയിലും പ്രകൃതി സംരക്ഷണത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈക്കൊള്ളുന്ന ചില നടപടികൾ നമുക്ക് പ്രതീക്ഷ നൽകുന്നു. അതിലൊന്നാണ് മിസ്തി പദ്ധതി. തീരദേശ കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണിത്. സമുദ്രതീരത്തെ സ്വാഭാവിക സുരക്ഷാ കവചമായ കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിക്കാനും നിലവിലുള്ളവ സംരക്ഷിക്കാനും ഈ പദ്ധതി ഊന്നൽ നൽകുന്നു. കടൽക്ഷോഭത്തെ പ്രതിരോധിക്കാൻ ഇത് വലിയൊരു പരിധിവരെ സഹായിക്കും. മറ്റൊന്ന് ശുചിത്വ സാഗരം സുരക്ഷിത തീരം എന്ന പദ്ധതിയാണ്. സമുദ്രത്തിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച ഈ പദ്ധതി ലോകശ്രദ്ധ നേടിയ ഒന്നാണ്. മത്സ്യബന്ധന വലകളിൽ കുടുങ്ങുന്ന പ്ലാസ്റ്റിക്കുകൾ തിരികെ കരയിലെത്തിച്ച് അവ പുനരുപയോഗിക്കുന്ന രീതിയാണിത്. മത്സ്യത്തൊഴിലാളികളുടെ ഈ ദൌത്യത്തിൽ പങ്കാളികളാക്കിയത് പദ്ധതിയുടെ വിജയമായി കണക്കാക്കുന്നു. മത്സ്യസമ്പത്തിന്റെ സുസ്ഥിര വികസനത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് PM മത്സ്യസമ്പദ യോജന അഥവാ PMMSY. മത്സ്യബന്ധനം ആധുനികവൽക്കരിക്കുന്നതിനൊപ്പം കടലിലെ ജൈവ വൈവിധ്യം കാത്തുസൂക്ഷിക്കാനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. ആഗോള താപനം കുറയ്ക്കുന്നതിനായി ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം ഹരിത ഊർജ്ജം പ്രോത്സാഹിപ്പിക്കാനുള്ള ഭാരതത്തിന്റെ വലിയൊരു ചുവടുവയ്പ്പാണ് ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ. കാർബൺ വികിരണം കുറയ്ക്കുന്നതിലൂടെ സമുദ്രങ്ങളുടെ താപനില ക്രമാതീതമായി ഉയരുന്നത് തടയാൻ ഇത് ഭാവിയിൽ സഹായിക്കും. തണ്ണീർത്തടങ്ങളും തടാകങ്ങളും സംരക്ഷിക്കുന്നതിനായി കേരളം നടപ്പാക്കുന്ന തദ്ദേശീയ പദ്ധതികളും എടുത്തു പറയേണ്ടതുണ്ട്. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടപ്പാക്കുന്ന പന്മന മോഡൽ ശാസ്ത്രീയ ജനകീയ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിലൂടെ തോടുകളും പുഴകളും വൃത്തിയാക്കുന്നത് കടലിലെ മലിനീകരണം കുറയ്ക്കാൻ സഹായിക്കുന്നു എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഈ പദ്ധതികളെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരു മാറ്റത്തിലേക്കാണ്. ഭരണകൂടം ഇതിനായി പണം നീക്കിവയ്ക്കുന്നതും പ്രത്യേക മിഷനുകൾ രൂപീകരിക്കുന്നതും ശുഭസൂചനയാണ്. എന്നാൽ ഇത്തരം പദ്ധതികളുടെ ഗുണഫലങ്ങൾ താഴെത്തട്ടിൽ എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ കർശനമായ നിരീക്ഷണ സംവിധാനങ്ങൾ കൂടി ആവശ്യമാണ്. വികസനവും പരിസ്ഥിതിയും കൈകോർത്തു പോകുന്ന ഒരു നവസംസ്കാരം ഇവിടെ രൂപപ്പെടേണ്ടതുണ്ട്. പരിസ്ഥിതി ദിനവും സമുദ്രദിനവും വെറും ആഘോഷങ്ങളോ ചടങ്ങുകളോ ആയി അവസാനിക്കരുത്. പച്ചപ്പാർന്ന കരയും നീലിമയാർന്ന കടലും ഈ ഗ്രഹത്തിന്റെ ശ്വാസകോശങ്ങളാണ്. അവ തകരുന്നത് നമ്മുടെ നിലനിൽപ്പിനെ തന്നെയാണ് ബാധിക്കുന്നത്. നാം ഭൂമിയെ സംരക്ഷിച്ചാൽ ഭൂമി നമ്മയും സംരക്ഷിക്കും. വരും തലമുറയ്ക്കു വേണ്ടി നമുക്ക് കരുതി വയ്ക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നിധി സ്വർണമോ പണമോ അല്ല, മറിച്ച് ശ്വസിക്കാൻ ശുദ്ധവായുവും കുടിക്കാൻ തെളിനീരും ജീവിക്കാൻ സുരക്ഷിതമായ ഒരു തീരവുമാണ്. വികസനത്തിന്റെ വേഗതയിൽ പ്രകൃതിയുടെ താളം തെറ്റാതിരിക്കാൻ നമുക്ക് ജാഗ്രത പാലിക്കാം. മണ്ണും കടലും മനുഷ്യനും ഒന്നായി ചേരുന്ന ഒരു സുസ്ഥിര ഭാവിക്കായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. പരിസ്ഥിതി ദിനത്തിലും സമുദ്ര ദിനത്തിലും മാത്രം ഒതുങ്ങേണ്ടതല്ല നമ്മുടെ പ്രകൃതി സ്നേഹം. ഭൂമിയിലെ സകല ചരാചരങ്ങൾക്കും അവകാശപ്പെട്ടതാണ് ഈ പ്രകൃതി. പ്രകൃതിയോടുള്ള നമ്മുടെ കടപ്പാട് ഒരു ദിവസത്തിൽ ഒതുക്കാതെ അതൊരു ജീവിത ശൈലിയായി മാറ്റാം. മാറേണ്ടത് പ്രകൃതിയല്ല, മറിച്ച് പ്രകൃതിയോടുള്ള നമ്മുടെ സമീപനമാണ്. ലോകത്ത് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം നമ്മളിൽ നിന്ന് ആരംഭിക്കണം എന്ന മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഭൂമിയെ നിലനിർത്താനും മനുഷ്യന്റെ ശ്വാസം നിലയ്ക്കാതിരിക്കാനുമുള്ള അവസാനത്തെ രക്ഷാമാർഗം നമ്മളിൽ നിന്നുണരുന്ന ഈ പരിവർത്തനമാണെന്ന ഓർമ്മപ്പെടുത്തൽ. വൈകിയിട്ടില്ല, പക്ഷേ സമയം അതിക്രമിച്ചിരിക്കുന്നു.
1: വിതുമ്പുന്ന മണ്ണും കടലും, അതിജീവനം തേടുന്ന ഭൂമി. പരിസ്ഥിതി വിദ്യാഭ്യാസ പ്രവർത്തകനായ അജിത് വെണ്ണിയൂർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ശാസ്ത്രലോകം സമാപിക്കുന്നു.

സ്ത്രീകളിലെ മൂഡ് സ്വിംഗ്സിന്റെ കാരണങ്ങളും പരിഹാര മാർഗങ്ങളും ഡോക്ടർ അരുൺ ബി നായർ സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

ഉച്ചയ്ക്ക് 2:15 തുടർ നാടകം. ഡസ്റ്റോയസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം. കുറ്റവും ശിക്ഷയും 43-ാം ഭാഗം. നാടക രൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ.

മണിക്ക് കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ കേന്ദ്ര വാർത്താവിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം.

ഇന്ന് 4 മണിക്ക് ഭാരതീയ ചികിത്സാ രംഗത്തെ ഉണർവിന്റെ വ്യാഴവട്ടം. 5:15 തുടിത്താളം ഹരിപ്പാട് മുരളിയും സംഘവും അവതരിപ്പിച്ച ചെണ്ടകേളി.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ഒരു അറിയിപ്പ്. ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് വൈകുന്നേരം 4 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക മധുവന്തി നാരായൺ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഫോൺ നമ്പർ 9495964321, 9496569631. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 9495964321, 9496569631. അതിഥി പിന്നണി ഗായിക മധുവന്തി നാരായൺ.
2: റീഗൽ ജ്വല്ലേഴ്സ്.

0: തുടക്കത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീക്ക് ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ഇന്ന് വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ ക്ഷീരകൃഷിയിലൂടെ സാമ്പത്തിക ഭദ്രത, ബിനു ബി എനുമായി അഭിമുഖം. ഇന്ന് വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ. ഇന്ന് രാത്രി 8 മണിക്ക് നേർമൊഴി, ഇതിൽ നാടകകൃത്തും സംവിധായകനും കേരള സംഗീത നാടക അക്കാദമി മുൻ ചെയർമാനുമായ സൂര്യ കൃഷ്ണമൂർത്തിയുമായി ദിലീപ് എം കെ നടത്തുന്ന അഭിമുഖം.
4: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

ആകാശവാണി ഇപ്പോൾ ലളിതഗാനങ്ങൾ. പാടിയത് ശ്രീഷ്മ ഹർഷൻ, സംഗീതം കൊല്ലം ജയചന്ദ്രൻ. കടവത്ത് സന്ധ്യയ്ക്ക് തിരിവച്ച് പിരിയുമ്പോൾ എന്ന് തുടങ്ങുന്നു ആദ്യഗാനം. ഇതെഴുതിയത് മധു ചെങ്ങന്നൂർ.

നൈന മണ്ണഞ്ചേരി, മധു ചെങ്ങന്നൂർ എന്നിവർ എഴുതി, കൊല്ലം ജയചന്ദ്രൻ ഈണം നൽകി, ശ്രീഷ്മ ഹർഷൻ പാടിയ ലളിതഗാനങ്ങളാണ് കേട്ടത്.

0: സമയം 12 മണി കഴിഞ്ഞ് 29:55. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ ചേരുന്നു. കോഴിക്കോട് നിപ സാഹചര്യം വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരൻ അടിയന്തര യോഗം വിളിച്ചു. കർശന ജാഗ്രതയിൽ സംസ്ഥാനം. ഷിഗല്ല വ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. അമേരിക്കയുടെ ആക്രമണങ്ങളെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതായി ഇറാൻ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകം ഇനി കാൽപന്തിന്റെ ആവേശത്തിലേക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. കേരളത്തിലും ആവേശം വാനോളം. വാർത്തകൾ വിശദമായി. നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കുന്നു. വികസിത ഭാരതം 2047-നായി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായം, പ്രദേശം, ലിംഗം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനായുള്ള വിവിധ മേഖലകൾ സംബന്ധിച്ച് കൌൺസിൽ യോഗം ചർച്ച ചെയ്യും. കോഴിക്കോട് നിപ രോഗലക്ഷണങ്ങളോടെ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് അടിയന്തര ഉന്നതതല യോഗം വിളിച്ചു. സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. രോഗിയുടെ സാമ്പിൾ പരിശോധനയ്ക്കായി പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. രോഗിയുമായി സമ്പർക്കം പുലർത്തിയവരോടെല്ലാം ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശം നൽകി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: നിപ രോഗലക്ഷണങ്ങളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഫറോക്ക് സ്വദേശിയായ 43-കാരന്റെ RT-PCR പരിശോധന ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി സാമ്പിളുകൾ പൂനെ NIVയിലേക്ക് അയച്ചിരിക്കുകയാണ്. നിപ ലക്ഷണങ്ങളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലേക്ക് ഇയാളെ മാറ്റി. രോഗസ്ഥിരീകരണ പരിശോധനാ ഫലവും ലഭിക്കാനുണ്ട്. ഇതിന്റെ ഭാഗമായി മെഡിക്കൽ കോളേജ് പരിസരത്ത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. പേവാട് മേഖലയിലും പരിസര പ്രദേശങ്ങളിലും രോഗനിയന്ത്രണത്തിന്റെയും സുരക്ഷയുടെയും ഭാഗമായാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത്. ആരോഗ്യമന്ത്രിയും സ്ഥലം MLA സ്ഥിതിഗതികൾ വിലയിരുത്തി.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്നതിനാൽ രോഗനിയന്ത്രണത്തിന്റെയും സുരക്ഷയുടെയും ഭാഗമായി പേവാർഡ് മേഖലയിലും പരിസര പ്രദേശങ്ങളിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. നിപ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്ന പ്രദേശത്തേക്ക് അനാവശ്യമായി പ്രവേശിക്കരുതെന്ന് നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് ഷിഗല്ല വ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. വയനാട്ടിൽ 8 കുട്ടികൾക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം നഗരസഭയിൽ നിലവിൽ 13 ഷിഗല്ല കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊല്ലത്ത് 2 ദിവസത്തിനിടെ 2 കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നുണ്ടോ എന്നത് സംബന്ധിച്ച റിപ്പോർട്ട് ഉടൻ ലഭിക്കുമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾ, തട്ടുകടകൾ എന്നിവയിൽ കർശന പരിശോധന നടത്താനും കുടിവെള്ള സ്രോതസ്സുകൾ ക്ലോറിനേറ്റ് ചെയ്യാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട് നെന്മേനി, അമ്പലവയൽ, നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തുകൾ, ബത്തേരി മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ സ്കൂളുകൾ, അംഗണവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ മാസം 14 വരെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിനു നേരെ നടന്ന ആക്രമണത്തിൽ ഇന്ത്യ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. സംഭവത്തെ തുടർന്ന് ഇന്ത്യയിലെ US നയതന്ത്ര പ്രതിനിധി ജേസൺ മീക്സിനെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി. കപ്പലിലുണ്ടായിരുന്ന 24 ഇന്ത്യൻ ജീവനക്കാരിൽ 21 പേരെ രക്ഷപ്പെടുത്തിയതായും 3 പേരെ കാണാതായതായും മന്ത്രാലയം അറിയിച്ചു. മേഖലയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ച് ജലപാതകളിലൂടെയുള്ള സ്വതന്ത്ര ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക വീണ്ടും ശക്തമായ വ്യോമാക്രമണം നടത്തി. ഇതേ തുടർന്ന് തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതായി ഇറാൻ പ്രഖ്യാപിച്ചു. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും റഡാർ നിലയങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു അമേരിക്കയുടെ ആക്രമണം. തിരിച്ചടിയായി ബഹ്റൈൻ, കുവൈത്ത്, ജോർദാൻ എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങൾക്കു നേരെ ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. വെടിനിർത്തൽ ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിലുണ്ടായ ഈ പുതിയ ഏറ്റുമുട്ടലിനെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഉയർന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്നും, ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 5 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലഹരിക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ ഇതുവരെ 214 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 10 കിലോയോളം കഞ്ചാവും 50 ഗ്രാം രാസലഹരിയും പിടിച്ചെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: അതിർത്തി ചെക്ക് പോസ്റ്റായ വാളയാർ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ജില്ലയിലെ ലഹരിവേട്ട നടക്കുന്നത്. ഇവിടെ 24 മണിക്കൂറും പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ജില്ലയിൽ പോലീസ് സബ് ഡിവിഷൻ അടിസ്ഥാനത്തിൽ സ്ക്വാഡുകൾ രൂപീകരിച്ചാണ് പരിശോധന നടത്തുന്നത്. ജില്ലയിൽ ലഹരി സംഘങ്ങൾ കൂടുതലായുള്ള 30 ഹോട്ട്സ്പോട്ടുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ലഹരി വസ്തുക്കൾ മണത്ത് കണ്ടുപിടിക്കുന്നതിന് വിദഗ്ധയായ പോലീസ് നായ ബെറ്റിയും പോലീസ് പരിശോധനാ സംഘത്തോടൊപ്പം ഉണ്ട്.
1: കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കപ്പുറം കിക്ക് ഓഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ കലാപരിപാടികൾ 3 രാജ്യങ്ങളിലുമായി നടക്കും. മെക്സിക്കോയിലെ ചരിത്ര പ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്ട്രക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ലാറ്റിനമേരിക്കൻ ശൈലിയോടും യൂറോപ്യൻ കരുത്തിനോടും ഒരുപോലെ ആഭിമുഖ്യം പുലർത്തുന്ന കേരളത്തിൽ ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം വാനോളം ഉയർന്നു. ഗ്രാമനഗര ഭേദമന്യേ നാടാകെ കാൽപന്ത് ലഹരിയിലാണ്. മഹാമേളയ്ക്ക് വിസിൽ മുഴങ്ങാൻ ഈയൊരു പകൽ മാത്രം ബാക്കി നിൽക്കെ ഫുട്ബോളിനോടുള്ള തങ്ങളുടെ അടങ്ങാത്ത അഭിനിവേശം തെളിയിച്ച് കേരളം വീണ്ടും ശ്രദ്ധ നേടുകയാണ്. കവലകളിൽ സൂപ്പർ താരങ്ങളുടെ കൂറ്റൻ കട്ടൌട്ടുകൾ ഉയർന്നു കഴിഞ്ഞു. റോഡുകളിലും മതിലുകളിലും പ്രിയ ടീമുകളുടെ ജേഴ്സി നിറങ്ങൾ നിറഞ്ഞു. മെസ്സി, നെയ്മർ, റൊണാൾഡോ, എംബാപ്പെ എന്നിവർക്കൊപ്പം ലാമിൻ യമാൽ അടക്കമുള്ള യുവതാരങ്ങളുടെ ജേഴ്സികൾ വിപണികളിൽ വൻതോതിൽ വിറ്റഴിയുകയാണ്. ക്യാമ്പസുകളിലും ചില സ്കൂളുകളിലും ലോകകപ്പ് വിളംബര റാലികളും പ്രകടനങ്ങളും നടന്നു. ക്ലബ്ബുകളും പ്രാദേശിക കൂട്ടായ്മകളും മുൻകൈയെടുത്ത് വലിയ സ്ക്രീനുകളിൽ കളി കാണാൻ സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കുമായി പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ച് സപ്ലൈകോ. 11 ശബരി ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ വിലക്കിഴിവ് ആയിരിക്കും സപ്ലൈകോ സോക്കർ 11 ജൂൺ 15 മുതൽ നൽകുക. സമൃദ്ധമായ ചീയപ്പാറ വെള്ളച്ചാട്ടം കാണാൻ സഞ്ചാരികളുടെ തിരക്ക്. ദിവസവും 100 സഞ്ചാരികളാണ് ചീയപ്പാറയിൽ ഇറങ്ങി ജലപാതത്തിന്റെ ഭംഗി ആസ്വദിച്ച് കടന്നുപോകുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് നേര്യമംഗലം വനമേഖലയിലാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
5: കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ മൂന്നാറിലേക്ക് സഞ്ചരിക്കുന്നവരുടെ

0: ശ്രദ്ധ കവരുന്നതാണ് തട്ടുതട്ടായി താഴേക്ക് പതിക്കുന്ന ചീയപ്പാറ വെള്ളച്ചാട്ടം. വേനലിന് ശേഷം മൺസൂൺ എത്തിയതോടെ വറ്റി വരണ്ടു കിടന്നിരുന്ന ചീയപ്പാറ വെള്ളച്ചാട്ടം സജീവമായി. വിദേശ വിനോദസഞ്ചാരികളും അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവരുമൊക്കെയാണ് അധികവും ജലപാതത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ ചീയപ്പാറയിൽ ഇറങ്ങുന്നത്. പച്ചപ്പിന് നടുവിലാണ് ചീയപ്പാറ ജലസമൃദ്ധി തീർക്കുന്നത്.
1: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 266 പോയിന്റ് ഉയർന്ന് 74,249, നിഫ്റ്റി 56 പോയിന്റ് നേട്ടത്തോടെ 23,271 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1,560 രൂപ താഴ്ന്ന് 1,06,800 രൂപയും ഗ്രാമിന് 195 രൂപ കുറഞ്ഞ് 13,350 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ ചേരുന്നു. കോഴിക്കോട് നിപ്പ സാഹചര്യം വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരൻ അടിയന്തര യോഗം വിളിച്ചു. കർശന ജാഗ്രതയിൽ സംസ്ഥാനം. ഷിഗല്ല വ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. അമേരിക്കയുടെ ആക്രമണങ്ങളെ തുടർന്ന് ഹോർമോസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതായി ഇറാൻ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകം ഇനി കാൽപന്തിന്റെ ആവേശത്തിലേക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. കേരളത്തിലും ആവേശം വാനോളം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: സ്ത്രീകളിലെ മൂഡ് സ്വിംഗ്സിന്റെ കാരണങ്ങളും പരിഹാരമാർഗങ്ങളും തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസറും ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിൽ ഓണററി കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ അരുൺ ബി നായർ സംസാരിക്കുന്നു.
3: പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ കൂടുതലായി വൈകാരിക അസ്വാസ്ഥ്യങ്ങൾ അഥവാ മൂഡ് ഡിസോർഡേഴ്സ് കാണപ്പെടുന്നുണ്ട് എന്ന് നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഏറ്റവും സർവ്വസാധാരണമായി കാണപ്പെടുന്ന വൈകാരിക അസ്വാസ്ഥ്യമായ വിഷാദരോഗം 20% സ്ത്രീകളിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉണ്ടാകും എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നാൽ പുരുഷന്മാരിൽ ഏകദേശം 10% പേരിലായിരിക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിഷാദരോഗം ഉണ്ടാകുക. ജീവിതത്തിൽ 3 പ്രത്യേക ഘട്ടങ്ങളിലെങ്കിലും സ്ത്രീകളിൽ വൈകാരിക അസ്വാസ്ഥ്യങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നതായും കണ്ടുവരുന്നുണ്ട്. ഇതിൽ ആദ്യ ഘട്ടമാണ് ആർത്തവം ആരംഭിച്ച് അധികം വൈകാതെ കണ്ടുവരുന്ന ഒരു പ്രശ്നം. ആർത്തവം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപുള്ള 7 മുതൽ 10 ദിവസം വരെയുള്ള സമയത്തിനുള്ളിൽ 8% സ്ത്രീകളിൽ തീവ്രമായ വൈകാരിക അസ്വാസ്ഥ്യങ്ങൾ കാണാറുണ്ട്. സാധാരണ കാണപ്പെടുന്ന ആർത്തവപൂർവ്വ ലക്ഷണങ്ങളായ അടിവയറുവേദന, തലവേദന, ഛർദി, നടുവേദന തുടങ്ങിയവയോടൊപ്പം ഉറക്കമില്ലായ്മ, അമിത ഉത്കണ്ഠ, കടുത്ത സങ്കടം, ആളുകളെ അഭിമുഖീകരിക്കാനുള്ള പ്രയാസം, അമിത ദേഷ്യം തുടങ്ങിയ ലക്ഷണങ്ങളും ഇവരിൽ പ്രകടമായി കണ്ടുവരുന്നു. പലപ്പോഴും ഈ ലക്ഷണങ്ങൾ വളരെ തീവ്രമാകുന്നത് മൂലം പഠനത്തിനും ജോലിക്കും ഒക്കെ വിഘാതമാകുന്ന ഒരു സാഹചര്യവും സംജാതമായേക്കാം. ആർത്തവത്തിന് തൊട്ടു മുൻപുള്ള 1 ആഴ്ചക്കാലം സാധാരണ പോലെ പെരുമാറാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോലും ഈ വൈകാരിക അസ്വാസ്ഥ്യം ഇവരെ കൊണ്ട് ചെന്നെത്തിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു അവസ്ഥയ്ക്കാണ് ആർത്തവപൂർവ വിഷാദരോഗം അഥവാ പ്രീ മെൻസ്ട്രുവൽ ഡിസ്ഫോറിക് ഡിസോർഡർ എന്ന് പറയുന്നത്. ആർത്തവത്തിന് തൊട്ടു മുൻപുള്ള 1 ആഴ്ചക്കാലം ശരീരത്തിലെ പ്രജനന ഹോർമോണുകളുടെ അളവിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ തലച്ചോറിലെ നാഡീ സംപ്രേക്ഷണികളായ രാസവസ്തുക്കളുടെ അളവിനെ സ്വാധീനിക്കുകയും അതിന്റെ ഫലമായി ഇത്തരം വൈകാരിക അസ്വാസ്ഥ്യങ്ങൾ പ്രകടമായി ഉണ്ടാകുകയും ചെയ്യുന്നതാണ് ഇതിന് കാരണം. ആർത്തവപൂർവ വിഷാദരോഗം പരിഹരിക്കാൻ ഒട്ടേറെ മാർഗങ്ങളുണ്ട്. 1, നല്ല രീതിയിലുള്ള ഉറക്കം ഈ ദിവസങ്ങളിൽ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഇതിനുവേണ്ടി നിദ്രാ ശുചിത്വ വ്യായാമങ്ങൾ ശീലമാക്കാം. നിശ്ചിതമായ ഒരു സമയത്ത് തന്നെ ഉറങ്ങാൻ കിടക്കുക, നിശ്ചിതമായ സമയത്ത് തന്നെ ഉണരുക. ഉച്ചയ്ക്ക് ശേഷം ചായ, കാപ്പി, കോള തുടങ്ങിയ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. കിടക്കുന്നതിന് 5 മുതൽ 6 മണിക്കൂർ മുൻപ് 30 മിനിറ്റ് നേരം സൂര്യപ്രകാശം കൊണ്ട് ലഘു വ്യായാമങ്ങൾ ചെയ്യുക. അതിനുശേഷം തണുത്ത വെള്ളത്തിൽ കുളിക്കുക. കിടക്കുന്നതിന് തൊട്ടു മുൻപുള്ള 1 മണിക്കൂറെങ്കിലും മൊബൈൽ ഫോൺ അടക്കം എല്ലാ സ്ക്രീൻ ഉപകരണങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുക. കിടക്കുന്നതിന് തൊട്ടു മുൻപായി ദീർഘശ്വസന വ്യായാമം പോലെയുള്ള എന്തെങ്കിലും ഒരു റിലാക്സേഷൻ വ്യായാമം ശീലമാക്കുക എന്നീ കാര്യങ്ങൾ

ചെയ്താൽ നല്ല ഉറക്കം കിട്ടാൻ സഹായകമാകും. അമിതമായ എരിയും പുളിയുമുള്ള ഭക്ഷ്യവസ്തുക്കൾ ഒഴിവാക്കുക. മദ്യവും പുകയില ഉൽപ്പന്നങ്ങളും പൂർണ്ണമായി വർജിക്കുക. ചിട്ടയായ വ്യായാമം, ശരീരത്തിന് അധികം ആയാസമുണ്ടാകാത്ത രീതിയിൽ ചെയ്യുക തുടങ്ങിയ സംഗതികളും ആർത്തവപൂർവ്വ വിഷാദ ലക്ഷണങ്ങൾ നിയന്ത്രണ വിധേയമാകാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ചെറിയൊരു ശതമാനം വനിതകളിൽ ഈ ലക്ഷണങ്ങൾ വളരെ തീവ്രമായി വിഷാദ രോഗത്തിന് സമാനമായ അവസ്ഥ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരക്കാരിൽ തലച്ചോറിലെ സെറട്ടോണിൻ പോലെയുള്ള രാസവസ്തുക്കളുടെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന വിഷാദവിരുദ്ധ ഔഷധങ്ങൾ നൽകുന്നത് ഈ ലക്ഷണങ്ങൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാകാൻ സഹായിക്കും. രണ്ടാമതായി, സ്ത്രീകളിൽ വൈകാരിക അസ്വാസ്ഥ്യങ്ങൾ വളരെ പ്രകടമായി കണ്ടുവരുന്നത് പ്രസവത്തിന് ശേഷമാണ്. പ്രത്യേകിച്ച് പ്രസവത്തിന് ശേഷമുള്ള 6 ആഴ്ച കാലത്തിനുള്ളിൽ വിഷാദ ലക്ഷണങ്ങൾ വളരെ പ്രകടമായി കണ്ടുവരുന്നു. 80% സ്ത്രീകളിൽ ഈ ദിവസങ്ങളിൽ നേരിയ തോതിലുള്ള വിഷാദ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടേക്കാം. പെട്ടെന്ന് കരച്ചിൽ വരിക, കുട്ടിയുടെ കാര്യങ്ങൾ നന്നായി നോക്കാൻ കഴിയുമോ എന്ന ആശങ്ക ഉണ്ടാകുക, പെട്ടെന്ന് ഒറ്റപ്പെട്ടുപോയതുപോലെ തോന്നുക തുടങ്ങിയ ചില ലക്ഷണങ്ങൾ ഇവരിൽ ഉണ്ടായേക്കാം. ഈ ഒരു അവസ്ഥയ്ക്ക് പ്രസവാനന്തര സങ്കടം അഥവാ പോസ്റ്റ് നേറ്റൽ ബ്ലൂസ് എന്ന് പറയും. പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ലാതെ തന്നെ ജീവിത പങ്കാളിയുടെയും മറ്റു ബന്ധുക്കളുടെയും സ്നേഹപൂർവമായ പരിചരണം കൊണ്ട് തന്നെ ഈ ലക്ഷണങ്ങൾ നിയന്ത്രണ വിധേയമാകുന്നതായി കണ്ടുവരുന്നു. എന്നാൽ 10% സ്ത്രീകളിൽ ഈ ലക്ഷണങ്ങൾ അല്പം തീവ്രമായി പ്രകടമാകാറുണ്ട്. ഉറക്കമില്ലായ്മ, കഠിനമായ സങ്കടം, വല്ലാതെ കരച്ചിൽ വരിക, അമ്മ എന്നുള്ള നിലയിലുള്ള ഉത്തരവാദിത്തങ്ങൾ തനിക്ക് നിർവഹിക്കാൻ കഴിയുകയില്ല എന്ന് തോന്നൽ വരിക, കുട്ടിക്ക് തന്റെ നോട്ടപ്പിശക് മൂലം രോഗങ്ങൾ വരികയോ മരിച്ചു പോകുകയോ ചെയ്യുമോ എന്ന ആശങ്ക പ്രകടമാവുക തുടങ്ങിയവയൊക്കെ ഇവരിൽ കണ്ടുവന്നേക്കാം. ഈ ലക്ഷണങ്ങൾ പലപ്പോഴും തീവ്രമാകുമ്പോൾ ഉറക്കം പൂർണ്ണമായി നഷ്ടപ്പെടുകയും വിശപ്പ് കുറയുകയും കഠിനമായ നിരാശയും പ്രതീക്ഷയില്ലായ്മയും പ്രത്യക്ഷപ്പെടുകയും ചെയ്യാം. ഒരു വേള ഈ അവസ്ഥ ചികിത്സിക്കപ്പെടാതെ പോയാൽ തീവ്രമായ ആത്മഹത്യ പ്രവണതയും ഇവരിൽ കണ്ടുവരുന്നു. ഈ അവസ്ഥയ്ക്കാണ് പ്രസവാനന്തര വിഷാദ രോഗം അഥവാ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. പ്രസവത്തിന് ശേഷം ശരീരത്തിലെ പ്രജനന ഹോർമോണുകളുടെ അളവിൽ പൊടുന്നനെ ഉണ്ടാകുന്ന കുറവ്, തലച്ചോറിലെ സെറട്ടോണിൻ, നോറെപ്പിനെഫ്രിൻ തുടങ്ങിയ രാസവസ്തുക്കളുടെ അളവിനെ കുറയ്ക്കുന്നത് മൂലമാണ് ഈ ഒരു അവസ്ഥ പ്രത്യക്ഷപ്പെടുന്നത്. പ്രസവാനന്തര വിഷാദ രോഗം അടിയന്തരമായി ചികിത്സ ലഭിക്കേണ്ട ഒരു മാനസികാരോഗ്യ പ്രശ്നമാണ്. തലച്ചോറിലെ താളം തെറ്റിക്കിടക്കുന്ന രാസവസ്തുക്കളുടെ അളവ് ക്രമീകരിക്കുന്ന വിഷാദവിരുദ്ധ ഔഷധങ്ങൾ ഉപയോഗിച്ചാൽ ഈ രോഗലക്ഷണങ്ങൾ അതിവേഗം നിയന്ത്രണ വിധേയമാകുന്നതായി കണ്ടുവരുന്നു. ഏകദേശം 6 മാസക്കാലം ചികിത്സ തുടർന്നു കഴിഞ്ഞാൽ പ്രസവാനന്തര വിഷാദ രോഗം പൂർണ്ണമായി ഭേദമാകുകയും മരുന്നുകൾ നിർത്താൻ സാധിക്കുകയും ചെയ്യുന്നതായി കണ്ടുവരുന്നുണ്ട്. എന്നാൽ ചികിത്സിക്കപ്പെടാതെ പോകുന്ന പ്രസവാനന്തര വിഷാദം അമ്മമാരിലെ ആത്മഹത്യ വർദ്ധിപ്പിക്കുന്നതിന് കാരണമായും വരുന്നതായും കാണുന്നു. അടുത്തതായി, സ്ത്രീകളിൽ വൈകാരിക അസ്വാസ്ഥ്യങ്ങൾ വളരെ പ്രകടമായി വരുന്നത് ആർത്തവ വിരാമത്തിന് ശേഷമുള്ള ദിവസങ്ങളിലാണ്. ആർത്തവ വിരാമം സംഭവിക്കുന്നതോടെ സ്ത്രീ ശരീരത്തിലെ പ്രജനന ഹോർമോണുകളുടെ അളവിൽ പൊടുന്നനെ വലിയ തോതിലുള്ള കുറവാണ് സംഭവിക്കാറുള്ളത്. ഇതിനെ തുടർന്ന് തലച്ചോറിൽ നോറെപ്പിനെഫ്രിൻ, ഗാബ തുടങ്ങിയ രാസവസ്തുക്കളുടെ അളവ് കുറയുന്നതായും കണ്ടുവരുന്നു. ഇതേ തുടർന്ന് വളരെ തീവ്രമായ ചില ശാരീരിക മാനസിക ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. കഠിനമായ ശരീരം വേദന, കൈകാലുകൾക്ക് പെരുപ്പും തരിപ്പും അനുഭവപ്പെടുക, ശരീരപേശികൾക്ക് കഴപ്പ് അനുഭവപ്പെടുക എന്നിവയോടൊപ്പം ശരീരം വെട്ടിവിയർക്കുക, മുളകരച്ച് തേച്ചതുപോലെയുള്ള പുകച്ചിൽ ശരീരഭാഗങ്ങളിൽ അനുഭവപ്പെടുക, വളരെ തണുപ്പ് കാലാവസ്ഥയിൽ പോലും ശരീരം വല്ലാതെ വിയർത്തൊലിക്കുക തുടങ്ങിയ ലക്ഷണങ്ങളും കണ്ടുവരാറുണ്ട്. വാസോമോട്ടോർ സിംറ്റംസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ലക്ഷണങ്ങൾ ആർത്തവ വിരാമാനന്തര വിഷാദം അഥവാ പോസ്റ്റ് മെനോപോസൽ ഡിപ്രഷൻ എന്ന് പറയുന്ന അവസ്ഥയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. പലപ്പോഴും ഈ ലക്ഷണങ്ങൾ നിയന്ത്രണ വിധേയമാകാൻ ഒന്നുകിൽ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന ഹോർമോൺ ചികിത്സ സ്വീകരിക്കേണ്ടി വരാറുണ്ട്. പക്ഷേ വാർദ്ധക്യകാലത്തിൽ ഹോർമോൺ ചികിത്സകൾ വളരെയധികം പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നതായും കണ്ടുവരുന്നുണ്ട്. അസ്ഥികളുടെ സാന്ദ്രത കുറയുകയും ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുകയും ചിലയിനം ക്യാൻസറുകൾക്കുള്ള സാധ്യത കൂട്ടുകയും ചെയ്യാൻ ഈ ഹോർമോൺ ചികിത്സകൾ കാരണമാകും. എന്നാൽ തലച്ചോറിലെ നോറെപ്പിനെഫ്രിൻ എന്ന രാസവസ്തുവിന്റെ അളവ് ക്രമീകരിക്കുന്ന വിഷാദവിരുദ്ധ ഔഷധങ്ങൾ ഉപയോഗിച്ചാൽ ഈ ശാരീരിക ലക്ഷണങ്ങളും അതോടൊപ്പം മാനസികമായ പ്രയാസങ്ങളും വളരെ വേഗത്തിൽ നിയന്ത്രണ വിധേയമാകുന്നതായി കണ്ടുവരുന്നു. ഹോർമോൺ ഗുളികകൾ

0: ും അടക്കമുള്ള ലക്ഷണങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കാതെ അവരെ ശകാരിക്കുകയോ മർദ്ദിക്കുകയോ ചെയ്യുക വഴി അവരുടെ ഈ ലക്ഷണങ്ങൾ വഷളാകാൻ പലപ്പോഴും കാരണമാകാറുണ്ട്. ഇതുകൊണ്ട് തന്നെ ആർത്തവ ചക്രത്തിന്റെ ക്രമമനുസരിച്ച് സ്ത്രീകളിൽ ഉണ്ടാകുന്ന വൈകാരിക അസ്വാസ്ഥ്യങ്ങൾ ജൈവികമായ ഒരു പ്രതിഭാസമാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ വൈകാരികമായി പിന്തുണയ്ക്കാനാണ് ജീവിത പങ്കാളി ശ്രമിക്കേണ്ടത്.
1: സ്ത്രീകളിലെ മൂഡ് സ്വിംഗ്സിന്റെ കാരണങ്ങളും പരിഹാരമാർഗങ്ങളും തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസറും ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിൽ ഓണററി കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ അരുൺ ബി നായർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗ് ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. രാജ്യത്തെ കർഷകരുടെ ക്ഷേമത്തിനാണ് സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്നും അവരുടെ ജീവിതം സുഗമമാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി. എഥനോൾ ചേർത്ത പെട്രോളിന് എക്സൈസ് ഡ്യൂട്ടി ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. ഇറാൻ അമേരിക്ക സൈനിക ഏറ്റുമുട്ടൽ രൂക്ഷം. ഹോർമൂസ് കടലിടുക്ക് അടച്ചതായി ഇറാൻ, നിഷേധിച്ച് യുഎസ്. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം കിക്കോഫ്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ 11th നിതി ആയോഗ് ഭരണസമിതി യോഗം രാഷ്ട്രപതി ഭവനിൽ പുരോഗമിക്കുന്നു. വികസിത് ഭാരത് 2047-നായുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മനുഷ്യവിഭവശേഷി വികസനം എന്നതാണ് ഈ വർഷത്തെ മുഖ്യ പ്രമേയം. സംസ്ഥാന മുഖ്യമന്ത്രിമാരും ലഫ്റ്റനന്റ് ഗവർണർമാരും പങ്കെടുക്കുന്ന യോഗത്തിൽ സംരംഭകത്വം, തൊഴിൽ വൈദഗ്ധ്യം, സുസ്ഥിര തൊഴിലവസരങ്ങൾ, ആരോഗ്യം, പോഷകാഹാരം എന്നിവയാണ് പ്രധാന ചർച്ചാ വിഷയങ്ങൾ. ഓരോ പൌരന്റെയും ക്ഷേമം ഉറപ്പാക്കാനുള്ള വികസന പദ്ധതികൾ യോഗം രൂപം നൽകും. രാജ്യത്തെ കർഷകരുടെ ക്ഷേമത്തിനാണ് സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്നും അവരുടെ ജീവിതം സാധ്യമാംവിധം സുഗമമാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച കുറിപ്പിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷയുടെയും പോഷകാഹാര ലഭ്യതയുടെയും സമൃദ്ധിയുടെയും അടിസ്ഥാനം കർഷകരാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു.
2: പിഎം കിസാൻ സമ്മാൻ നിധി, വിള ഇൻഷുറൻസ് പദ്ധതി തുടങ്ങിയ സംരംഭങ്ങൾ കർഷകരുടെ വരുമാനത്തിന് സുരക്ഷയൊരുക്കുക മാത്രമല്ല കാർഷിക മേഖലയെ കൂടുതൽ ശാക്തീകരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. പിഎം കുസും പദ്ധതിയിലൂടെ കർഷകർക്ക് കൃഷിക്കായി സൌരോർജ്ജം ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ ലഭ്യമാക്കുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി കർഷകർക്കും കന്നുകാലി വളർത്തുന്നവർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാർഷിക വിളകൾക്ക് ന്യായമായ വില ഉറപ്പാക്കുന്നതിൽ സർക്കാരിന്റെ വിത്തുമുതൽ വിപണി വരെ എന്ന പദ്ധതി അതീവ ഫലപ്രദമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ കർഷകർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ ആധുനിക സൌകര്യങ്ങളും ലഭ്യമാക്കുന്നതിനാണ് സർക്കാർ നിരന്തരം പ്രാധാന്യം നൽകുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: അഹമ്മദാബാദ് മെട്രോ റെയിൽ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സുസ്ഥിര നഗര വളർച്ചയ്ക്കും സഹായകരമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിമാനത്താവളത്തിലേക്കുള്ള കണക്ടിവിറ്റി മെട്രോ റെയിൽ പദ്ധതി വിപുലീകരണത്തിലൂടെ വർദ്ധിക്കുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ എഥനോൾ മിശ്രിത പെട്രോൾ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ചില പ്രത്യേക പെട്രോൾ വകഭേദങ്ങളുടെ കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി സർക്കാർ പൂർണമായും ഒഴിവാക്കി. 22%, 25%, 27%, 30% വീതം എഥനോൾ ചേർത്ത ഇന്ധനങ്ങൾക്കാണ് ധനകാര്യ മന്ത്രാലയം നികുതി ഇളവ് പ്രഖ്യാപിച്ചത്. അസംസ്കൃത എണ്ണ ഇറക്കുമതി കുറയ്ക്കുക, കാർബൺ പുറന്തള്ളൽ നിയന്ത്രിക്കുക, ആഭ്യന്തര എഥനോൾ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക വീണ്ടും ശക്തമായ വ്യോമാക്രമണം നടത്തി. ഇതേ തുടർന്ന് തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതായി ഇറാൻ പ്രഖ്യാപിച്ചു. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും റഡാർ നിലയങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു അമേരിക്കയുടെ ആക്രമണം.

0: തിരിച്ചടിയായി ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാൻ എന്നിവിടങ്ങളിലെ യുഎസ് സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. അതേസമയം ഹോർമൂസ് കടലുകൾക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കി. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെ നടന്ന ആക്രമണത്തിൽ ഇന്ത്യ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. സംഭവത്തെ തുടർന്ന് ഇന്ത്യയിലെ യുഎസ് നയതന്ത്ര പ്രതിനിധി ജേസൺ മീക്സിനെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തി. കപ്പലിലുണ്ടായിരുന്ന 24 ഇന്ത്യൻ ജീവനക്കാരിൽ 21 പേരെ രക്ഷപ്പെടുത്തിയതായും 3 പേരെ കാണാതായതായും മന്ത്രാലയം അറിയിച്ചു. മേഖലയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്നും ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം കിക്കോഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ കലാപരിപാടികൾ 3 രാജ്യങ്ങളിലുമായി നടക്കും. മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്റ്റേക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാലയളവിൽ ദരിദ്രരുടെയും കർഷകരുടെയും സ്ത്രീകളുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി സർക്കാർ നിരവധി സംരംഭങ്ങൾ നടപ്പിലാക്കി. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ദ്വിരാഷ്ട്ര സന്ദർശനം തുടരുന്നു. ഇന്നലെ സോഫിയയിൽ ബൾഗേറിയൻ പ്രധാനമന്ത്രി റൂമൻ റാദേവുമായി കൂടിക്കാഴ്ച നടത്തിയ ശ്രീ എസ് ജയശങ്കർ ഇന്ത്യയുടെ ശക്തമായ ഉഭയകക്ഷി ബന്ധങ്ങൾ, ഇന്ത്യ ബൾഗേറിയ തന്ത്രപരമായ പങ്കാളിത്തം തുടങ്ങിയവ ചർച്ച ചെയ്തു. ഇത് യുദ്ധത്തിന്റെ യുഗമല്ലെന്നും സംഘർഷങ്ങൾക്കുള്ള ഏക പരിഹാരം സംഭാഷണത്തിലും നയതന്ത്രത്തിലുമാണെന്ന് ഇന്ത്യ വിശ്വസിക്കുന്നതെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു.
2: Our discussions today have three dimensions. First, the bilateral cooperation between India and Bulgaria. Second, the partnership between India and the European Union. And third, what our two countries can do together in the world for the world.
0: ഇന്ന് ശ്രീ ജയശങ്കർ ഫിൻലാൻഡിൽ നടക്കുന്ന പരിവർത്തന ലോകം ആഗോള പ്രാദേശിക വീക്ഷണങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള 14th കുൽത്താരാന്ത സംഭാഷണത്തിൽ പങ്കെടുക്കും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന 2nd സിവിൽ ഇൻവെസ്റ്റിച്ചോർ ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സുപ്രധാന ചുവടുവയ്പുമായി ഇന്ത്യൻ റെയിൽവേ. ഇതിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. റെയിൽവേ സ്റ്റേഷനുകളിൽ നിലവിലുള്ള അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുക, യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. പരിശോധനയിൽ കണ്ടെത്തുന്ന പോരായ്മകൾ ഉടനടി പരിഹരിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. രാജസ്ഥാനിലെ ജയ്സാൽമീർ ജില്ലയിലെ രാംഗഡിൽ 20 kW FM ട്രാൻസ്മിറ്റർ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു. അതിർത്തി പ്രദേശങ്ങളിലെ ആശയവിനിമയം ശക്തിപ്പെടുത്തുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് പദ്ധതിയിലൂടെ പ്രകടമാകുന്നതെന്ന് ജയ്പൂർ ആകാശവാണി നിലയത്തിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനം പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം തകർന്നു വീണു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്നും പാകിസ്ഥാൻ അക്കൌണ്ടുകൾ തെറ്റായ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. തെറ്റിദ്ധാരണാജനകമായ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും PIB അറിയിച്ചു. 9 കേന്ദ്ര തൊഴിൽ നിയമങ്ങൾ 4 തൊഴിൽ കോഡുകളുമായി ഏകീകരിച്ചുകൊണ്ട് ഇന്ത്യ വിപുലമായ തൊഴിൽ പരിഷ്കാരങ്ങളാണ് നടപ്പിലാക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി

0: ഓഭ കരന്തലജെ ജനീവയിൽ നടക്കുന്ന അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തോടനുബന്ധിച്ച് റുവാണ്ട, ശ്രീലങ്ക എന്നിവിടങ്ങളിലെ തൊഴിൽ മന്ത്രിമാരുമായും ഐഎൽഒ ഡയറക്ടർ ജനറൽ ഗിൽബർട്ട് എഫ് ഹങ്ബോവുമായും ശ്രീ ശോഭ കരന്തലജെ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗ് ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. രാജ്യത്തെ കർഷകരുടെ ക്ഷേമത്തിനാണ് സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്നും അവരുടെ ജീവിതം സുഗമമാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി. എഥനോൾ ചേർത്ത പെട്രോളിന് എക്സൈസ് ഡ്യൂട്ടി ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. ഇറാൻ അമേരിക്ക സൈനിക ഏറ്റുമുട്ടൽ രൂക്ഷം. ഹോർമൂസ് കടലിടുക്ക് അടച്ചതായി ഇറാൻ, നിഷേധിച്ച് യുഎസ്. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം കിക്കോഫ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി ഒരു വട്ടം കൂടി. 1980 മുതൽ 2010 വരെയുള്ള ചിത്രങ്ങളിലെ ചില ഗാനങ്ങൾ. ആദ്യ ഗാനം ജോൺ ജാഫർ ജനാർദ്ദനൻ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ജയചന്ദ്രനും ഉണ്ണിയും ചേർന്ന് പാടിയത്, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഈണം നൽകിയത് ശ്യാം.

വൈകുന്നേരം 4 മണിക്ക് ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഉണ്ടായിരിക്കുന്നതാണ്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക മധുവന്തി നാരായൺ. ശ്രോതാക്കൾക്ക് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്: 9495 1 3 1 9 9 5 9 6 3 1. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 9 4 9 5 9 6 4 3 2 1, 9 4 9 6 5 9 6 3 2 1.

0: അതിഥി പിന്നണി ഗായിക മധുവണ്ടി നാരായൺ, ഇന്ന് വൈകുന്നേരം 4 മണിക്ക്.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: വാണി ജയറാമും ഡോക്ടർ കല്യാണവും ചേർന്ന് പാടിയ ഗാനം ചിത്രം റൂബി മൈ ഡാർലിംഗ്. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം ടി രാജേന്ദ്രൻ.

കേട്ടഗാനം ചമ്പൽക്കാട് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന ഗോപി കൊയിലാൻ, സംഗീതം എം കെ അർജുനൻ. ഇനി കേൾക്കാം പ്രിയസഖിനാഥ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. വരികൾ എഴുതിയത് ശ്രീകുമാരൻ തമ്പി, ഈണം നൽകിയത് വി ദക്ഷിണാമൂർത്തി.

കെ ജയകുമാർ എഴുതിയ ഗാനം, എ ജി ജോസഫ് ഈണം നൽകി, യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം എന്റെ കാണാക്കുയിൽ.

ഒരുവട്ടം കൂടിയിലെ അടുത്ത ഗാനം സുനിൽ വയസ്സ് 20 എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ജെറി അമൽദേവ്.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രാജാമണി ഈണം നൽകി ബിജുനാരായണനും സംഘവും പാടിയത് ചിത്രം അച്ഛൻ രാജാവ് അപ്പൻ ജേതാവ്.

പകിട പകിട 12 എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണിമേനോനും അനുപമ വിജയും പാടിയത്. രചന റോയ് പുരമടം, സംഗീതം ഹരി വേണുഗോപാൽ.

0: Collective efforts of center and states key to realizing Viksit Bharat vision chairs 11th governing council meeting of Niti Aayog in New Delhi. Information and Broadcasting Minister Ashwini Vaishnav inaugurates 20 kilowatt FM transmitter in Rajasthan's Jaisalmer. Center waives excise duty on certain variants of ethanol blended petrol. First made in India Airbus C-295 aircraft completes maiden test flight from Vadodara. And with that, we end the midday news.
1: Agashavani.
2: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 43-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് കണ്ണൻ നായർ, മിഥുൻ നെവിൽ, അനീഷ് നായർ. സംവിധാനം പി എ ബിജു.
3: നിയമപരമായ വിവാഹമോ നിയമത്തെ നിരാകരിക്കുന്ന ബന്ധമോ ഏതാണ് മെച്ചം? കുട്ടികളുണ്ടാവുന്നത് കുടുംബജീവിതത്തിന് ഭാരം. അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ഇത്തരം ചിന്തകൾ കേരള സമൂഹത്തെ അലട്ടുമ്പോൾ 160 വർഷം മുമ്പ് തന്നെ ഈ തലതിരിഞ്ഞ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഡോസ്റ്റോയെവ്സ്കിയുടെ കഥാപാത്രങ്ങൾ. വിലക്ഷണങ്ങളുടെ വിത്തുകൾ അന്നേ തിരിച്ചറിഞ്ഞെഴുതിയ കഥ. പഴയ റഷ്യയിലെ സാമൂഹ്യ വേർതിരിവുകളിൽ മനമെടുത്ത് റസ്കോൾനിക്കോവ് എന്ന യുവാവ് പ്രതികരിക്കുന്നത് ഒരു പണക്കാരിയുടെ കഥ കഴിച്ചുകൊണ്ടാണ്. താൻ ചിന്തിയ ചോര തന്നെ അയാളെ പിന്തുടർന്ന് പിടിച്ചുലയ്ക്കുന്നതും അതിനിടയിലെ അരികുകാഴ്ചകളുമാണ് കുറ്റവും ശിക്ഷയും എന്ന നാടകത്തിൽ ഇതുവരെ കണ്ടത്. ആന്റി ഹീറോ നിക്കോവിന്റെ പെങ്ങളെ കെട്ടാനുറച്ച ലുബ്ധനും കപടനാട്ടുകാരനുമായ ലൂഷനെ പെൺകുട്ടി ആട്ടിപ്പുറത്താക്കുന്നു. ലൂഷൻ താമസിക്കുന്നത് ആൻഡ്രി എന്ന പുരോഗമനം പറയുന്ന ചെറുപ്പക്കാരന്റെ കൂടെയാണ്. നിക്കോവിനോട് അടുപ്പമുള്ള മർമൽഡോവിന്റെ മകൾ സോണിയ ആൻഡ്രിയുടെയും ലൂഷിന്റെയും സംസാരത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. തൊട്ടടുത്തു തന്നെയുള്ള സോണിയയുടെ വീട്ടിൽ അച്ഛന്റെ മരിച്ചടക്കിനോടനുബന്ധിച്ചുള്ള വിരുന്ന് നടക്കുകയാണ്. കുതന്ത്രങ്ങൾ മെനയുന്ന ലൂഷൻ പുരോഗമനക്കാരൻ ആൻഡ്രിയുമായി സംഭാഷണത്തിൽ.
4: സോണിയെ ഞാൻ കൂടുതൽ വളർത്തി വികസിപ്പിച്ചെടുക്കും. ഞാൻ കണ്ടിട്ടുള്ളവരിൽ ഏറ്റവും സുന്ദരമായ സ്വഭാവ അവളുടേത്. അല്ല, അത് പറഞ്ഞപ്പോ എന്താ നിങ്ങളുടെ മുഖത്തൊരു പരിഹാസം? ലൂഷിൻ, നിങ്ങൾ അനവസരത്തിൽ ചിരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ. നിങ്ങളത് മനസ്സിലാക്കുന്നില്ല, പരിഹസിക്കുകയാണോ?
5: അവളുടെ നിഷ്കളങ്കമായ സ്വഭാവത്തെ നിങ്ങൾ ശരിക്കും മുതലെടുക്കുകയാണ്. അല്ല, ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ?
4: അല്ല, അങ്ങനെയൊന്നും അല്ല. കാര്യങ്ങളെല്ലാം നേരെ മറിച്ചാണ്.
5: ഓ, നേരെ മറിച്ച്! വിചിത്രമായിരിക്കുന്നു. അതും പറയുന്നത് നിങ്ങൾ. ആൻഡ്രി, കേൾക്കാൻ സുഖമുണ്ട്.
4: നിങ്ങൾ വിശ്വസിക്കണ്ട, ഞാൻ എന്തിനു മറച്ചു വെക്കുന്നു? വാസ്തവത്തിൽ അവള് വിശുദ്ധയാണ്, നിഷ്കളങ്കയാണ്. എനിക്ക് പലപ്പോഴും അതിശയം തോന്നാറുണ്ട്.
5: ഈ വിശുദ്ധിയും നിഷ്കളങ്കതയും എല്ലാം മണ്ടത്തരം. നിങ്ങളവളെ വളർത്തിയെടുക്കും പോലും.
4: വളർത്തിയെടുക്കുക എന്ന വാക്കിന്റെ അർത്ഥം എത്ര പ്രാകൃത മനസ്സോടെയാ നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത്. സ്ത്രീ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഞങ്ങൾ കഠിനമായി അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. എന്നാ നിങ്ങളുടെ തലയ്ക്കുള്ളിൽ ഒരേ ഒരു ചിന്ത മാത്രം, സ്ത്രീകൾ പുരുഷന്റെ അടിമകളാണെന്ന ചിന്ത.
5: ഓ, എനിക്ക് നിങ്ങളെപ്പോലെ ഹൃദയവിശാലത ഇല്ല. നിങ്ങൾ ആശയങ്ങളുടെ ലോകത്ത് മാത്രമാണ് ജീവിക്കുന്നത്.
4: ഇപ്പോഴും സോണിയയ്ക്ക് ആത്മവിശ്വാസം പോരാ. ചില കാര്യത്തിൽ നിന്ന് മോചനം നേടിയിട്ടില്ല. ഒരു പുരുഷൻ സ്ത്രീയുടെ കൈ ചുംബിക്കുന്നത് സ്ത്രീക്ക് അപമാനകരമാണ്.
5: അതെങ്ങനെ? അത് നമ്മുടെ നാട്ടിലെ ആചാരമല്ലേ?
4: പക്ഷേ അത് അസമത്വത്തിന്റെ ചിഹ്നമാണ്. അതിനെക്കുറിച്ച് നീണ്ട ഒരു

0: നടത്തി വിശദീകരിച്ചു കൊടുത്തു. ഫ്രാൻസിലെ ഒരു തൊഴിലാളി സംഘടനയെപ്പറ്റിയും ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ടും
1: നിങ്ങളൊരു കാര്യം ചെയ്യുമോ, ആ പെൺകുട്ടിയെ ഇങ്ങോട്ട് വിളിക്കൂ. ആ സോണിയെ കുറച്ചു നേരത്തേക്ക് മതി.
0: എന്തിന്?
1: എനിക്ക് അവളെ ഒന്ന് കാണണം. ഇന്നോ നാളെയോ ഞാനിവിടം വിട്ടു പോകും. അതിനു മുൻപേ അവളോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്തായാലും ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ആൻഡ്രി നിങ്ങളും കൂടെ ഉണ്ടാവണം. ദേ നിശ്ചയമായി നിങ്ങൾ ഉണ്ടാവണം.
0: എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിപ്പിക്കുന്നത് തന്നെയാ നല്ലത്. ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം. ശരി.
1: ആ മേശപ്പുറത്ത് ചിതറിക്കിടക്കുകയാണ് നോട്ടുകൾ, എണ്ണിത്തിട്ടപ്പെടുത്തിയ നോട്ടുകൾ. ഇന്ന് എനിക്ക് ആകെ തിരക്കായിരുന്നു. ഓരോരോ നൂലാമാലകൾ, പ്രശ്നങ്ങൾക്കകത്ത് പ്രശ്നങ്ങൾ. ഉടനെ നടക്കാൻ പോകുന്ന വിവാഹം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ആ വീട് വാടകയ്ക്കെടുത്തത്. അത് മോടി പിടിപ്പിക്കാൻ എത്ര പണം ചെലവാക്കി. വാടകക്കാരാർ ഒപ്പുവെച്ചത് ഈട്. അഡ്വാൻസ് തുക മുഴുവനും നഷ്ടപ്പെട്ടു. വീട്ടുപകരണങ്ങൾക്ക് നൽകിയ തുകയും മടക്കിക്കിട്ടില്ല. കൊള്ളാം, വീട്ടുപകരണങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ വിവാഹിതനാകണോ? എല്ലാം എന്നേക്കുമായി അവസാനിച്ചിരിക്കുന്നു. ഒന്നുകൂടി ശ്രമിച്ചു നോക്കിയാലോ. എങ്കിലും ഡോണിയ, ഓ, അവൾ എന്റെ മനസ്സിനെ ഇളക്കി മറിച്ചിരിക്കുന്നു.
0: ദാ സോണിയെ കൂട്ടിക്കൊണ്ടു വന്നു.
2: എന്താണ് എന്നെ കാണുന്നു പറഞ്ഞത്?
1: ആ സോണിയ, ഇരിക്കൂ. ദേ ആ മേശയ്ക്കരികിലേക്ക് ഇരിക്കൂ. റസ്കോൾനിക്കോ അവിടെ ഉണ്ടോ?
2: നിക്കോവോ? ഉണ്ട്, അവിടെ ഉണ്ടല്ലോ. ഇപ്പോൾ അകത്തേക്ക് കയറി വരുന്നത് കണ്ടല്ലോ.
1: ആദ്യമായി സോണിയ, നിന്റെ അമ്മയോട് എന്റെ ക്ഷമാപണം അറിയിക്കുക. അമ്മ എന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റില്ലല്ലോ. കാതറീന് നിന്റെ അമ്മയുടെ സ്ഥാനം തന്നെയല്ലേ?
2: വളരെ ശരിയാണ്. അവർക്ക് ഞാൻ എന്റെ അമ്മയുടെ സ്ഥാനമാണ് നൽകിയിരിക്കുന്നത്.
1: ഓ, അപ്പോൾ എന്റെ ക്ഷമാപണം നീ അറിയിക്കുമല്ലോ. നിന്റെ അമ്മയുടെ സ്നേഹപൂർവമായ ക്ഷണം നിരസിക്കേണ്ടി വന്നിരിക്കുന്നു. എനിക്കിന്ന് നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന വിരുന്നിൽ പങ്കെടുക്കാൻ കഴിയില്ല.
2: ശരി, ഞാൻ ആ വിവരം അമ്മയോട് പറയാം. ഇത് പറയാനാണോ വിളിപ്പിച്ചത്? എന്നാ ഞാൻ ഇറങ്ങട്ടെ, അവിടെ വിരുന്ന് തുടങ്ങി.
1: പോകാൻ വരട്ടെ.
2: ഇന്നലെ അമ്മ പറഞ്ഞ കാര്യം നടക്കുവോ?
1: ഇല്ല, അച്ഛൻ ഔദ്യോഗിക ജീവിതത്തിന്റെ കാലാവധി പൂർത്തീകരിച്ചിട്ടില്ല. തന്നെയുമല്ല, മരണസമയത്ത് സർവീസിലുമില്ല. അതുകൊണ്ട് വലിയ പ്രതീക്ഷയ്ക്കൊന്നും സാധ്യതയില്ല. പിന്നെ ദുരിതാശ്വാസം കിട്ടാനുള്ള വകുപ്പുമില്ല.
2: അവരത് പ്രതീക്ഷിക്കുന്നുണ്ട്.
1: ഓ, ഞാനൊരു ചെറിയ തുക നിനക്ക് തരട്ടെ. ദാ 10 രൂപൾ. മടിക്കാതെ വാങ്ങിക്കോളൂ. ഞാൻ ആ വാതിലിന് പുറത്തുവരെ വരാം.
0: എന്താ അവര് തമ്മിലൊരു സ്വകാര്യം? എന്താ അവൾ അറിയാതെ അവളുടെ ഉടുപ്പിൽ തിരികിയത്?
1: എനിക്ക് ആശ്വാസമായി. ഒരു സഹായവും ചെയ്തില്ലല്ലോ എന്ന് എന്റെ മനസ്സ് നീറുകയായിരുന്നു. ഇപ്പോ അത് മാറി.
0: ഞാനെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തു.
1: എന്ത് കണ്ടു? കാണരുതാത്തൊന്നും കണ്ടില്ലല്ലോ.
0: അല്ല, നിങ്ങളെന്താ ഈ നോട്ടുകളെല്ലാം മേശപ്പുറത്ത് വാരി വലിച്ചിട്ടിരിക്കുന്നത്? അവൾ ഇടയ്ക്കിടെ ഇങ്ങോട്ട് നോക്കുന്നതും കണ്ടു. എന്റേതാണെന്ന് വിചാരിച്ചു കാണും.
1: അങ്ങനെ വിചാരിക്കട്ടെ. എന്റെ നഷ്ടം വളരെ വലുതാണ്.
0: ലൂഷൻ, നിങ്ങൾ എന്താ നിയമസാധ്യതയുള്ള വിവാഹം വേണമെന്ന് ആഗ്രഹിക്കുന്നത്? നിങ്ങൾ എന്തിനാ നിയമസാധ്യതയിൽ കടിച്ചു തൂങ്ങുന്നേ?
1: എനിക്ക് നിയമപരമായ വിവാഹം വേണം. സ്വതന്ത്ര വിവാഹം മൂലം വിഡ്ഢിയാക്കപ്പെട്ട് വല്ലവന്റെയും കുട്ടികളെ പോറ്റേണ്ട ഗതികേട് വന്നെങ്കിലോ? എനിക്കൊരിക്കലും വഞ്ചിതനായ ഭർത്താവാകാൻ സാധ്യമല്ല.
0: കുട്ടികൾ? നിങ്ങൾ കുട്ടികളെ കുറിച്ചല്ലേ സൂചിപ്പിച്ചത്?
1: അതെ, കുട്ടികൾ ഒരു സാമൂഹിക പ്രശ്നമാണ്. ചിലർക്ക് കുട്ടികൾ ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ല, കാരണം അത് കുടുംബജീവിതത്തിലേക്ക് വഴിതെളിക്കും. നമുക്ക് കുട്ടികളെ പറ്റി പിന്നെ സംസാരിക്കാം. വഞ്ചിതനാകുന്ന ഭർത്താവിനെ പറ്റി സംസാരിക്കാം, ദാമ്പത്യത്തെ പറ്റി സംസാരിക്കാം.
0: അതെ, സ്വതന്ത്ര വിവാഹത്തിൽ ഒരു വഞ്ചനയോ ഇല്ല. നിയമപരമായ വിവാഹത്തിന്റെ പ്രകൃതിദത്തമായ പ്രത്യാഘാതം മാത്രമാ അത്. അത് തിരുത്താൻ വേണ്ടിയുള്ള പ്രതിഷേധം.
1: സ്നേഹത്തോടൊപ്പം ബഹുമാനവും വേണം ദാമ്പത്യത്തിൽ.
0: ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് നിന്റെ ബഹുമാനത്തെയാണ്. ഇതല്ലേ ഭാര്യയും ഭർത്താവും ആഗ്രഹിക്കുന്നത്?
3: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 43-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ലൂഷിൻ, കണ്ണൻ നായർ, സോണിയ, നിതുന നെവിൽ, ആൻഡ്രി, അനീഷ് നായർ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

വൈകുന്നേരം 4 മണിക്ക് ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഉണ്ടായിരിക്കുന്നതാണ്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക മധുവന്തി നാരായൺ. ശ്രോതാക്കൾക്ക് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഫോൺ നമ്പർ 9495964321, 9495964321. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 9495964321, 9495964321. അതിഥി പിന്നണി ഗായിക മധുവന്തി നാരായൺ, ഇന്ന് വൈകുന്നേരം 4 മണിക്ക്.

ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: കിടപ്പ് രോഗികളായ വയോജനങ്ങളുടെ സംരക്ഷണം, അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ സിന്ധു എൽ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

ആകാശവാണി കവരത്തി 1152 kHz. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 PM ആരംഭിക്കുന്നതാണ്.

ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, 1152 കിലോഹെർട്സ്. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം നസീബുദ്ദീൻ ബണ്ടമ്പള്ളി.

കവർത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: ആദ്യം വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ദീപവിശേഷവും സേവന വാർത്തകളും, ആയിഷ മറിയം കൽപ്പേനി പങ്കെടുക്കുന്ന ഇമ്മണി ബല്യലോകം എന്ന പരിപാടിയും, തുടർന്ന് പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടഫെട്ടിയും ഇന്ന് ഈ നിലയത്തിലൂടെ കേൾക്കാവുന്നതാണ്.

ഇപ്പോൾ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം നിറം എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി. യേശുദാസും ചിത്രയും വിദ്യാസാഗറും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി റാണി മാലിക്കിന്റെ വരികൾക്ക് അനു മാലിക് സംഗീതം നൽകി. വിനോദ് റാത്തോഡ് എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം. ചിത്രം ബാസിഗർ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിനു വേണ്ടി ശരത് വയലാറിന്റെ വരികൾക്ക് അലക്സ് പോൾ സംഗീതം നൽകി വിനീത് ശ്രീനിവാസൻ ആലപിച്ച ഗാനം കേൾക്കാം.

0: Join Indian Navy. The Indian Navy invites online applications from unmarried male candidates for Agniveer Apprentice 01/2027 and 02/2027 batch. Last date for submission is 29th June 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy. Combat ready. Cohesive. Atmanirbhar. Safeguarding seas for a Vikasit Samriddh Bharat. Join Indian Navy.
1: തിങ്കളാഴ്ചകളിൽ രാവിലെ 7:45 ഹരിത ചിന്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ കോഴിക്കോട്. ഏവിയേഷൻ പഠന രംഗത്ത് 18 വർഷത്തെ തിളക്കമാർന്ന പാരമ്പര്യം.
2: ദ്വീപ് വിശേഷം. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ നടക്കുന്ന സാമൂഹിക സാംസ്കാരിക വികസന പൊതുപരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇനി ആകാശവാണി കവരത്തിയുടെ ദ്വീപ് വിശേഷം എന്ന പംക്തിയിലൂടെ പ്രക്ഷേപണം ചെയ്യാം. വിവിധ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ എന്നിവർ സംഘടിപ്പിക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ആകാശവാണി കവരത്തി നിലയത്തിന്റെ വാട്സാപ്പ് നമ്പറായ 9496282383 എന്ന നമ്പറിലേക്ക് മുൻകൂട്ടി അയച്ചു തന്നാൽ പ്രസ്തുത വിവരങ്ങൾ ദ്വീപ് വിശേഷം എന്ന പംക്തിയിൽ ഓരോ പ്രഭാതത്തിലും കവരത്തി നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ദ്വീപ് വിശേഷങ്ങളിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിവരങ്ങൾ അയച്ചു തരേണ്ട നിലയത്തിലെ വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496282383. ദ്വീപ് വിശേഷം.
3: ദ്വീപ് വിശേഷം. ICAR ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടികൾച്ചർ റിസർച്ചിന്റെ സഹകരണത്തോടെ കവരത്തി കൃഷി വിജ്ഞാൻ കേന്ദ്ര ചകിരിച്ചോറിന്റെയും കാർഷിക പോൾട്രി മാലിന്യങ്ങളുടെയും കമ്പോസ്റ്റിംഗ് എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. കവരത്തി മൾട്ടിപർപ്പസ് ഹാളിൽ ഇന്നലെ രാവിലെ 10 മണിക്ക് ആരംഭിച്ച ശില്പശാലയിൽ ICAR IIHR ശാസ്ത്രജ്ഞന്മാരായ ഡോ ജി സെൽവകുമാർ, ഡോ കലൈവണൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു. കർഷകർ, FPO അംഗങ്ങൾ, കവരത്തിയിലെ വിവിധ സർക്കാർ വകുപ്പുകളുടെ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് കൃഷിയിടത്തിൽ വെച്ച് കമ്പോസ്റ്റ് തയ്യാറാക്കുന്ന വിധം കർഷകർക്ക് ശാസ്ത്രജ്ഞർ വിശദീകരിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്തു. കയർ ബോർഡിന്റെ സാമ്പത്തിക പിന്തുണയോടെ മണ്ണില്ലാ കൃഷിക്ക് ചകിരിച്ചോർ മാധ്യമമാക്കുന്ന പദ്ധതിയുടെ അവതരണവും നടന്നു.

0: കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായും മഴയുണ്ടായി. ഇന്നും നാളെയും കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. ലക്ഷദ്വീപിൽ ഇന്ന് കനത്ത മഴയ്ക്കുള്ള മഞ്ഞ ജാഗ്രത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അറബിക്കടലിൽ ലക്ഷദ്വീപ് ഭാഗത്ത് ഇന്നും നാളെയും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില സമയങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. അറിയിപ്പുകൾ കഴിഞ്ഞു.
1: Join Indian Navy. The Indian Navy invites online applications from unmarried male candidates for Agniveer Apprentice 01/2027 and 02/2027 batch. Last date for submission is 29th June 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy. Combat ready. Cohesive. Atmanirbhar. Safeguarding seas for a Viksit Samruddh Bharat. Join Indian Navy.

0: പഠിപ്പും പൊലിമയും.
1: വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലകളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും സന്തോഷങ്ങളിലൂടെയും സംശയങ്ങളിലൂടെയും കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ?
0: ആകാശവാണി കവരത്തി ഒരുക്കുന്ന പരിപാടി പഠിപ്പും പൊലിമയും എല്ലാ വെള്ളിയാഴ്ചകളിലും ആകാശവാണി കവരത്തി പ്രക്ഷേപണം ചെയ്യുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആകാശവാണി കവരത്തിയുടെ വാട്സപ്പ് നമ്പറായ 9496282383 എന്ന നമ്പറിലേക്ക് സന്ദേശങ്ങളും അയക്കാവുന്നതാണ്.
1: ഇനി ഇമ്മണി വല്യലോകം എന്ന പരിപാടി കേൾക്കാം.
0: ആകാശവാണി കവരത്തി.
2: ആകാശവാണി കവരത്തിയുടെ ഇമ്മണി വല്യ ലോകം എന്ന പരിപാടിയിലേക്ക് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്വാഗതം.
0: ഇന്ന് ഇമ്മണി വല്യ ലോകത്തിൽ എത്തിയിരിക്കുന്ന കൊച്ചുകൂട്ടുകാരിയെ നമുക്ക് പരിചയപ്പെടാം. പേരെന്താ മോളുടെ?
3: എന്റെ പേര് ആയിഷ മറിയം.
0: ആയിഷ മറിയം അല്ലേ?
3: അതെ.
0: നല്ല അടിപൊളി പേരാണ്.
3: താങ്ക് യു.
0: ആരാ ഈ പേരിട്ടേ മോൾക്ക്?
3: എന്റെ വലിയമ്മ.
0: വലിയമ്മയാണല്ലേ. ആയിഷ മോളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
3: ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, വലിയമ്മ ഉണ്ട്, വലിയപ്പ ഉണ്ട്, മൂത്തോനുണ്ട്.
0: ഇപ്പൊ എല്ലാരും ഉണ്ടല്ലേ വീട്ടില്?
3: അതെ.
0: ആയിഷ മോൾ ഇപ്പൊ ഏത് ദ്വീപിൽ നിന്നാണ് വരുന്നത്?
3: എന്റെ ദ്വീപ് കൽപ്പേനിയാണ്. കൽപ്പേനിയില് മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാനുള്ളത് ആന്ത്രോത്തിലാണ്.
0: അതെന്താ ആന്ത്രോത്തി ദ്വീപിൽ വന്നത്?
3: ഉമ്മാനും ഉപ്പാക്കും ട്രാൻസ്ഫർ കിട്ടിയതാണ്.
0: ഉമ്മാനും ഉപ്പാക്കും ട്രാൻസ്ഫർ കിട്ടിയതാണല്ലേ ആന്ത്രോത്തി ദ്വീപില്. ഉമ്മക്ക് എന്താ ജോലി?
3: ടീച്ചറാണ്. ഉമ്മ
0: ടീച്ചറാണ്. ഉപ്പയും ടീച്ചറാണോ?
3: ഉപ്പ പോലീസാണ്.
0: പോലീസാണ്. അപ്പൊ രണ്ടുപേർക്കും ഒരുമിച്ച് ട്രാൻസ്ഫർ ആന്ത്രോത്തി ദ്വീപിലാണോ കിട്ടിയത്?
3: അതെ.
0: അപ്പൊ നിങ്ങളിപ്പോ കൽപ്പേനി ദ്വീപിൽ നിന്ന് ആന്ത്രോത്തിലേക്ക് വന്നപ്പോൾ അവിടെ നാടൊക്കെ വിട്ടു വന്നതിൽ സങ്കടമുണ്ടോ?
3: സങ്കടമുണ്ട്.
0: സങ്കടമുണ്ട് അല്ലേ. നിങ്ങളിപ്പോ ആന്ത്രോത്തി ദ്വീപിൽ എപ്പോഴാ വന്നത്?
3: 3 വർഷമായി വന്നിട്ട്.
0: 3 വർഷമായി വന്നിട്ട്. ഇപ്പൊ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
3: 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ.
0: 1ാം ക്ലാസ്സിൽ നിന്ന് വന്നതാണോ?
3: അതെ അതെ.
0: അപ്പൊ 1ാം ക്ലാസ് മുതൽ ആന്ത്രോത്തി ദ്വീപിൽ തന്നെയാണോ പഠിച്ചിരുന്നത്?
3: അതെ.
0: അപ്പൊ കൽപ്പേനി ദ്വീപില്
3: നഴ്സറിയിലാണ് പഠിച്ചത്.
0: കൽപ്പേനിയിലെ നേഴ്സറിയിലൊക്കെ ആണല്ലേ പഠിച്ചത്. ഇന്ന് ഇമ്മണി വല്യ ലോകത്തിൽ എന്ത് പരിപാടിയായിട്ടാണ് വന്നത്?
3: ഒരു പോയം പറയണം, പിന്നൊരു കഥ പറയണം, എന്നിട്ടൊരു പാട്ടും പാടണം.
0: അപ്പൊ കുറേ പരിപാടിയായിട്ടാണല്ലേ വന്നത്.
3: അതെ.
0: നമുക്കെന്നാ ആദ്യം ഒരു പാട്ട് കേട്ടാലോ?
3: സുഹൃതം താരം ഗുരുശര കുടനിധി മതി സന്തോഷ പന്തൽ ചന്ദം മന്ദിര സുന്ദരി ചന്ദ്ര ശോഭി സൂര പോലുള്ള കസൂറ അഹമ്മദ് പുണർന്നി സുഗന്ധ വള്ളി നിഗന്ധി പുക.

0: പിത്തറയിട്ടോർ നിന്റെ ഒട്ടക്കുടലത് മുണ്ടേ തീരമേലിട്ടേ മുത്തുസൂതിലാണ്ടെ പിത്തനയിട്ടോർ നിന്റെ ഒട്ടക്കുടലത് മുണ്ടേ തീരമേലിട്ടേ നളർത്തു നടപടി എതിർത്തു മതിമുകി എടുത്തു വികൃതിമേ കടത്തിടലായി പടച്ചട്ട കൊടുത്തിട്ട് പടച്ചട്ട കൊടുത്തിട്ട് പുതുമഴം ചമഞ്ഞിട്ട് പുറത്തു കൂടിടലി പുലി പുവിക്കിണങ്ങുവതാലൈക്കും.
1: അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട് ആയിഷമോള്.
0: താങ്ക് യു.
1: നല്ല പാട്ടായിരുന്നു കേട്ടോ. ഇത് ഇമ്മണിബല്യ ലോകത്തിൽ പാടാൻ വേണ്ടി പഠിച്ച പാട്ടാണോ?
0: ഇല്ല, ഉമ്മ പഠിപ്പിച്ചാണ്.
1: വെറുതെ പഠിപ്പിച്ചു തന്ന പാട്ടാണോ?
0: അതെ.
1: ആയിഷമോളുടെ വീട്ടുകാരെ നമുക്ക് പരിചയപ്പെടാം. മോളുടെ ഉമ്മയുടെ പേരെന്താ?
0: സെയ്ബുനീസ് ആണ് ഉമ്മയുടെ പേര്. എന്റെ ഉമ്മ ഒരു ടീച്ചറാണ്. ഉമ്മ ഇപ്പൊ PMCBSBS പണ്ടാത്തിലാണ് വർക്ക് ചെയ്യുന്നത്.
1: എത്രാം ക്ലാസ്സിലാ ഉമ്മ പഠിപ്പിക്കുന്നത്?
0: 1 മുതൽ 8 വരെയാണ് ഉമ്മ പഠിപ്പിക്കുന്നത്.
1: അതില് ആയിഷക്കുട്ടിയെ പഠിപ്പിച്ചിരുന്നോ എപ്പോഴെങ്കിലും?
0: അതെ.
1: ആയിഷമോളെ എത്രാം ക്ലാസ് എന്നാ ഉമ്മ പഠിപ്പിച്ചിരുന്നത്?
0: 3ാം ക്ലാസ്സിലായിരുന്നു പഠിപ്പിച്ചത്.
1: 3ാം ക്ലാസ്. അപ്പൊ ഏത് സബ്ജക്ട് ആയിരുന്നു എടുത്തത്?
0: ഇംഗ്ലീഷ്.
1: ഉമ്മ അപ്പൊ ഇംഗ്ലീഷ് ടീച്ചറാണോ?
0: അതെ.
1: പിന്നെ ഉപ്പയുടെ പേരെന്താ?
0: ഉപ്പയുടെ പേര് അക്ബർ എംസി എന്നാണ്. ജോലി ചെയ്യുന്നത് ഇവിടെ ആണ്. ആന്ധ്രത്തിലാണ്.
1: ഏത് ഡിപ്പാർട്ട്മെന്റാ?
0: IRB ഡിപ്പാർട്ട്മെന്റ്.
1: IRB ഡിപ്പാർട്ട്മെന്റ് ആണല്ലേ. ഇപ്പൊ 3 വർഷമായോ അവിടെ വന്നിട്ട്?
0: ഇല്ല, 2 വർഷമാണ്.
1: 2 വർഷമായിട്ടുള്ളൂ അല്ലേ. പിന്നെ അനിയന്മാരോ അനിയത്തിയോ ഉണ്ടോ?
0: മൂത്തോയാണുള്ളത്.
1: മൂത്തന്റെ പേരെന്താ?
0: അഷ്കർ സേഫ് എന്നാണ്.
1: എത്രാം ക്ലാസ്സിലാ ഇപ്പൊ പഠിക്കുന്നേ?
0: ഇപ്പോ 9ലാണ് പഠിക്കുന്നത്.
1: പപ്പയുടെയും ഉമ്മയുടെയും പേരെന്താ?
0: ഉമ്മയുടെ പേര് ബീഫാത്തുമ്മ എന്നാണ്. ഉപ്പാപ്പയുടെ പേര് ഷെയ്ക്കോ എന്നാണ്. എനിക്കവര് ഭയങ്കര ഇഷ്ടാ.
1: ഉമ്മമ്മ കഥയൊക്കെ പറഞ്ഞു തരാറുണ്ടോ?
0: അതെ, കുറെ കഥ പറഞ്ഞു തരാറുണ്ട്.
1: കൂടുതൽ എന്ത് കഥയാ പറഞ്ഞു തരാറ്?
0: പണ്ടത്തെ ഒക്കെ കഥ, പിന്നെ കൽപ്പനയിലൊക്കെ കഥ, അതൊക്കെ പറയാറുണ്ട്.
1: പഴയ പഴയ കഥയൊക്കെ പറഞ്ഞു തരാറുണ്ടല്ലേ.
0: അതെ അതെ.
1: ഇപ്പൊ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞില്ലേ? വെക്കേഷത്തിൽ നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടായിരുന്നോ? നാട്ടില് പോയിട്ടുണ്ടായിരുന്നോ?
0: നാട്ടില് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ കയാക്കിംഗ് ഒക്കെ ചെയ്ത് കടലൊക്കെ കുളിച്ച് ബുക്ക് വായിച്ച് അങ്ങനെ കുറെ കാര്യമൊക്കെ ചെയ്തു.
1: അപ്പൊ വെക്കേഷൻ അടിച്ചു പൊളിച്ചല്ലേ.
0: അതെ.
1: ഇപ്പൊ ആന്ധ്രദ്വീപിൽ കൂട്ടുകാരൊക്കെ ഉണ്ടോ?
0: ഇഷ്ടംപോലെ ഉണ്ട്.
1: ഇഷ്ടംപോലെ ഉണ്ടല്ലേ. പേരെന്താ അവരുടെയൊക്കെ?
0: ദിൽഫ, തീജ, ഫഹ്മി, മിൻഹ, ത്വൈബ, ജുമാന, കൊറേ പേരുണ്ടായിരുന്നു.
1: കൊറേ പേരുണ്ടല്ലേ.
0: ഉണ്ട്.
1: ഇനി ഇമ്മണിബല്യ ലോകം എന്ന പരിപാടിയിൽ എന്താണ് അവതരിപ്പിക്കാൻ പോകുന്നത്?
0: ഞാനൊരു ഇംഗ്ലീഷ് പോയമാണ്. Pretty woman wonder where my secret lies. I am not cute or bold, sure affairs and moral signs. But when I start to tell them, they think I am telling lies. I say, is in the reach of my arm, the span of my hips, the stride of my step, the curl of my

0: Wait, I am a woman, phenomenally. Phenomenal woman, that's me. I walk into a room just as cool as you please. And to a man, they fill out, stand or fall down on their knees. Then they swam around me, a hive of honeybees. I say, is in the fire in my eyes and the flash of my teeth, the swing in my waist and the joy in my feet. I am a woman, phenomenally, phenomenal woman, that's me. Men themselves have wondered what they see in me. They try so much, but they can't touch my inner mystery. When I try to show them, they say, they still can't. I say, it's in the art of my back, the sun of my smile, the red of my breast, the grace of my style. I am a woman, phenomenally, phenomenal woman, that's me. Thank you.
1: അടിപൊളിയായിട്ടുണ്ട് കേട്ടോ.
0: താങ്ക് യു.
1: ധാരായി പോയാൻ പഠിപ്പിച്ചെ.
0: എന്റെ ഉമ്മയാണ്.
1: ഉമ്മയാണല്ലേ. ഉമ്മ ഇപ്പൊ ഇംഗ്ലീഷ് ടീച്ചർ ആയതുകൊണ്ടാണോ ഇംഗ്ലീഷ് പോയം തന്നെ പറഞ്ഞത്?
0: അതെ. മലയാളം പറയും.
1: മലയാളം പോയം പറയോ?
0: എനിക്കുണ്ടല്ലോ മലയാളം പോയത്തും ഇന്ദ്രജേബിക്ക് സെക്കൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു.
1: ഇന്ദ്രജേബിക്ക് സെക്കൻഡ് കിട്ടിയ ഏത് പോയത്തിനാ?
0: മണ്ണിൽപൊട്ടിലാണ്.
1: ആ പോയം ഒന്ന് നമുക്കൊന്ന് ചൊല്ലാം.
0: വിൽക്കുവാൻ ഇരട്ടി വെച്ച പൈങ്കുളിയെ പോലെ ചിലർ വിറ്റു പോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വിൽക്കുവാൻ ഇരട്ടി വെച്ച പൈങ്കുളിയെ പോലെ ചിലർ വിറ്റു പോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വില കൊടുത്തു വാങ്ങി നമ്മൾ ആടുമാടുകൾ, ആടുമാടുകൾ, അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ. വില കൊടുത്തു വാങ്ങി നമ്മൾ ആടുമാടുകൾ, അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ. വിൽക്കുവാൻ ഇരട്ടി വെച്ച പൈങ്കിളിയെ പോലെ ചിലർ വിറ്റു പോകുവാൻ വളർത്തി

0: വേട്ടയാടിക്കാട്ടു മൃഗം കൂട്ടി വെച്ച തീറ്റയെ കട്ടെടുത്തു തിന്നപ്പോൾ നികൃഷ്ട നീതി സ്ത്രീധനം. നാണമില്ലേ ആണതെന്നു പേരു ചൊല്ലുവാൻ നിനക്ക് വേറൊരാൾ വിയർത്തതിന്റെ ഉപ്പ് തിന്നു വാഴുവാൻ. നാണമില്ലേ ആണതെന്നു പേരു ചൊല്ലുവാൻ നിനക്ക് വേറൊരാൾ വിയർത്തതിന്റെ ഉപ്പ് തിന്നു വാഴുവാൻ. താങ്ക് യു.
1: അടിപൊളി പോയമായിരുന്നു.
0: താങ്ക് യു.
1: ഈ പോയത്തിനാണോ സെക്കൻഡ് കിട്ടിയത്? ഇതും ഉമ്മ പഠിപ്പിച്ചു തന്നതാണോ? ആയിഷക്കുട്ടിക്ക് കൂടുതലും പോയം പാട്ടുമൊക്കെ ഉമ്മയാണോ പഠിപ്പിച്ചു തരാറ്?
0: അതെ.
1: ആയിഷമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു ദിവസം ഏതാണ്?
0: ഞങ്ങള് കയാക്കിങ്ങും പോയ ദിവസമാണ്.
1: കയാക്കിംഗ് പോയ ദിവസമാണോ?
0: ആ.
1: നല്ല രസമുണ്ടായിരുന്നോ?
0: ആ, നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും, ഞങ്ങളുടെ ഫാമിലി എല്ലാം മൊത്തം ഒരുമിച്ചായിരുന്നു പോയത്. ഭയങ്കര രസായിരുന്നു. അലി ബീച്ചിൽ നിന്ന് പിട്ടി വരാൻ ഞങ്ങൾ പോയത്. അലി ബീച്ച് സൂപ്പർ ആയിരുന്നു. പിട്ടി നല്ല ഭംഗിയായിരുന്നു. പിന്നെ എനിക്ക് രണ്ട് കസിൻസ് ഉണ്ടായിരുന്നു, നല്ല കുട്ടിയാണ്. അവരോടൊക്കെ ഞാൻ കളിച്ച് അവിടെ നിന്ന് കടലിൽ കുളിച്ച് അങ്ങനെ കൊറേ എൻജോയ് ചെയ്തു.
1: പിട്ടി ദ്വീപ് കാണാൻ എങ്ങനെ ഉണ്ടായിരുന്നു?
0: അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു.
1: കൽപ്പിന ദ്വീപിൽ നിന്ന് കയാക്കിംഗ് കൊണ്ടുപോയതാണോ പിട്ടി ദ്വീപിലിട്ട്?
0: അതെ.
1: അങ്ങനെ അടിച്ചു പൊളിച്ചല്ലേ.
0: ആ.
1: പിന്നെ ആയിഷക്കുട്ടി വെറുതെ ഇരിക്കുമ്പോൾ എന്താ ചെയ്യാറ്?
0: ബുക്ക് വായിക്കും, കൊറേ വായിക്കും. ഞാൻ 20 ബുക്ക് വായിച്ചിട്ടുണ്ട്.
1: ഓ, 20 ബുക്കൊക്കെ വായിച്ചിട്ടുണ്ടോ? അടിപൊളിയാണല്ലോ. ഏതുതരം ബുക്കാ വായിക്കുന്നത്?
0: സ്റ്റോറീസ്, ഇംഗ്ലീഷ് സ്റ്റോറീസ്, മലയാളം സ്റ്റോറീസ്, അതൊക്കെയാണ് വായിക്കുന്നത്.
1: കൂടുതലും ഇംഗ്ലീഷ് സ്റ്റോറിയാണോ ഇഷ്ടം?
0: അതെ.
1: പ്രൊണൗൺസിയേഷൻ ഒക്കെ വളരെ നന്നായിട്ടുണ്ട് കേട്ടോ ഇംഗ്ലീഷ്.
0: താങ്ക് യു.
1: പിന്നെ ഇനിയും മിണിവലി ലോകത്തിൽ എന്താണ് അവതരിപ്പിക്കാൻ പോകുന്നത്?
0: ഒരു ചെറിയൊരു കഥ.
1: നമുക്കെന്നാ കൂട്ടുകാർക്ക് വേണ്ടി ഒരു കഥ പറയാം.
0: ഒരു ചെറിയ ഗ്രാമത്തിൽ മീനു എന്ന പെൺകുട്ടി താമസിച്ചിരുന്നു. അവൾക്ക് പക്ഷികളെയും മരങ്ങളെയും വളരെ ഇഷ്ടമായിരുന്നു. ഒരു വേനൽക്കാല ദിവസം കനത്ത ചൂടായിരുന്നു. മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന മീനു ഒരു കുഞ്ഞിക്കുരുവി ദാഹിച്ച് തളർന്നിരിക്കുന്നത് കണ്ടു. അവൾ ഉടൻ തന്നെ ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം നിറച്ച് മുറ്റത്ത് വച്ചു. കുറച്ച് അരിമണികളും അതിന്റെ അടുത്ത് വിതറി. കുഞ്ഞിക്കുരുവി സന്തോഷത്തോടെ വെള്ളം കുടിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. മീനു എല്ലാ ദിവസവും വെള്ളവും ഭക്ഷണവും കഴിക്കാൻ തുടങ്ങി. അധികം വൈകാതെ നിരവധി പക്ഷികൾ അവളുടെ വീട്ടുമുറ്റത്ത് എത്തിത്തുടങ്ങി. ഒരു ദിവസം മീനു അസുഖം കാരണം വിഷമിച്ചിരിക്കുമ്പോൾ ജനലരികെ നിന്ന് പക്ഷികളുടെ മധുരഗാനം കേട്ടു. അവൾ ജനൽ തുറന്നു നോക്കുമ്പോൾ അവൾ പരിപാലിച്ചിരുന്ന കുരുവികളും മറ്റു പക്ഷികളും സന്തോഷത്തോടെ പാട്ടുപാടുന്നു. ആ ഗാനങ്ങൾ കേട്ടപ്പോൾ മീനുവിന്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. നാം ചെയ്യുന്ന നന്മ ഒരിക്കലും വെറുതെ ആയില്ല എന്ന് അവൾ മനസ്സിലാക്കി. ഗുണപാഠം: ജീവജാലങ്ങളോടുള്ള സ്നേഹം കരുണയും നമുക്ക് സന്തോഷവും സമാധാനവും നൽകുന്നു. പ്രിയ കൂട്ടുകാരെ, നമുക്കും നമ്മുടെ വീടിനു ചുറ്റും പക്ഷികൾക്കായി ഒരു പാത്രം വെള്ളം വയ്ക്കാം. ഒരു ചെറിയ നന്മ ലോകത്തെ കൂടുതൽ മനോഹരമാക്കും. താങ്ക് യു.
1: അടിപൊളി കഥയായിരുന്നു.
0: താങ്ക് യു.
1: ആയിഷമോള് കുറേ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ വെക്കേഷൻ സമയത്ത് വായിച്ചതാണോ?
0: അതെ.
1: ഏതൊക്കെ പുസ്തകങ്ങളാ വായിച്ചത് കൂടുതലും?
0: ഇംഗ്ലീഷ് സ്റ്റോറിയിൽ നിന്ന് സിൻഡ്രല്ല വായിച്ചു, റപ്പൻസൽ വായിച്ചു, പിന്നെ സ്ലീപ്പിംഗ് ബ്യൂട്ടി വായിച്ചു, മുഞ്ചൂസൻ കഥകൾ വായിച്ചു. അത് മുഞ്ചൂസൻ കഥ ഒരു മലയാളം കഥയാണ്, നല്ല സൂപ്പർ ആയിരുന്നു. ഞാനിപ്പോ ഇപ്പോഴും വായിക്കുന്ന കഥ. ഈ ബുക്കിന് കുറെ കഥകളുണ്ട്.
1: അപ്പൊ ഇത്രയും ചെറിയ പ്രായത്തിൽ നിന്ന് ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടല്ലേ. ഇനിയും ഇനിയും കുറേ പുസ്തകങ്ങളൊക്കെ വായിക്കണം കേട്ടോ. പുസ്തകങ്ങളൊക്കെ എവിടെ നിന്നാ കളക്ട് ചെയ്യുന്നത്? ലൈബ്രറിയിൽ നിന്നാണോ?
0: ലൈബ്രറിയിൽ നിന്നും കളക്ട് ചെയ്യുന്നത്. എനിക്ക് ഉമ്മയും വാങ്ങിത്തരുന്നുണ്ട്.
1: വാങ്ങിച്ചു തരാറുണ്ടല്ലേ. ആയിഷക്കുട്ടിയുടെ ഹോബീസ് എന്തൊക്കെയാണ്?
0: ബുക്ക് വായിക്കല്, പിന്നെ എനിക്ക് ഡാൻസ് ചെയ്യല്, പാട്ട് പാടല്, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ എനിക്കുണ്ടല്ലോ, എന്റെ സ്റ്റഡി റൂമില് ഒരു ചെറിയ ലൈബ്രറി ഉണ്ട്. അതിലെ ബുക്ക് ഞാൻ ഓരോരോ ദിവസം എടുത്ത് വായിക്കുന്നുണ്ട്.
1: അപ്പൊ കൂടുതലായിട്ട് മൊബൈലൊന്നും യൂസ് ചെയ്യാത്ത കുട്ടിയാണല്ലേ?
0: ചെയ്യുന്നില്ല.
1: അങ്ങനെ ചെയ്യുന്നില്ല അല്ലേ. കൂടുതലും പുസ്തകങ്ങളല്ലേ വായിക്കുന്നത്? അപ്പൊ വീട്ടില് റൂമില് തന്നെ ഒരു ചെറിയ കുഞ്ഞു ലൈബ്രറി ഒക്കെ ഉണ്ടല്ലേ ആയിഷക്കുട്ടിക്ക്?
0: അതെ.
1: ഓക്കെ. ആയിഷക്കുട്ടിയുടെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ പാട്ട് പാടിയതും പോയൊക്കെ പറഞ്ഞത്.
0: താങ്ക് യു.
1: ഐഷക്കുട്ടിയുടെ പാട്ടും പോയവും കഥയും ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇമ്മിണി വലിയ ലോകം എന്ന പരിപാടിയിൽ പങ്കെടുത്തതിൽ ഒരുപാട് നന്ദി.
0: താങ്ക് യു.
1: ഈ പരിപാടി തയ്യാറാക്കിയത് റംസീന ബീഗം, ചെണ്ടിപ്പുര.
2: Join Indian Navy. The Indian Navy invites online applications from unmarried male candidates for Agniveer Apprentice 01/2027 and 02/2027 batch. Last date for submission is 29th June 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy. Combat ready. Cohesive. Atmanirbhar. Safeguarding seas for a Vikasit Samriddh Bharat. Join Indian Navy.
3: ഇനി ഫാട്ട് ഫെട്ടി എന്ന പരിപാടി കേൾക്കാം.
4: ആകാശവാണി കവരത്തി.

0: ശ്രോതാക്കളെ, ഫാട്ടുഫെട്ടിയിലൂടെ നമുക്കിന്ന് വേൾഡ് കപ്പിനെ വരവേൽക്കുന്ന ഒരുപറ്റം ഫുട്ബോൾ പ്രേമികളുടെ വിശേഷം കേൾക്കാം.
1: ഹലോ ആകാശവാണി, ഫാട്ടുഫെട്ടിയിലൂടെ നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് വേൾഡ് കപ്പിനെ വരവേൽക്കുന്ന കവരത്തിയിലെ ഒരുപറ്റം യുവാക്കളെയാണ്. ഒരു ടീമിനെ കാണുന്നുണ്ട്, നമുക്ക് ഇവരോട് ഇവരുടെ ഇഷ്ടമുള്ള പാട്ട് ചോദിക്കാം. ഹലോ, പേര് പറയാമോ?
2: എന്റെ പേര് മുഹമ്മദ് ജാസ് അബ്ദുള്ള
3: സാഹിദ് അലി.
1: നിങ്ങൾ ഏത് ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്?
2: ഞങ്ങൾ വാമോസ് അർജന്റീന.
3: അർജന്റീന.
1: ഈ വേൾഡ് കപ്പ് അർജന്റീന കൊണ്ടുപോവോ?
4: കഴിഞ്ഞ വർഷം എന്താണോ ടീമിന് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയത്, കൊല്ലവും ഞങ്ങൾ എന്തായാലും കപ്പ് തൂക്കാൻ വേണ്ടി തന്നെയാണ്.

0: ഇജാസിന്റെ അഭിപ്രായം എന്താണ്?
1: 100% ഉറപ്പായിട്ടും ഈ വർഷം കൂടി നാലാമത്തെ കപ്പ് നാലാമത്തെ സ്റ്റാർ കൂടി നമ്മുടെ ജേഴ്സിയിൽ വരും.
0: സാഹിദിന്റെ അഭിപ്രായമോ?
2: തീർച്ചയായിട്ടും അവര് പറഞ്ഞു കഴിഞ്ഞാൽ അഭിപ്രായം, നാല് മൊത്തം കപ്പ് സ്റ്റാർ അടിക്കും ഞങ്ങള്. പിന്നെ ഞങ്ങളുടെ കോച്ച് സ്കലോണി, നല്ല വിശ്വാസമാണ് അതില് നമ്മുടെ ടീമിലും.
0: നിങ്ങൾ എവിടെ ഇരുന്നായിട്ടായിരിക്കും വേൾഡ് കപ്പ് വീക്ഷിക്കുക? വീട്ടിലിരുന്നിട്ടാണോ അതോ നിങ്ങൾ പ്രത്യേക ലൊക്കേഷൻ ഒരുക്കിയിട്ടുണ്ടോ ഈ വേൾഡ് കപ്പിന്?
2: ലൊക്കേഷൻ ഒരുക്കിയിട്ടുണ്ട്. യോയോയില് പരിസരത്ത് യോയിന്റെ അടുത്ത് നിയർ ബൈ, നമ്മുടെ മൊഹദിമയുടെ നിയർ ബൈ അടുത്ത് കളി കാണാനുള്ള എല്ലാ സൗകര്യവും അവിടെ ചെയ്യുന്നുണ്ട്. എല്ലാവരും വന്ന് കളി കാണുക.
0: എന്താണ് യോയോ? യോയോ ഒരു ക്ലബാണോ?
1: അതെ, ഒരു ക്ലബാണ്. ഒരു കൂട്ടം കുട്ടികൾ കൂട്ടി കൂടിയിട്ട് ബിഗ് സ്ക്രീനിൽ കാണിക്കുന്ന ഒരു സംഭവമാണ് സംഭവം.
0: യോയോ വേറെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് കവരത്തിയില്?
3: യോയോ ഭയങ്കരമായിട്ട് കുറെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്.
0: യുവാക്കളുടെ ടീമാണോ യോയോ? ഇതിൽ ലേഡീസ് ഉണ്ടോ അതോ നിങ്ങൾ യുവാക്കൾ മാത്രമാണോ?
2: ഇല്ല, ഞങ്ങൾ യുവാക്കൾ മാത്രമേ ഉള്ളൂ. ഇതുവരെ ലേഡീസ് ആരുമില്ല. ഏകദേശം ഉള്ള എല്ലാ സാമൂഹ്യ പ്രവർത്തനങ്ങളും പങ്കെടുക്കുന്നുണ്ട്. ഒരു 3 വേൾഡ് കപ്പായിട്ട് കാട്ടി വരുന്നുണ്ട്. ഇതുവരെ ഫിഷറീസിന്റെ അവിടെ പരിസരത്താണ് കാണിക്കുന്നത്. ഇപ്പൊ അവിടെ സ്കൂളും ഒക്കെ ഓപ്പൺ ആയതുകൊണ്ട് ഇങ്ങോട്ട് സ്ഥലം മാറ്റിയെന്നേ ഉള്ളൂ. യോയോ തന്നെയാണ് നടത്തുന്നത്.
0: ഇന്ന് എന്താണ് വിശേഷം? ഇന്ന് നിങ്ങളുടെ ക്ലബിന്റെ കുറെ ഒരുപാട് പേരെ കവരത്തിയുടെ ഹൃദയ ഭാഗത്ത് തന്നെ കാണുന്നുണ്ടല്ലോ. ഇന്ന് എന്ത് വിശേഷമാണ് ഇവിടെ നടക്കുന്നത്?
3: ഇന്ന് വാമോസ് അർജന്റീനയുടെ ഏറ്റവും അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിക്കാരൻ ലയണൽ മെസ്സിയുടെ കട്ടൗട്ട് പൊക്കലാണ് ഇവിടെ നടന്നത്. ഞങ്ങൾ കഴിഞ്ഞ വർഷവും ഇതുപോലെ ഈ സ്ഥലത്ത് കട്ടൗട്ട് പൊക്കിയിട്ടുണ്ടു. ഈ കൊല്ലവും ഞങ്ങൾ കട്ടൗട്ട് പൊക്കി, അതും കപ്പ് പിടിച്ചിട്ടുള്ള കട്ടൗട്ട് ഞങ്ങൾ പൊക്കി. ഈ കൊല്ലവും ഞങ്ങൾ കപ്പടിക്കാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്.
0: ഇപ്പൊ ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ടീമിലല്ലാണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഇത് കാണാനായി വീക്ഷിക്കാനായി എത്തിയിരിക്കുന്നുണ്ട്. ഇവരെല്ലാവരും മധുര പലഹാരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ എപ്പോഴും എല്ലാ വർഷവും കൊടുക്കുന്നതാണോ അതോ ഈ വർഷം നിങ്ങൾ ഒരു പ്രത്യേകതയായിട്ട് കണ്ടുകൊണ്ട് ഈ ഒരു വേൾഡ് കപ്പിനെ കണ്ടുകൊണ്ട് നിങ്ങൾ ഇതൊരു സജ്ജീകരിച്ചതാണോ?
1: അങ്ങനെ ഈ വർഷം മാത്രമായിട്ട് കൊടുക്കുന്നതല്ല, എല്ലാ വർഷമായിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലയണൽ മെസ്സിന്റെ ലാസ്റ്റ് വേൾഡ് കപ്പാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് ഒരു പരിപാടി ഒന്ന് ഗ്രാൻഡ് ആക്കാൻ തീരുമാനിച്ചു. ഇപ്പൊ അതിനെ സംബന്ധിച്ച് ഗ്രാൻഡ് ആക്കാന്നേ ഉള്ളൂ.
0: സാഹിദിന് എന്തോ പറയാനുണ്ട്, എന്താണ്?
2: ഇത് എന്നല്ല ആഘോഷം. 1 ലയണൽ മെസ്സിയുടെ ലാസ്റ്റ് ഡാൻസ്, ലാസ്റ്റ് വേൾഡ് കപ്പ്. മെസ്സി കുറെ പ്ലെയറിന്, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, നെയ്മർ, ലൂക്കാ മോഡ്രിച്ച്, പച്ചോവ, ഇവരുടെയൊക്കെ ലാസ്റ്റ് കളിയാണ് വേൾഡ് കപ്പ്. പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും വലിയ ഫാനായ മെസ്സി ലാസ്റ്റ് വേൾഡ് കപ്പ്. ഇന്നത്തോടെ ഇനി ഇത് പോയി.
0: അപ്പോ നിങ്ങളുടെ ഇഷ്ട ആരാധകനായ നിങ്ങളുടെ ഇഷ്ട ഫുട്ബോൾ ടീം തന്നെ ഈ വർഷവും കപ്പ് തൂക്കുമെന്ന പ്രതീക്ഷയാണ് നിങ്ങൾക്കുള്ളത് അല്ലേ?
1: തീർച്ചയായിട്ടും
2: 100%
0: എങ്കിൽ കവരത്തി ആകാശവാണിയിലൂടെ ഫാട്ടുഫെട്ടിയിലൂടെ നിങ്ങളുടെ ഡെഡിക്കേഷൻ ഏത് പാട്ടാണ് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
4: വാമോസ് അർജന്റീന പാട്ടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്.
3: അർജന്റീന ഫാൻസ് കാട്ടൂർക്കടം എന്ന പടം, അതിലെ കടലരമ്പും പടയരിക്കും എന്ന് പറഞ്ഞ മെസ്സിക്ക് വേണ്ടി എഴുതിയ ഒരു പാട്ടുണ്ട്. ആ പാട്ടാണ് ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.
0: ഓക്കെ ശ്രോതാക്കളെ, നമുക്കപ്പൊ ഇന്ന് വേൾഡ് കപ്പിന്റെ വിശേഷങ്ങൾ ഫാട്ടുപെട്ടിയിലൂടെ കേൾക്കാം. ഓക്കെ, താങ്ക് യു.
5: അർജന്റീന ഫാൻസ് കാട്ടൂർക്കടവ് എന്ന ചിത്രത്തിന് വേണ്ടി കൃഷ്ണലാൽ ബി എസ്, സച്ചിൻ രാജ്, ഉദയ രാമചന്ദ്രൻ എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. ഗാനരചന

0: കൊച്ചുകൂട്ടുകാർക്കായി ആകാശവാണി കവർത്തി ഒരുക്കുന്ന ഫോണിൻ പ്രശ്നോത്തരി ഗ്രീൻ ക്വീസ്. നിങ്ങളൊരു പ്രകൃതി സ്നേഹിയാണോ? എങ്കിൽ നമുക്കൊരു അടുക്കളത്തോട്ടം തയ്യാറാക്കിയാലോ? അതിനായി ഇനി ഒട്ടും താമസിക്കേണ്ട, വിളിക്കാം ആകാശവാണിയിലേക്ക്. 04-896-26-2474. മറ്റൊരു നമ്പർ കൂടി 04-896-26-3474.
1: ഞങ്ങളുടെ 5 ചോദ്യങ്ങൾക്ക് ശരിയായി ഉത്തരം നൽകുന്ന കൂട്ടുകാർക്കായി പലതരം പച്ചക്കറി, പഴവർഗ വിത്തുകൾ, തൈകൾ എല്ലാം സമ്മാനമായി നേടാം. വിജ്ഞാനത്തിനും വിനോദത്തിനുമപ്പുറം പ്രകൃതിയും നമുക്ക് കൂടെ കൂട്ടാം. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ 11 മണി വരെ വിളിക്കാം.
0: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:05 ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന
1: ഫോണിംഗ് പ്രശ്നോത്തരി ഗ്രീൻ ക്വീസ്.
2: Join Indian Navy. The Indian Navy invites online applications from unmarried male candidates for Agniveer Apprentice 01/2027 and 02/2027 batch. Last date for submission is 29th June 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy. Combat ready. Cohesive. Atmanirbhar. Safeguarding seeds for a Vikasit Samriddh Bharat. Join Indian Navy.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കളുമായി പങ്കുവച്ചത് നസീബുദ്ദീൻ ബണ്ടമ്പള്ളിയും. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടർന്ന് കേൾക്കാം.

0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
1: 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക്, മിടുക്കരായി പഠനം തുടരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പാണ് ഈ പദ്ധതി. മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. നാഷണൽ മീൻസ് കം സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം ദേശീയ സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ലക്ഷ്യം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ മികവുറ്റ വിദ്യാർത്ഥികൾക്ക് 8ാം ക്ലാസ്സിൽ പഠനം തുടരാനും സെക്കൻഡറി ഘട്ടം പൂർത്തിയാക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് ഇത്. ഇതിന്റെ കവറേജ് ഈ സ്കീമിന് കീഴിലുള്ള ഒരു സംസ്ഥാന സർക്കാർ, സംസ്ഥാന എയ്ഡഡ് സ്കൂൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിൽ പഠിക്കുന്ന ഒരു സ്കൂളിലെ വിദ്യാർത്ഥിക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുവാനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലെ വാർഷിക വരുമാനം ഒരു കുട്ടിയുടെ കുടുംബത്തിൽ 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഒരു വിദ്യാർത്ഥിക്ക് പ്രതിവർഷം 12,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് 7ാം ക്ലാസ് പരീക്ഷയിൽ വിദ്യാർത്ഥിക്ക് കുറഞ്ഞ 55% മാർക്കോ തത്തുല്യ ഗ്രേഡോ ഉണ്ടായിരിക്കേണ്ടതാണ്. SC/ST വിദ്യാർത്ഥികൾക്ക് 5% ഇളവ് ലഭിക്കും. വിദ്യാർത്ഥികൾ സർക്കാർ എയ്ഡഡ് തദ്ദേശ സ്വയംഭരണ സ്കൂളുകളിൽ റെഗുലർ വിദ്യാർത്ഥികളായി പഠിക്കുന്നവരായിരിക്കണം. NBS, KVS തുടങ്ങിയ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഈ പദ്ധതി പ്രകാരം 2 തരത്തിലുള്ള ടെസ്റ്റുകളാണ് ഇതിലെ വിദ്യാർത്ഥികൾക്ക് ഉള്ളത്. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു വിദ്യാർത്ഥി 2 ടെസ്റ്റുകളിലും വിജയിക്കേണ്ടതാണ്. ആദ്യത്തെ ടെസ്റ്റ് NMMSS കീഴിലുള്ള മെന്റൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്, മാറ്റ് എന്നാണ് അതിനെ നമ്മൾ പറയുക. 2ാമത്തെ ടെസ്റ്റ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുക, SAT. ഈ 2 ടെസ്റ്റുകൾക്കും ഒരുമിച്ചെടുത്ത് മൊത്തത്തിൽ 40% മാർക്കോടെ പാസ്സാകുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. SC/ST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് 32% കുറച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിന് സ്കോളർഷിപ്പ് തുടരുന്നതിന് വേണ്ടി 9, 11 ക്ലാസുകളിൽ അവരുടെ പരീക്ഷകളിൽ കുറഞ്ഞത് 55% മാർക്കുണ്ടായിരിക്കണം. 9ാം ക്ലാസിൽ, 10ാം ക്ലാസിൽ കുറഞ്ഞത് 60% മാർക്ക് ലഭിച്ചിരിക്കണം. SC വിദ്യാർത്ഥികൾക്ക് ഇതിലെല്ലാം 5% മാർക്ക് ഇളവ് ഉണ്ടായിരിക്കും. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ സ്കീം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന്റെ കീഴിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് വഴി നേരിട്ടാണ് ഈ സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്.
0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: കിടപ്പ് രോഗികളായ വയോജനങ്ങളുടെ സംരക്ഷണം, അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ സിന്ധു എൽ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: സമയം 6:53. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
2: This is Akashvani, the news read by Anuja Kumar. India strongly condemned the recent attack on a ship off the coast of Oman in which 3 Indian nationals lost their lives. Addressing an interministerial media briefing in New Delhi, External Affairs Ministry spokesperson Randhir Jaiswal said, in this regard, the government has lodged a strong protest by summoning the US Charge d'Affaires. Mr. Jaiswal noted that the continuing attacks on shipping in the region are deeply worrisome.
3: We attach high importance to the welfare and well-being of our seafarers community. Yesterday we condemned the attack on a ship off the coast of Oman in which unfortunately we lost 3 Indian nationals. We had summoned the US CDA here to register a strong protest. The continuing incidents of attacks on shipping in the region are deeply worrisome. These attacks must cease and end, and we also call for dialogue and diplomacy so that we can have an early return to peace and stability in the region.
2: Additional Secretary in the Ministry of Ports, Shipping and Waterways, Mukesh Mangal, expressed concern over the recent incidents involving merchant vessels in the Persian Gulf region and reaffirmed its commitment to the safety and welfare of Indian seafarers. He further informed that today the bitumen tanker MT Jalveer, a Guinea-Bissau flagged vessel, was involved in a maritime security incident near Shinas port in Oman. The vessel had 20 Indian crew members on board. All of them are reported to be safe and evacuation operations are currently underway. Prime Minister Narendra Modi has said that despite the world passing through a period of uncertainty and instability, India continues to advance on its growth trajectory with confidence and determination. Chairing the 11th Governing Council meeting of Niti Aayog at Rashtrapati Bhavan in New Delhi, Mr. Modi said, as India progresses towards achieving the vision of Viksit Bharat, the collective responsibility of the centre and states becomes even greater. India has dispatched a consignment of 20,000 doses of measles vaccines and approximately 3 tons of medical supplies to support the government of Maldives in strengthening immunization coverage and safeguarding public health. External Affairs Ministry said in a statement that this timely assistance will help address the increasing cases of measles in Maldives and reinforce the response efforts of the government. India and Nepal have launched a peer-to-peer cross-border remittance mechanism to strengthen bilateral digital financial connectivity. The Ministry of Finance in a statement said the newly operationalized system establishes a direct link between India's Unified Payments Interface, UPI, and Nepal's National Payments Interface, NPI. This integration enables citizens of both the nations to make seamless, real-time and secure instant money transfers directly through mobile banking applications and digital wallets. The government has waived excise duty on certain variants of ethanol blended petrol. In a notification, the Union Finance Ministry announced that petrol blended with 22%, 25%, 27% and 30% ethanol have been exempted from central excise duty. UAE President Mohammed bin Zayed Al Nahyan has congratulated Indian Prime Minister Narendra Modi on becoming India's longest-serving continuously elected Prime Minister, marking a historic milestone in the country's democratic journey. In a series of social media posts, Sheikh Mohammed congratulated Prime Minister Modi on achieving the longest continuous tenure as an elected head of government in modern India's history. He wished Modi continued success in leading India and highlighted the remarkable progress in UAE-India relations in recent years. Benchmark domestic equity indices ended today's trading session with moderate losses of 0.2%. The Sensex slipped 151 points to close at 73,833, while the Nifty dipped 53 points to settle at 23,162. And in badminton, PV Sindhu and Tanvi Sharma advanced to the women's singles quarterfinals of the Australian Open in Sydney today. And that is the end of this news bulletin.
4: ആകാശവാണി കോഴിക്കോട്. പാലക്കാട് ജില്ലാ വൃത്താന്തം.
5: പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനായുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കായി നിർദ്ദേശം സമർപ്പിക്കുമ്പോൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് മന്ത്രി കെ എ തുളസി നിർദ്ദേശം നൽകി. പിഎം അജയ് പദ്ധതിയുടെ നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള കർമ്മ പദ്ധതി അംഗീകരിക്കുന്നതിനായുള്ള യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിൽ 6 പദ്ധതികൾക്ക് സമിതിയുടെ അംഗീകാരം ലഭിച്ചു. പാലക്കാട് നഗരത്തിലെ പുനർനിർമ്മിക്കുന്ന ടൗൺഹാളിന് പുലിക്കാട്ട് രത്നവേലു ചെട്ടിയാരുടെ പേര് നൽകാൻ നഗരസഭാ കൌൺസിൽ തീരുമാനിച്ചു. നഗരസഭാ കൌൺസിലിൽ ഉയർന്ന ആവശ്യത്തിന് ഭരണസമിതി അംഗീകാരം നൽകി കെ സ്മാർട്ടിൽ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. മദ്രാസ് പ്രസിഡൻസിയിലെ ആദ്യ തദ്ദേശീയനായ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ പുലിക്കാട്ട് രത്നവേലു ചെട്ടിയാർ പാലക്കാട് ഹെഡ് അസിസ്റ്റന്റ് കളക്ടർ ആയിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിന്റെ നീതികേടിനെതിരെ സ്വന്തം ജീവിതം കൊണ്ട് പൊരുതിയ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായാണ് അദ്ദേഹം ചരിത്രരേഖകളിൽ അറിയപ്പെടുന്നത്. കാലവർഷത്തെ മുൻനിർത്തിയുള്ള പ്രതിരോധ നടപടികൾ ശക്തമാക്കണമെന്ന് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എൻ ഷംസുദ്ദീൻ നിർദ്ദേശം നൽകി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുകയായിരുന്നു മന്ത്രി. പൊതുമരാമത്ത്, തദ്ദേശ സ്വയംഭരണം, കേരള വാട്ടർ അതോറിറ്റി, ഇറിഗേഷൻ വകുപ്പുകളിലെ ഓരോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരുടെയും കീഴിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ തയ്യാറാണെന്നും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ സജ്ജമായതായും മന്ത്രി അറിയിച്ചു. കാലവർഷം ആരംഭിച്ചതിനാൽ പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. വീടിന് ചുറ്റും കൊതുക് വളരാനുള്ള സാഹചര്യം ഇല്ലാതാക്കണമെന്നും എലിശല്യം ഉണ്ടാകാതെ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി. പൊതുജനങ്ങൾ പരിസര വ്യക്തി ആഹാര ശുചിത്വവും കൃത്യമായി പാലിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പാലക്കാട് താലൂക്ക് വികസന സമിതി യോഗം താലൂക്ക് കോൺഫറൻസ്

0: ചേർന്നു. കൽപ്പാത്തി ഹോമിയോ ആശുപത്രി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് നഗരസഭയ്ക്കകത്ത് അനുയോജ്യമായ കെട്ടിടം അനുവദിക്കുന്നതിന് ജില്ലാ കളക്ടർ മുഖേന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ സമിതി തീരുമാനിച്ചു. KSRTC ലിങ്ക് റോഡിൽ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതായി യോഗത്തിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാട്ടി. കണ്ണാടി പഞ്ചായത്തിലെ കിണാശേരി ജംഗ്ഷനിൽ കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചുകടക്കാനുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കാൻ അടിയന്തിരമായി സീബ്ര ലൈൻ സ്ഥാപിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ കാഴ്ച പരിമിതരായ അംഗങ്ങളുടെ കാഴ്ചയുള്ള മക്കൾക്ക് പഠന കിറ്റ് വിതരണം ചെയ്തു. പരിപാടി മലമ്പുഴ MLA പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. SSLC +2 വിജയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. യുവ ആപ്ത മിത്ര പദ്ധതിയുടെ ഭാഗമായി മൈ ഭാരത് വോളണ്ടിയർമാർക്കായി ജില്ലയിൽ ദുരന്ത നിവാരണ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. 7 ദിവസങ്ങളിലായി നടന്ന പരിശീലന ക്യാമ്പിൽ പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, ആരോഗ്യവകുപ്പ്, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ഫോറസ്റ്റ് സർപ്പ ടീം, സൈക്കോളജിസ്റ്റുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വിവിധ പരിശീലന സെഷനുകൾ സംഘടിപ്പിച്ചു. നെഹ്റു യുവകേന്ദ്രയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലോക പരിസ്ഥിതി ദിനത്തിൽ പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിസ്ഥിതി ദിനാചരണവും സംരക്ഷണ പ്രചാരണ പരിപാടിയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ദിനാചരണത്തിന്റെ ഭാഗമായി പൊതുജനങ്ങളിൽ ബോധവൽക്കരണം ലക്ഷ്യമിട്ട് പരിസ്ഥിതി ദിന റാലി സംഘടിപ്പിച്ചു. പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലി പച്ചത്തുരുത്തിൽ ഫലവൃക്ഷ തൈകൾ നട്ടു. ലോക പരിസ്ഥിതി ദിനം ജില്ലാതല ഉദ്ഘാടനം കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി KA തുളസി ഉദ്ഘാടനം ചെയ്തു. വനം വന്യജീവി വകുപ്പിന്റെ സാമൂഹിക വനവൽക്കരണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂൾ പരിസരത്ത് മന്ത്രി വൃക്ഷത്തൈകൾ നട്ടു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ജില്ലാതല പരിസ്ഥിതി ദിനാഘോഷം രമേശ് പിഷാരടി MLA ഉദ്ഘാടനം ചെയ്തു. ലോക പുകയില വിരുദ്ധ ദിനാചരണം ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ചന്ദ്രൻ നിർവഹിച്ചു. കാഞ്ഞിരപ്പുഴ കുടുംബാരോഗ്യ പരിധിയിൽ ഉൾപ്പെടുന്ന 12 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുകയില വിമുക്ത വിദ്യാലയ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ബോധവൽക്കരണ റാലിയും നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ഫ്ളാഷ് മോബും നടന്നു. പാചകവാതകം, പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വിതരണക്കാർ എന്നിവരെ സംബന്ധിച്ച് ഉപഭോക്താക്കൾക്കുള്ള പരാതി പരിഹരിക്കുന്നതിന് LPG ഓപ്പൺ ഫോറത്തിന്റെയും പെട്രോ പ്രോഡക്ട്സ് ഗ്രീവൻസ് റിഡ്രസൽ ഫോറത്തിന്റെയും യോഗം ജില്ലാ കളക്ടർ K. സുധീറിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. പാചകവാതക വിതരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പരാതി പരിഹാരത്തിനായി ജില്ലാ താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ വാർ റൂം പ്രവർത്തിച്ചു വരുന്നതായി ജില്ലാ കളക്ടർ അറിയിച്ചു.
1: പാലക്കാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. എഴുതേണ്ട വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം: AIRTVMPM@gmail.com.

0: കിടപ്പ് രോഗികളായ വയോജനങ്ങളുടെ സംരക്ഷണം, അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ സിന്ധു എൽ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭകയാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ

ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം youth.air@gmail.com. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി youth.air@gmail.com അല്ലെങ്കിൽ 8281420305 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിന്റെ വിവരങ്ങളും വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 8281420305.

6:50 വയലും വീടും, ക്ഷീരകൃഷിയിലൂടെ സാമ്പത്തിക ഭദ്രത, വിനു വിയനുമായി അഭിമുഖം. ഇന്ന് 8 മണിക്ക് നേർമൊഴി. നാടകകൃത്തും സംവിധായകനും കേരള സംഗീത നാടക അക്കാദമി മുൻ ചെയർമാനുമായ സൂര്യകൃഷ്ണമൂർത്തിയുമായി ദിലീപ് എം കെ നടത്തുന്ന അഭിമുഖം. ഇന്ന് 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ കോഴ്സുകൾ സാധ്യതകൾ, 10ാം ക്ലാസ് കഴിഞ്ഞാൽ പ്രത്യേക പരിപാടി. ഇന്ന് 9:30 കേൾക്കാം കഥകളി പദങ്ങൾ, ലവണാസുരവധം ആട്ടക്കഥയിലെ പദങ്ങൾ.

0: സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റും 55 സെക്കൻഡും. ഇനി അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇഎം ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം. പ്രവാചിക സുഷമ കുമാരി. ആദൌ മുഖ്യ വാർത്താഹ. ഒമാൻ ദേശസ്യ ടാങ്കർ ആക്രമണസ്യ വിഷയെ ഭാരതേന പ്രബലം വിരോധം പ്രകടിതം. എം ടി ജലവീര നൌകായാ സർവേ കർമ്മചാരിണ സുരക്ഷിതാ ഇതി സൂചനാസ്തി. നീതി ആയോഗസ്യ സഭായാം പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ വികസിത ഭാരതസ്യ കൃതേ കൌശലസ്യ വൃത്യവസരസ്യ ച മഹത്വം പ്രതിപാദിതം. ആന്ധ്രപ്രദേശസ്യ മദ്യ പരിവഹന ഭ്രഷ്ടാചാര പ്രകരണസ്യ ഹൈദരാബാദെ ഇഡി ഇത്യനേന സഹസാന്വേഷണം കൃതം. ഭാരതേന മാൽദീവ്സ് ദേശം പ്രതി ഖസരാ രോഗസ്യ സൂച്യൌഷധീനാം ചികിത്സാ സഹായം പ്രേഷിതം. അപി ച അദ്യ രാത്രൌ ബൃഹത്തമഃ ഫിഫ വിശ്വ ചഷക ക്രീഡാ ആരഭ്യത്തെ യത്ര മെക്സിക്കോ ദലം ദക്ഷിണാഫ്രിക്ക ദലം സമ്മുഖീകരിഷ്യതി. അഥ വാർത്താഹ വിസ്തരേണ. ഒമാൻ ദേശസ്യ തടേ ഏകസ്യാഹ നൌകായാഹ ഉപരി സദ്യഹ ഏവ കൃതസ്യ ആക്രമണസ്യ ഭാരതേന നിന്ദിതം യസ്മിൻ ത്രയഹ ഭാരതീയ നാഗരികാഹ മൃതാഹ. നവദില്യാം അന്തർമന്ത്രിമണ്ഡലീയ വാർത്താഹര സമ്മേളനം അഭിസംബോധയൻ വിദേശമന്ത്രാലയസ്യ പ്രവക്ത രണധീർ ജയസവാലഹ അവദത് യത് സർവകാരേണ അമേരിക്കാദേശസ്യ ചാർജ് ഡി അഫയേഴ്സ് ഇത്യേതാന് ആഹൂയ പ്രബലം വിരോധം പ്രകടിതമസ്തീതി. സഹ അസ്മിൻ പ്രദേശേ നൌകായാനസ്യ ഉപരി നിരന്തരം ആക്രമണാനി അതീവ ചിന്താസ്പദം വർണിതാനി തഥാ ച ശാന്തിം സ്ഥിരതാം ച പുനഃ സ്ഥാപയിതും സംവാദസ്യ കൂടനീതേഹ ച ആഹ്വാനമപി അകരോത്.
2: अपनी नाविकों के कल्याण और सुरक्षा को बहुत महत्व देते हैं. हमने कल ओमान तट पर हुए जहाज पर हमले की कड़ी निंदा की, जिसमें दुर्भाग्यवश हमने 3 भारतीय नागरिकों को खो दिया. हमने इस घटना के विरोध में भारत अमेरिकी मिशन उपप्रमुख को तलब किया था. क्षेत्र में जहाजों पर लगातार हो रहे हमले बेहद चिंताजनक हैं. ये हमले तुरंत बंद होने चाहिए. हम संवाद और कूटनीति का भी आह्वान करते हैं ताकि क्षेत्र में जल्द से जल्द शांति और स्थिरता बहाल हो सके.
1: ഗൾഫ് ക്ഷേത്രസ്യ അപര സചിവ അസീം ആർ മഹജന അവദത് യത് സർവകാര പശ്ചിമ ഏഷ്യ ക്ഷേത്രസ്യ സ്ഥിതിം നികടതയാ നിരീക്ഷമാണ അസ്തി. ഭാരതീയ അഭിയാനേന ച അഹോരാത്രം സഹായതാ സേവാ അപി ആരബ്ധവന്തഃ. സഹ അവദത് യത് അസ്മിൻ മാസേ 8 ദിനാങ്കേ ഒമാൻ ദേശസ്യ സമീപേ ലക്ഷിതാഹ എം ടി മാരിവേക്സ് നൌകായാഹ സർവേ ചതുർവിംശതിഹ ഭാരതീയാഹ കർമ്മചാരിണഹ സുരക്ഷിതതയാ രക്ഷിതാഹ സന്തി. തേ ശീഘ്രമേവ സ്വദേശം പ്രത്യാഗമിഷ്യന്തി ഇത്യപേക്ഷയ അസ്തി. പത്തർ നൌവഹന ജലമാർഗ മന്ത്രാലയസ്യ അപര സചിവ മുകേഷ് മംഗല അവദത് യത് മൃതകാനാം നാവികാനാം പരിവാരാൻ സീമേൻ വെൽഫെയർ ഫണ്ട് സൊസൈറ്റി ഇത്യസ്യ മാധ്യമേന പ്രത്യേകസ്മൈ 10 ലക്ഷ രൂപ്യകാണാം അനുഗ്രഹരാശിഹി പ്രദീയതെ. സഹ അഗ്രെ സൂചിതവാൻ യത് അദ്യ ഒമാന ദേശസ്യ ശിനാസപത്തനസ്യ സമീപേ സമുദ്രീയ സുരക്ഷാഘടനായാം സംലഗ്നാഹ ഗിനി ബിസൌ ഇത്യസ്യ ധ്വജേന യുക്തഃ എം ടി ജലവീര ഇത്യസ്മിൻ സ്ഥിതാഹ സർവേപി വിംശതിഹ ഭാരതീയ കർമ്മചാരിണഃ സുരക്ഷിതാഃ സന്തി. നിർവാസന പ്രയാസാഃ ച പ്രചലന്തി. അത്രാന്തരേ ദേശീയ ഉർവരകസ്യ ഇന്ധനസ്യ ച ആപൂർത്തിഃ സ്ഥിരാസ്തി ഇതി പ്രശാസനേന ആശ്വാസിതം. ഉർവരക വിഭാഗസ്യ അപര സചിവ അപർണ എസ് ശർമ ഇത്യേഷ അവോചത് യത് പര്യാപ്താനി ഭണ്ഡാരാണി ഉപലഭ്യന്തേ. അനേക ദേശൈഃ ആയാതഃ ച സുനിശ്ചിതഃ അസ്തി. പെട്രോളിയം പ്രാകൃതിക് ഇന്ധൻ മന്ത്രാലയസ്യ സംയുക്ത സചിവ സുജാത ശർമ ഇത്യേഷ അകഥയത് യത് ആന്തരിക ശോധനാഗാരാണൈ ഉച്ചക്ഷമതയാ കാര്യം കുർവന്തി. അശോധിതൈലസ്യ പെട്രോൾ ഇത്യസ്യ ഡീസൽ ഇത്യസ്യ എൽ പി ജി ഇത്യസ്യ ച പ്രാകൃതിക് ഇന്ധനസ്യ ആപൂർത്തിഃ അപ്രഭാവിതാസ്തി ഇതി സാ അവോചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവദത് യത് സാമ്പ്രതം വിശ്വം അനിശ്ചിതതായാഃ अस्थिरताया च अनुकालम् अनुभवति परं भारतदेशः आत्मविश्वासेन दृढसंकल्पेन च अग्रेसरति नवदिल्ल्यां राष्ट्रपतिभवने नीति आयोगस्य दशम शासक परिषदः अध्यक्षतां कुर्वन् सः अकथयत् यत् यथा यथा भारतं विकसित भारतस्य लक्ष्यस्य समीपं गच्छति तथा तथा केन्द्र राज्य सर्वकारयोः उत्तरदायित्वं वर्धयन्ति तेन भणितं यत् राज्येषु पारस्परिक सहयोगः संवादः विचाराणाम् आदान प्रदानम् आवश्यकं भवेत् विषयेऽस्मिन् नीत्यायोगः महत्वपूर्णां भूमिकां निर्वाहयति नीति आयोगस्य सहयोगेन सर्वेषां राज्याणां केन्द्रशासित प्रदेशानां च मध्ये विचार विनिमयः सम्यक् भवेत् विकसित भारतस्य लक्ष्यं प्रति बलमपि वर्धिष्यति सभायामस्यां देशे कौशल विकासस्य संवर्धनं वृत्त्यवसराणि अपि वर्धयिष्यन्ति वर्षस्य अस्य विषयो विद्यते सप्तचत्वारिंशदुत्तर द्विसहस्रतम वर्षपर्यन्तं विकसित भारताय समावेशी मानव विकासः संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषीय तन्त्रांशे अपि उपलब्धो भविष्यति प्रवर्तन निदेशालयेन आन्ध्रप्रदेश राज्य मद्य पदार्थ निगम लिमिटेड इत्यस्य कथिते परिवहन प्रवञ्चनाकाण्डे हैदराबादे पञ्च स्थलेषु सहसान्वेषणं कृतम् प्रवर्तन निदेशालयस्य अधिकारिणः कथयन्ति यत् आरोपिजनाः शासकीय कोषात् पञ्चनवत्यधिक कोटि रूप्यकाणां वित्तहरणं कृतवन्तः तथा च स्व सहयोगिनां कृते अवैधलाभाः अर्जिताः भारतेन प्रतिरक्षण व्याप्तिं सुदृढं कर्तुं सार्वजनिक स्वास्थ्यस्य रक्षणार्थं च प्रयत्नान् समर्थयितुं मालदीव देशं प्रति 20,000 यावत् खसरा सूच्यौषधीनां प्रायः 3 टन चिकित्सा सामग्रीं च प्रेषितम् विदेश मन्त्रालयः अवदत् यत् एतत् सहयोगं द्वीप

0: വിശദമായി. ലോകം അനിശ്ചിതാവസ്ഥയിലൂടെ കടന്നുപോകുമ്പോഴും ഇന്ത്യ ശക്തമായ വളർച്ചാ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന നിതി ആയോഗിന്റെ 11-ാമത് ഗവേണിംഗ് കൌൺസിൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വികസിത് ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നിച്ചു പ്രവർത്തിക്കണമെന്നും ഇതിനായി നിതി ആയോഗ് മികച്ച വേദിയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കാർഷികം, സ്റ്റാർട്ടപ്പുകൾ, ശാസ്ത്രം തുടങ്ങി എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും അവരുടെ സുരക്ഷയ്ക്കും വിദ്യാഭ്യാസത്തിനും സംസ്ഥാനങ്ങൾ മുൻഗണന നൽകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ സ്ഥിരീകരിച്ചു. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ളവരോട് ക്വാറന്റൈനിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു.
1: ഫീൽഡ് തലത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കണ്ടെയ്ൻമെന്റ് സോൺ ആക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല. അത് കലക്ടർ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിനോടൊപ്പം രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ ഇന്നലെ ഇന്നുമായിട്ട് റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ യോഗം ചേർന്നു. ആവശ്യത്തിനുള്ള പി പി കിറ്റ്, ഗ്ലൗസ്, മാസ്ക് തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. മുൻകരുതലായിട്ട് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള മരുന്നുകൾ ലഭ്യമാക്കാനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. ജനങ്ങളുടെ സംശയ നിവാരണത്തിന് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഒരു കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് ഷിഗല്ല വ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയ ആരോഗ്യവകുപ്പ്. വയനാട് ഇന്ന് ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണം 9. കൊല്ലത്ത് 2 ദിവസത്തിനിടെ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിച്ചു. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ 3 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച 3 പേരും കുട്ടികളാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെയാണ് വീണ്ടും ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചത്. പുത്തൻതോപ്പ്, ചാക്ക, തോന്നയ്ക്കൽ സ്വദേശികളായ കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവർ 3 പേരും നിലവിൽ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിലാണ്. 3 കുട്ടികളുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. കുട്ടികളുടെ മാതാപിതാക്കൾക്കും സമ്പർക്കം പുലർത്തിയവർക്കും ഇതുവരെ ഷിഗല്ല രോഗലക്ഷണങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. ആരോഗ്യ പ്രവർത്തകർ രോഗം ബാധിച്ച കുട്ടികളുടെ വീടുകളിലെത്തി പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ നൽകി വരികയാണ്.
0: ഒമാൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച ഇന്ത്യ. യുഎസ് നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തി സർക്കാർ പ്രതിഷേധം അറിയിച്ചതായി ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയ യോഗത്തിനുശേഷം വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. മേഖലയിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നത്തിനും വെള്ളക്കെട്ടിനും ശാശ്വത പരിഹാരം കാണാൻ സെക്രട്ടേറിയറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. മന്ത്രിമാരായ മോൻസ് ജോസഫ്, കെ മുരളീധരൻ, സി പി ജോൺ എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ മേയർ വി വി രാജേഷ്, ജില്ലാ കളക്ടർ അനുകുമാരി എന്നിവരും പങ്കെടുത്തു. കുടിവെള്ളക്ഷാമമുള്ള ഇടങ്ങളിൽ കോർപ്പറേഷനും വാട്ടർ അതോറിറ്റിയും ചേർന്ന് ജലവിതരണം ഉറപ്പാക്കും. മഴക്കാല വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകാനും പാർവതി പുത്തനാറിൽ ആഴ്ചയിൽ 2 തവണ പരിശോധന നടത്താനും ആമയഞ്ചാൻ തോടിനായി പ്രത്യേക കർമ്മ പദ്ധതി നടപ്പാക്കാനും യോഗം തീരുമാനിച്ചു. കൂടാതെ പൊഴിയൂർ, ഭീമാപള്ളി മേഖലകളിലെ തീരശോഷണം തടയാനുള്ള നടപടികളും സ്വീകരിക്കും. രക്തദാനവും അവയവദാനവും സമൂഹത്തിന്റെ ജീവകാരുണ്യ സംസ്കാരമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇത് പ്രോത്സാഹിപ്പിക്കുന്നത് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന മഹത്തായ സേവനമാണ്. രക്തദാനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി കൂടുതൽ പേർ ദാതാക്കളായി മുന്നോട്ട് വരണമെന്നും മന്ത്രി പറഞ്ഞു. ലോക രക്തദാന ദിനാചരണത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്നും, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ഉൾപ്പെടെ 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കാർഷിക വിളകൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും ദുരന്ത നിവാരണ നടപടികൾ ഏകോപിപ്പിക്കുന്നതിനുമായി കൃഷിവകുപ്പ് എല്ലാ ജില്ലകളിലും പ്രത്യേക കൺട്രോൾ റൂമുകൾ തുറന്നു. പ്രകൃതിക്ഷോഭങ്ങൾ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് ജില്ലയിലെ കൺട്രോൾ റൂമിൽ അറിയിക്കാവുന്നതാണ്. പരാതികൾ ബന്ധപ്പെട്ട കൃഷി ഓഫീസുകൾക്ക് കൈമാറി തുടർ നടപടികൾ സ്വീകരിക്കും. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം തുടക്കമാകും. ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. മെക്സിക്കോയിൽ രാത്രി 12:30 നടക്കുന്ന ആദ്യ പോരാട്ടത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
4: യുദ്ധങ്ങളും രാഷ്ട്രീയ ഭിന്നതകളും ഭാഷകളും സംസ്കാരങ്ങളും എല്ലാം മറന്ന് മനുഷ്യൻ ഒരേ വികാരത്തിൽ ലയിക്കുന്ന ഫിഫ ലോകകപ്പിന്റെ ആദ്യ വിസിലിനായി ലോകം മിഴിച്ചിമാതെ കാത്തിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾ പിന്നിട്ടാൽ മെക്സിക്കോ സിറ്റിയിൽ പന്തുരുളുമ്പോൾ 1930 ഉറുഗ്വേയിൽ ആരംഭിച്ച ഫുട്ബോൾ വിശ്വകപ്പിന് പ്രായം 100 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കിരീടം നിലനിർത്താൻ ഇറങ്ങുമ്പോൾ ബ്രസീൽ 6 ലോക കിരീടത്തിനായുള്ള സ്വപ്നം പിന്തുടരുന്നു. ഫ്രാൻസ്, ഇംഗ്ലണ്ട്, സ്പെയിൻ, ജർമ്മനി തുടങ്ങിയ മമ്പന്മാർ കിരീട പോരാട്ടത്തിന് സജ്ജമാകുമ്പോൾ ആദ്യമായി ലോകകപ്പ് വേദിയിലെത്തുന്ന ഉസ്ബെക്കിസ്ഥാൻ, കുറുസോവ, ജോർദാൻ, കേപ് ഡേ വെർദെ എന്നീ രാജ്യങ്ങൾ ചരിത്രം രചിക്കാനുള്ള സ്വപ്നമായി എത്തുന്നു.
0: വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് നാളെ മുതൽ അടുത്ത മാസം 5 വരെ ഇംഗ്ലണ്ടിൽ നടക്കും. ഇന്ത്യയടക്കം 12 ടീമുകളുണ്ട്. ആകെ 33 കളികളാണ്. നാളെ രാത്രി 11 ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഇന്ത്യയുടെ ആദ്യ മത്സരം ഞായറാഴ്ച രാത്രി 7 പാകിസ്ഥാനെതിരെയാണ്. സിഡ്നിയിൽ നടക്കുന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ വിഭാഗം സിംഗിൾസിൽ ഇന്ത്യയുടെ പി വി സിന്ധുവും തൻവി ശർമ്മയും ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. പുരുഷ വിഭാഗം ഡബിൾസിൽ എം ആർ അർജുൻ, ഹരിഹരൻ അംശകരുൺ സഖ്യവും ക്വാർട്ടറിലെത്തിയിട്ടുണ്ട്. അതേസമയം പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിരൺ ജോർജ്, സനി ദയാനന്ദ്, തരുൺ മന്നേപ്പള്ളി എന്നിവർ ആദ്യ റൌണ്ടിൽ പുറത്തായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാലയളവിൽ പ്രധാനമന്ത്രി ആവാസ് യോജന, ഗ്രാമീൺ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ശക്തമായ വളർച്ചാ പാതയിലെന്ന് നിതി ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ സ്ഥിരീകരിച്ചു. സമ്പർക്ക പട്ടികയിലുള്ളവർ ക്വാറന്റൈനിൽ. സംസ്ഥാനത്ത് ഷിഗല്ല ജാഗ്രത. വയനാട്ടിലും കൊല്ലത്തും തിരുവനന്തപുരത്തും രോഗബാധ. പ്രതിരോധം ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഒമാൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് മഴ ശക്തമാകും. 4 ജില്ലകളിൽ നിന്നും 2 ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം തുടക്കമാകും. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് നാളെ മുതൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: ആകാശവാണി. ഇപ്പോൾ കേൾക്കാം സന്ധ്യാഗീതം. ആദ്യം അബല എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. രചന പുതുക്കാട് കൃഷ്ണകുമാർ, സംഗീതം വിദക്ഷിണാമൂർത്തി.

ഇന്നത്തെ സന്ധ്യാഗീതത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ആലിഫ് എന്ന ചിത്രത്തിനുവേണ്ടി രമേശ് നാരായണം സംഘവും പാടിയത്. ഗാനരചന അസ്ലം കൊടുങ്ങല്ലൂർ, സംഗീതം രമേശ് നാരായണൻ.

0: ഇതുവരെ കേട്ടത് സന്ധ്യാഗീതം. ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. ഇപ്പോൾ കേൾക്കാം വയലും വീടും.
1: വയലും വീടും
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. വിനയമുള്ളിടത്തെ വിദ്യയും കൃപയും ഒഴുകിയെത്തുകയുള്ളൂ. ഈ ഒരു ശുഭചിന്തയോടെയാകട്ടെ ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ തുടക്കം. ഇന്നത്തെ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പശുവളർത്തൽ ഒരു തപസ്യയായി ഏറ്റെടുത്ത് ജീവിത വിജയം കരസ്ഥമാക്കിയ ക്ഷീരകർഷകൻ ശ്രീ വിനു വി എന്നിന്റെ ക്ഷീരമേഖലയിലെ അനുഭവ സാക്ഷ്യമാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതിന് മുൻപായി ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്: ഒരു ഹെക്ടർ റബ്ബർ തോട്ടത്തിൽ എത്ര തേനീച്ച കോളനികൾ വയ്ക്കാം? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. ഏതൊരു വിജയത്തിന് മുൻപിലും കഠിനാധ്വാനത്തിന് അതിന്റേതായ പ്രസക്തിയുണ്ട്. അത് ക്ഷീരമേഖലയോ കാർഷിക മേഖലയോ ആയിക്കോട്ടെ, അവരുടെ കഠിനാധ്വാനം കണ്ടു പഠിക്കുന്നത് ക്ഷീര കാർഷിക മേഖലയിൽ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വഴികാട്ടിയാകും. ഇത്തരത്തിൽ വിജയം സ്വന്തമാക്കിയ ഒരു ക്ഷീരകർഷകനാണ് കൊല്ലം ജില്ലയിലെ പൂയപ്പള്ളി തച്ചോണത്തുള്ള ശ്രീ വിനു വി എൻ. പശുവളർത്തൽ മേഖലയിലെ തന്റെ അറിവും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്ന വിനുവിനെ പരിചയപ്പെടുത്തുന്നു.

0: സഹായിക്കാനൊക്കെ
1: ഞങ്ങൾക്ക് ഫുൾ ടൈമായിട്ട് രണ്ടുപേരും, പിന്നെ പാർട്ട് ടൈമായിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്ക് പുല്ലൊക്കെ വെട്ടേണ്ട സാഹചര്യത്തിൽ പറത്തുന്ന ആളെ വേറെ വിളിക്കും.
0: ആദ്യം തൊട്ട് ഈ ക്ഷീരകൃഷിയിൽ തന്നെ ആയിരുന്നു?
1: അല്ല, ഞാൻ ഗൾഫിലായിരുന്നു. പക്ഷെ എനിക്ക് പശു വളർത്തലിൽ വളരെ താല്പര്യമുള്ള ഒരാളാണ്. ഞാൻ ഐ ടി ഒക്കെ പഠിക്കുന്ന സമയത്ത് എനിക്കിതിനോട് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. 98 നന്ദിനി സംഗമം എന്ന് പറയുന്ന അതിൽ എനിക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. കൊല്ലം ജില്ലയിൽ സ്റ്റേറ്റ് തലത്തിൽ വെച്ച് നടത്തിയത്. കൊച്ചുനാൾ തൊട്ട് എനിക്ക് അതിനോട് ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. പിന്നെ നമ്മളെ പല മേഖലകളിലേക്ക് ഇങ്ങനെ ഗൾഫിൽ പോകേണ്ട സാഹചര്യം വന്നു. അങ്ങനെ പോയി 10-12 അവിടെ നിന്നു. കൊറോണ കാലമായപ്പോഴാണ് ഞാൻ തിരിച്ചു വന്നത്. നാട്ടിൽ വന്നു, ഇനിയിപ്പോ ഉടനെ തിരിച്ചു പോകുന്നില്ല എന്ന് വെച്ചു. അന്ന് ആദ്യം ഒരു രണ്ട് പശു വാങ്ങി നോക്കാം എന്ന് വിചാരിച്ചു. എനിക്ക് അതിനെക്കുറിച്ച് കുറെ അറിയാം എങ്കിലും ഞാൻ ആദ്യം രണ്ട് പശു വാങ്ങി. പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്റെ കുറെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കൂട്ടാൻ കഴിയും.
0: കൂട്ടിയെന്ന് പറഞ്ഞാൽ പുതിയ പശുക്കളെ
1: വാങ്ങി, ഹൈൽഡ് പശുക്കളെ വാങ്ങി. ആദ്യം ഹൈൽഡ് അല്ലായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം, ഞാൻ ഒരു 10-12 വർഷക്കാലം നാട്ടിൽ ഇല്ലായിരുന്നല്ലോ. അപ്പൊ ഇവിടുത്തെ തീറ്റ വില, മറ്റുള്ള സാഹചര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടു എന്നൊന്നറിയാൻ വേണ്ടി ഞാൻ കുറഞ്ഞ രണ്ട് പശുക്കളെ വാങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അത് അതിന്റെ കാര്യങ്ങൾ ഒരു 5-6 കൊണ്ട് അതിന്റെ ഒരു ഏകദേശ ലെവൽ കട്ടിയപ്പോൾ ഞാനത് പിന്നെ ഇത് നമുക്ക് ഒക്കിയല്ല, ഹൈൽഡ് പശുക്കൾ വന്നെങ്കിൽ നമ്മൾ ഫാമിങ്ങിനായിട്ട് ഇറങ്ങാൻ പറ്റിയുള്ളൂ. അങ്ങനെ 20 പാലുള്ള പശുക്കൾ നമ്മുടെ ഫാമിൽ സ്ഥാനമേ ഇല്ല.
0: 20 മിനിമം വേണം.
1: വേണം, 20 ഉള്ളതിനെ വാങ്ങിയുള്ളൂ, 20 മേളിലോട്ട്.
0: ഈ കർഷകർ മിക്കവാറും ഇങ്ങനത്തെ പശുക്കളെ വാങ്ങാൻ പോകുമ്പോൾ 20 വേണമെന്ന് നമ്മുടെ ഒരു ധാരണയാണ്. പക്ഷെ അതേമാതിരിയുള്ള പശു നമ്മൾ വാങ്ങുന്നുണ്ടോ അല്ലയോ എന്ന് അതെങ്ങനെ ഉറപ്പുവരുത്തുന്നത് നിങ്ങൾ?
1: ഏകദേശം നമ്മൾ പശുവിന്റെ പ്രായം, അതിന്റെ അകിടിന്റെ ഷേപ്പ്, അതിന്റെ ആരോഗ്യം, അതിന്റെ ഹൈറ്റ്, ബോഡി വെയിറ്റ്, ഇതെല്ലാം വെച്ച് നമുക്ക് നല്ലൊരു കർഷകനറിയാൻ പറ്റും. എങ്കിലും ചിലയിടത്തൊക്കെ നമുക്ക് ഫാൾട്ട് വരാം. എങ്കിലും നമ്മൾ കൃഷ്ണഗിരിയിലൊക്കെ പോകുമ്പോൾ പല്ല് നോക്കിയാണ് പശു വരുന്നത്. ഞാൻ എല്ലാ പശുക്കളെയും പല്ല് നോക്കിയേ വാങ്ങും. പ്രായം നിർണ്ണയിക്കുക, ചിലതൊക്കെ ഒരു 8 ചെന്നൈനൊക്കെ ഡാങ്ങളുണ്ട്, അവരൊക്കെ 2 ഹൈൽഡ് കിട്ടും. നമ്മൾ പൊതുവേ നമ്മളെ നാട്ടുമ്പുറത്തൊരു ധാരണ ഉണ്ട്, 3-4 പശുക്കൾ നല്ല പാല് കിട്ടും. അത് കറക്റ്റായ കാര്യമാണ്. പക്ഷെ 18-20 ചെന പിടിക്കുന്ന പശുക്കൾക്കാണ് ഈ പറഞ്ഞ രീതിയിൽ പാല് കിട്ടുന്നത്. മറ്റേ പശുക്കൾക്ക് പാല് കിട്ടും, കന്യപ്രസവത്തിലെ നല്ല ഈൽഡായിരിക്കും, സെക്കൻഡ് പ്രസവത്തിലും കാണും, തേടിലും കാണും, പിന്നെ താഴോട്ട് വളരെ താന്നു തന്നൊരു. എന്റെ ഫാമിൽ ഇപ്പോ 9 പ്രസവിച്ച പശുക്കളുണ്ട്. ഈ കഴിഞ്ഞ പ്രസവത്തിന് 20 പാലുണ്ടായിരുന്നു. 24-25 കിട്ടിക്കൊണ്ടിരുന്ന പശുവാ. ഇപ്പം അവൾക്ക് തീറ്റ ഓവറായിട്ട് നമ്മൾ കൊടുക്കുന്നില്ല. കൊടുക്കുമ്പോൾ ഇച്ചിരി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് പാല് കൂടുതലാകുമ്പോൾ. അതുകൊണ്ട് നമ്മൾ തീറ്റ ഉറച്ച് ഷോർട്ട് ചെയ്ത് കൊടുക്കും.
0: അപ്പൊ ഇങ്ങനെ ആദ്യം കുറച്ച് പശുക്കളെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഫാമിൽ തന്നെ
1: ഞങ്ങൾ കിടാങ്ങളെ വളർത്തി റെഡിയാക്കിയെടുത്തതാണ്. കിടാങ്ങളെ വളർത്തുന്നത് നമ്മൾ എല്ലാ കർഷകരും വളർത്തുന്ന രീതിയല്ല. ഞങ്ങള് ആദ്യത്തെ ഒരു 3 പാല് കൊടുക്കുകയുള്ളൂ. അത് ആദ്യം 1 പശുവിന്റെ പാലും പിന്നെ മിൽക്ക് റീപ്ലേസറാണ് കൊടുക്കുന്നത്.
0: അപ്പം വീനിങ് ചെയ്ത്
1: മാറ്റും. കഴിവതും നമ്മൾ ചില സാഹചര്യങ്ങളിൽ പശുവിൽ നിന്ന് മാറ്റാക്കുമെങ്കിൽ അന്നേരം തന്നെ മാറ്റും, കുപ്പിക്കകത്ത് തന്നെ കൊടുത്ത് ശീലിപ്പിക്കും അവരെ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർക്ക് കാഫ് സ്റ്റാർട്ടറുകൾ കൊടുക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ അതിന്റെ ഒരു പീരീഡുകളുണ്ട്. ആ പീരീഡുകൾ കഴിയുമ്പോൾ അതിൽ നിന്ന് മാറ്റും. പിന്നെ നമ്മൾ അവരെ മേയാൻ വിടും. വൈകിട്ട് സമയത്താണ് മേയാൻ വിടുന്നത്. വയലേരിയ അവിടെ ഞങ്ങള് വയലിലൊരു 5 കെട്ടും, വെളുപ്പിനഴിക്കും, രാത്രിയിലും മെയ്യും. ഒരു സമയമാകുമ്പോൾ അവരെ മഞ്ഞത്ത് കിടക്കും. കാലത്ത് വെയിൽ കൊള്ളാൻ നമ്മൾ അനുവദിക്കും. കൊണ്ടുവന്ന് പച്ചവെള്ളം ആദ്യം കൊടുക്കും, പിന്നെ അവരുടെ ഫീഡ് കൊടുക്കും. വീണ്ടും വൈകിട്ട് വെള്ളം കൊടുത്തിട്ട് മേയാൻ വിടും. വെള്ളം എന്ന് വെച്ചാൽ തനി പച്ചവെള്ളം.
0: കുത്തിവെക്കുന്ന എത്ര മാസം കഴിഞ്ഞു?
1: ഞങ്ങള് 18 കഴിഞ്ഞേ കുത്തിവെക്കുകയുള്ളൂ. അതിനു മുമ്പേക്ക് അവർ ഹീറ്റിങ്ങിലേക്കൊക്കെ വരും, എങ്കിലും നമ്മൾ കുത്തിവെക്കാറില്ല. 18 കഴിയണം, കഴിഞ്ഞിട്ടുള്ള ഹീറ്റിലേ നമ്മൾ കുത്തിവെപ്പ് തുടങ്ങും.
0: അപ്പൊ ഇതിനുവേണ്ടിയും സെമിനൊക്കെ അല്ലെങ്കിൽ നമ്മൾ കുത്തിവെക്കാൻ വേണ്ടി അത് നിങ്ങൾ സെലക്ട് ചെയ്യുമോ? അത്
1: സെലക്ട് ചെയ്യും. അത് നമ്മൾ സെലക്ട് ചെയ്തിട്ടല്ലേ കുട്ടിയെ വളർത്തിയോണ്ട് കാര്യമുള്ളൂ. നമ്മൾ നല്ല ഹൈൽഡ് സെമണുകളാണ് യൂസ് ചെയ്യുന്നത്. താനൂസ്, അറ്റ്ലസ്, അങ്ങനെയൊക്കെയുള്ള ഹൈൽഡ് സെമണുകളാണ്.
0: താനൂസ്, അറ്റ്ലസ് എന്നൊക്കെ പറയുന്നത് ബുള്ളിന്റെ പേരാണ്.
1: അത് നമ്മൾ ആ ബുള്ളിന്റെ നെയിമും അതിന്റെ നമ്പറും അടിക്കുമ്പോൾ അത് എത്ര ഈൽഡ് ഉണ്ടായിരുന്നു, എന്ത് ഫാറ്റ് ഉണ്ടായിരുന്നു, എത്ര കറവക്കാലം കിട്ടി, ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റും. ഈ ഒരു വർഷം എത്ര ലിറ്റർ പാല് കിട്ടിയ പശുവാണ് എന്നെല്ലാം നമുക്ക് അറിയാൻ പറ്റും.
0: അപ്പൊ ഈ കാളയൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ രാജ്യത്തുള്ളതല്ല,
1: പുറത്തെ രാജ്യത്ത്. പിന്നെ സെക്സോട്ടഡ് സെമനും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് KLD ബോർഡിന്റെ തന്നെ നല്ല സെമനുകൾ KLD ബോർഡിലുണ്ട്.
0: അപ്പൊ ചുരുക്കി പറഞ്ഞ നിങ്ങൾ അതും സെലക്ട് ചെയ്ത് തന്നെയാണ്
1: ചെയ്യുന്നത്,
0: സെമിനം എടുക്കുന്നത്.
1: നമ്മളിപ്പം KLD ബോർഡിന്റെ കുറെ ചെയ്തിട്ടുണ്ട്. പ്രീമിയം, പിന്നെ ഐരാവതം എന്ന് പറയുന്ന ഒരു സെക്സ് ഓർഡർ സമയം, അതിലൊക്കെ കുറെ എണ്ണം നമുക്ക് ചെന പിടിച്ചു നിപ്പുണ്ട്.
0: ഇപ്പൊ നിങ്ങൾ മിക്കവാറും നിങ്ങൾ കുത്തിവെക്കുമ്പം ആദ്യത്തെ കുത്തിവെപ്പിൽ തന്നെ ചെന പിടിക്കാറുണ്ട്?
1: ആദ്യത്തതിൽ അങ്ങനെ പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ നമ്മുടെ ഫീഡിന്റെ ഒക്കെ ആവാം, കന്നികിടാങ്ങളൊക്കെ ഒരു മട്ടം അങ്ങനെ വരുന്നുണ്ട്.

0: ആദ്യത്തേലൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മളെ കറവിൽ നിൽക്കുന്ന പശുക്കളൊക്കെ ചിലപ്പോൾ മൂന്നും നാലും അഞ്ചിലും ഒക്കെ പോവാറുണ്ട്. പിന്നെ അത് നമ്മൾ ഡോക്ടറെ കാണിച്ച് രണ്ടു കുത്തിയപ്പോ മൂന്ന് കുത്തിയപ്പോ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡോക്ടറെ വിളിച്ച് അവരുടെ നിർദ്ദേശപ്രകാരമാണ് പിന്നെ അടുത്ത ട്രീറ്റ്മെന്റുകളൊക്കെ നടത്തിയിട്ടാണ് അടുത്ത കുത്തിവയ്പ്പിലേക്ക് പോകുന്നത്.
1: പിന്നെ വിനുജി, ഒരു ഫാം നമുക്ക് നല്ലപോലെ കൊണ്ടുപോകണമെങ്കിൽ താങ്കൾ പറഞ്ഞ ഒരു 20 ലിറ്റർ എങ്കിലും ഇനിയിപ്പം കിട്ടാത്ത പശുക്കൾ നിങ്ങളുടെ ഫാമിൽ ഇല്ല. അപ്പം ഈ ഒരു പാൽ ഉത്പാദനം എന്ന് പറയുമ്പം തീറ്റ കൊടുക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. ചെലവ് എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം അതിലാണ് വരുന്നത്. താങ്കളുടെ ഒരു രീതി എങ്ങനെയാണ്?
0: ഞാൻ ഒരു പശുവിന് 11 to 12 kg തീറ്റ വരെ ഹൈ ഈൽഡ് പശുക്കൾക്ക് കൊടുക്കാറുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം പുല്ലുവർഗ്ഗങ്ങളാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള പശുക്കൾക്ക് മാക്സിമം നമ്മൾ തീറ്റ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ 12 kg തീറ്റ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ തീറ്റയ്ക്കകത്ത് ഇവർക്ക് വേണ്ടുന്ന ഘടകങ്ങളുണ്ടോ, ഇവർക്ക് വേണ്ടുന്ന ഫൈബർ ഉണ്ടോ, പ്രോട്ടീൻ ഉണ്ടോ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അത് ഏതൊക്കെ തീറ്റകൾ ചേർന്നാൽ നമുക്ക് ഇതൊക്കെ കിട്ടും. പിന്നെ ഇതിന്റെ ഫീഡ് നമുക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ മണ്ണൂത്തിയിലുണ്ട്. അവിടെയൊക്കെ കൊണ്ടുപോയി നമുക്ക് ടെസ്റ്റ് അയച്ചു കൊടുത്ത് അവർ ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട് കിട്ടും. ഇതിനകത്ത് ഇത്ര പ്രോട്ടീൻ ഉണ്ട്, ഇന്ന പിണ്ണാക്കിൽ ഇത്ര പ്രോട്ടീൻ ഉണ്ട്, പള്ളി പിണ്ണാക്കിൽ ഇത്ര ഉണ്ട്, പരുത്തി പിണ്ണാക്കിൽ ഇത്ര ഉണ്ട്, ഫാം DOC ഇത്ര ഉണ്ട്, എന്താ വെച്ചാൽ നമ്മുടെ ഫാം ഓയിൽ എടുക്കുന്നതിന്റെ വേസ്റ്റ് പിണ്ണാക്കിൽ. അപ്പൊ ഇതൊക്കെ നമുക്ക് പശുവിന് തീറ്റയായിട്ട് ഉൾപ്പെടുത്താൻ പറ്റും. അതിനൊക്കെ അതിന്റെ ഒരു ശതമാനമുണ്ട്.
1: അപ്പൊ ഇതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ഈ തീറ്റ ഉണ്ടാക്കുന്നത്?
0: ഞങ്ങളിപ്പോ കുറച്ച് സ്വന്തമായിട്ട് ഉണ്ടാക്കിയാണ് ചെയ്യുന്നത്. എന്താന്ന് വെച്ചാൽ നമുക്ക് ആയൊരു മില്ല് വന്നിട്ടുണ്ട്, ഈ പശുക്കളുടെ തീറ്റ പൊടിക്കുന്നത് ഫെബിൻ എന്നൊക്കെ പറഞ്ഞ് ആഷിയുടെ മില്ലിലാണ് നമ്മൾ ഇതെല്ലാം പൊടിച്ചുകൊണ്ടുവന്ന് ഇത് ചെയ്യാറുള്ളത്. അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് നേരിട്ട് കണ്ട് ആ മില്ലിൽ നിന്ന് തന്നെ നമ്മൾ പറയുന്ന റേഷ്യോയിൽ നമുക്ക് പൊടിച്ച് കിട്ടും.
1: അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ റെഡിമെയ്ഡ് തീറ്റ വാങ്ങുന്നതിനെക്കാട്ടിലും ചെലവും
0: കുറവാണ്. റിസ്ക് ഇച്ചിട്ട് നമ്മൾ പോകണം, ഇതെല്ലാം എടുക്കണം. ചോളത്തിൽ തന്നെ 3-4 variety ചോളമുണ്ട്. എന്താണ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഗുണനിലവാരം കുറഞ്ഞതുണ്ട്, വാട്ടർ കണ്ടന്റ് കൂടിയതുണ്ട്, ഇതെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ അങ്ങനെ നല്ല ചോളത്തിന് ചിലപ്പോൾ 1 രൂപ 50 പൈസ ഒക്കെ കൂടുതലായിരിക്കും. നമ്മളെപ്പോഴും നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനമേ എടുക്കുകയുള്ളൂ.
1: പിന്നെ നമ്മുടെ ഈ ഖരാഹാരത്തിന്റെ കൂടെ നമ്മൾ പുല്ല് കൊടുക്കണം. പുല്ലിന് വേണ്ടി പുൽകൃഷിയൊക്കെ ഉണ്ട്.
0: പുൽകൃഷി എനിക്ക് ഏകദേശം 4 acres സ്ഥലത്ത് പുൽകൃഷിയുണ്ട്, വയലും കരയുമായിട്ട്.
1: സ്ഥിരം പുല്ല് കിട്ടും?
0: സ്ഥിരം പുല്ല്. ഉണക്ക സമയത്ത് സ്ഥിരമായി കിട്ടിയല്ല, അന്നേരം ചിലപ്പോൾ നമ്മൾ സൈലേജിനെ പുറത്ത് സൈലേജിനെ ആശ്രയിക്കേണ്ടി വരും.
1: സ്വന്തം സൈലേജ് ഉണ്ടാക്കാറുണ്ട്.
0: അതിനുള്ള മെഷീനൊക്കെ നമ്മളതിലുണ്ട്. അത് പുല്ല് പൊടിക്കുന്നതും 15 HP വലിയ ചാഫ് കട്ടറൊക്കെ നമ്മളതിലുണ്ട്.
1: ഈ സൈലേജ് ഉണ്ടാക്കുന്നത് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആണോ? നല്ലപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രശ്നം?
0: ശ്രദ്ധിച്ചില്ല, എയർ കയറി കഴിഞ്ഞാൽ പ്രശ്നം, അത് ചീത്തയാവാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മൾ പുല്ല് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് ചോളവും കൂടെ ആഡ് ചെയ്യും. പൊടിച്ച ചോളവും കൂടെ ആഡ് ചെയ്ത് അതിനകത്ത് EM സൊല്യൂഷൻ എന്ന് പറയുന്ന ആക്ടിവേഷൻ നടക്കാൻ വേണ്ടി ഇതെല്ലാം ചെയ്ത് വളരെ കൃത്യമായ എയർ കടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി പ്ലാസ്റ്റിക് ബാഗ് കൊണ്ട് വളരെ കൃത്യതയോടുകൂടി പ്ലാസ്റ്റിക് ബാഗിൽ ടൈറ്റ് ചെയ്തിട്ടാണ് എയർ ക്യാനകത്ത് എയർ കയറാതെ അടച്ച് റെഡിയാക്കി വെക്കുന്നത്. വലിയ ക്യാനുകളുണ്ട്, വലിയ ക്യാനിനകത്താണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ടാങ്കും ഉണ്ട്, സിമെന്റിന്റെ ടാങ്കും ഉണ്ട്. ടാങ്കിൽ നമ്മൾ ടാർപോളിൻ ഇട്ട് ക്ലിയർ ചെയ്ത് അതിനെ നല്ലോണം പ്രസ് ചെയ്ത് ഒട്ടും വായു കടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്ത കണക്ക് തന്നെ ഈ പ്ലാസ്റ്റിക് പൊതിഞ്ഞ് വെച്ച് അതിന്റെ മേളിൽ വെയിറ്റും വെക്കും.
1: നല്ലപോലെ ചെയ്താൽ കുറെ കാലം ഇരിക്കുമല്ലേ?
0: കുറെ കാലം ഇരിക്കും. ഏകദേശം ഞാൻ 9 months വരെ വെച്ചിട്ടെടുത്തിട്ടുണ്ട്, ഒരു തുള്ളി പോലും കേടായിട്ടില്ല.
1: അപ്പൊ നമുക്ക് വേനൽക്കാലത്തിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ
0: ഉണ്ടാക്കി വെക്കാം. ലാർജ് സ്കെയിലിൽ നമുക്ക് പുല്ല് കിട്ടുമെങ്കിലും അത് സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലം ഉണ്ടെങ്കിലും നമുക്ക് ഉണ്ടാക്കി വെക്കാം. യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം അങ്ങനെയാണല്ലോ അവർ ചെയ്യുന്നത്.
1: അത് തന്നെ അത് തന്നെ. പിന്നെ നമ്മുടെ ഇവിടുത്തെ മാറുന്ന കാലാവസ്ഥ, ചിലപ്പം ഒത്തിരി ചൂടായിരിക്കും, ചിലപ്പോൾ നല്ല മഴ, ഇപ്പൊ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞു. അപ്പം ഈ സമയത്തൊക്കെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത്?
0: മഴക്കാലത്ത് നമുക്ക് വലിയ പ്രശ്നങ്ങൾ വരാറില്ല. മഴക്കാലത്തുള്ള ഒരു പ്രധാന പ്രശ്നം ഈച്ചകളുടെയും കൊതുകുകളുടെയും ശല്യം, അത് പെരുകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിന് മരുന്നുകളൊക്കെ തളിക്കാറുണ്ട്. ചൂടുകാലമാണ് നമുക്ക് പശുക്കൾക്ക് ഏറ്റവും പ്രശ്നമാകുന്നത്. ഒരു ചൂടുകാലത്ത് അവർക്ക് തീറ്റ എടുക്കാൻ ബുദ്ധിമുട്ട്, അയ വെട്ടാൻ ബുദ്ധിമുട്ട്.
1: സംവിധാനങ്ങളുണ്ട്.
0: നമ്മളിപ്പം അതിന് അടുത്ത പ്രാവശ്യം മിസ്റ്റൊക്കെ ചെയ്യാൻ ഫോഗിങ് സംവിധാനമൊക്കെ ചെയ്യാനായിട്ടുള്ളൊരു സംവിധാനം, എനിക്ക് കുറെ ഭാഗത്ത് GI ഷീറ്റാണ്. അപ്പൊ നമ്മളൊരു ഉച്ച സമയത്ത് പശുവിനെ ഒന്ന് കുളിപ്പിച്ചിട്ട് ഷീറ്റിന്റെ മേളിൽ വെള്ളം വീഴത്തക്ക ഒരു സംവിധാനം ചെയ്തപ്പോഴത്തേക്കും നല്ല AC അതേ കൂളിങ് കിട്ടുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മള് സ്പ്രിംഗ്ലറും ഫോഗറും അടിക്കി ചെയ്താൽ പശുവിന് നല്ലൊരു
1: കുറച്ചുകൂടെ കംഫർട്ട്
0: കിട്ടും. അടുത്ത വർഷത്തേക്ക് നമ്മൾ അതെല്ലാം ഫാമിൽ ഫുള്ളായിട്ട് അത് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടേക്കുക. ഇപ്പം ഇനി മഴക്കാലോ, ഇനിയിപ്പോ നമ്മൾ ചെയ്തിട്ടത് ഉപയോഗമില്ല. ഞങ്ങൾ ഈ ചൂടുകാലത്ത് ചെയ്യാനായിട്ട് കൊണ്ടുവന്നതാ, അപ്പോഴത്തേക്ക് പിന്നെ ഇതിന്റെ ഇടയ്ക്ക് വേറെ കാര്യങ്ങളിലേക്കൊക്കെ പോയപ്പോഴേക്ക് ചെയ്യാൻ പറ്റിയില്ല. അടുത്ത വർഷത്തേക്ക് നമ്മൾ അതെല്ലാം എല്ലാ സിസ്റ്റം എല്ലാം ചെയ്തു വെച്ചേക്കും. അതിന്റെ സാധനങ്ങൾ വരേണ്ട
1: ഇവർക്ക് ആഹാരം തീറ്റ കൊടുക്കുന്നതും വെള്ളത്തിനുള്ള
0: സംവിധാനം നമുക്കുള്ള തൊഴുത്തിൽ എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലീനിങ് എന്നുവെച്ചാൽ നമുക്ക് ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ ഈസി ആക്കണം, എങ്കിൽ മാത്രമേ ലേബറെ കുറയ്ക്കാൻ പറ്റൂ. ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ കാലത്തെ ഒരു 3 മണിക്ക് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് എല്ലാം തീരും. ഞങ്ങൾ ആദ്യമേ പശുവിനെ മോർണിംഗിൽ ആദ്യമേ പശുവിനെ ചാണകം വാരി കുളിപ്പിക്കും. കുളിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ കറവ മെഷീൻ ഉപയോഗിച്ചാൽ കറക്കുന്നു. പിന്നെ കറവ സ്റ്റാർട്ടിംഗ് ആയി. ഈ കറവയ്ക്ക് മുമ്പേ തീറ്റ കൊടുക്കും. ഫീഡ് കൊടുത്ത് തീർന്നാൽ ഉടനെ അവർക്ക് വൈക്കോലാണോ സൈലേജ് ആണോ പുല്ലാണോ അതും കൊടുത്ത് തീരും. കറന്ന് തീർന്നു വരുന്നതിന് മുമ്പിട്ട് ഒരാൾ ഇതിന്റെ കാര്യങ്ങളിലേക്ക് കടക്കും. ഞങ്ങൾ കറന്നു തീർന്ന് പാലെടുത്തോണ്ടിറങ്ങും. പിന്നെ അവർക്ക് കിടക്കാനായി. പിന്നെ ആരും ഒരേ ശല്യം ചെയ്യാൻ പോകണ്ട. പിന്നെ ഞങ്ങളുടെ ഒരു 10:30, 10:30 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒന്നും കൂടെ നമ്മൾ കയറുമ്പഴേ അവർക്കറിയാം. കയറുമ്പഴേ അവർ ഓരോരുത്തർ എഴുന്നേക്കാൻ തുടങ്ങും. പിന്നെ വീണ്ടും ഒരു ചാണകമിടും. ആ ചാണകമെല്ലാം ജോലിക്കാരാൻ നീക്കം ചെയ്യും. കൂടുതൽ അഴുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടെ വെള്ളം അടിച്ച് അവരെ ഒന്ന് നനച്ച് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 10-20 മിനിറ്റ് അവർ നിൽക്കും. എന്നിട്ട് വീണ്ടും അതേ കണക്ക് കിടക്കും. പിന്നെ ഇവരെ ഇടയ്ക്ക് ചിലപ്പോൾ എഴുന്നേക്കുകയും കിടക്കുകയൊക്കെ ചെയ്യും. പിന്നെ അവർക്ക് അടുത്ത 2-2:30 ഇത് മോർണിംഗിൽ എങ്ങനെയായിരുന്നു അതേ കണക്ക്
1: കൊടുക്കും.
0: 7 മണിയാകുമ്പോഴത്തേക്ക് പിന്നെ അവരുടെ ഭാഗത്ത് ആരും പോകുന്നില്ല. പിന്നെ അവർക്ക് വേണ്ടപ്പോൾ എഴുന്നേറ്റ് വെള്ളം കുടിക്കാം, കിടക്കാം.
1: വെള്ളമൊക്കെ ഓട്ടോമാറ്റിക്
0: ഫില്ലാണ്, ഫില്ലാവുന്നതാണ് ഓട്ടോമാറ്റിക്. നമ്മള് അതിന്റെ പുല്ല് കൊടുക്കുന്ന തൊട്ടി മൊത്തം ടെയിലിട്ടേക്കാണ്. അതിന് വെള്ളം കുടിക്കുന്ന ഡ്രിങ്കർ മൊത്തം ഗ്രാനൈറ്റിൽ ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുവാണ്. അപ്പൊ അതിനകത്ത് അവർക്ക് നല്ല രീതിയിൽ കുടിക്കാൻ.
1: കിടക്കുന്ന സ്ഥലമൊക്കെ മാറ്റുണ്ട്.
0: കുറച്ച് ഭാഗം മാറ്റുണ്ട്, കുറച്ച് ഭാഗം മാറ്റില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റൊട്ടീനാണ്. മാറ്റിൽ നിൽക്കുന്നവരെ ഒരു 3 മാസക്കാലം കഴിയുമ്പോഴത്തേക്ക് മാറ്റില്ലാത്തടത്തേക്ക് പോവും. മാറ്റില്ലാത്തടത്ത് നിൽക്കുന്നവർ മാറ്റിലേക്ക് വരും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റിൽ നിൽക്കുന്നവരുടെ കുളമ്പ് തേയ്യല, മറ്റവരുടെ കുളമ്പ് തേയ്യ. മാറ്റി നിൽക്കുമ്പോഴുള്ള കുളമ്പ് കുറച്ച് വളരാനും എടുക്കാനും. അത് മാറ്റില്ലാത്തടത്തേക്ക് പോകുമ്പോഴത്തേക്ക് അവരൊന്ന് അതിനൊരു ഇതുണ്ട്. കറവക്കാലം ആകുമ്പോഴത്തേക്ക് മാറ്റി നിർത്തും. ഒരു 3-4 മാസം ചെനയാകുമ്പോഴത്തേക്ക് മാറ്റിൽ നിന്ന് മാറ്റും. വീണ്ടും 8 മാസം ചെനയാകുമ്പോഴത്തേക്ക് അവർ വീണ്ടും മാറ്റിൽ കയറും. അപ്പൊ അവർക്ക് കൂടുതൽ ആവശ്യകതയാണ് മാറ്റി. കിടക്കാനാകുമ്പോൾ ബോഡിക്ക് വെയിറ്റ് ഒക്കെ കൂടി പ്രഗ്നന്റ് ആകുമ്പോൾ അവർക്ക് പിടിച്ചെഴുന്നേക്കാകുമ്പോൾ മാറ്റി ചവിട്ടി അവർക്ക് നല്ല രീതിയിൽ എഴുന്നേക്കാം. അപ്പൊ ഒരു 7 മാസം 8 മാസം ആകുമ്പോഴത്തേക്ക് വീണ്ടും അവർ മാറ്റിലേക്ക് കയറുക.
1: ഇതൊക്കെ സ്വയം എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ നമ്മൾ ഡിവൈസ് ചെയ്യണം.
0: പിന്നെ കൃത്യമായത് നമ്മൾ ഒരു പശുവിനെ നമ്മൾ നിരീക്ഷിക്കും. എന്താ വെച്ചാൽ എനിക്ക് എപ്പോഴായാലും ഞാൻ രാത്രി 1 മണിയായാലും എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ ഞാൻ എന്റെ ഫാമിൽ കയറാതെ വീട്ടിൽ കയറിയല്ല. ഫസ്റ്റ് വന്ന് ഞാൻ എന്റെ ഫാമിലാ കയറുന്നത്. എന്നിട്ട് ഞാൻ എന്റെ വീട്ടിൽ കയറുള്ളൂ. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഏതെങ്കിലും ഒരു പശുവിന് അകിടുവീക്കം ഉണ്ടെങ്കിലോ മറ്റെന്ത് കാര്യം ഉണ്ടെങ്കിലോ ഈ ഒരു അസുഖം ഉണ്ടെങ്കിലോ നമ്മൾ കൃത്യ ശ്രദ്ധിക്കുന്ന ഒരു ജോലിക്കാരനാണെങ്കിലും ആ ഫാമിന്റെ ഓണറാണെങ്കിലും അവർക്ക് അറിയാൻ പറ്റും.
1: പിന്നെ എല്ലാത്തിന്റെ റെക്കോർഡ് നിങ്ങൾ
0: എല്ലാത്തിന്റെ റെക്കോർഡ്, അതായത് കുത്തിവെച്ച ഡേറ്റ് വരെ, മരുന്ന് കൊടുത്ത ഡേറ്റ്, കംപ്ലീറ്റ് കാര്യങ്ങൾ. എന്തെങ്കിലും ഹെവി ആയിട്ട് ഇപ്പോൾ തൈലേറിയ പോലുള്ള അസുഖങ്ങൾ വന്നാൽ അതെന്നാണ് വന്നത്, അതിന്റെ എത്ര ശതമാനം ഉണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ എഴുതി ആ പശുവിന്റെ സൂക്ഷിക്കും. നമ്മൾ തൈലേറിയ വന്നുപോയി എന്ന് പറഞ്ഞാൽ പശുവിനെ കൊടുത്ത് ഒഴിവാക്കലൊന്നുമില്ല. അതിനെ ട്രീറ്റ്മെന്റ് ചെയ്ത് അതിന്റെ പൂർണ്ണസ്ഥിതി ആരോഗ്യത്തിലാക്കിയിട്ട് വീണ്ടും എന്റെ കയ്യിൽ തൈലേറിയൊക്കെ വന്ന് ചാവാറായി പോയ പശുക്കൾ ഇപ്പോഴും ഏകദേശം 2-3 പ്രസവിച്ചതിന്റെ ഫാമിൽ തന്നെ ഉണ്ട്.
1: ഇപ്പൊ വിനുജി, നമ്മൾ ഈ ക്ഷീരകൃഷി ചെയ്യുമ്പം ചില ആൾക്കാർക്ക് പ്രതീക്ഷിക്കുന്ന അത്ര ലാഭം കിട്ടാറില്ല. അപ്പൊ അവിടെ മിക്കവാറും സംഭവിക്കുന്ന തെറ്റുകൾ എന്തൊക്കെയായിരിക്കും?
0: ഇപ്പൊ ഒരു ഫാം, ഒരു 10-15 പശുക്കളെ ഇപ്പൊ ഗൾഫിൽ നിന്നായാലും എവിടെ നിന്നായാലും വന്നിട്ട് ഒരു ആഗ്രഹം കൊണ്ട് ഈ വിടുന്ന ഒരു 10-15 പശുക്കളെ അങ്ങ് മേടിച്ച് ഇടും. അവരതിലൊരു പുല്ല് പോലും എടുക്കാൻ തയ്യാറാവുകയല്ല. ഒന്ന്, രണ്ടെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ജോലിക്കാർ വരും. ജോലിക്കാർ വരിക, അവർക്ക് ഇപ്പൊ 15 പശുക്കളെ നോക്കുന്നോളെന്ന് പറയും. അവര് ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ ശമ്പളം അവർക്ക് കൊടുക്കേണ്ടി വരും. എന്താ വെച്ചാൽ അവർക്ക് പണി ഹാർഡാണ്. ഇപ്പം കാലത്തെ പുണ്ണാക്കും വെള്ളമൊക്കെ കലക്കിയെടുത്ത് ഈ 10-25 പശുക്കൾക്ക് പിടിച്ചു വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ആ വെള്ളം കൊടുത്തു കഴിയുമ്പോഴേ അവരുടെ പണി ഒരു വട്ടം ഒതുങ്ങും. പിന്നെ അതിനെ ബ്രഷിട്ട് തേച്ച് ഉരച്ച് കഴുകൽ, പിന്നെ പുല്ലൂട് ബ്രഷിട്ട് ഉരതി കഴുകൽ, അതിന്റെ ചാണകം സുഖമായിട്ട് അതിന്റെ ട്രോളികൾ കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ഈസി മെത്തേഡ് ആണെങ്കിൽ ജോലിക്കാരെ 1.5 മണിക്കൂർ ചെയ്യേണ്ട പണി 1.5 മണിക്കൂർ കൊണ്ട് ചെയ്യാനാ. അപ്പൊ അവർക്കും എളുപ്പമാണ്. 1.5 മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർന്നിട്ട് അവർക്കും ഒന്ന് റെസ്റ്റ് എടുക്കാം. ഇതൊക്കെ നമ്മൾ നോക്കാം. നമ്മളല്ലാതെ അഞ്ചാ കുറെ പശു വാങ്ങിയിട്ടാണ്. പിന്നെ ഇതിന്റെ ഡ്രെയിനേജ് വെള്ളം പോലാണ് ഏറ്റവും പ്രധാന ഘടകം. പിന്നെ പല കർഷകർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അകിടുവീക്കം, ദൈനംദിന അകിടുവീക്കം. എനിക്കും ആദ്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തൊഴുത്തിൽ നമ്മളൊരു ചാല് പോലെയൊക്കെ വെച്ചിട്ട് വെക്കുമ്പോൾ അതിൽ നിന്ന് വീണ്ടും പശുക്കൾ ചവിട്ടി അങ്ങോട്ട് കയറുകയും ചവിട്ടി ഇറങ്ങിയും വെള്ളം അടിക്കുമ്പോൾ അതിൽ നിന്ന് അങ്ങോട്ട് കയറുകയൊക്കെ ചെയ്യുമ്പോൾ ബാക്ടീരിയകൾ, ഞാൻ നല്ല ഏതാണ്ട് 2 അടി താഴ്ചയിൽ ഓട പോലെ ചെയ്തിട്ട് അതിന്റെ മേളിൽ ഗ്രില്ലിട്ടേക്കുക. അപ്പം ഇതിന്റെ മേളിൽ നിന്ന് പോകുന്ന വെള്ളം ഒന്നും തിരിച്ച് അതിന്റെ മേളിലേക്ക് കയറിയല്ല. ഇതെല്ലാം അണ്ടർഗ്രൗണ്ടിൽ കൂടെ വെള്ളം എല്ലാം പോകുന്നത്. നമുക്ക് അതിനകത്ത് എപ്പോ വേണമെങ്കിലും കയറി നടക്കാം. ഉണങ്ങി ഇണക്കി ഇരിക്കും. എപ്പോ വേണമെങ്കിലും അതിന്റെ മേളിൽ കൂടെ കയറി കാണാനോ. രണ്ട് എന്റെ ഇരത്തിൽ എന്ന് പറഞ്ഞാൽ 1 സൈഡാണ്. പശു നിൽക്കുന്ന ഒരു 7 അടി വന്നതിന് ശേഷം പിന്നെ ഒരു ഓട, പിന്നെ ഇവിടെ ഒരു 4-5 അടി. അത് ഞങ്ങൾക്ക് കറവ മെഷീൻ കൊണ്ടുപോകാനും അത്യാവശ്യം കുട്ടികളെ ഇങ്ങോട്ടൊന്ന് പിടിച്ചു കെട്ടാനും മറ്റ് പാലൊഴിച്ചു വെക്കാനും ഉള്ള സംവിധാനങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയ ബാക്ക് ഏരിയ ഇട്ടേക്കുന്നത്. ഈ ബാക്ക് ഏരിയ കൂടെ പശുക്കളെ, ഒരു പശുവിന് നമുക്ക് അസുഖം വന്നൊന്ന് എടുത്ത് പിടിച്ച് അങ്ങോട്ടൊന്ന് മാറ്റി കിടത്തണം അല്ലെങ്കിൽ ഒന്ന് ഇറക്കി കൊണ്ടുപോകണം. പിന്നെ ചാണകം വരുന്ന അറബാന വെക്കാനും അതിന്റെ ട്രോളികൾ വെക്കാനും എല്ലാ പാല് കൊണ്ടുപോകുന്ന ട്രോളികൾ വെക്കാനും എല്ലാം ഉള്ള സൗകര്യമുണ്ട്. കറന്നോണ്ടിരിക്കുമ്പോൾ തന്നെ പോയി ട്രോളി കൊണ്ടുണ്ട്. ഇതെല്ലാം അവർക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിനകത്ത് കയറിയാൽ മതി.
1: അങ്ങനത്തെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട്
0: ഇതെല്ലാം കൊണ്ട് അവർക്ക് അങ്ങ് ഇറങ്ങി പോകാം. അന്നേരം പിന്നെ അവരുടെ പണി തീർത്ത് അവർക്ക് അങ്ങ് പോകാം.

0: ഫീൽ ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഞാനും അവരോടൊപ്പം
1: നിൽക്കുന്നതുകൊണ്ട്
0: ഞാൻ ചെയ്തെങ്കിൽ എനിക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. ഞാൻ അവരോടൊപ്പം എല്ലാ കാര്യങ്ങളിലും കൂടും. ഞാൻ കൂടുന്നത് എന്തുകൊണ്ടാണ്? ഇതിൽ എത്രമാത്രം ഒരു ജോലിക്കാരൻ എത്രമാത്രം ജോലി ചെയ്യാൻ വെക്കുമെന്ന് നമ്മൾ അറിയണം, ഓണർ അറിയണം. ഞാൻ കാലത്തി വന്നിട്ട് കുറെ ഓർഡർ കൊടുത്തിട്ട് പോയാൽ പോരാ. ഇപ്പം പറയാം, നിങ്ങളൊരു 30 കെട്ട് പുല്ല് വെട്ടിയിട്ടേക്കണേ, ഈ 30 കെട്ട് പുല്ല് വെട്ടി അവൻ ചുമന്ന് വീട്ടിൽ വരുമ്പോൾ അവൻ എന്തുമാത്രം ആയാസമുണ്ട്? ആ 30 കെട്ട് പുല്ല് അവനെ കൊണ്ട് വെട്ടാൻ കഴിയുമോ? ചിലപ്പോൾ ഒരു ദിവസം രണ്ടു ദിവസം, ദൈനംദിനം നടക്കേണ്ട കാര്യമാണ്. നമ്മളും കൂടെ കൂടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും.
1: അതനുസരിച്ച്
0: അവർക്കൊരു ഫ്രീ കൊടുക്കും. പിന്നെ അതിനകത്ത് കെട്ട് കളഞ്ഞിട്ട് പോകുന്നവർ, നമ്മൾ പെട്ടെന്ന് എവിടെന്നെങ്കിലും ഒരാളെ പിടിച്ച് കയറ്റുക, ആ ആൾ പോകുമ്പോൾ വീണ്ടും അടുത്തൊരാളെ കൊണ്ടുവരിക. അത്യാവശ്യം നല്ലൊരാളാണെങ്കിൽ മാന്യമായുള്ള സാലറി കൊടുത്ത് അവരെ അങ്ങ്
1: നിർത്തും. പാലൊക്കെ എങ്ങനെയാണ്?
0: പാല് കുറച്ച് ലോക്കൽ സെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് നമ്മൾ അടുത്തുള്ള ഒരു സംഘത്തിലാണ് കൊടുക്കുന്നത്. കൊട്ര ക്ഷീര സംഘം എന്ന് പറയുന്ന നല്ല സംഘത്തിന്റെ സപ്പോർട്ടാണ് നമ്മൾ ഇവിടെ വരെ എത്താനുള്ള ഒരു കാരണം. സംഘത്തില് അതിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ നല്ല സപ്പോർട്ടാണ്. പശുക്കളെ വാങ്ങാനും എടുക്കാനും എന്ത് കാര്യം പറഞ്ഞാലും അവര് നമ്മളോടൊപ്പം ഉണ്ട്.
1: ഇത് നമുക്കൊരു പ്രോസസ്സിംഗ് ചെയ്യാൻ അങ്ങനെ വല്ലതും കാര്യങ്ങൾ മനസ്സിൽ വന്നിട്ടുണ്ട്?
0: മനസ്സിൽ വന്നിട്ടുണ്ട്, പക്ഷെ ഞങ്ങളുടെ സംഘം നല്ലതായതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പോവേണ്ടി വന്നിട്ടില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വിലയും കിട്ടുന്നുണ്ട്, അത്യാവശ്യം അവർ നല്ല കോപ്പറേറ്റീവും ആണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ പിന്നെ ഒരു ചെറിയ മാർജിൻ, അതിൽ ബൈ പ്രോഡക്റ്റ് ആകുമ്പോൾ നമുക്ക് ലാഭം കൂടുതൽ കിട്ടും. പിന്നെ അവിടെ ലേബർ വെക്കണം, പിന്നെ അതിന് എനിക്ക് വളരെ കുറച്ച്, ഞാന് വൈഫ്, അമ്മ, 2 കുഞ്ഞുങ്ങളാണ്. പിന്നെ കൂടുതൽ ആൾക്കാർ ഇതിലോട്ട് ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നതും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ബൈ പ്രോഡക്റ്റിലോട്ടൊക്കെ പോകണമെന്നുണ്ട്, പക്ഷെ എങ്കിൽ പിന്നെ ഇതിന്റെ എണ്ണം കൂട്ടണം, ജോലിക്കാരെ വീണ്ടും കൂട്ടണം. പിന്നെ അത്ര അങ്ങോട്ട് ഇപ്പോ തൽക്കാലം
1: പോകും,
0: പോവും, പക്ഷെ തൽക്കാലം ഇപ്പൊ പോകുന്നില്ല.
1: അപ്പൊ ഈ എന്ത് പറയുന്നത്, നമ്മുടെ ഈ ചാണകമൊക്കെ ഇതൊക്കെ ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് തന്നെയാണല്ലോ?
0: ചാണകം എനിക്ക് നമ്മുടെ വണ്ടിക്കാർ വന്നെടുത്ത് പോകില്ല, പക്ഷെ നമുക്കതിന് ചെറിയ പൈസയെ കിട്ടുന്നുള്ളൂ. പക്ഷെ നമ്മളിപ്പോ ഷെഡൊക്കെ ചെയ്ത് ചാണകം ഉണക്ക ചാണകത്തിന് ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. ആദ്യം എനിക്കും ഒരു തെറ്റായ ധാരണയായിരുന്നു, എന്ന് വെച്ചാൽ ഈ ചാണകം പിഴിഞ്ഞ് അതിന്റെ സ്ലറി പോയി കഴിയുമ്പോൾ അത് വെറും ചണ്ടിയാണല്ലോ, അത് കൊണ്ടുപോയാൽ കൃഷിക്കാർക്ക് ഉപയോഗം ഇല്ലല്ലോ എന്നുള്ളൊരു കാഴ്ചപ്പാട് കാരണമാണ്. പക്ഷെ അത് പിന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിന്റെ വേണ്ടാത്ത സാധനമാണ് ഈ വെള്ളം. അത് പോയി കഴിഞ്ഞാൽ ചാണകത്തിന്റെ ഗുണനിലവാരം ഒന്നും പോകുന്നില്ല, അതിന്റെ ബാക്ടീരിയ മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട്. ചാണകം ഈ പിഴിഞ്ഞ ചാണകത്തിനകത്ത് വലിയ പോരായ്മകളൊന്നുമില്ല. അത് ഇട്ട കൃഷികൾ ഞാൻ കാണിയൊക്കെ ചെയ്തു, നല്ല രീതിയിൽ തഴച്ചു വളരി,
1: നല്ല വിലയും,
0: നല്ല വിലയും. ഞാനും പുല്ലിന് അവിടെ നിന്ന് എനിക്ക് ചാണകം ഉണ്ടായിട്ട് പോലും ഈ പിഴിഞ്ഞ ചാണകത്തിന്റെ അടുത്ത് നിന്ന് ഞാൻ കൊണ്ടുവന്ന് 2-5 മൂട് പുല്ലൊക്കെ നട്ടു നോക്കി. അപ്പം പുല്ലൊക്കെ നല്ല രീതിയിൽ, നമ്മൾ മറ്റേ ചാണകവും ഇത് രണ്ട് ഒരേ സമയം തന്നെ 2 പോർഷനായിട്ട് തിരിച്ചു ഞാൻ ഒരു 10 പുല്ല് നട്ടിട്ട് ഈ 2 ചാണകവും ഇട്ടു കൊടുക്കുക.
1: എക്സ്പെരിമെന്റ് ഒക്കെ അങ്ങനെ ചെയ്യാറുണ്ടല്ലേ വിനുജി? നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് തോന്നുന്ന സമയം കുറഞ്ഞു പോകുമെന്ന് തോന്നുന്നു. താങ്കളുടെ എക്സ്പീരിയൻസ് അത്രയും അധികമാണ്. പക്ഷെ ഇന്ന് നല്ലൊരു ചർച്ച നമുക്ക് ചെയ്യാൻ സാധിച്ച് താങ്കൾ പരിപാടിയിലേക്ക് വന്ന് വളരെ നന്ദി.
2: കഠിനാധ്വാനത്തിലൂടെ ക്ഷീരമേഖലയിൽ വിസ്മയം വിരിയിച്ച വിനുവിന്റെ അറിവും അനുഭവങ്ങളും എല്ലാവരും ശ്രദ്ധിച്ചുവല്ലോ. പശുവളർത്തൽ സംരംഭത്തിലൂടെ ജീവിത ഭദ്രത എങ്ങനെ ഊട്ടിയുറപ്പിക്കാമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ച വിനുവിനെ ക്ഷീരമേഖലയിൽ പുതിയ വഴികൾ തേടുന്നവർക്ക് മാർഗദർശിയാക്കാം. വിനുവുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ശ്രീ വിനു വി എന്നിന്റെ ഫോൺ നമ്പർ 9544575836. നമ്പർ ഒരിക്കൽ കൂടി 9544575836. ഇനിയൊരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: ചെറുപയർ ദേഹബലവും ദഹനശക്തിയും വർദ്ധിപ്പിക്കുന്ന ധാന്യമാണ് ചെറുപയർ. രോഗമുക്തിക്ക് ശേഷം ക്ഷീണാവസ്ഥയിലുള്ളവർക്ക് ആഹാരമായും ഔഷധമായും ഇത് പ്രയോജനപ്രദമാണ്. ഇതര പയർവർഗ്ഗങ്ങളെ അപേക്ഷിച്ച് ഭാരം കുറഞ്ഞതും എളുപ്പത്തിൽ ദഹിക്കുന്നതുമാണ് ചെറുപയർ. കഫം, പിത്തം എന്നീ ദോഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ, രക്തദോഷം, രക്തപിത്തം, നേത്രരോഗം, കരൾ വീക്കം, മഞ്ഞപ്പിത്തം, വയറിളക്കം, പനി തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ചികിത്സയിൽ ചെറുപയർ ഗുണകരമാണ്. ജ്വരം ശമിപ്പിക്കാനും ത്രിദോഷം നിയന്ത്രിക്കാനും ഫലപ്രദമാണിത്. വിത്ത്, വേര് എന്നിവയാണ് ഔഷധയോഗ്യ ഭാഗങ്ങൾ. ഇലയും തണ്ടും നല്ല കാലിത്തീറ്റയാണ്. വിത്തിൽ ആൽബുമിനോയിഡ്, സ്റ്റാർച്ച്, എണ്ണ, കൊഴുപ്പ്, നാരുകൾ, ഇരുമ്പ്, മഗ്നീഷ്യം, പൊട്ടാസ്യം, വളരെ വേഗം ദഹിക്കുന്ന പ്രോട്ടീൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്.
0: രാഷ്ട്രീയ കൃഷി വികാസ് യോജന. കൃഷി മേഖലയുടെ സമഗ്ര വികാസമാണ് രാജ്യത്തിന്റെ പുരോഗതിയുടെ അടിത്തറ. ഈ ലക്ഷ്യം മുൻനിർത്തി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് രാഷ്ട്രീയ കൃഷി വികാസ് യോജന, ചുരുക്കത്തിൽ RKVY. കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുക, കർഷകരുടെ വരുമാനം ഉയർത്തുക, കൃഷിയെ ആധുനികവും ലാഭകരവുമായ മേഖലയാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. രാജ്യത്തിന്റെ

0: വിവിധ പ്രദേശങ്ങളിൽ കൃഷി വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഈ വ്യത്യാസങ്ങൾ കണക്കിലെടുത്ത് സംസ്ഥാനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കാർഷിക വികസന പദ്ധതികൾ രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കാൻ RKVY കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നു. കൃഷി, മൃഗസംരക്ഷണം, മത്സ്യബന്ധനം, തോട്ടവിളകൾ, കൃഷി യന്ത്രവൽക്കരണം, കാർഷിക വിപണനം തുടങ്ങിയ മേഖലകളിൽ ഈ പദ്ധതി പിന്തുണ നൽകുന്നു. RKVY യുടെ പ്രധാന പ്രത്യേകതകളിലൊന്ന് നവീകരണത്തിനും സംരംഭകത്വത്തിനും നൽകുന്ന പ്രാധാന്യമാണ്. കാർഷിക ഗവേഷണം, സ്റ്റാർട്ടപ്പുകൾ, മൂല്യവർദ്ധന, വിളശേഷിപ്പുകളുടെ പ്രയോജനപ്പെടുത്തൽ, കാർഷിക സംരംഭങ്ങൾ എന്നിവയെ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിലൂടെ യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും കഴിയും. കർഷകർക്ക് പരിശീലനം, സാങ്കേതിക മാർഗനിർദ്ദേശങ്ങൾ, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയും RKVY വഴി ലഭിക്കുന്നു. കൃഷിയെ ശാസ്ത്രീയവും കാലാവസ്ഥാ സൌഹൃദവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലൂടെ സ്ഥിരതയുള്ള കാർഷിക വളർച്ച കൈവരിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. രാഷ്ട്രീയ കൃഷി വികാസ് യോജന ഒരു സഹായ പദ്ധതി മാത്രമല്ല, കൃഷിയുടെ ഭാവി ശക്തിപ്പെടുത്തുന്ന ദീർഘദർശനമാണ്.
1: ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം കഴിയാറായിരിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, ഒരു ഹെക്ടർ റബ്ബർ തോട്ടത്തിൽ എത്ര തേനീച്ച കോളനികൾ വയ്ക്കാം? ഉത്തരം, ഒരു ഹെക്ടർ റബ്ബർ തോട്ടത്തിൽ ശരാശരി 20 വരെ തേനീച്ച പെട്ടികൾ സ്ഥാപിക്കാം. കൂടുതൽ പൂമ്പൊടിയും തേനും ലഭിക്കാൻ സാധ്യതയുള്ള പ്രദേശമാണെങ്കിൽ പെട്ടികളുടെ എണ്ണം ക്രമേണ വർദ്ധിപ്പിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വിജ്ഞാനപ്രദമായ മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ വൈകുന്നേരം 6:50. അതുവരെ ആശംസകളോടെ നന്ദി, നമസ്കാരം.
2: നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.
3: വയലും വീടും സമാപിക്കുന്നു.
4: ആകാശവാണി. ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. സംസ്ഥാനത്ത് തുടരുന്ന ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ കാർഷിക വിളകൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ തത്സമയം വിലയിരുത്തുന്നതിനും ആവശ്യമായ ദുരന്ത നിവാരണ നടപടികൾ ഏകോപിപ്പിക്കുന്നതിനുമായി കൃഷിവകുപ്പ് എല്ലാ ജില്ലകളിലും പ്രത്യേക കൺട്രോൾ റൂമുകൾ തുറന്നു. മഴ, വെള്ളപ്പൊക്കം, ശക്തമായ കാറ്റ്, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ മൂലം കാർഷിക മേഖലയിലുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് അതത് ജില്ലകളിലെ കൺട്രോൾ റൂമുകളിൽ അറിയിക്കാവുന്നതാണ്. ലഭിക്കുന്ന പരാതികളും വിവരങ്ങളും അതിവേഗം ബന്ധപ്പെട്ട കൃഷി ഓഫീസുകൾക്ക് കൈമാറി ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കും. നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി കർഷകർക്ക് ഇനി പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. തിരുവനന്തപുരം 9447242977, കൊല്ലം 6238800810, ആലപ്പുഴ 9447789, കോട്ടയം 9447376143, പത്തനംതിട്ട 9496157485, എറണാകുളം 9497678634, ഇടുക്കി 9447222166, തൃശൂർ 9446360336, പാലക്കാട് 9447364599, മലപ്പുറം 9961235823, കോഴിക്കോട് 9656495737, വയനാട് 9895720558, കണ്ണൂർ 9619094751, കാസർഗോഡ് 9444461817. കൊല്ലം ജില്ലയിലെ വിളിയം കൃഷിഭവൻ പരിധിയിൽ വരുന്ന കർഷകർക്ക് പുരയിടങ്ങളിൽ പുതിയതായി എണ്ണപ്പന കൃഷി ചെയ്യാൻ താൽപര്യമുള്ള കർഷകരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കൃഷിഭവന്റെ 9383470360 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. റബ്ബർ

0: പലയിടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന ഒട്ടുപാലിന് പരമാവധി വില ലഭിക്കാൻ അവ സംഭരിച്ച് സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചറിയാൻ റബ്ബർ ബോർഡ് കോൾ സെന്ററിൽ വിളിക്കാം. ഇത് സംബന്ധമായ ചോദ്യങ്ങൾക്ക് നാളെ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ റബ്ബർ ബോർഡ് കമ്പനിയായ കവണാർ ലാറ്റക്സ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ രഞ്ജിത് ദി ഫോണിലൂടെ മറുപടി പറയും. കോൾ സെന്റർ നമ്പർ 0481257662. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ഇ ലേണിംഗ് ജൂലൈ 13 മുതൽ 17 വരെ നടത്തുന്ന ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയർ 5 ദിവസത്തെ ഓൺലൈൻ ട്രെയിനിംഗ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി ജൂലൈ 10. കോഴ്സ് ഫീസ് 1000 രൂപയാണ്. വിശദവിവരങ്ങൾക്ക് www.celkau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 9895776730. ഇനി കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 21,800 രൂപ, ആലപ്പുഴ 22,700, ചെങ്ങന്നൂർ 28,000. കോപ്ര ക്വിന്റലിന് കൊല്ലം 13,500 രൂപ, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 13,200 രൂപ, തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,100 രൂപ, എറണാകുളം 3,900, വടക്കൻപറവൂർ 3,800. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000, നെയ്യാറ്റിൻകര 20,000, അടൂർ 18,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 18,000 രൂപ. ഉഴുന്ന് പിളർപ്പ് ക്വിന്റലിന് തിരുവനന്തപുരം 11,000 രൂപ, ഏലം കിലോഗ്രാമിന് കൊച്ചി 3,500, തൊടുപുഴ 2,650, കട്ടപ്പന 2,500. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400 രൂപ. തൂവരപ്പരിപ്പ് ക്വിന്റലിന് തിരുവനന്തപുരം 12,550 രൂപ. റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 20,000 രൂപ, പുനലൂർ 25,500 രൂപ. കോഴിമുട്ട 100ന് കൊല്ലം 670, പുനലൂർ അടൂർ എന്നിവിടങ്ങളിൽ 670 രൂപ. ഇതുവരെ കേട്ടത് കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 55 സെക്കൻഡും. ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്യം അനിവാര്യമെന്ന് നിതി ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിക്ക് നിപ സ്ഥിരീകരിച്ചു. രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ളത് 77 പേർ. നിലവിൽ ആർക്കും രോഗലക്ഷണങ്ങളില്ല. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന്റെ നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ച് ഇന്ത്യ. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് അടിയന്തര ക്രമീകരണം ഒരുക്കുമെന്ന് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം അതിരൂക്ഷം. ആക്രമണങ്ങൾ തുടർന്ന് അമേരിക്കയും ഇറാനും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം ഈ മാസം 14 ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ആഘോഷലഹരിയിൽ കായിക ലോകം. വാർത്തകൾ വിശദമായി. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിൽ ഇന്ത്യ ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിതി ആയോഗിന്റെ 11 ഭരണസമിതി യോഗത്തിന് ന്യൂഡൽഹിയിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്തം ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്ത്രീകൾ നയിക്കുന്ന വികസനമാണ് വികസിത ഭാരതത്തിനായുള്ള യാത്രയിൽ സുപ്രധാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയായ 43-കാരന് നിപ സ്ഥിരീകരിച്ചു. രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ 77 പേരാണുള്ളത്. പട്ടികയിലുള്ളവർക്ക് നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രോഗിയുടെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് തയ്യാറാക്കി. കോഴിക്കോട് പ്രത്യേക കൺട്രോൾ റൂമും സജ്ജീകരിച്ചു.
2: രാമനാട്ടുകര സ്വദേശിക്കാണ് നിപ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സമ്പർക്ക പട്ടികയിൽ നിലവിൽ 77 പേരാണുള്ളത്. ഫീൽഡ് തലത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണാക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല. ജനങ്ങളുടെ സംശയ നിവാരണത്തിന് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഒരു കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പറുണ്ട് 0495237390. മൊബൈൽ 90

0: 7200767.
1: തിരുവനന്തപുരത്ത് ഷിഗല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6. വയനാട്ടിൽ 9 കുട്ടികൾക്കും കൊല്ലത്ത് 2 പേർക്കും കോഴിക്കോട് 3 പേർക്കുമാണ് രോഗബാധ. ഷിഗല്ല വ്യാപനത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം സംസ്ഥാനത്തില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഒമാൻ തീരത്ത് സെറ്റുബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. യുഎസ് നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തി സർക്കാർ പ്രതിഷേധം അറിയിച്ചതായി ന്യൂഡൽഹിയിൽ അന്തർമന്ത്രാലയ യോഗത്തിനുശേഷം വിദേശകാര്യ വക്താവ് രൺധീർ ജയസ്വാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. മേഖലയിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.
2: We attach high importance to the welfare and well-being of our seafarers community. Yesterday we condemned the attack on a ship off the coast of Oman in which unfortunately we lost 3 Indian nationals. These attacks must cease and end, and we also call for dialogue and diplomacy so that we can have an early return to peace and stability in the region.
1: കപ്പലിന് നേരെ ഇന്നലെ രാത്രിയാണ് യുഎസ് മിസൈൽ ആക്രമണം ഉണ്ടായത്. മരണമടഞ്ഞ നാവികരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ എല്ലാ സഹായവും നൽകുമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനും അടിയന്തര ക്രമീകരണം ഒരുക്കും. വടക്കൻ ഒമാനിലെ ഷിനാസ് തുറമുഖത്തിന് സമീപം ഒരു വാണിജ്യ കപ്പലിനുകൂടി തീപിടിച്ചു. ഗിനി ബിസോ പതാകയുള്ള MT ജൽവീർ എന്ന കപ്പലിനാണ് തീപിടിച്ചത്. കപ്പലിൽ 20 ഇന്ത്യൻ ജീവനക്കാരാണുള്ളത്. കഴിഞ്ഞ 72 മണിക്കൂറിനിടെ ഒമാൻ തീരത്ത് ഇന്ത്യൻ നാവികരുള്ള 3 കപ്പലിനാണ് ഇത്തരത്തിൽ തീപിടിക്കുന്നത്. യുഎസ് ആക്രമണത്തിലാണ് മറ്റ് 2 കപ്പലുകളിലും തീപിടുത്തമുണ്ടായത്. പശ്ചിമേഷ്യയെ കൂടുതൽ സംഘർഷത്തിലാക്കി അമേരിക്കയും ഇറാനും ആക്രമണങ്ങൾ തുടരുകയാണ്. ഇറാനിലെ സൈനിക സംവിധാനങ്ങൾ ലക്ഷ്യമിട്ടാണ് തുടർച്ചയായ 2 ദിവസവും അമേരിക്ക ആക്രമണം നടത്തിയത്. ബന്ദർ അബ്ബാസിലും ക്രിഷം ദ്വീപിലും വൻ സ്ഫോടനങ്ങളുണ്ടായി. ഗൾഫ് മേഖലയിലെ യുഎസ് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാനും പ്രത്യാക്രമണം നടത്തി. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതായും കടന്നുപോകാൻ ശ്രമിക്കുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇറാന്റെ അവകാശവാദം അമേരിക്ക തള്ളി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 14 മുതൽ 18 വരെ ഫ്രാൻസിലും സ്ലൊവാക്കിയയിലും സന്ദർശനം നടത്തും. 52 G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഫ്രാൻസിലെ നിസ്, എവിയൻ, പാരീസ് എന്നീ നഗരങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. രാജസ്ഥാനിലെ രാംഗഡിൽ 20 kW FM ട്രാൻസ്മിറ്റർ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് വെർച്വലായി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ആകാശവാണി ദൂരദർശൻ കവറേജ് ശക്തിപ്പെടുത്തുന്നതിന് പ്രത്യേക ക്രമീകരണങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
4: आज के समय के हिसाब से आकाशवाणी को डिजिटल फर्स्ट और हाइपर लोकल इन दो सूत्रों में बांधे लोकल आर्ट लोकल संस्कृति लोकल खान पान को आगे लाने का एक बहुत बड़ा प्लेटफॉर्म बनाए अगले 1000 दिनों में एक मास्टर प्लान बना के आकाशवाणी और दूरदर्शन का पूरा ट्रांसफॉर्मेशन करे
1: 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ 1st. എറണാകുളം ജില്ലയിൽ വിവരശേഖരണത്തിന് 6538 എന്യൂമറേറ്റർമാരെ ചുമതലപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
5: സെൻസസുമായി ബന്ധപ്പെട്ട് എന്യൂമറേറ്റർമാർക്കും സൂപ്പർവൈസർമാർക്കുമുള്ള പരിശീലനം ജില്ലയിൽ പുരോഗമിക്കുകയാണ്. ഗ്രാമീണ മേഖലകളിൽ 7 കൊച്ചിൻ കോർപ്പറേഷൻ പരിധിയിൽ 3 23 മേഖലകളായി തിരിച്ചാണ് ജില്ലയിൽ സെൻസസ് പ്രവർത്തനങ്ങൾ നടക്കുകയെന്ന് ജില്ലാ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസറായ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക അറിയിച്ചു. സെൻസസിലേക്ക് കൃത്യമായ വിവരങ്ങൾ കൈമാറണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ഒരു എന്യൂമറേറ്റർക്ക് 150 മുതൽ 200 വീടുകളുടെ വിവരങ്ങളാണ് ശേഖരിക്കേണ്ടി വരിക.
1: കുടുംബങ്ങളെയും ഭാവി തലമുറയെയും രൂപപ്പെടുത്തുന്നതിൽ വീട്ടമ്മമാർ വഹിക്കുന്ന പങ്ക് കണക്കിലെടുത്ത് അവരെ രാഷ്ട്രനിർമ്മാതാക്കളായി അംഗീകരിക്കണമെന്ന് സുപ്രീംകോടതി. വേതനമില്ലാതെ ജോലി ചെയ്യുന്ന വീട്ടമ്മമാർക്ക് പ്രതിമാസം 30,000 രൂപയെങ്കിലും ലഭിക്കണമെന്നും ആക്സിഡന്റ് ക്ലെയിമുമായി ബന്ധപ്പെട്ട അപ്പീലിലെ വാദത്തിനിടെ സുപ്രീംകോടതി നിരീക്ഷിച്ചു. 29 കേന്ദ്ര തൊഴിൽ നിയമങ്ങളെ 4 തൊഴിൽ കോഡുകളായി ഏകീകരിച്ചതിലൂടെ

0: രാജ്യത്തെ തൊഴിൽ മേഖലയിൽ ദീർഘതല സ്പർശിയായ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയതായി കേന്ദ്ര തൊഴിൽ മന്ത്രി ശോഭ കരന്തലജെ. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തിന്റെ പ്ലീനറി സെഷനിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്കയും മെക്സിക്കോയും കാനഡയും സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുക. മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ മത്സരത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഐസിസി വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 10 പതിപ്പിന് നാളെ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. അടുത്ത മാസം 5 ഫൈനൽ. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഹർമൻപ്രീത് കൌർ ഇന്ത്യൻ സംഘത്തെ നയിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാലയളവിൽ ദരിദ്രരുടെയും കർഷകരുടെയും സ്ത്രീകളുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി സർക്കാർ നിരവധി സംരംഭങ്ങൾ നടപ്പിലാക്കി. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്തം അനിവാര്യമാണെന്ന് നിതി ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിക്ക് നിപ്പ സ്ഥിരീകരിച്ചു. രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ളത് 77 പേർ. നിലവിൽ ആർക്കും രോഗലക്ഷണങ്ങളില്ല. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ച് ഇന്ത്യ. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് അടിയന്തര ക്രമീകരണം ഒരുക്കുമെന്ന് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം അതിരൂക്ഷം. ആക്രമണങ്ങൾ തുടർന്ന് അമേരിക്കയും ഇറാനും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം ഈ മാസം 14 ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ആഘോഷലഹരിയിൽ കായിക ലോകം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി സമയം 7:35. യുവവാണി.

ಯುವ ಸಾಹಿತಿ ഇന്ന് യുവസാഹിതിയിൽ ആദ്യം ശീലജ തരൂർ എഴുതി അവതരിപ്പിക്കുന്ന കവിത കേൾക്കാം. കാത്തിരിപ്പ്.

0: അടുത്തതായി ശ്രുതി എസ് എഴുതി അവതരിപ്പിക്കുന്ന കഥ പുള്ളിക്കുപ്പായം.
1: പുള്ളിക്കുപ്പായം. ദീർഘദൂര യാത്രയ്ക്ക് ശേഷം ആ മഹാനഗരത്തിലെ റെയിൽവേ സ്റ്റേഷനിൽ അവൾ ഇറങ്ങി. നട്ടുച്ചയായിരുന്നതിനാലാവാം അല്പം ക്ഷീണം തോന്നി. പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഗൈഡ് ഉൾപ്പെടെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ അവളെ സ്വീകരിച്ചാനയിച്ച് സർക്കാർ വാഹനത്തിൽ കയറ്റി വീതിയേറിയ നഗരവീഥിയിലൂടെ സഞ്ചരിച്ച് ഗസ്റ്റ് ഹൌസിലെത്തി. ആ നഗരം ആദ്യമായി കാണുകയാണ്. IAS എന്ന ബിരുദം ചാർത്തിയതിനാലാവാം ഇതുപോലുള്ള പല നഗരങ്ങളും അവൾ സന്ദർശിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക നിരീക്ഷകയായാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഗസ്റ്റ് ഹൌസിലെത്തിയ ഉടനെ ഉച്ചഭക്ഷണം കഴിച്ചു. മാഡം, ഇന്ന് നമുക്ക് വിശ്രമമാണ്, നാളെ മുതൽ പ്രോഗ്രാം ആരംഭിക്കാം, ഗൈഡ് അറിയിച്ചു. മലയാളം നന്നായി സംസാരിക്കുന്ന ഗൈഡ് തനിക്ക് അനുയോജ്യയാണെന്ന് തോന്നി. ശരി, നമുക്ക് വൈകുന്നേരം 5 മണിക്ക് കാണാം. ഓക്കെ മാഡം. ഗസ്റ്റ് ഹൌസിലെ 4-ാം നമ്പർ മുറിയിൽ അവൾ വിശ്രമിക്കാനായി കയറി. മുറിയിൽ AC ഉണ്ടായിരുന്നെങ്കിലും പ്രകൃതിയുടെ കാറ്റ് ഇഷ്ടമായതിനാൽ ജനാലകളെല്ലാം തുറന്നിട്ടു. പിറ്റേ ദിവസത്തെ പ്രോഗ്രാമിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ബെഡിൽ കിടന്നു. എങ്ങു നിന്നോ ഒരിളം കാറ്റ് അലയടിച്ചുകൊണ്ട് ആ മുറിയിലെത്തി അവളെ തഴുകി. പാരിജാത പൂക്കളുടെ സുഗന്ധം പേറിക്കൊണ്ടാണ് ആ കാറ്റ് അവിടെ എത്തിയത്. ആ സുഗന്ധം അവൾ ആവോളം നുകർന്നു. അതവളെ കുട്ടിക്കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കുട്ടിക്കാലത്ത് അച്ഛൻ എന്നും പാരിജാത പൂക്കളുടെ മാല കോർത്ത് അവളെ ചൂടിക്കുമായിരുന്നു. തനിക്ക് 7 വയസ്സുള്ളപ്പോൾ അച്ഛൻ വീടുവിട്ടു പോയതാണ്. പിന്നിരുന്നേ വരെ അദ്ദേഹത്തെപ്പറ്റി വിവരങ്ങളൊന്നുമില്ല. അന്നുവരെയെല്ലാം അവൾക്ക് അച്ഛനായിരുന്നു. ഒറ്റ മകളായതുകൊണ്ടാവാം അമ്മയ്ക്ക് അവളെ വിട്ടുകൊടുക്കാറില്ല. അവൾക്കും അങ്ങനെ എല്ലാത്തിനും അച്ഛൻ വേണം. കളിക്കാനും കുളിക്കാനും ഭക്ഷണം കഴിക്കാനും അങ്ങനെ എല്ലാത്തിനും. സ്കൂൾ വിട്ടു വരുമ്പോൾ അച്ഛൻ ഉമ്മറത്ത് കാണും. അങ്ങനെ ഒരു നാൾ അച്ഛനോടൊപ്പം ടൌണിലൂടെ നടക്കുകയായിരുന്നു. ഒരു തുണിക്കടയ്ക്ക് മുന്നിൽ ഒരു പാവയെ ഉടുപ്പിച്ച് അലങ്കരിച്ചിരുന്ന പുള്ളിയുടുപ്പ് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. വെള്ളയിൽ മഞ്ഞയും ചുവപ്പും പുള്ളികളുള്ള ഒരുടുപ്പ്. അച്ഛാ, എനിക്കത് വാങ്ങിത്തരാമോ? വാങ്ങിത്തരാമോളെ, കുറച്ചു ദിവസം കഴിഞ്ഞോട്ടെ. മകളുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ ആ പിതൃഹൃദയം വെമ്പി. ആ ഉടുപ്പ് വാങ്ങുവാനുള്ള പണം അയാളുടെ കൈവശമില്ലായിരുന്നു. രണ്ടു നേരത്തെ ഭക്ഷണത്തിനുള്ള വക തന്നെ ഉണ്ടാക്കുന്നത് രാപ്പകലില്ലാതെ അയാളുടെ ഭാര്യ ഒരു പൊടിമില്ലിൽ ജോലി ചെയ്താണ്. പോളിയോ ബാധിച്ച് കൈകാലുകൾക്ക് ചെറുപ്പത്തിലെ വന്ന സ്വാധീനക്കുറവ് മൂലം കഠിനാധ്വാനം ചെയ്യുവാൻ അയാൾക്ക് കഴിയാതെ പോയി. തന്റെ മകൾക്ക് ഒരു കുപ്പായം പോലും വാങ്ങിക്കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് അയാൾ വ്യസനിച്ചു. അന്നു രാത്രി അയാൾക്കുറങ്ങാൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം രാവിലെ അമ്മ ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ ആ അച്ഛൻ മകളെ അടുത്തു വിളിച്ച് മൂർധാവിൽ നുകർന്നുകൊണ്ട് പറഞ്ഞു, മോൾ ഇന്നലെ കാണിച്ച പുള്ളിക്കുപ്പായം വാങ്ങിക്കൊണ്ടുവരാം. ഇതു പറഞ്ഞ് അദ്ദേഹം നടന്നകന്നു. പിന്നീട് ആ മനുഷ്യനെ അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അച്ഛന്റെ തിരോധാനം അവളെ വല്ലാതെ അലട്ടി. ആ അമ്മയും മകളും തിരക്കാവുന്നിടത്തോളം തിരക്കി. വർഷങ്ങൾ കടന്നുപോയി. മോൾ നന്നായി പഠിച്ച് ഉന്നതിയിലെത്തണമെന്ന അച്ഛന്റെ ഉപദേശം അവൾ പാലിച്ചു. സ്കൂൾ ഫൈനൽ പരീക്ഷ 1-ാം റാങ്കോടെ പാസായി. സർക്കാർ സ്കോളർഷിപ്പോടെ ഉപരിപഠനവും പൂർത്തിയാക്കി. അങ്ങനെ സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി. ഓരോ പടവുകൾ ചവിട്ടിക്കയറുമ്പോഴും അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മ ഒരു നിഴലായി അവളെ പിന്തുടർന്നു. തന്റെ മകളുടെ വിജയത്തിൽ അമ്മ അഭിമാനം കൊണ്ടു, ഒപ്പം നിരാശയും. 3 വർഷങ്ങൾക്ക് മുൻപ് അമ്മ ഇഹലോകവാസം വെടിഞ്ഞു. താൻ എത്തുന്ന നഗരങ്ങളിലെല്ലാം

0: മുഖം അവൾ പരതി നടന്നു. കഴിഞ്ഞ 31 വർഷക്കാലത്തെ ജീവിതത്തിനിടയിൽ ഒരിടത്തും ആ മുഖം കണ്ടെത്താൻ അവൾക്കായില്ല. മാഡം, ചായ കൊണ്ടുവരട്ടെ? ഗൈഡിനൊപ്പം വന്ന ഒരു ഉദ്യോഗസ്ഥന്റെ ശബ്ദം കേട്ടാണ് അവൾ ചിന്തയിൽ നിന്നും ഉണർന്നത്. നേരം പോയതറിഞ്ഞില്ല. 5 മണിയായല്ലേ?
1: അതെ മാഡം, ഇവിടെ അടുത്തൊരു ദുർഗാക്ഷേത്രമുണ്ട്, നമുക്ക് അവിടെ വരെ പോയാലോ?
0: ഗൈഡ് ചോദിച്ചു. ശരി, ഞാനൊന്ന് ഫ്രഷായി വരാം. അരമണിക്കൂറിനകം കുളിച്ച് ഫ്രഷായി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരാൽമരം ക്ഷേത്രനടയിൽ തണലേകി നിൽക്കുന്നു. സായാഹ്ന വേളയായതിനാൽ ഭക്തജനങ്ങൾ നന്നെ കുറവാണ്.
1: ക്ഷേത്രനടയിലെത്തിയപ്പോൾ തന്നെ പൂജാരി പൂർണ്ണകുംഭവുമായി സ്വീകരിച്ചു. ദേവീ ദർശനം കഴിഞ്ഞ് ക്ഷേത്രത്തിനു ചുറ്റും ഒരു വലം വെച്ചു. ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെക്കുറിച്ചും ദേവി മഹാത്മ്യത്തെക്കുറിച്ചും ഗൈഡ് വിവരിച്ചു. ആൽത്തറയിൽ 5 മിനിറ്റ് വിശ്രമിക്കണമെന്ന് തോന്നി. അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ കാഷായ വസ്ത്രധാരിയായ ഒരു സന്യാസി അവളുടെ മുന്നിലൂടെ കടന്നുപോയി. താടിയും മുടിയും നീട്ടി വളർത്തിയിട്ടുണ്ട്. നല്ല പ്രസരിപ്പുള്ള മുഖം. കൈകാലുകൾക്ക് സ്വാധീനമില്ലാത്തതിനാലാവാം നടപ്പ് മന്ദഗതിയിലാണ്. ആ രൂപം ഒരു മിന്നൽ പിണർ പോലെ അവളുടെ മനസ്സിൽ പതിച്ചു. ഏതോ ഒരു വികാരത്താൽ അവൾ അദ്ദേഹത്തിന്റെ പുറകെ ഓടി. അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്ന് മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തന്റെ അച്ഛൻ, മനസ്സ് മന്ത്രിച്ചു. അച്ഛാ എന്നുറക്കെ വിളിച്ചുകൊണ്ട് ആ ചുമലിലേക്ക് ചാഞ്ഞു. തന്റെ മകളെ തിരിച്ചറിഞ്ഞ ആ പിതാവ് നിർനിമേഷനായി ഒരു നിമിഷം നിന്നുപോയി. തുടർന്ന് തന്റെ സഞ്ചി തുറന്ന് ഒരു പൊതിയെടുത്ത് അവളുടെ നേർക്ക് നീട്ടി. പൊതി തുറന്നപ്പോൾ അവൾ ഞെട്ടിത്തരിച്ചു. മഞ്ഞയും ചുവപ്പും പുള്ളികൾ നിറഞ്ഞ ഒരു കുഞ്ഞുടുപ്പ്. 2 വ്യാഴവട്ടക്കാലമായി കൊണ്ടു നടന്ന ആ നിധി മകളെ ഏൽപ്പിച്ചു. അച്ഛനും മകളും ആലിംഗനബദ്ധരായി.
2: ശ്രുതി എസ് എഴുതി അവതരിപ്പിച്ച പുള്ളിക്കുപ്പായം എന്ന കഥയാണ് ഇതുവരെ കേട്ടത്.
3: അടുത്തതായി യുവസാഹിതിയിൽ മിഥുൻ എം എഴുതി അവതരിപ്പിച്ച കഥ.
4: വഴിവിളക്കുകൾ. വിശക്കുന്നമ്മേ ആ കൊച്ചു വീടിന്റെ ഏതോ ഒരു കോണിൽ നിന്നും മുഴങ്ങിയ മീനുവിന്റെ വിലാപം കേട്ടാണ് അയാൾ ഞെട്ടിയുണർന്നത്. അവൾക്ക് വിശക്കുന്നു. എങ്ങനെ വിശക്കാതിരിക്കും? 2 ദിവസമായി പച്ചവെള്ളമല്ലാതെ ഒന്നും കണി കണ്ടിട്ടില്ല. കഷ്ടം. ഒരു രക്ഷാകർത്താവിന്റെ കടമ വേണ്ടവിധം നിർവഹിക്കാൻ കഴിയാത്ത താൻ എന്തൊരു ഭാഗ്യഹീനനാണ്, എന്തൊരു മടയനാണ്. അയാളുടെ നെഞ്ചുനീറി. അല്പസമയം കൂടി അവിടെ ഇരുന്നാൽ പൊട്ടിക്കരിഞ്ഞു പോകുമോ എന്നയാൾ ഭയന്നു. അയാൾ എഴുന്നേറ്റു. ഇരുണ്ട നിശാഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. അശോകൻ ചിന്താമഗ്നനായി. എങ്ങനെയാണ് പാറമടയിലെ തന്റെ ജോലി നഷ്ടമായത്? അനീതിയെ ചോദ്യം ചെയ്യാൻ ഏതു പൗരനും അവകാശമില്ലേ? തന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരൻ ആരാണ്? താൻ തന്നെ. തനിക്ക് ഈ ഭൂമിയിൽ അവകാശങ്ങളില്ല, വിലക്കുകൾ മാത്രം. ഭൂതകാല ചിന്തകൾ അയാളുടെ മനസ്സിൽ നിന്ന് വേഗം ഒഴിഞ്ഞുമാറി. ഒരു തൊഴിൽ അത്യാവശ്യമാണ്. ഏതു മാർഗം സ്വീകരിക്കണമെന്ന് അയാൾ ചിന്തിച്ചു. ഈ അവസ്ഥയിൽ തന്നെ സഹായിക്കാൻ കൽപ്പുള്ള ഒരേ ഒരാൾ ഔസേപ്പ് മുതലാളി മാത്രമാണ്. ശിഷ്ടമുള്ളവരെല്ലാം ഇതിനകം തന്നെ അയാളെ കൈയൊഴിഞ്ഞിരിക്കുന്നു. അശോകൻ ഔസേപ്പിന്റെ മാളിക ലക്ഷ്യമാക്കി നടന്നു. അന്നു കറുത്തവാവായിരുന്നു. വഴിവിളക്കുകൾ ഒന്നും തന്നെ പ്രകാശിച്ചിരുന്നില്ല. കുറ്റാക്കുറ്റിരുട്ട്. ആക്രമണത്തിന് മുതിരാതെ ആ അന്ധകാരത്തെ പ്രതിരോധിച്ചുകൊണ്ട് മാത്രം അയാൾ മുന്നോട്ട് നീങ്ങി. താണ്ടിയ ദൂരം കൂടിക്കൂടി വന്നു. താണ്ടാനുള്ളത് കുറഞ്ഞു. ഔസേപ്പിന്റെ മാളിക. കവാടത്തിനോട് ചേർന്ന ഉപഗ്രഹത്തിൽ നിന്നും പ്രകാശകിരണങ്ങൾ സുരിച്ചുകൊണ്ടിരുന്നു. ടക് ടക്. അശോകൻ വാതിലിൽ മുട്ടി. മുതലാളി, മുതലാളി. ആരാ? ഉള്ളിൽ നിന്നും ഒരു പരുക്കൻ സ്വരം. വാതിൽ തുറക്കപ്പെട്ടു. ഒരു ഭീകരരൂപം പ്രത്യക്ഷപ്പെട്ടു. ഇരുണ്ട പ്രകൃതം, തടിച്ച ശരീരം, ഉന്തിയ കുടവയർ, കൂർത്ത മുഖം, കട്ടി മീശ. ഞാൻ അശോകനാ. എനിക്കെന്തെങ്കിലും ഒരു പണി തരാമോ മുതലാളി? 2 ദിവസമായി അടുപ്പിൽ തീപ് കഞ്ഞിട്ട് എന്റെ മോളെ ഓർത്തെങ്കിലും. നീയല്ലേ മെനഞ്ഞാൻ ആ മാത്തച്ഛന്റെ പാറമടയിൽ ലഹളയുണ്ടാക്കിയത്? ഭീകര സ്വത്വം ചോദിച്ചു. അശോകൻ തലകുനിച്ചു. സ്വത്വം തുടർന്നു. എനിക്ക് വേണ്ടതും നിന്നെ പോലെ ഒരാളെയാ. അശോകന് ഒന്നും മനസ്സിലായില്ല. സ്തബ്ധനായി അങ്ങനെ തന്നെ നിന്നു. സത്വം പുറംതിരിഞ്ഞ് ഉള്ളിലേക്ക് പോയി. ക്ഷണനേരത്തിന് ശേഷം നേരിയ ഒരു പുഞ്ചിരിയോടെ തിരിച്ചെത്തി. അയാൾ പുഞ്ചിരിക്കുകയാണെന്നേ തോന്നില്ല. ആ സാഹസം അയാളെ കൂടുതൽ ഭീകരരൂപിയാക്കി. നീ എന്തു തൊഴിലും ചെയ്യുമല്ലോ അല്ലേ? മറുപടിയില്ല. ഔസേപ്പ് അറ്റം കൂർത്തു വളഞ്ഞ ഒരു കത്തി അശോകന്റെ നേരെ നീട്ടി. നേരം പുലർന്നു. അച്ഛൻ എവിടെ അമ്മേ? മീനു വേവലാതിപ്പെട്ടു. പാവം കുട്ടി. അമ്മ ഒന്നും മിണ്ടിയില്ല. നിശബ്ദയായി ചുവരോട് ചേർന്നിരുന്നു. സന്ധ്യ മയങ്ങി. അന്നും വഴിവിളക്കുകളൊന്നും തെളിഞ്ഞിരുന്നില്ല. അശോകൻ കാത്തിരുന്നു തന്റെ ഇരയ്ക്കായി ഇരുളിന്റെ മറവിൽ. അയാളുടെ ഹൃദയം സാധാരണയിലുമധികം മിടിക്കുന്നുണ്ടായിരുന്നു. കൈകാലുകൾ തണുത്തു മരവിച്ചിരുന്നു. സമയം അതിന്റെ സ്വാഭാവിക വേഗത്തിൽ ചലിച്ചുകൊണ്ടിരുന്നു. ഒരു കറുത്ത കാർ അവിടെ വന്നു നിന്നു. അതിൽ നിന്നും യോഗ്യനായ ഒരാൾ പുറത്തിറങ്ങി.

0: സുന്ദരനും സുമുഖനുമായ ഒരാൾ. ഔസേപ്പിന്റെ വാക്കുകൾ അശോകന്റെ ചെവികളിൽ മാറ്റുലികൊണ്ടു. അതേ പ്രകൃതം, അതേ ചലനം. അശോകനെ ആരോ അവിടെ കെട്ടിയിട്ടു. അത് അയാളുടെ മനസാക്ഷി തന്നെയായിരുന്നു. ഒന്നും അടിച്ചു. എന്നാൽ ക്ഷണനേരം കൊണ്ട് ആ ബന്ധനം അയാൾ വിച്ഛേദിച്ചു. കഠാരയുമായി അശോകൻ ആ സുമുഖന്റെ നേർക്ക് ചാടി വീണു. പിന്നെ അവിടെ അരങ്ങേറിയതെല്ലാം ഒരു മിഥ്യാ നാടകമായിരുന്നു. അയാൾ ഔസേപ്പിന്റെ മാളികയിലെത്തി. അവിടെ യാതൊരു മാറ്റവുമില്ല. അശോകൻ വാതിലിൽ മുട്ടി. വാതിൽ തുറക്കപ്പെട്ടു. ഒരു ഭീകരമായ പുഞ്ചിരി അയാൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഇന്നതില്ല. ഔസേപ്പ് ഒന്നും ഉരിയാടിയില്ല. കണ്ട മാത്രയിൽ ഇട്ടിരുന്ന പട്ടുജുബ്ബായുടെ കീശയിലേക്ക് കൈതിരുകി. വിവിധ മൂല്യങ്ങളുടെ കടലാസ് നോട്ടുകൾക്കിടയിൽ നിന്നും 100 രൂപയുടെ ഒരു നോട്ട് തിരഞ്ഞു പിടിച്ചെടുത്ത് അയാൾ അശോകന് നേർക്ക് നീട്ടി. തുടക്കമായതുകൊണ്ട് ഇത് മതി. അശോകൻ യാന്ത്രികമായി കൈനീട്ടി. മറുത്ത് ഒരക്ഷരം മിണ്ടിയില്ല. കോഴി കൂകിയിട്ട് വളരെ നേരമായിരിക്കുന്നു. അശോകൻ വീട് ലക്ഷ്യമാക്കി നടത്തം ആരംഭിച്ചു. ദാമോദരന്റെ പലചരക്ക് പീടിക. ദാമോദരേട്ട, 2 കിലോ അരി, 1 പിടി ചെറുപയർ, 2 ഉരുളക്കിഴങ്ങ്.
1: മിഥുൻ എം എഴുതി അവതരിപ്പിച്ച കഥയാണ് ഇപ്പോൾ കേട്ടത്. യുവസാഹിതിയിൽ അവസാനമായി മുഹ്സീന അവതരിപ്പിക്കുന്ന പുസ്തക നിരൂപണം. പുസ്തകം പൗലോ കൊയ്ലോവിന്റെ ആൽക്കെമിസ്റ്റ്.
2: നൈമിഷികമായ മനുഷ്യജീവിതത്തിന് ദൈവികമായ ചൈതന്യവും സൗരഭ്യവും നൽകുന്ന ആശയങ്ങളാണ് ലോകപ്രസിദ്ധ ബ്രസീലിയൻ സാഹിത്യകാരൻ പൗലോ കൊയ്ലോയുടേത്. സാധാരണ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ ജീവിതത്തിന്റെ ഗഹനതകളെയും രഹസ്യങ്ങളെയും വിവരിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ രചനാരീതി. വേറിട്ട രീതിയിലൂടെ ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ കൃതികൾ. അത്തരത്തിൽ വായനക്കാരെ പിടിച്ചിരുത്തി വായിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മനോഹരമായ പുസ്തകമാണ് ആൽക്കെമിസ്റ്റ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ പൗലോയുടെ മാജിക്. ലോകമെമ്പാടുമുള്ള വായനക്കാരെ ത്രസിപ്പിച്ച ഈ പുസ്തകത്തിന്റെ മലയാള വിവർത്തനമാണ് ശ്രോതാക്കൾക്കായി ഇന്ന് പരിചയപ്പെടുത്തുന്നത്. വിശാലമായ ചക്രവാളങ്ങളിലേക്ക് നോക്കി ചിറകുകൾ വീശി സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന സാന്റിയാഗോ എന്ന ചെറുപ്പക്കാരന്റെ അപൂർവമായ ഒരു യാത്രയാണ് ആൽക്കെമിസ്റ്റിന്റെ പ്രമേയം. ഊർജ്ജസ്വലനും പുസ്തകപ്രേമിയും പരിസ്ഥിതി സ്നേഹിയുമാണ് സാന്റിയാഗോ. മകനെ പുരോഹിതനായി കാണാനുള്ള ആഗ്രഹത്താൽ അവനെ സെമിനാരിയിൽ അയച്ച് ലാറ്റിനും ദൈവശാസ്ത്രവുമൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന മാതാപിതാക്കളെ നിരാശരാക്കിക്കൊണ്ട് സാന്റിയാഗോ ഒരു പുതിയ തീരുമാനമെടുക്കുന്നു. ലോകം മനുഷ്യർക്കായി കാത്തുവച്ചിരിക്കുന്ന എല്ലാ കാഴ്ചകളും കണ്ടാസ്വദിക്കണം. അങ്ങനെ അവൻ ആടുകളെയും മേച്ച് ഊരു ചുറ്റുന്ന ഒരു ആട്ടിടയനായി മാറി. മനുഷ്യർ അടിസ്ഥാനപരമായി എല്ലായിടത്തും ഒരുപോലെയാണെന്നും മറ്റേതൊരു നാടിനേക്കാളും സുന്ദരമായത് നമ്മുടെ നാടാണെന്നും അച്ഛൻ പറഞ്ഞത് അവൻ മനഃപൂർവ്വം അവിശ്വസിച്ചു. ഗ്രാമങ്ങളും നഗരങ്ങളും വിവിധ വർണ്ണങ്ങൾ ചാലിച്ച കാണാ കാഴ്ചകൾ അവന് വേണ്ടി കാത്തുവച്ചിരുന്നു. പ്രകൃതി അതിന്റെ ഊഷ്മളതയും ഭയാനകതയും മാറി മാറി പ്രദർശിപ്പിച്ചു. മുന്നിൽ കാണുന്ന ഓരോ ജീവിയിൽ നിന്നും അവന് പഠിക്കാൻ ഏറെയുണ്ടായിരുന്നു. എണ്ണമറ്റ നാടുകളിലൂടെ സഞ്ചരിച്ച് അനേകം സംസ്കാരങ്ങളും പുതിയ ഭാഷകളും അവൻ പരിചയിച്ചു. തന്റെ സന്തസഹചാരികളായ ആടുകളുമായി മിണ്ടിയും പറഞ്ഞും അവയുടെ മട്ടും മാതിരിയുമായി പൊരുത്തപ്പെട്ടും അവൻ ജീവിക്കാൻ ശീലിച്ചു. അങ്ങനെയിരിക്കെ ആവർത്തിച്ചു കണ്ട ഒരു സ്വപ്നം അവനെ അസ്വസ്ഥനാക്കി. എന്തായിരുന്നു ആ സ്വപ്നം? ആടുമേച്ച് നടന്ന അവനരികിലേക്ക് ഒരു കൊച്ചു പെൺകുട്ടി കടന്നുവന്ന് അവന്റെ കൈകൾ പിടിച്ച് പിരമിഡുകൾക്കടുത്തുള്ള ഒരു നിധി കാട്ടിക്കൊടുക്കുന്നു. അപരിചിതമായ ഈ സ്വപ്നത്തിന്റെ പൊരുളറിയാൻ അവന്റെ മനസ്സ് വെമ്പി. സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുന്ന ഒരു ജിപ്സി തള്ള അവനെ നിധി തേടി പോകാൻ പ്രേരിപ്പിക്കുന്നു. സംശയവും ആശങ്കയും കാരണം പ്രതിസന്ധിയിലായ അവനെ സഹായിക്കാൻ സലേമിലി രാജാവും ജ്ഞാനിയുമായ മെൽ ഷിഡേക് പ്രത്യക്ഷപ്പെടുന്നു. ഒടുവിൽ നിധി കണ്ടെത്താൻ വേണ്ടിയുള്ള യാത്ര കൂടിയേ തീരൂ എന്നവൻ തീരുമാനിക്കുന്നു. സ്പെയിനിലെ ഒരു ഗ്രാമത്തിൽ ഇടയന്മാരും അവരുടെ ആടുകളും വിശ്രമിക്കുന്ന ഒരു പഴയ പള്ളിമുറ്റത്തു നിന്നാണ് സാന്റിയാഗോ തന്റെ യാത്ര ആരംഭിക്കുന്നത്. എന്നും പുതിയ വഴികളിലൂടെ സഞ്ചരിക്കാനും പുതിയ ആൾക്കാരുമായി പരിചയപ്പെടാനും ഇഷ്ടപ്പെട്ടിരുന്ന അവന് ഈ യാത്ര വളരെ രസകരമായി തോന്നി. യാത്രയിൽ കൂട്ടായി അവൻ തിരഞ്ഞെടുത്തത് പുസ്തകങ്ങളെയാണ്. അടുത്ത തവണ കൂടുതൽ തടിച്ച പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന് രസികനായ ആ ചെറുപ്പക്കാരൻ ഇടയ്ക്കൊരിക്കൽ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ നേരം വായിക്കാം, നല്ല തലയണയായി ഉപയോഗിക്കാം. ജീവിതത്തിന്റെ നല്ല പാതി പുസ്തകങ്ങളിൽ തലയണച്ചു കഴിയാം എന്നവൻ വിശ്വസിക്കുന്നു. താൻ കണ്ട സ്വപ്നം തന്റെ ജീവിത നിയോഗം തന്നെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ടരീഫയിലെ ജിപ്സി തളയിൽ നിന്നും മെൽഷിഡേക് രാജാവിൽ നിന്നും അവൻ തിരിച്ചറിയുന്നു. അഭൗമമായ ആ സ്വപ്നം തന്റെ ജീവിതത്തിന് ശരിയായ അർത്ഥം നൽകുമെന്നും ജീവിത വിജയത്തിലേക്ക് നയിക്കുമെന്നും അവൻ മനസ്സിലാക്കുന്നു. അങ്ങനെ തന്റെ ആടുകളെ വിറ്റുകിട്ടിയ പണവുമായി യാത്ര തുടങ്ങിയ അവനെ വഴിയിൽ വെച്ച് ഒരു മോഷ്ടാവ് സമർത്ഥമായി കൊള്ളയടിക്കുന്നു. ഒരു നിമിഷം തന്റെ എല്ലാ മോഹങ്ങളും തകർന്നടിയുന്നതായി അവന് തോന്നി. വെറുമൊരു സ്വപ്നം കണ്ടപാടെ എല്ലാം വിറ്റുപെറുക്കി യാത്രക്കിറങ്ങിയ തന്റെ മണ്ടത്തരത്തിൽ അവന് കുറ്റബോധം തോന്നുന്നു. തിരിച്ചു നാട്ടിലേക്ക് മടങ്ങാൻ അവൻ ആഗ്രഹിക്കുന്നു. മടക്കയാത്രയ്ക്ക് ആവശ്യമായ പണം സമ്പാദിക്കുന്നതിനായി അവൻ ടാൻജീർ എന്ന സ്ഥലത്തെ സ്ഫടികപാത്രങ്ങൾ വിൽക്കുന്ന ഒരു കടയിൽ ജോലിക്ക് ചേരുന്നു.

0: അവരിൽ ചുരുക്കം ചിലർ മാത്രം മനസാക്ഷി പറയുന്നതിന് കാതോർത്ത് തന്റെ സ്വപ്ന സാഫല്യത്തിനായി മുന്നോട്ടു പോകുന്നു. ഈ വാക്കുകൾ സാന്റിയാഗോയെ തന്റെ ഹൃദയം പറയുന്നത് കേൾക്കാൻ അനുസരിക്കാൻ പ്രേരിപ്പിച്ചു. ചുറ്റുപാടുമുള്ള ലക്ഷണങ്ങളും നിമിത്തങ്ങളും നമ്മെ മുന്നോട്ടു പോകാൻ സഹായിക്കും എന്നവന് മനസ്സിലായി. മരുഭൂമിയിലെ അത്യുഷ്ണവും പൊടിക്കാറ്റും അവന്റെ നിശ്ചയദാർഢ്യത്തെ പരീക്ഷിക്കാൻ പലപ്പോഴായി കടന്നുവന്നു. ആഫ്രിക്കയിലേക്ക് കാൽനടയായി തന്നെ പോകാൻ സാന്റിയാഗോ തീരുമാനിച്ചതിന് പിന്നിൽ ഒരു രഹസ്യമുണ്ടായിരുന്നു. വളരെ സാവധാനത്തിലുള്ള ആ യാത്രയിൽ എല്ലാ വഴിയോര കാഴ്ചകളും ഇഷ്ടമുള്ളത്ര നേരം കണ്ടാസ്വദിക്കാം. ആ നാട്ടുകാരുമായി ഇടപഴകാം. പുതിയ അനുഭവങ്ങൾ, പുതിയ അറിവുകൾ ഒക്കെ തന്നെ തന്റെ വ്യക്തിത്വ വികസനത്തിനും ഉപകരിച്ചേക്കും. മരുഭൂമിയുടെ നിഗൂഢതയും ഏകാന്തതയും ചിലപ്പോഴൊക്കെ അവനെ ശല്യപ്പെടുത്തി. ഒടുവിൽ അവൻ ഒരു കച്ചവട സംഘത്തെ കണ്ടുമുട്ടുന്നു. ഇനി കുറച്ചുനാൾ അവരോടൊപ്പം ഒട്ടകപ്പുറത്തേറി യാത്ര തുടരാം എന്നവൻ കണക്കുകൂട്ടുന്നു. യൗവനം നിലനിർത്താനുള്ള അമൂല്യ ഔഷധത്തെക്കുറിച്ചും ചെമ്പിനെ സ്വർണമാക്കി മാറ്റാനുള്ള ആൽക്കമിയെക്കുറിച്ചും അന്വേഷിച്ചിറങ്ങിയ ഒരു ഇംഗ്ലീഷുകാരൻ സാന്റിയാഗോയുടെ സഹയാത്രികനായി എത്തുന്നു. ഒരു ആൽക്കമിസ്റ്റിനെ കണ്ടെത്തി ആ വിദ്യ സ്വായത്തമാക്കുക എന്നതാണ് അയാളുടെ ലക്ഷ്യം. ദുർഘടമായ മണലാരണ്യത്തിലൂടെയുള്ള യാത്രക്കിടയിൽ അൽ ഫയൂം എന്ന മരുപ്പച്ചയിൽ എത്തിച്ചേരുന്നു. സമീപത്ത് രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നതിനാൽ അവർക്ക് യാത്ര തുടരാൻ കഴിയാതെ വന്നു. കുറച്ചു ദിവസം അവിടെ തങ്ങാൻ അവൻ തീരുമാനിക്കുന്നു. അടുത്തെവിടെയോ താൻ അന്വേഷിക്കുന്ന ആൽക്കമിസ്റ്റ് ഉണ്ടെന്നറിഞ്ഞ ഇംഗ്ലീഷുകാരൻ അവിടമാകെ ചുറ്റി നടന്നു, ഒപ്പം സാന്റിയാഗോയും. അവിടെ വെച്ച് ഫാത്തിമ എന്ന ഒരു സുന്ദരി പെൺകുട്ടിയെ അവൻ പ്രണയിക്കുകയും അവളോട് തന്റെ സ്വപ്നത്തെയും യാത്രയെയും കുറിച്ച് പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. അവൾ അവനെ പ്രോത്സാഹിപ്പിക്കുകയും അവന് വേണ്ടി കാത്തിരിക്കാമെന്ന് ഉറപ്പു പറയുകയും ചെയ്യുന്നു. മരുഭൂമി ദിനം പ്രതി അവനെ പുതിയ പുതിയ പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ആൽക്കമിയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കാനും ഒരു യഥാർത്ഥ ആൽക്കമിസ്റ്റിനെ നേരിട്ട് പരിചയപ്പെടാനും അയാളിൽ നിന്നും തന്റെ സ്വപ്ന സാഫല്യത്തിലേക്കുള്ള സൂചനകൾ മനസ്സിലാക്കാനും അവന് അവസരമുണ്ടായി. സ്വന്തം കഴിവിൽ വിശ്വസിക്കുകയും ഏത് പ്രതിസന്ധിയിലും തളരാതെ നിൽക്കുകയും കഠിനമായി പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് എന്തും നേടിയെടുക്കാൻ സാധ്യമാണെന്ന് ആൽക്കമിസ്റ്റിൽ നിന്ന് സാന്റിയാഗോ പഠിക്കുന്നു. പട്ടാളക്കാരുടെ ഭീഷണിക്ക് മുന്നിൽ കൊടുങ്കാറ്റായി സ്വയം രൂപാന്തരപ്പെടാൻ പോലും അവന് സാധിച്ചത് ഈ അറിവിലൂടെയാണ്. എന്തിനെങ്കിലും വേണ്ടി നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉൾക്കടമായ ആഗ്രഹമുണ്ടായാൽ അവിടെ പ്രപഞ്ചാത്മാവിന്റെ സാന്നിധ്യമുണ്ടാവുകയും ഒപ്പം ഈ പ്രപഞ്ചമാകെ ആ സ്വപ്ന സാഫല്യത്തിനായി നമുക്കൊപ്പം നിൽക്കുകയും ചെയ്യുമെന്ന് ആൽക്കമിസ്റ്റ് അവനെ പഠിപ്പിക്കുന്നു. മനുഷ്യൻ സ്വയം തന്റെ ഹൃദയത്തിന്റെ സംസാരത്തിനായി കാതോർക്കുകയും പ്രപഞ്ചം നൽകുന്ന സൂചനകളെ ശ്രദ്ധിക്കുകയും ചെയ്താൽ നമുക്ക് മുന്നേറാൻ കഴിയും. അങ്ങനെ സ്വയം ഒരു ആൽക്കമിസ്റ്റായി മാറിയ സാന്റിയാഗോ പലവിധ പ്രതിബന്ധങ്ങളും അപകടങ്ങളും അതിജീവിച്ച് മുന്നേറാൻ ശ്രമിക്കുന്നു. മനുഷ്യചേതനയെ തൊട്ടുണർത്തി വെളിച്ചം പകരുന്ന ആൽക്കമിസ്റ്റ് എന്ന ഈ പുസ്തകം എക്കാലവും യുവാക്കളുടെ ചിന്തകൾക്ക് പ്രസരിപ്പ് നൽകിയിരുന്നു. 1988 പുറത്തിറങ്ങിയ മികച്ച വായനാനുഭവം സമ്മാനിക്കുന്ന ഈ പുസ്തകം ഒട്ടേറെ ഭാഷകളിലേക്ക് ഇതിനകം വിവർത്തനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു.
1: മുഹ്സീന അവതരിപ്പിച്ച പുസ്തക നിരൂപണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പുസ്തകം പൌലോ കൊയ്ലോവിന്റെ ആൽക്കമിസ്റ്റ്.

0: തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒരു എഴുത്തുകാരൻ നിങ്ങളുടെ ഉള്ളിലുണ്ടോ? നിങ്ങളുടെ ഡയറിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന സൃഷ്ടികൾ പുറം ലോകം അറിയണമെന്ന ആഗ്രഹമുണ്ടോ? അതെ എന്നാണ് ഉത്തരമെങ്കിൽ യുവവാണി നിങ്ങളെ കാത്തിരിക്കുന്നു. കഥകൾ, കവിതകൾ, പുസ്തക സിനിമ നിരൂപണങ്ങൾ, യാത്രാ വിവരണങ്ങൾ തുടങ്ങിയവയൊക്കെ അവതരിപ്പിക്കാൻ യുവവാണി നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു. നിങ്ങളുടെ സൃഷ്ടികൾ ഞങ്ങൾക്ക് അയക്കുക youth.air@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ യുവവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ഓൾ ഇന്ത്യ റേഡിയോ വഴുതക്കാട് തിരുവനന്തപുരം 14 എന്ന വിലാസത്തിലോ അയക്കാം. നിങ്ങളുടെ പ്രായം, ഫോൺ നമ്പർ എന്നിവ കൂടി ചേർക്കാൻ മറക്കരുത്.
1: യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ. ശുഭരാത്രി.
2: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൺ.

മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി. പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം: airtvmpm@gmail.com.

0: ആകാശവാണി സമയം 8 മണി.
1: നേർമൊഴി.
2: നേർമൊഴിയിൽ ഇന്ന് നാടകകൃത്തും സംവിധായകനും കേരള സംഗീത നാടക അക്കാദമി മുൻ ചെയർമാനുമായ സൂര്യ കൃഷ്ണമൂർത്തിയുമായി അഭിമുഖം. സ്റ്റുഡിയോയിൽ ഒപ്പം എം കെ ദിലീപ്.
3: പ്രിയ ശ്രോതാക്കളെ, നേർമൊഴിയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നേർമൊഴിയിൽ നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് സൂര്യ കൃഷ്ണമൂർത്തി. ശരി, പരിപാടിയിലേക്ക് സ്വാഗതം.
4: നമസ്കാരം.
3: താങ്കളൊരു പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുമ്പോൾ സാങ്കേതികമായ ഒരു ബാക്ക്ഗ്രൗണ്ട്, താങ്കളുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ടെക്നിക്കലാണ് വർക്ക് ചെയ്തിരുന്ന മേഖല. വളരെ വർഷങ്ങളോളം BSSC താങ്കൾ വർക്ക് ചെയ്തിരുന്നു. അവിടെ നിന്നാണ് ഈ പറഞ്ഞ കല എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക്. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലെ തന്നെ പലപ്പോഴും കലയുടെയൊക്കെ ഒരു വിത്ത് പാകപ്പെടുന്ന ഒരു കുട്ടിക്കാലത്താണല്ലോ. അപ്പോൾ ചെറുപ്പകാലത്ത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള നാടകങ്ങൾ, സ്റ്റേജ്, ഈ തട്ട് എന്ന് നമ്മൾ പറയുന്ന അതിനോടുള്ളൊരു ഫാസിനേഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
4: കലയുമായിട്ടുള്ള ബന്ധം വളരെ കുഞ്ഞു നാൾ മുതൽ എനിക്കുണ്ടായിരുന്നു എന്നല്ല, അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ വളർന്നതെന്നുള്ളതാണ്. എന്നെ വളർത്തിയത് സുഗതകുമാരിയാണ്. അവരുടെ വീട്ടിലാണ് ഞാൻ നിന്ന് വളർന്നതും. എന്റെ വീട് തൊട്ടടുത്ത വീടാണ്. എന്റെ പെറ്റമ്മയും പോറ്റമ്മയും ഉണ്ടായിരുന്നു. അപ്പോ എന്റെ പെറ്റമ്മയ്ക്ക് അങ്ങനെ ഒരു പരാതിയൊന്നുമില്ലായിരുന്നു ഞാൻ അവിടെ വളരുന്നതിൽ. അങ്ങനെയാണ് ഒരു തമിഴ് കുടുംബത്തിൽ ജനിച്ച് ഞാൻ മലയാളിയായി വളർന്നതും. ഈ കവിതയിലും കഥയിലും ഒക്കെ കൂടുതൽ താല്പര്യം തോന്നി തുടങ്ങിയത് അവിടെയാണ്. ആനന്ദക്കുട്ടൻ സാർ അവിടെയാണ്, സുരേന്ദ്രൻ സാർ അവിടെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ അവിടെ ജി വിവേകാനന്ദൻ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ വരുമായിരുന്നു, കള്ളിച്ചെല്ലം എഴുതിയത്. അപ്പൊ അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ വളർന്നത്.
3: ശരിയായ സ്ഥലത്ത് വീണൊരു വിത്താണ്,
4: അതാണ് എന്റെ തുടക്കം എന്ന് പറയുന്നത്. പിന്നെ ഞാനൊരു കലാകാരനായി എന്ന് പറഞ്ഞാല് എനിക്ക് ദൈവം തന്നിട്ടുള്ള കഴിവെന്ന് പറയുന്നത് ഞാൻ കരുതുന്നത് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടുപേര് നടന്നു പോകുമ്പോൾ ഞാനത് ഒബ്സർവ് ചെയ്ത അവര് തമ്മിൽ സ്നേഹമുണ്ടോ ഇല്ലയോ, എന്താണ് അവരുടെ പരസ്പരം ആയിട്ടുള്ള ബന്ധം എന്നുള്ളത് എനിക്ക് ചെയ്യാനെടുക്കാൻ പറ്റും, ഒബ്സർവ് ചെയ്യാൻ പറ്റും. പല ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ചിരിച്ച് നിൽക്കും, പക്ഷെ ഉള്ളിൽ എന്തെങ്കിലും ഒരു വലിയ സ്ഫോടനം നടക്കുന്ന അവസ്ഥയിലുള്ള മനസ്സായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് സ്വന്തം ജീവിതം ഇല്ലാതാക്കിയ ഒരുപാട് പേര് കുടുംബശ്രീകളാണ്.
3: പെട്ടെന്ന് ഈ പറഞ്ഞതിലെ താങ്കളുടെ ഒരു പുസ്തകമാണ് മുറിവുകൾ, അതിലേക്ക് വന്നാൽ ഈ പറഞ്ഞ മനുഷ്യരുടെ മുറിവുകളുണ്ട് നമ്മളെല്ലാവരും. ഒരുപക്ഷെ താങ്കൾ ആ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്ന മനുഷ്യര് പലർക്കും സുപരിചിതരായിരിക്കും, പക്ഷെ അവരുടെ ജീവിതത്തിൽ താങ്കളുടെ ഈ ഒബ്സർവേഷൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കടന്നുചെല്ലാൻ കഴിയാത്ത ഒരു സോണിൽ നിന്ന് താങ്കൾ അവരുടെ അനുഭവങ്ങളെ നോക്കി കണ്ടുകൊണ്ട് എഴുതിയിട്ടുണ്ട്. ഈ എഴുത്തിന്റെ എന്തെങ്കിലും വിത്തുകൾ ചെറുപ്പകാലത്ത്?
4: എഴുത്തിന്റെ എന്റെ സൂതകുമാരി എന്ന് പറയുന്ന എന്റെ സൂതചേച്ചി, സൂതകുമാരിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഞാനൊരു കവിയാകണം എന്നുള്ളതാണ്. അവരുടെ നടക്കാതെ പോയ ആഗ്രഹങ്ങളിൽ അല്ലെങ്കിൽ അവർ പരാജയപ്പെട്ടത് എന്റെ കാര്യത്തിൽ മാത്രമായിരിക്കുന്നു. ഞാൻ ഒരിക്കലും കവിതയെ അങ്ങനെ സ്നേഹിച്ചിട്ടില്ല. എനിക്ക് എന്റെ കഥയാണ്, എനിക്ക് MT ബഷീറും മറ്റുള്ളവരും ഒക്കെ ആയിരുന്നു എന്നെ നയിച്ചിരുന്നത്. ആ ഇൻഫ്ലുവൻസിൽ തന്നെയാണ് ഞാൻ ഇന്നും ജീവിക്കുന്നത്. അപ്പോൾ എന്റെ കവിത എന്ന ആ ഫീൽഡിലോട്ട് എന്നെ കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിച്ചില്ല. പക്ഷേ ഈ കവിതയുടെ ഗുണവും അർത്ഥവും അർത്ഥതലങ്ങളും അന്തരാർത്ഥങ്ങളും ഒക്കെ പഠിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്.
3: അതിൽ പലതും കഥകളിലും താങ്കൾ കൊണ്ടുവന്നിട്ടുണ്ട്.
4: എന്റെ ഭാഷ കുറെ നോക്കിക്കഴിഞ്ഞാൽ അത്
3: അതിന്റെ താളാത്മകതയുണ്ട്.
4: സംസാരം എന്ന് പറയുമ്പോൾ പറയാണ് നിങ്ങൾ പോകൂ എന്ന് പറയും, പക്ഷെ സുധചേച്ചി പറയുന്ന പോവുക എന്ന് പറയും. ഞാനും അങ്ങനെയാ പറയുന്നത്. അതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്തവരാണ് MT വാസുദേവൻ നായർ എന്ന കഥാകാരൻ, വൈക്കം മുഹമ്മദ് ബഷീർ എന്ന മനുഷ്യൻ.
3: ഈ കഥാകാരനും ഈ മനുഷ്യനും
4: ഒരു കഥാകാരനും ഒരു മനുഷ്യനും. അപ്പൊ ഇവരുടെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് എന്റെ എപ്പോഴും ഒരു സ്വപ്നമാണ്. എപ്പോഴും ആ രീതിയിലാണ് ഞാൻ കാണുന്നത്. സുഗതകുമാരിയുണ്ട്, ഇവരുടേതെല്ലാം ഞാൻ എപ്പോഴും പോകുമായിരുന്നു. അവർ ഐ വാസ് വെരി ഡിയർ ടു ദം. അപ്പൊ ആ ഒരു മഹാഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കാര്യം പറഞ്ഞാലേ, അദ്ദേഹത്തിന് അവസാന നാളുകളിൽ ഓക്സിജൻ വേണ്ടി വന്നു ശ്വസിക്കാനായിട്ട്, അല്ലാതെ ശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ അന്ന് വേറെ മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത സമയത്ത് കത്തെഴുതുമായിരുന്നു. ആ കത്തെഴുതിയിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്, ഓക്സിജൻ എന്നാൽ പ്രാണവായു എന്ന് ഞാനിപ്പം മനസ്സിലാക്കുന്നു. എഴുതിയ വാചകങ്ങളാണ് അദ്ദേഹത്തിന്റെ. സിലിണ്ടറിൽ അടച്ച പ്രാണവായു എല്ലാ ആഴ്ചയിലും എത്തിച്ചു തരാൻ താല്പര്യപ്പെടുന്നു. അദ്ദേഹത്തിന് അവിടെ ആരാധകർ നിരവധിയുണ്ട്, എഴുത്തുകാരാണെങ്കിൽ നിരവധിയുണ്ട് ഉദയപൂരും കോഴിക്കോടുമായിട്ട്. പക്ഷെ എന്റെ അടുത്താണ് ആവശ്യപ്പെട്ടത്. അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. പിന്നെ രണ്ടാമത് അദ്ദേഹം എനിക്കൊരു വരം തന്നത്, ഒരു കഥാകാരനും മറ്റൊരാളോട് പറയാത്ത ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഒരു കഥ എഴുതിയിട്ടുണ്ട്, നീല വെളിച്ചം. ഞാനത് ലൈറ്റ് ആൻഡ് സൗണ്ട് ആയിട്ട് അവതരിപ്പിച്ചു. അത് പലവണ്ണമെന്ന് കണ്ടു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ബഷീർ സാറ്. അപ്പോ ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഞാൻ ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു തോന്നലുണ്ടായി, അത് ഞാൻ പറയാൻ പോവുകയാണ്. ഒരു കാര്യം ചെയ്യും, ഈ നീല വെളിച്ചത്തിന് ഒരു രണ്ടാം ഭാഗം എഴുതാൻ പറഞ്ഞു. മറ്റൊരാൾ എഴുതിയ കഥയുടെ രണ്ടാം ഭാഗം ഞാൻ എഴുതണം. അതാണ്, അതും മറ്റൊരു അനുഗ്രഹമായിട്ട്. അതാണ് ആ സ്നേഹബന്ധത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഇപ്പൊ എന്റെയും എന്റെ വളർത്തമ്മയായിട്ടുള്ള സുഹൃത്തുമാരുടെയും ചിന്തകൾ ഒരുപോലെ ആയിരിക്കും, സംശയമില്ല. ഇപ്പൊ ഞാൻ ഐ എം വെരി കൺസേൺഡ് അബൌട്ട് അതേഴ്സ്. അതെന്തുകൊണ്ടാണ്? ഈ ഒരു ഇയാള് വളർത്തിയതും അങ്ങനെയുള്ള ചിന്തകൾ എന്റെ മനസ്സിൽ പാകിയതും കൊണ്ടാണ്. അത് ഇപ്പോഴും തുടരുന്നു.
3: നമ്മളിവിടെ എം ഡിയിലേക്ക് വരികയാണെങ്കിൽ, എം ഡി എന്ന കഥാകാരൻ താങ്കളെ ഒരുപാട് സ്വാധീനിച്ചു. എം ഡിയുടെ കഥാപാത്രങ്ങൾ ഉൾപ്പെടുത്തി താങ്കൾ ചിട്ടപ്പെടുത്തി, അല്ലെങ്കിൽ താങ്കളുടെ തുടർച്ച എന്നൊരു സ്റ്റേജ്, അതിനെ കുറിച്ച്.
4: തുടക്കം എന്നാണ് ആദ്യം ഒരെണ്ണം ഉണ്ടായിരുന്നത്, അതിന്റെ തുടർച്ചയാണ് തുടർച്ച. അപ്പൊ അതിൽ എന്റെ സ്ഥിരം കഥാപാത്രങ്ങളാണ് എനിക്കുള്ളത്. വെളിച്ചപ്പാടും, അമ്മും, പിന്നീട് പോസ്റ്റ്മാൻ, ഉപദേശി, ചായക്കടക്കാരൻ നാണു നായർ, സഹായി രാവണി നായർ, ഇതൊക്കെ എന്റെ സ്ഥിരം കഥാപാത്രങ്ങളാണ്. അപ്പൊ എന്റെ ചായക്കടകൾ കഥകൾ എന്ന് പറഞ്ഞൊരു സീരീസ് തന്നെ ഉണ്ട്. അതിലെല്ലാം ഇവര് തന്നെയാണ് കഥാപാത്രങ്ങൾ. ഈ കഥാപാത്രങ്ങൾ ഇപ്പൊ എം ടി ഇതെല്ലാം രചിച്ചിട്ട് ഏകദേശം 50-60 വർഷം കഴിഞ്ഞു. അപ്പൊ എം ടിക്ക് തന്നെ അറിയില്ല ഇവരെ ഏത് എന്ത് ചെയ്യാണ് ഇപ്പോഴെന്ന്. അപ്പൊ ഞാൻ ഇമാജിൻ ചെയ്തു, കൂന്തുണ്ണി മകൻ അപ്പുണ്ണി ഇപ്പൊ ഇങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഥയിലെ വെളിച്ചപ്പാട് ഇപ്പൊ വയസ്സായി മകനായിരിക്കും ഇപ്പൊ വെളിച്ചപ്പാട് അമ്പലത്തിലെ. അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ 60 കൊല്ലങ്ങൾക്ക് ശേഷം ഉള്ള ഒരു അവസ്ഥയാണ് ഞാൻ എടുത്തത്.
3: സീക്വൽ എന്നൊക്കെ പറയാം.
4: ആ സീക്വൽ. അത് എന്റെ കഥാപാത്രങ്ങൾ ഈ കഥാപാത്രങ്ങളെ കാണുകയും സമാനമായ ദുഃഖം പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. അതാണ് ഈ തുടർച്ച എന്നുള്ള ഓപ്പണർ. ഒരു വലിയ ഒരു സ്റ്റേഡിയത്തിന്റെ അത്രയുള്ള ഒരു സ്റ്റേജിലാണ് ഞാൻ ചെയ്തത്. ദാറ്റ് വാസ് വെരി വെൽ റിസീവ്ഡ്. എന്റെ അടുത്ത് അന്ന് ഒരു റിവ്യൂയിൽ എഴുതിയിരുന്നത്, ഒരു നാടകം കാണാനായിട്ട് ഇത്രയും ക്യൂ കാണുന്നത് ആദ്യമായിട്ടാണ്. ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ രാഗൂർ തിയേറ്ററിനകത്താ ചെയ്ത്. അങ്ങനെ ഒരെണ്ണം അത് സിനിമയ്ക്കുണ്ടാവും. അമിതാഭ് ബച്ചന്റെയോ മോഹൻലാലിന്റെയൊക്കെ സിനിമ വന്ന, മമ്മൂട്ടിയുടെയൊക്കെ സിനിമ വന്നാൽ അതുണ്ടാവും. പക്ഷെ ഒരു നാടകം കാണാൻ അതുണ്ട് എന്ന് പറയുമ്പോൾ അത്രമാത്രം പരിചിതമാണ് എം ടിയുടെ കഥാപാത്രങ്ങൾ സാധാരണ ആൾക്കാരിൽ നിന്നുള്ളതാണ്. ആ ഒരു കാര്യമാണ് ഉണ്ടായത്. പിന്നെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ദുഃഖത്തിൽ നിന്ന് മാത്രമേ ഒരു കവിത പിറക്കുകയുള്ളൂ, സന്തോഷത്തിൽ നിന്ന് ഒരു കവിതയും ഇന്നേ വരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ദുഃഖം വരുമ്പോഴേ അത് നമ്മൾ കണ്ണീരാക്കി മാറ്റിക്കളയാതെ വാക്കുകളാക്കണം. ഇപ്പൊ എനിക്കെന്തെങ്കിലും ദുഃഖം വന്നാൽ ഞാൻ കരയും. അപ്പൊ എന്റെ ഈ വികാരം പകുതി കണ്ണീരിലൂടെ ചോർന്നു പോയി കഴിഞ്ഞു, പിന്നെ ഞാൻ എഴുതുകയാണെങ്കിൽ അതിന്റെ പകുതിയേ കിട്ടുള്ളൂ. പക്ഷെ ഞാൻ കരയാതെ ആ വികാരത്തെ വാക്കുകളാക്കിയാൽ അതിന്റെ മുഴുവൻ
3: പൂർണ്ണത
4: ആ

0: വാക്കുകളിലുണ്ടാകും. ആ ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങൾ പറയാനായിട്ടാണ് ശ്രമിക്കുന്നത്. ദൈവം എന്തെങ്കിലും ദുഃഖം തന്നു കഴിഞ്ഞാൽ അത് നിന്നെ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ടും ആകാം. കാരണം ഹീസ് കണ്ടീഷനിങ് യു,
1: പരിവപ്പെടുത്തുകയാണ്
0: വലിയൊരു കാര്യം ഏൽപ്പിക്കാനായിട്ട്. അപ്പൊ ഈ എം ടിയുടെ കാര്യം നോക്കിക്കോളൂ, അദ്ദേഹത്തിന് ദുഃഖത്തിൽ കൂടി മാത്രമല്ലേ കഥകൾ രചിച്ചിട്ടുള്ളൂ. അതാണ് അദ്ദേഹം അത്ര വേദന അനുഭവിച്ചിട്ടുണ്ട് കുഞ്ഞു കാലത്ത്. അത് അദ്ദേഹം വാക്കുകളാക്കി ഒട്ടും ചോർന്നു പോകാതെ. ഇപ്പൊ പലരും ചോദിക്കില്ലേ എം ടി എന്തുകൊണ്ടാ ചിരിക്കാത്തതെന്ന്. അദ്ദേഹത്തിന് ചിരിക്കാനായിട്ട് അങ്ങനെ ഒരു കാരണം ഉണ്ടാവണം. ഞാനും എം ടിയും കൂടി ഒരു കല്യാണത്തിന് പോയി. അപ്പൊ എവിടെ പോയാലും അദ്ദേഹത്തിന്റെ പുറകെ ഇങ്ങനെ പെട്ടിയും പിടിച്ച് നടക്കും. അപ്പൊ അദ്ദേഹത്തിന് കല്യാണം കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ പ്രത്യേക അറേഞ്ച്മെന്റ് ഊണിനുണ്ടായിരുന്നു, നേരത്തെ റിസർവ് ചെയ്തിട്ടിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് ഊണ് കഴിക്കില്ല, അദ്ദേഹം അവിടെ ഇരുന്നു, ഞാൻ അദ്ദേഹത്തിന്റെ പെട്ടിയും പിടിച്ച് മാറി നിന്നു ഊണ് കഴിക്കുന്ന തീരാനായി. എന്നിട്ട് ഊണ് കഴിച്ചിട്ട് അദ്ദേഹം കൈ കഴുകുന്ന ഒരു ലൈൻ പൈപ്പുണ്ട്, ആ ലൈൻ പൈപ്പിന്റെ അവിടെ പോയി. എന്നിട്ട് കൈ കഴുകിയപ്പോൾ ഞാൻ തോർത്ത് അവിടെ ഉണ്ടായിരുന്നു, അതിനകത്ത് കൈ കൊടുത്ത് കഴിച്ചു തിരികെ എന്റെ തന്നെ തന്നു. എന്നിട്ട് ഞാൻ അവിടെ ഇട്ടു. അപ്പോ കൈ കഴുകാൻ വന്ന ഒരാള് എം ടിയോട് ചോദിച്ചു, ഈ കല്യാണ വീട്ടിൽ വന്നാലെങ്കിലും എം ടി ഒന്ന് ചിരിച്ചൂടെ ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല ആ ചോദ്യം. അദ്ദേഹം ആ ചോദിച്ച ആളുടെ മുഖത്തല്ല നോക്കിയത്, എന്റെ മുഖത്താണ് നോക്കിയത് ദേഷ്യത്തോടെ. ഒന്നും പറയാതെ അദ്ദേഹം നടന്നു. കുറെ ദൂരം പോയപ്പം എന്റെ അടുത്ത് തിരിഞ്ഞു ചോദിച്ചു, അതെ ചിരി വന്നാലല്ലേ ചിരിക്കാൻ പറ്റൂ, ഈ വെറുതെ ഒരു കാരണമില്ലാതെ ചിരിക്കുന്ന ഒരു ഭ്രാന്തന്മാരല്ലേ, ചിരി വരേണ്ടത് ഉള്ളിൽ നിന്നല്ലേ. ഇതാണ് ഇത് നമ്മൾ വലിയ ആൾക്കാരിൽ നിന്ന് നമ്മൾ ഒരുപാട് പഠിക്കാൻ പറ്റും.
1: ഇത്തരത്തിൽ താങ്കൾ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരാശയമാണ് ഇന്റഗ്രേഷൻ ത്രൂ കൾച്ചർ എന്ന് പറയുന്നത്. സംസ്കാരത്തിന് മനുഷ്യരെ ഒരുമിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട്. താങ്കൾ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെയൊക്കെ സാംസ്കാരിക നയരൂപീകരണത്തിലൊക്കെ പങ്കാളിയായിരുന്നു. ഇപ്പൊ നമുക്ക് സോഫ്റ്റ് പവർ എന്ന് നമ്മൾ ഗ്ലോബലി അംഗീകരിക്കുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ മറ്റിടങ്ങളിലേക്ക് പോകുന്നത് നമ്മുടെ കലാരൂപങ്ങളിലൂടെ, നമ്മുടെ ആർട്ട് ഫോംസിലൂടെ, നമ്മുടെ സിനിമകളിലൂടെ അങ്ങനെ വ്യാപരിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, അതിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
0: ഇന്റഗ്രേഷൻ ത്രൂ കൾച്ചർ എന്നുള്ളത് ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി എന്നിവരുടെയൊക്കെ മഹാസ്വപ്നമാണ്, ഇന്റഗ്രേഷൻ ത്രൂ കൾച്ചർ. ഐ ഓൾസോ ബിലീവ് ഇൻ ദാറ്റ്. ഒരു ഇന്റഗ്രേഷൻ എന്നുള്ളത് കലയിൽ കൂടി മാത്രമേ നേടാൻ പറ്റൂ എന്ന് ഞാൻ കരുതുന്നു. അതായത് ഒരു മുതലാളി വർഗത്തിനോ തൊഴിലാളി വർഗത്തിനോ ഒരു ഭരണ സംവിധാനത്തിനോ ബ്യൂറോക്രാസി എന്നൊക്കെ പറയുന്ന അതിനോ രാഷ്ട്രീയത്തിനോ ഒന്നും ഒരു ഇന്റഗ്രേഷൻ വരുത്താൻ പറ്റില്ല. പക്ഷേ ഒരു ആർട്ടിസ്റ്റിന് അത് പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ നാടകങ്ങളെല്ലാം സ്റ്റേജ് ഷോസ് നോക്കിയാൽ ഈ ഒരു ഇന്റഗ്രേഷൻ ത്രൂ കൾച്ചർ എന്നുള്ളത് ഞാൻ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പ്രണാമം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം, ഈ പ്രണാമം എന്ന് പറയുന്ന പ്രോഗ്രാം ഒരു പാട്ട് മുഹമ്മദ് റാഫി പാടിയ ഒരു പാട്ടിനെ 2 മണിക്കൂർ വലിച്ചു നീട്ടി അതിൽ വിഷ്വൽസ് കൊടുത്ത് അതിന്റെ ഓരോ വരികളുടെയും അർത്ഥം പറഞ്ഞ് അങ്ങനെ പോകുന്ന ഒരു നോ കമന്ററി നോ കോമ്പിയർ നത്തിങ് ഇതിലിങ്ങനെ പോകുന്ന ഒരു പ്രോഗ്രാമാണ് പ്രണാമം. ഇപ്പൊ തെയ്യം കലാകാരൻ, തെയ്യം കലാകാരൻ ഈ തീയുടെ മുകളിൽ കൂടി നടന്നും തുള്ളിയും എല്ലാം പോകുന്നു. വെളിച്ചപ്പാടാണെങ്കിൽ ഇതേ തീക്കനലിൽ കൂടി നടന്നുകൊണ്ട് പള്ളിവാളുകൊണ്ട് വെട്ടി വെട്ടി ഭൂമിയിൽ ചോര സമർപ്പിക്കുന്നു. അപ്പൊ ഇത് കുറെ മുമ്പേ ഇരിക്കുന്ന കുറെ ആൾക്കാരെ രസിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഇതാ ദേവിയെ പ്രീതിപ്പെടുത്തുകയാണ്. ദേവിയെ പ്രീതിപ്പെടുത്തുന്നത് എന്റെ വീട്ടിൽ സമൃദ്ധി ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടല്ല, ഈ നാടിൽ വസൂരി ഉണ്ടാകരുത്, രോഗമുണ്ടാവരുത്, ഈ നാട്ടിൽ ഐശ്വര്യം ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടാണ്. മറ്റുള്ളവർക്ക് വേണ്ടി കല അഭ്യസിക്കുന്ന ഒരാളാണ് യഥാർത്ഥ കലാകാരൻ.
1: ഒരു സമർപ്പണം അതിന്റെ ഭാഗമായിട്ട് നമുക്ക് താങ്കളുടെ നാടകങ്ങളിലേക്ക് തിരികെ വന്നാൽ അതിന്റെ ഒരു സ്റ്റേജ് ക്രാഫ്റ്റ്, നമ്മൾ പൊതുവെ നാടകങ്ങൾ ഒരു വലിയ വെളിച്ചവും ബഹളവും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് മാറിയിട്ട് മിനിമലിസം എന്നൊക്കെ പറയാവുന്ന കോൺസെപ്റ്റുകളാണ് താങ്കളുടെ നാടകത്തിന്റെയൊക്കെ സ്റ്റേജ് ക്രാഫ്റ്റുകളിലുള്ളത്. ആ ഒരു കോൺസെപ്റ്റ് ലോക നാടകവേദികളിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ടൊക്കെ, അപ്പൊ അത്തരത്തിലുള്ള ലോക നാടകവേദി താങ്കളുടെ ഈ ഒരു ക്രാഫ്റ്റിനെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്?
0: എന്നെ ഒരു ലോക നാടകവും സ്വാധീനിച്ചിട്ടില്ല. എന്നെ സ്വാധീനിച്ചിട്ടുള്ള എന്റെ ചുറ്റും നടക്കുന്ന ചില ക്യാരക്ടേഴ്സാണ്, കുറെ ആൾക്കാരാണ്, എന്നെ മനസ്സിനെ വേദനിപ്പിച്ച കുറെ സംഭവങ്ങളാണ്, ഇതാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നതും. അപ്പൊ എല്ലാ നാടകങ്ങളും നോക്കിയറിയാം, എല്ലാ നാടകങ്ങൾക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടാവും. എന്റെ നാടകങ്ങൾ ഇതുവരെ ഒരു നാടകത്തിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ നാച്ചുറൽ സൗണ്ട് ആയിരിക്കും, ദൂരെ പശുവിന്റെ കരച്ചിലോ അല്ലെങ്കിൽ പട്ടി കുരയ്ക്കുന്നതോ അങ്ങനെയുള്ളതല്ലാതെ എന്റെ നാടകത്തിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ല ഒരു നാടകത്തിലും. കാരണം അത് അവിടെ ആർട്ടിഫിഷ്യാലിറ്റി വന്നു പോകും എന്നുള്ളത് കൊണ്ടാണ്. ഈ മ്യൂസിക് ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഫീൽ എന്നുള്ളത് ഓഡിയൻസിലോട്ട് പകർന്നു കൊടുക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും വലുത്, അതാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ നമ്മൾ ചുറ്റും

0: നടക്കുന്ന സംഭവങ്ങൾ നമ്മളെ എന്തെങ്കിലും ചെയ്യാൻ പ്രേരിപ്പിക്കും. ഞാൻ ഒരു അരങ്ങേറ്റം, ഒരു വളരെ പണക്കാരന്റെ മകളായ ഒരു പെൺകുട്ടിയുടെ അരങ്ങേറ്റം, ഞാനായിരുന്നു ചീഫ് ഗസ്റ്റ്. അപ്പൊ ഞാൻ പോയി അവിടെ പ്രസംഗിക്കുകയൊക്കെ ചെയ്തു. ഈ കുട്ടിയെ തരക്കേടില്ലാത്ത വിധം അവതരിപ്പിച്ചു. അപ്പൊ എന്താന്ന് വെച്ചാല്, ഈ കുട്ടിയുടെ അരങ്ങേറ്റം നടക്കുന്ന ഒരു 5-സ്റ്റാർ ഹോട്ടലിലാണ്. എന്നിട്ട് ഇവർ ഈ കല്യാണം പോലെ ഇൻവിറ്റേഷനൊക്കെ അടിച്ച് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യും. ഇൻവൈറ്റ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഒരു പാക്കറ്റ് ഓഫ് സ്വീറ്റ്സ് മുണ്ട് ഒക്കെ കൊടുക്കും. എന്നിട്ട് അവിടെ വരുമ്പോഴത്തേക്ക് വെൽക്കം ഡ്രിങ്ക്, സ്നാക്ക് എല്ലാം കൊടുത്തിട്ട് അവരെ അകത്ത് കയറ്റിയിരുത്തും. ഇത് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ദർ ഈസ് സമച്വസ് ഡിന്നർ. വലിയ 5-സ്റ്റാർ ഹോട്ടലിൽ ഒരു ഡിന്നർ ഉണ്ടാവും. അങ്ങനെ ഒരു പാർട്ടിയിൽ ചെന്ന് അപ്പൊ ഞാൻ വെളിയിലോട്ട് പോകാൻ നേരത്ത് ഈ കുട്ടിയോടൊപ്പം പഠിക്കുന്ന 4-5 കുട്ടികൾ അവരെ കണ്ടറിയാൻ അവർ വളരെ പാവപ്പെട്ട കുടുംബത്തിലെയാണെന്ന്. അപ്പൊ അതില് ഒരു പെൺകുട്ടിയെ എനിക്കറിയാം, ഇപ്പൊ ഈ അരങ്ങേറ്റം കഴിഞ്ഞ കുട്ടിയേക്കാൾ വളരെ നന്നായിട്ട് കളിക്കുന്ന ഒരു കുട്ടിയാണ്. അവളുടെ അടുത്ത് ഞാൻ ചോദിച്ചു, നിന്റെ അരങ്ങേറ്റത്തിന് എന്നെ വിളിക്കുമോ, ഞാൻ വരും കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവൾ പറഞ്ഞ ഉത്തരം, ഞങ്ങളെ പോലുള്ളവര് ഇങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ലല്ലോ, ഇത് നെഞ്ചില് കൊണ്ടു കയറുന്ന അമ്പുകളാണ് അവളുടെ ആ വാക്കുകൾ. അവള് ഇന്നസെന്റ് ആയിട്ടായിരിക്കും പറഞ്ഞത്. അവളുടെ അച്ഛൻ ഓട്ടോറിക്ഷക്കാരനാണ്. ഒരു ഓട്ടോറിക്ഷക്കാരന്റെ മകൾക്ക് ഇതുപോലുള്ളൊരു അരങ്ങേറ്റം ആഗ്രഹിക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ എനിക്ക് വല്ലാണ്ട് ഒരു വിഷമം തോന്നി. ആ വിഷമത്തിൽ നിന്നാണ് ഈ ഗണേശം എന്ന് പറയുന്ന തിയേറ്റർ ഉണ്ടായത്. എനിക്കൊരു ആഗ്രഹം തോന്നി, വീട്ടിന്റെ പുറയിൽ കുറച്ച് സ്ഥലമുണ്ട്, ഗണേശം എന്ന തിയേറ്റർ, ബ്ലാക്ക് ബോക്സ് തിയേറ്റർ, ഇതിന് പറ്റിയ ഒരു തിയേറ്റർ കെട്ടുക, എന്നിട്ട് കലാകാരന്മാർക്ക് ഇത് സൗജന്യമായിട്ട് കൊടുക്കുക. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് കളിക്കാം, വിതൗട്ട് ഗിവിംഗ് എനി മണി ദേ ക്യാൻ ഗോ ബാക്ക്.
1: അപ്പൊ ഈ നമ്മൾ വീണ്ടും താങ്കൾ ഇപ്പൊ സൂചിപ്പിച്ച അനുഭവങ്ങളിൽ തന്നെ തുടർച്ചയായിട്ട് പറയാൻ, താങ്കളുടെ അനുഭവ കുറിപ്പുകളിൽ ഒപ്പം നാടകങ്ങളിൽ ഒക്കെ തന്നെ സ്ത്രീകളുടേതായ ഒരു വൈകാരികമായ പ്രശ്നങ്ങൾ, പലയിടങ്ങളിലും അവർ നേരിടേണ്ടി വരുന്ന നിസ്സഹായത, ഇതിലൊക്കെ തന്നെ താങ്കൾ ദൃക്സാക്ഷിയായിട്ടുള്ള അനുഭവങ്ങൾ, ആ ഒരു മേഖല, ആ കണ്ണീര് മുഴുവനായി അതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം താങ്കളുടെ എഴുത്തിലുണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നിരീക്ഷണത്തെ കുറിച്ച്
0: ഞാൻ ചെയ്തിട്ടുള്ള ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോന്റെ പേരാണ് സ്ത്രീ പർവ്വം. ഞാൻ ഈ ചെയ്തിട്ടുള്ളതെല്ലാം എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് ഉള്ള ഏടുകൾ കൊണ്ടാണ്. അപ്പൊ ഞാൻ ഇതിൽ ചെയ്തത്, എന്റെ അച്ഛൻ 1989 36 വർഷം മുമ്പാണ് മരിച്ചത്. അന്ന് ഞാനും അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ, ഹോസ്പിറ്റൽ റൂമാണ്. അച്ഛന് പെട്ടെന്ന് എന്തോ ഒരു അസുഖം ഉണ്ടായി, എന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. പകുതി വോളിന്റെ മുകളിൽ വെള്ള, താഴെ പച്ച പെയിന്റാണ്. അച്ഛൻ അവിടെ കിടക്കുന്നു, ഞാൻ തൊട്ടടുത്തിരിക്കുന്നു. അവിടെ ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ട്, അതിൽ വെച്ചാരി അമ്മ ഇരിക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ഡോക്ടർ വന്ന് പറഞ്ഞു, ഇനി അധിക നേരം ഉണ്ടാവില്ല എന്ന് ഡോക്ടർ ഡിക്ലെയർ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പം മരിച്ചു. അപ്പോൾ ഞാൻ നമ്മുടെ ആൾക്കാരെ, ബന്ധുക്കളെന്ന് പറയുന്ന കുറെ പേരെ വരാൻ പറഞ്ഞു. അമ്മയ്ക്കൊരു ആശ്വാസത്തിന്, അമ്മ കരയുന്നില്ല, സ്ത്രീകൾ വരുമ്പോൾ പിന്നെ കരയുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറെ ബന്ധുക്കളെ വിളിച്ചു. ആ സ്ത്രീകളെ വിളിച്ച്, അതിലൊരു സ്ത്രീയാണ് ആദ്യം വന്ന സ്ത്രീ, ഒരു 50-60 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ. ആദ്യം ആ സ്ത്രീ ചെയ്തത് എന്റെ അമ്മയുടെ നെറ്റിയിലെ പൊട്ടു മാച്ചിളഞ്ഞു. അമ്മയ്ക്ക് കുഴപ്പമൊന്നും തോന്നില്ല, പക്ഷെ എനിക്ക് വലിയ ദേഷ്യം തോന്നി. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള ദിവസങ്ങളിൽ അമ്മ പിന്നെ വിധവയാണ്, അപ്പൊ വെള്ളയും വെള്ളയും കൊടുക്കണം എന്നൊക്കെ നിയമം. അപ്പൊ ഞാൻ പറഞ്ഞ അതൊന്നും നിവൃത്തിയില്ല. അപ്പൊ ഓരോ സ്ത്രീകൾ വന്ന് നിർബന്ധിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛൻ എങ്ങനെ അമ്മയെ ജീവിക്കണം എന്ന് ആഗ്രഹിച്ചോ അതുപോലെ ജീവിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മ പൊട്ടു തൊട്ട് കളർ സാരി കൊടുത്താണ് അവസാനം വരെ ജീവിച്ചത്. പക്ഷേ അമ്മ വിധവയാണ് എന്നുള്ളൊരു ബോധ്യം ഇവരുണ്ടാക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. ഒരു കല്യാണം വിളിക്കാൻ വന്നാല് എന്റെ മുന്നിൽ വരുമ്പോൾ കല്യാണം അറിയിക്കാൻ വരുന്നവരാണ്, ക്ഷണിക്കില്ല. അത് കഴിഞ്ഞിട്ട് ഒരു അനുഭവം കൂടെ ഉണ്ടായി. ട്രിവാൻഡ്രം ക്ലബിൽ ഒരു കല്യാണത്തിന് പോയി, നല്ലൊരു കുട്ടി, അവളുടെ ഭർത്താവ് ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി, വളരെ യങ്ങാണ്. ബട്ട് ഷീ ഈസ് വെരി വൈബ്രന്റ്, തുള്ളിച്ചാടി എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്നു. ഞാനും വിചാരിച്ചു എന്തായാലും ദൈവം അവളുടെ മനസ്സിൽ നിന്ന് ആ ദുഃഖം മാറ്റിക്കൊടുത്തല്ലോ. അവസാനം കല്യാണത്തിന്റെ അവിടെ എത്തുന്നു. അപ്പൊ ഇവിടെ ബ്രദറിന്റെ കല്യാണമാണ്. അപ്പൊ അവിടെ ചെന്ന് നിന്നപ്പം അവരിലെ താലി കെട്ടി ഇങ്ങനെ പുറയെന്ന് ഇങ്ങനെ കെട്ടുന്നത്, അവിടെ ചെന്ന് നിന്നു. അപ്പൊ മറ്റേ ആൾക്കാരുടെ ഭാര്യ പറഞ്ഞ്, പോവാൻ പറഞ്ഞു, അവിടെ നിന്നു, നിങ്ങൾ കെട്ടണ്ടെന്ന് പറഞ്ഞു. ഇത്രയും നേരം അവരെത്രത്തോളം സന്തോഷിച്ച് തുള്ളിച്ചാടി നടന്നു, അതുപോലെ മുഖം താഴ്ത്തി അവിടെ ഈ ക്രൗഡിനിടയിൽ കൂടെ എവിടെയോ പോയി. അപ്പൊ എന്റെ ഈ സ്ത്രീപർവം എന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും കഥയും അങ്ങനെയുള്ള വിധവകളെ കുറിച്ചാണ്. അതുപോലെ ഈ നാടകം, ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കാഞ്ഞങ്ങ

0: ഹാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ദുർഗ ഹൈസ്കൂളിലാണ് നമ്മൾ നടത്തിയത്. ദുർഗ ഹൈസ്കൂളിലും ഞങ്ങൾ പോകുന്നത് വെള്ളി, ശനി, ഞായർ മൂന്ന് ദിവസമാണ് അവതരിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച രണ്ട് ഷോ, ശനിയാഴ്ച രണ്ട് ഷോ, ഞായറാഴ്ച രണ്ട് ഷോ, പിന്നെ ഞങ്ങൾ ട്രെയിനിൽ കയറി വരും, ഓഫീസിൽ പോകണം അടുത്ത ദിവസം, എസ് ആർ ഐ പോകേണ്ടതാണ്. അപ്പൊ ഈ അവതരിപ്പിച്ചപ്പോ ഞാൻ നോട്ട് ചെയ്തു, ഒരു പെൺകുട്ടി 21-22 വയസ്സ് കാണും, ആ പെൺകുട്ടി വെള്ളയും വെള്ളയുമായിട്ടിരിക്കുന്നത്, അവൾ ക്യൂവിലുണ്ട്. ഞാൻ ആ കുട്ടിയെ തന്നെ നോക്കി നിന്നു. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാൻ ഒബ്സർവ് ചെയ്യാൻ. അപ്പൊ അവൾക്ക് മുഖത്ത് സന്തോഷമില്ല, സങ്കടമില്ല, ഒരു നിർവികാരതയാണ്. അവൾ വന്ന് ക്യൂവിൽ നിന്ന് ഇങ്ങനെ വന്ന് ടിക്കറ്റ് എടുത്തു, അകത്ത് കയറി കണ്ടു. ഞാൻ പിന്നെ ഞങ്ങൾക്ക് ഒരു 10-15 മിനിറ്റ് ഗ്യാപ്പ് ഉണ്ട് അടുത്ത ഷോയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട്. പുള്ളി നേരെ ക്യൂവിന്റെ പുറകെ പോയി നിന്നു അടുത്ത ഷോയുടെ ടിക്കറ്റ് എടുക്കാനായിട്ട്. ആളിന്റെ അടുത്ത ദിവസം വന്ന് സെക്കൻഡ് ഡേ സാറ്റർഡേ അവളിത് കണ്ടു. മൂന്നെണ്ണം കണ്ടു കഴിഞ്ഞ് ആ ഗ്യാപ്പിൽ അവൾ എന്റെ ക്യാബിനിലോട്ട്, ഞാനാണ് കൈകൊണ്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അന്ന് കമ്പ്യൂട്ടറൊന്നുമില്ല, ക്യാബിനിലോട്ട് കയറി വന്നു. എന്നിട്ട് പറഞ്ഞ്, സാർ ഈ വിധവകളെ കുറിച്ച് പറഞ്ഞത് വളരെ കുറഞ്ഞു പോയി, ഇത്രയൊന്നും അല്ല ഞങ്ങൾ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ കുട്ടിയുടെ കാര്യം ചോദിച്ചു. അവൾ തന്നെ പറഞ്ഞു, അവൾ കുറെ നാളായിട്ടൊരു പുരുഷനെ സ്നേഹിക്കുന്നു, ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നു. അപ്പൊ വളരെ ചെറുപ്പം മുതലേ ഉള്ള പ്രണയമായതുകൊണ്ട് 18 വയസ്സ് കഴിയണം കല്യാണം കഴിക്കണേ. 18-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. വീട്ടുകാരുടെ എതിർപ്പോടുകൂടി, രണ്ട് മതത്തിൽ പെട്ട ആൾക്കാരാണ്, ആൻഡ് ഷീ ഗോട്ട് കൺസീവ്ഡ്. ഗർഭിണിയായിരിക്കുമ്പം ഭർത്താവ് ഒരു ആക്സിഡന്റ് മരിച്ചു പോകുന്നു. രണ്ട് വീട്ടുകാരുമില്ല, ആരുമില്ല, ഈ കുഞ്ഞു മാത്രം. അപ്പൊ ഞാൻ ആ കുട്ടിയടുത്ത് എല്ലാവരും ചോദിക്കുന്നത് പോലെ ഒരു ക്രൂരമായ ചോദ്യമാണ് അവളുടെ അടുത്ത് ചോദിച്ചു, യു ആർ യങ് യു ആർ ബ്യൂട്ടിഫുൾ വൈ ഡോണ്ട് യു ട്രൈ ടു ഹാവ് അനദർ ലൈഫ്, മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചുകൂടെ, ഒരു കല്യാണം കഴിച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പൊ അവൾ പറഞ്ഞ ഉത്തരം, പ്രണയിക്കാൻ തുടങ്ങി ഇത്രയും കൊല്ലമായി, ആ മനുഷ്യൻ മരിച്ചു എന്നത് എല്ലാവരും പറയുന്നു, പക്ഷെ എന്റെ ഹൃദയത്തിൽ അയാൾ അള്ളിപ്പിടിച്ചിരിക്കുന്നു. അവൾ പറഞ്ഞത് ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ മനസ്സിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ മനസ്സിലുണ്ട്, ഭർത്താവ് കൂടെയുള്ള ഒരാൾ എങ്ങനെ വിധവയാകും? എന്നിട്ട് ഞാൻ പറഞ്ഞു, ഭർത്താവ് കൂടെയുള്ള പലരും വിധവകളാണ്, അവരുടെ മനസ്സിൽ ഭർത്താവില്ല, നിങ്ങളാണ് യഥാർത്ഥ സുമംഗലി എന്ന് പറഞ്ഞു. അവര് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. അടുത്ത ദിവസം ഷോയ്ക്കും വന്നു. അന്ന് വന്നത് കളർ സാരി കൊടുത്ത്, പൂ വച്ച്, വളയിട്ട്, മാലയിട്ട് ആണ് വന്നത്. അപ്പൊ ഒരു നാടകത്തിന് എന്ത് മാറ്റം, അല്ലെങ്കിൽ ഒരു വരിക്ക് എത്രമാത്രം മാറ്റങ്ങൾ ഒരു ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്.
1: നമ്മൾ ഈ നാടകത്തിൽ നിന്ന് നമ്മൾ സിനിമയിലേക്ക് വന്നാൽ, താങ്കളുടെ ഒരു നാടകം മയിൽവിലാസമാണ് എന്റെ സിനിമയായിട്ട്, അതിന്റെ സ്ക്രിപ്റ്റും തിരക്കഥയും താങ്കളുടേതായിരുന്നു. അത് കൈകാര്യം ചെയ്ത വിഷയം ഒരു പ്രത്യേക വിഷയം, നമ്മൾ സിനിമകളിൽ അധികം കാണാത്ത ഒരു കോർട്ട് റൂം ഡ്രാമ എന്നൊക്കെ പറയാവുന്ന ജോണറിലുള്ള വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയം, ഒരു പ്രത്യേക പരിതസ്ഥിതി നടക്കുന്ന. അപ്പൊ സിനിമ എന്ന ഇതിലേക്ക് മേൽവിലാസം എന്ന നാടകം പരച്ചു നടപ്പെടുമ്പോൾ ആ ഒരു മീഡിയത്തിലുണ്ടായ മാറ്റം, അത് താങ്കൾ എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്തത്?
0: ഈ രാംദാസ് എന്ന് പറഞ്ഞൊരു നല്ല ഡയറക്ടറാണ് മാധവ രാംദാസ്. അദ്ദേഹമാണ് ഈ സിനിമ വേണം, സിനിമ ആക്കണം എന്ന് പറഞ്ഞത്. ഞാൻ ആകെ പറഞ്ഞത് നാടകത്തിൽ നിന്ന് വ്യത്യാസം വരുത്തരുത് എന്നുള്ളതാണ്. കാരണം എനിക്കൊരു ഈ പറഞ്ഞ വിരഹം എന്ന് പറഞ്ഞത് പ്രണയിതാക്കൾക്ക് മാത്രമല്ലല്ലോ, അല്ലാതെയും വിരഹം ഉണ്ടാവില്ല, അച്ഛനും മകക്കും ഇതുണ്ടാകാമല്ലോ. അപ്പൊ അങ്ങനെ ഒരു വിരഹം പോലെ ഒരു അവസ്ഥ ഞാനും എന്റെ മകളുമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അവൾക്ക് എന്നെ കാണാനും എനിക്ക് അവളെ കാണാനും വയ്യാത്ത അവസ്ഥ, ഞങ്ങൾ രണ്ടുപേരും വെരി വെരി ക്ലോസ്. അങ്ങനെ ഒരു അവസ്ഥയിൽ വന്നപ്പോൾ എഴുതിയതാണ് മേൽവിലാസം. മേൽവിലാസം ഒരു അച്ഛന്റെയും കാണാൻ പറ്റാതിരിക്കുന്ന ഒരു മകളെയും കുറിച്ചുള്ളതാണ്, അവസാനം കാണുന്നു. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് അത് ചെയ്തത്. നാടകം തന്നെ ആയിരിക്കണം, അതിലൊന്ന് മാറ്റം വരുത്താൻ പാടില്ല. ക്യാമറ ഈ ഒരു മുറിക്ക് പുറത്തു പോകരുത് എന്നുള്ള ഒരു നിർബന്ധം ഞാൻ പറഞ്ഞു, അതനുസരിച്ച് ചെയ്തു. അത് ഇന്ത്യൻ പനോരമയിലൊക്കെ എടുത്ത് നാഷണൽ അവാർഡിനൊക്കെ അങ്ങനെയുള്ള ഒരു ശ്രദ്ധ നേടിയ ഒരിതായി. രണ്ടെണ്ണം കൂടെ സിനിമയാകുന്നുണ്ട്, ഒന്ന് ദീർഘചതുരം, പിന്നെ ഒന്ന് ഈ തുടർച്ച തന്നെ. തുടർച്ച കുറച്ച് വലിയ ക്യാൻവാസ് ചെയ്യണം, അത് രാംദാസ് തന്നെ ചെയ്യാനാണ്, മറ്റേ വി കെ പ്രകാശാണ്. ഈ രണ്ടെണ്ണത്തിന്റെ വർക്ക് നടക്കുന്നു.
1: അതുപോലെ ഉസ്താദ് സാക്കിർ ഹുസൈനുമായി ബന്ധപ്പെട്ട് താങ്കൾ പങ്കുവച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച്.
0: അതെ, ഞാൻ ഒരു പ്രോഗ്രാമില് താളം മാത്രം, അതായത് സക്കീർ ഹുസൈന്റെ താളവും ശോഭനയുടെ നൃത്തവും, വേറെ ആരുമില്ല, ഇങ്ങനെ ഒരെണ്ണം പ്ലാൻ ചെയ്തു. എന്നിട്ട് കുറെയൊക്കെ മുൻപോട്ട് പോയി. ഞാൻ പറഞ്ഞതുകൊണ്ടല്ല, എനിക്ക് അംജദ് അലിഖാന്റെ അടുത്താണ് കൂടുതൽ അടുപ്പം. ശോഭന ഡാൻസ് ചെയ്യും എന്നുള്ള ആ ഒരു താല്പര്യത്തില് അദ്ദേഹം എഗ്രി ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ ഇത് കൊടുത്തു കഴിഞ്ഞു

0: അവർക്ക് ഇത് ചെയ്യാൻ പറ്റും. അങ്ങനെ മൂന്നുപേരും നമ്മൾ ഫോണിൽ കൂടെയൊക്കെ ഡിസ്കസ് ചെയ്ത് ഇത് നമുക്ക് സൂര്യയിൽ അവതരിപ്പിക്കാം. സക്കീർ ഹുസൈൻ പ്ലേയിങ് തബല, ശോഭന പെർഫോമിങ് ഓൺ സ്റ്റേജ് ഭരതനാട്യം, ഇങ്ങനെ ഒരെണ്ണം പ്ലാൻ ചെയ്യണം. രണ്ടുപേർ മാത്രം ജുഗൽബന്ദി പോലെ. അപ്പോഴാണ് മരിച്ചത്. അതാണ് ദാറ്റ് ഈസ് അന്ന് ഞാൻ ഒരു ആർട്ടിക്കിൾ എഴുതിയത്, എൻ അൺഫുൾഫിൽഡ് ഡ്രീം ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞിട്ട് എഴുതിയത്.
1: താങ്കളുടെ മക്കളുടെ പേര് സീത എന്നും ലക്ഷ്മണൻ എന്നുമാണ്. ഈ ഒരു പേരുകളിലേക്ക് എത്തുന്നത് എങ്ങനെയാ?
0: സീത ഒരിക്കലും ലക്ഷ്മണനെ ലക്ഷ്മണ എന്ന് വിളിച്ചിട്ടില്ല, അനുജ എന്നാണ് വിളിച്ചിട്ടുള്ളത്. നമ്മുടെ രാമായണത്തിൽ അറിയാം, പേര് വിളിച്ചിട്ടില്ല. പിന്നെ ലക്ഷ്മണനാണെങ്കിൽ ഒരിക്കൽ പോലും സീതയുടെ മുഖം കണ്ടിട്ടില്ല, കാൽപാദങ്ങളിൽ നോക്കിയാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഒരു ബന്ധം അനിയനും ചേച്ചിയും ഇവർ തമ്മിൽ ഉണ്ടാകണം എന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം. ആ രീതിയിലാണ് സീതയും ലക്ഷ്മണനും എന്നുള്ള പേര് ഞാൻ ഇടാൻ കാരണം.
1: നമ്മൾ വീണ്ടും സൂര്യയിലേക്ക് വന്നാൽ 1977 സൂര്യ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നിപ്പോ പുറത്തു പോകുന്ന കുട്ടികൾക്ക് അറിയാം, ഈ വോളണ്ടിയറിംഗ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനകൾ പ്രവർത്തിക്കുകയൊക്കെ, ഇപ്പൊ വിദേശ പഠനത്തിന് പോകുന്നവർക്കൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്ന കാര്യമാണ് ഏതെങ്കിലുമൊക്കെ സംഘടനകളിൽ വോളണ്ടിയറായിട്ട് പ്രവർത്തിച്ചിരുന്നു. അപ്പൊ വോളണ്ടിയറിംഗ് എന്ന ഒരു ആശയത്തിന്റെ പുറത്താണ് സൂര്യ കൂടുതലായി 20-ലധികം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നത്. ആ ഒരു ആശയം തുടക്കം മുതലേ അത് വന്നതിനെ കുറിച്ച്, ആ ഒരു ആശയത്തിൽ ഒന്ന് ഇപ്പോഴും തുടർന്നു പോകുന്നതിനെ കുറിച്ച് കൂടി.
0: സൂര്യ തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങളൊരു തീരുമാനം എടുത്തിരുന്നു, ഒന്ന് ഈ ടിക്കറ്റഡ് ഷോസ്, കമേഴ്സ്യൽ ആക്ടിവിറ്റീസ് അങ്ങനെയുള്ളത് ഇല്ല എന്നുള്ളത്. ആര് ഇതിനകത്ത് വർക്ക് ചെയ്താലും ഇറ്റ് ഷുഡ് ബി എ വോളണ്ടറി സർവീസ്. നമ്മളിപ്പം ഭരതനാട്യത്തിന് വേണ്ടിയിട്ടോ മോഹിനിയാട്ടത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നാടകങ്ങൾക്ക് വേണ്ടിയിട്ടോ പൂരക്കളിക്കോ തെയ്യത്തിനോ ഒക്കെ വേണ്ടിയിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ നാടിനോട് ചെയ്യുന്ന ഒരു സൽക്കർമ്മമാണെന്ന് മാത്രം കരുതുന്നവർ വന്നാൽ മതി. ഇത് പ്രവർത്തിക്കണമെങ്കിൽ എനിക്ക് പൈസ തരണം എന്ന് പറയുന്നവരെ നമ്മൾ എടുക്കില്ല. അടുത്ത കൊല്ലം 50-ാമത്തെ വർഷമാണ് സൂര്യയുടെ. പിന്നെ ചില ആൾക്കാരൊക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തും. അവർ പറയും, നിങ്ങളൊരു കാര്യം ചെയ്യും, നാളെ എനിക്ക് ഹോളിഡേ ആണ്, ഞാൻ എന്റെ കാറും ഡ്രൈവറെയും വിട്ടുതരാം, നിങ്ങൾ ടാക്സി ഒന്നും എടുക്കണ്ട, എന്റെ കാർ ഉപയോഗിച്ചുള്ളൂ എന്ന് പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യാനുള്ള ഒരു എനർജി കിട്ടും. ഞാൻ ISRO ജോലി ചെയ്യുമ്പോൾ നമ്മുടെ സൂര്യയുടെ ടൈം 6:45 ആണ്, കാരണം 5:30 അവിടുന്ന് വരാൻ പറ്റും ബസ്സിൽ. ഇവിടെ വരുമ്പോൾ ഒരു 6:30 വീട്ടിൽ പോയി കുളിച്ച് ഉടനെ സൂര്യയുടെ പ്രോഗ്രാം തുടങ്ങാനായിട്ട്, എല്ലാ പ്രോഗ്രാമും സൂര്യയുടെ 6:30. അപ്പം നമ്മൾ ഇങ്ങനെ ഓഫീസിലെ ജോലി കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് ടാഗോർ തിയേറ്ററിലോ എവിടെയാണെന്ന് പറഞ്ഞാൽ വരുമ്പോൾ ക്യൂ ഉണ്ടാവും അകത്ത് കയറാനായിട്ട്. ആൾക്കാർ കയറുമ്പോൾ ചിലര് മുന്നോട്ട് വന്നിട്ട് പറയും, നിങ്ങൾ ഓഫീസിൽ നേരെ വരികയല്ലേ, ഒന്നും കഴിച്ചു കാണില്ല എന്ന് പറഞ്ഞിട്ട് വടയോ അവർ വീട്ടിലുണ്ടാക്കിയ എന്തെങ്കിലും നമ്മുടെ തരും. ഇതൊക്കെ ഒരു എന്താ പറയുക, മുന്നോട്ട് പോകാനുള്ള ഒരു വലിയ സ്ട്രെങ്ത്, എനർജി, മോട്ടിവേഷൻ ഒക്കെ തരുന്നതല്ലേ, അതാണ്. പിന്നെ അവാർഡ് കൊടുക്കില്ല എന്നൊരു തീരുമാനം എടുത്തിരുന്നു.
1: താങ്കളൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ, എഞ്ചിനീയറിംഗ് സിസ്റ്റം ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ചോദ്യം, സൂര്യ പോലുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതൊരു വ്യക്തിയുടെ ഒരു ബ്രെയിൻ ചൈൽഡ് എന്നതിനപ്പുറത്തേക്ക് ഇത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമായി അവരുടെ കാലശേഷവും പ്രവർത്തിക്കുന്ന തരത്തിലുള്ള എന്ത് ഡിസൈനാണ് താങ്കൾ എന്ന എഞ്ചിനീയർ ഈ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്?
0: എഞ്ചിനീയർ എന്നുള്ള രീതിയിലല്ല, ഒരു കലാസ്വാദകൻ എന്ന രീതിയിൽ. ഐ ഹാവ് എ സെക്കൻഡ് ലൈൻ ഓഫ് പീപ്പിൾ. ആ ലൈനിന്റെ പേരാണ് സൂര്യകിരൺ എന്നാണ് അതിന്റെ പേര്. അപ്പോൾ ഐ എം ട്രെയിനിങ് ദ യങ്സ്റ്റേഴ്സ്. 6:30 പ്രോഗ്രാമിന് ഞാൻ 6:40 വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അതുവരെയുള്ള എല്ലാ ജോലികളും ചെയ്യുന്നത് സൂര്യകിരണിലെ ആൾക്കാരാണ്. ഞാൻ ഒരു ദിവസം പോയില്ലെങ്കിലും പരിപാടി നടക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ആൻഡ് ഐ ഹാവ് ട്രസ്റ്റ് ഇൻ ദം. അതുകൊണ്ട് അതിന് ഒരു പ്രയാസം ഉണ്ടാവില്ല, തുടർന്ന് തന്നെ പോകണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം.
1: എന്തായാലും താങ്കളുടെ മുന്നോട്ടുള്ള ഈ യാത്രയ്ക്ക് എല്ലാവിധമായ ആശംസകളും. താങ്കളുടെ വിലയേറിയ സമയം നമ്മുടെ ആകാശവാണി സ്റ്റുഡിയോയിലെത്തി, സുദീർഘമായ താങ്കളുടെ ഒരു ജീവിതം അതിന്റെ ഒരു നേർചിത്രം തന്നെ ശ്രോതാക്കൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഞങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചതിന് നന്ദി.
0: സന്തോഷം. താങ്ക് യു.
2: നേർമൊഴിയിൽ ഇതുവരെ കേട്ടത് നാടകകൃത്തും സംവിധായകനും കേരള സംഗീത നാടക അക്കാദമി മുൻ ചെയർമാനുമായ സൂര്യ കൃഷ്ണമൂർത്തിയുമായുള്ള അഭിമുഖം. സ്റ്റുഡിയോയിൽ ഒപ്പം MK ദിലീപ്.
3: നേർമൊഴി സമാപിക്കുന്നു.
4: കിടപ്പ് രോഗികളായ വയോജനങ്ങളുടെ സംരക്ഷണം, അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ സിന്ധു എൽ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭക യാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം youth.airtvm@gmail.com അല്ലെങ്കിൽ 8281423305 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിന്റെ വിവരങ്ങളും വാട്സ്ആപ്പ് ചെയ്യുക. വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി 8281423305.
1: സംഗീത സരണി മൃദംഗപാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ആകാശവാണി സമയം 8:30. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്താണെന്ന് ശ്രദ്ധിക്കാം. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, അഥവാ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള കേന്ദ്ര പദ്ധതി. ഒരു കാലത്ത് വിദ്യാഭ്യാസത്തിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും അകന്ന് ഒറ്റപ്പെട്ടു നിന്നുപോയ പെൺകുട്ടികളെ സംബന്ധിച്ച് അവരുടെ ജീവിതം വളരെ പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. എന്നാൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം അവർ മെച്ചപ്പെട്ട നിലയിലേക്കും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കും അവരെ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ പെൺകുട്ടികൾക്ക് കൈത്താങ്ങാവുന്ന ഒരു പദ്ധതിയാണ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള കേന്ദ്ര പദ്ധതി, അഥവാ നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. 14 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഈ പദ്ധതിയിൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. 8-ാം ക്ലാസ് പാസ്സായ കുട്ടികളെയാണ് ഈ പദ്ധതിയിലേക്ക് പരിഗണിക്കുന്നത്. ഇതിനായി അനുശാസിക്കുന്ന ചില മാനദണ്ഡങ്ങളും ഒരു നിശ്ചിത തുകയുടെ നിക്ഷേപവും തുക ലഭിക്കാനുള്ള യോഗ്യതയുമൊക്കെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. അവ എന്താണെന്നും എങ്ങനെയാണ് ഇത് യോഗ്യതയുള്ള പെൺകുട്ടികളിലേക്ക് ഈ പ്രയോജനം ലഭിക്കുന്നതെന്നും ശ്രദ്ധിക്കാം. ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 8-ാം ക്ലാസ് വിജയിച്ച വിദ്യാർത്ഥിനികൾ, കസ്തൂർബാ ഗാന്ധി ബാലിക വിദ്യാലയത്തിൽ നിന്ന് 8-ാം ക്ലാസ് വിജയിച്ച വിദ്യാർത്ഥിനികൾ എന്നിവരെയാണ്. അതായത് സമൂഹത്തിൽ പിന്നാക്കാവസ്ഥയിലായ SC/ST വിദ്യാർത്ഥികൾക്ക് ഒരു കൈത്താങ്ങായാണ് ഈ പദ്ധതി നിലവിൽ വന്നത്. 9-ാം ക്ലാസ്സിൽ ചേരുന്ന വർഷം പെൺകുട്ടികൾക്ക് March 31 16 വയസ്സിൽ താഴെയായിരിക്കണം പ്രായം. ഈ പദ്ധതിയിൽ ചേരുന്നതിനായി കുറച്ചുപേരെ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്ന് നോക്കാം. വിവാഹിതരായ പെൺകുട്ടികൾ, സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾ എന്നിവയിൽ പഠിക്കുന്നവർ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, നവോദയ വിദ്യാലയങ്ങൾ, CBSE അഫിലിയേറ്റഡ് സ്കൂളുകൾ തുടങ്ങി കേന്ദ്ര സർക്കാർ നടത്തുന്ന സ്കൂളുകളിൽ ചേരുന്ന പെൺകുട്ടികൾ എന്നിവരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ പദ്ധതിക്കായി തിരഞ്ഞെടുക്കപ്പെടുന്ന പെൺകുട്ടിയുടെ പേരിൽ ഒരു നിക്ഷേപം നടത്തുകയും നിശ്ചിത വയസ്സ് കഴിയുമ്പോൾ പെൺകുട്ടിക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിലുമാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതായത് ഈ സ്കീമിൽ ചേരുന്ന ഓരോ വിദ്യാർത്ഥിനിയുടെ പേരിലും 3000 രൂപ പൊതുമേഖലാ ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ നിക്ഷേപിക്കുകയും 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ നിക്ഷേപവും പലിശയും പെൺകുട്ടിക്ക് ലഭിക്കുകയും ചെയ്യും. സ്ഥിര നിക്ഷേപമായാണ് കുട്ടിയുടെ പേരിൽ ഈ തുക കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുന്നത്. 18 വയസ്സാണ്.

0: വരെ ഈ പണം പിൻവലിക്കാൻ കഴിയില്ല. എന്നാൽ 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ ഇത് പിൻവലിക്കുകയും ചെയ്യാം. ഈ തുകയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്തെന്നാൽ ഈ തുക കാലാവധി എത്തുന്നതിന് മുമ്പ് പിൻവലിക്കാനോ പലിശ വാങ്ങാനോ അനുവാദമില്ല. ഒരു ഗുണഭോക്താവ് എന്ന നിലയിൽ ബാങ്കിന്റെ പാസ്ബുക്കോ സ്ഥിര നിക്ഷേപത്തിന്റെ സർട്ടിഫിക്കറ്റോ പെൺകുട്ടിക്ക് നൽകും. 18 വയസ്സ് തികയുമ്പോൾ ഈ തുക പെൺകുട്ടിക്ക് ലഭിക്കും എന്ന് പറഞ്ഞല്ലോ. അതിൽ 18 വയസ്സ് പൂർത്തിയായ 10 ക്ലാസ് വിജയിച്ച ഗുണഭോക്താവായ പെൺകുട്ടിക്ക് മാത്രമേ ഈ തുക ലഭിക്കുകയുള്ളൂ. 18 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ 10 ക്ലാസ് വിജയിച്ച സർട്ടിഫിക്കറ്റും 9 ക്ലാസ്സിൽ പഠിച്ചതായുമുള്ള സ്ഥാപന തലവന്റെ സാക്ഷ്യപത്രവും ഹാജരാക്കിയാൽ ഗുണഭോക്താവിന് തുക ലഭിക്കും. സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശത്തെ ഭരണകൂടങ്ങൾ, സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളുകൾ, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ എന്നിവയാണ് ഈ കേന്ദ്ര പദ്ധതിയുടെ പങ്കാളികളായി നിയോഗിച്ചിട്ടുള്ളത്. പെൺകുട്ടികളുടെ സെക്കൻഡറി വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ പദ്ധതി നമ്മുടെ സമൂഹത്തിലെ SC/ST വിദ്യാർത്ഥികളുടെ ഇടയിൽ കാലോചിതമായ പരിഷ്കരണത്തിന് ഇടയായി തീരുമെന്നതിൽ സംശയമില്ല. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള ഈ കേന്ദ്ര പദ്ധതിയായ നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന പദ്ധതി നമ്മുടെ സമൂഹത്തിൽ മികച്ച മാറ്റത്തിന് വഴിയൊരുക്കും എന്ന് നിസ്സംശയം പറയാം.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. രാഷ്ട്രപതി ഭവനിൽ ഇന്ന് നടന്ന നീതി ആയോഗ് 11ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. സ്ത്രീകൾ നയിക്കുന്ന വികസനമാണ് വികസിത ഭാരതത്തിനായുള്ള യാത്രയിൽ സുപ്രധാനമെന്ന് പ്രധാനമന്ത്രി യോഗത്തിൽ പറഞ്ഞു. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്തം ആവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുത്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയായ 43-കാരന് നിപ്പ സ്ഥിരീകരിച്ചു. രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ 77 പേരാണുള്ളത്. ഇതിൽ 58 പേർ ആരോഗ്യപ്രവർത്തകരും 14 പേർ കുടുംബാംഗങ്ങളുമാണ്. ഹൈറിസ്ക് വിഭാഗത്തിലുള്ള 13 പേർക്ക് ക്വാറന്റൈൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമ്പർക്ക പട്ടികയിലുള്ള ആർക്കും നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രോഗിയുടെ റൂട്ട്മാപ്പ് ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ജനങ്ങളുടെ സംശയ നിവാരണത്തിനായി കോഴിക്കോട് കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. 0495-23-7301, 9072-00-77-77-77-77 എന്നീ നമ്പരുകളിൽ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടാം. നിപ്പ ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്നുകൾക്ക് യാതൊരു ക്ഷാമവുമില്ലെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട് ജില്ലകളിലായി 20 ഷിഗല്ല കേസുകൾ സ്ഥിരീകരിച്ചതായും ആരോഗ്യമന്ത്രി. ആകെ 514 പേരെയാണ് രോഗലക്ഷണങ്ങളെ തുടർന്ന് പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. ഹോട്ടലുകളിലും തട്ടുകടകളിലും ഭക്ഷ്യസുരക്ഷാ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിപ്പ, ഷിഗല്ല രോഗബാധകളെ സംബന്ധിച്ച സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ശ്രീ കെ മുരളീധരൻ വ്യക്തമാക്കി. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. യുഎസ് നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തി സർക്കാർ പ്രതിഷേധം അറിയിച്ചതായി ന്യൂഡൽഹിയിൽ അന്തർമന്ത്രാലയ യോഗത്തിനുശേഷം വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. കപ്പലിന് നേരെ ഇന്നലെ രാത്രിയാണ് യുഎസ് മിസൈൽ ആക്രമണമുണ്ടായത്. മരണമടഞ്ഞ നാവികരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ എല്ലാ സഹായവും നൽകുമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോണോവാൾ പറഞ്ഞു. പശ്ചിമേഷ്യയെ കൂടുതൽ സംഘർഷത്തിലാക്കി ആക്രമണങ്ങൾ തുടർന്ന് അമേരിക്കയും ഇറാനും. ഇറാനിലെ സൈനിക സംവിധാനങ്ങൾ ലക്ഷ്യമിട്ടാണ് തുടർച്ചയായ 2 ദിവസവും അമേരിക്ക ആക്രമണം നടത്തിയത്. ഗൾഫ് മേഖലയിലെ യുഎസ് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാനും പ്രത്യാക്രമണം നടത്തി. ഹോർമുസ് കടലിടുക്ക് പൂർണമായും അടച്ചതായി ഇറാൻ അറിയിച്ചെങ്കിലും ഇറാന്റെ അവകാശവാദം അമേരിക്ക തള്ളി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 14 മുതൽ 18 വരെ ഫ്രാൻസിലും സ്ലോവാക്യ

0: കെയിലും സന്ദർശനം നടത്തും. 52-ാമത് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്കയും മെക്സിക്കോയും കാനഡയും സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുക. മെക്സിക്കോയിലെ ചരിത്ര പ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്റ്റെക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ മത്സരത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 10-ാം പതിപ്പിന് നാളെ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. അടുത്ത മാസം 5-ാണ് ഫൈനൽ. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഹർമൻപ്രീത് കൌർ ഇന്ത്യൻ സംഘത്തെ നയിക്കും. ഫിഫ ലോകകപ്പ് ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഫുട്ബോൾ ആരാധകരെ ലക്ഷ്യമിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സൈബർ തട്ടിപ്പുകൾ നടക്കുന്നതായി കേരള പോലീസ്. മത്സരങ്ങൾ കാണാൻ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന APK ഫയലുകൾ ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യരുതെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ഫ്രീ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ, അൺലിമിറ്റഡ് സ്പോർട്സ് ആക്സസ്, വാച്ച് ഓൾ മാച്ചസ് ഫ്രീ തുടങ്ങിയ വാഗ്ദാനങ്ങൾ വിശ്വസിക്കരുതെന്നും സൈബർ സാമ്പത്തിക തട്ടിപ്പ് സംഭവിച്ചാലുടൻ 1930 എന്ന നമ്പറിൽ പരാതി നൽകണമെന്നും പോലീസ് അറിയിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്നും ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ഉൾപ്പെടെ 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ഒരു ഗാനം കേൾക്കാം. ആ രാത്രി എന്ന ചിത്രത്തിനുവേണ്ടി S. ജാനകി പാടിയത്. രചന പൂവച്ചൽ ഖാദർ, ഇളയരാജയുടെ സംഗീതം.

0: And Tanvi Sharma advanced to the women's singles quarterfinals of the Australian Open in Sydney today. Two-time Olympic medalist Sindhu defeated compatriot Isharani Barua in the round of 16. She will next face Chen Su Yu. In another All-India pre-quarterfinal clash, Tanvi Sharma overpowered Malvika Bansal. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi says India's growth story continues to inspire the world as major economies are facing uncertainty. Chairs 11th Governing Council meeting of Niti Aayog in New Delhi. Centre and governments of Assam and Nagaland ink an MOU for exploration and production of crude oil and natural gas. New Delhi strongly condemns US strikes on oil ship which killed three Indian sailors off the coast of Oman. Summons U.S. Chargé d'Affaires to lodge protest. In badminton, P.V. Sindhu and Tanvi Sharma advanced to women's singles quarterfinals of Australian Open. And FIFA World Cup 2026 to kick off tonight. Mexico to take on South Africa in the opening encounter at Estadio Azteca in Mexico City. That is all in the news at 9. Good night.
1: സമയം 9:15.
2: ആകാശവാണി വിദ്യാഭ്യാസ രംഗം.
1: കോഴ്സുകൾ, സാധ്യതകൾ, പ്രത്യേക പരിപാടി. പത്താം ക്ലാസ്സിന് ശേഷം കേവലം ഒരു പരീക്ഷാ വിജയത്തിനപ്പുറം പത്താം ക്ലാസ് പരീക്ഷാഫലം ഒരു കുട്ടിയുടെ ആഗ്രഹങ്ങളും അഭിരുചികളും ഏത് ദിശയിലേക്ക് തിരിയണമെന്ന് നിശ്ചയിക്കുന്ന ആദ്യത്തെ ഔദ്യോഗിക പടിയാണ്. പലപ്പോഴും മാതാപിതാക്കളുടെ അമിതമായ താൽപര്യങ്ങൾക്ക് വഴങ്ങിയോ സഹപാഠികളുടെയും സുഹൃത്തുക്കളുടെയും ഒഴുക്കിനൊപ്പം ചിന്തിക്കാതെ സഞ്ചരിച്ചോ കോഴ്സുകൾ തിരഞ്ഞെടുക്കുകയും പിന്നീട് ഉപരിപഠനകാലത്ത് പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന തെറ്റായ പ്രവണത ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്.
3: ഉപരിപഠനകാലത്ത് ഇന്നും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്ന ജനറൽ ഹയർ സെക്കൻഡറി കോഴ്സുകളിൽ പ്രധാനമായും സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നീ മൂന്ന് സ്ട്രീമുകളിലായി 45-ലധികം വ്യത്യസ്ത വിഷയങ്ങളുടെ കോമ്പിനേഷനുകൾ ലഭ്യമാണ്. എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, പാരാമെഡിക്കൽ, അലൈഡ് സയൻസ് മേഖലകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സയൻസ് ഗ്രൂപ്പിൽ 9 സബ്ജക്ട് കോമ്പിനേഷനുകൾ തെരഞ്ഞെടുക്കാം. ഹയർ സെക്കൻഡറിയിൽ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയോടൊപ്പം ബയോളജിയോ കമ്പ്യൂട്ടർ സയൻസോ ഇലക്ട്രോണിക്സോ ഇൻഫർമേഷൻ ടെക്നോളജിയോ പഠിക്കാനുള്ള അവസരമുണ്ട്. മെഡിക്കൽ, പാരാമെഡിക്കൽ ബിരുദ പഠനം ലക്ഷ്യമിടുന്നവർ ബയോളജി അടങ്ങിയ കോമ്പിനേഷനുകളും എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സാങ്കേതിക ഗവേഷണ രംഗങ്ങൾ ആഗ്രഹിക്കുന്നവർ മാത്സ് പ്രധാന വിഷയമായുള്ള കോമ്പിനേഷനുകളും തെരഞ്ഞെടുക്കേണ്ടത് അനിവാര്യമാണ്.
1: ബാങ്കിംഗ്, ചാർട്ടേഡ് അക്കൗണ്ടൻസി, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൌണ്ടിംഗ്, കോർപ്പറേറ്റ് മാനേജ്മെന്റ്, ധനകാര്യ വിശകലനം തുടങ്ങിയ ആഗോള സാമ്പത്തിക മേഖലകളിലേക്ക് വഴി തുറക്കുന്നതാണ് ഹയർ സെക്കൻഡറിയിലെ കൊമേഴ്സ് ഗ്രൂപ്പ്. ഇതിൽ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ് എന്നിവയോടൊപ്പം മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നിവ ചേർത്തുള്ള 4 വ്യത്യസ്ത കോമ്പിനേഷനുകൾ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ലഭ്യമാണ്. ഗണിതശാസ്ത്രത്തിലും സാമ്പത്തിക കാര്യങ്ങളിലും ബിസിനസ് ആശയങ്ങളിലും മികച്ച അഭിരുചിയുള്ളവർക്ക് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ മേഖലയാണ് ഇത്. ബികോം, ബിബിഎ, ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് കോഴ്സുകൾ എന്നിവയിലേക്ക് പോകാൻ കൊമേഴ്സ് പഠനം സഹായിക്കും. അതേസമയം സിവിൽ സർവീസ്, നിയമപഠനം, ജേർണലിസം, സോഷ്യൽ വർക്ക്, സൈക്കോളജി, അന്താരാഷ്ട്ര ബന്ധങ്ങൾ തുടങ്ങിയ ഉന്നത മാനവിക മേഖലകളെ ലക്ഷ്യം വയ്ക്കുന്നവർക്കായി ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിൽ വിശാലമായ അവസരങ്ങളുണ്ട്. പൊളിറ്റിക്കൽ സയൻസ്, ജിയോഗ്രഫി, സോഷ്യോളജി, ജിയോളജി, സൈക്കോളജി, നരവംശശാസ്ത്രം അഥവാ ആന്ത്രപ്രണർ.

0: ടെക്നോളജി തുടങ്ങിയ 31-ലധികം വൈവിധ്യമാർന്ന സബ്ജക്ട് കോമ്പിനേഷനുകൾ ഹ്യൂമാനിറ്റീസിലുണ്ട്.
1: കേവലം പൊതുവിദ്യാഭ്യാസത്തിനപ്പുറം പ്ലസ് ടു സർട്ടിഫിക്കറ്റിനൊപ്പം പ്രായോഗികമായ ഒരു തൊഴിൽ നൈപുണ്യം കൂടി സ്വന്തമാക്കാൻ സഹായിക്കുന്ന വിപ്ലവകരമായ വിദ്യാഭ്യാസ സംവിധാനമാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അഥവാ VHSE. എഞ്ചിനീയറിംഗ്, അഗ്രികൾച്ചർ, ആനിമൽ ഹസ്ബൻഡറി, ഹെൽത്ത് കെയർ, ബിസിനസ് തുടങ്ങിയ 5 പ്രധാന മേഖലകളിലായി 35 അത്യാധുനിക കോഴ്സുകൾ VHSE ഇന്ന് നൽകുന്നുണ്ട്. മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ്, അഗ്രികൾച്ചർ സയൻസ്, ഗ്രാഫിക് ഡിസൈൻ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. 2 ഈ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ഉപരിപഠനത്തിന് അർഹതയുണ്ടെന്ന് മാത്രമല്ല, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന പോളിടെക്നിക് ഡിപ്ലോമ അഡ്മിഷനുകളിൽ 2% പ്രത്യേക സീറ്റ് സംവരണവും സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. സാങ്കേതിക വിദ്യാഭ്യാസത്തിൽ 3 പ്രായോഗിക ഡിപ്ലോമ കോഴ്സുകൾ നൽകുന്ന പോളിടെക്നിക്കുകളും 10 കഴിഞ്ഞവർക്ക് വലിയ കരിയർ സാധ്യതയാണ് ഒരുക്കുന്നത്. മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ, കെമിക്കൽ, ഓട്ടോമൊബൈൽ എന്നീ പരമ്പരാഗത ശാഖകൾക്ക് പുറമെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്ലൌഡ് കമ്പ്യൂട്ടിംഗ്, സൈബർ സെക്യൂരിറ്റി, ഇലക്ട്രോണിക്സ് ആന്റ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ പുതിയ കോഴ്സുകളും ഇന്ന് പോളിടെക്നിക്കുകളിൽ ലഭ്യമാണ്. പോളിടെക്നിക് ഡിപ്ലോമ പൂർത്തിയാക്കുന്നവർക്ക് ലാറ്ററൽ എൻട്രി വഴി ബിടെക് 2 നേരിട്ട് പ്രവേശനം നേടാനുള്ള മികച്ച അവസരവുമുണ്ട്.
0: ചുരുങ്ങിയ കാലയളവിൽ പഠനം പൂർത്തിയാക്കി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ ആഗോള വ്യവസായ മേഖലകളിലോ പെട്ടെന്ന് ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് നാഷണൽ കൌൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിംഗിന്റെ അഥവാ NCVT നേരിട്ടുള്ള അംഗീകാരമുള്ള IIT കോഴ്സുകൾ തിരഞ്ഞെടുക്കാം. ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, ടേണർ, ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, മെക്കാനിക്, മോട്ടോർ വെഹിക്കിൾ, റെഫ്രിജറേഷൻ ആന്റ് എയർ കണ്ടീഷനിംഗ് തുടങ്ങിയ മേഖലകളിൽ മികച്ച പ്രായോഗിക പരിശീലനമാണ് ഇവിടെ ലഭിക്കുന്നത്. IIT പഠനം പൂർത്തിയാക്കുന്ന മിടുക്കരായ കുട്ടികൾക്ക് ഇന്ത്യൻ റെയിൽവേ, ഡിഫൻസ്, ഇസ്രോ, പൊതുമരാമത്ത് വകുപ്പുകൾ, വലിയ സ്വകാര്യ വ്യവസായശാലകൾ എന്നിവിടങ്ങളിൽ ടെക്നിക്കൽ അസിസ്റ്റന്റായും ടെക്നീഷ്യനായും വേഗത്തിൽ നിയമനം ലഭിക്കാറുണ്ട്. ഇതുകൂടാതെ വിനോദസഞ്ചാര മേഖലയിലെ അനന്തമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന ട്രാവൽ ആന്റ് ടൂറിസം, ഹോട്ടൽ മാനേജ്മെന്റ്, ഫാഷൻ ടെക്നോളജി, പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിംഗ് അഥവാ നഴ്സറി അധ്യാപക പരിശീലനം, ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സുകൾ, ആയുർവേദ അല്ലെങ്കിൽ ഹോമിയോഫാർമസി കോഴ്സുകൾ എന്നിവയെല്ലാം 10 ശേഷം സ്വയം തൊഴിലിനും പെട്ടെന്നുള്ള നിയമനങ്ങൾക്കും സഹായിക്കുന്ന ഹ്രസ്വകാല പ്രായോഗിക കോഴ്സുകളാണ്.
1: 10 ശേഷമുള്ള പഠനം തെരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില നൂതനമായ അക്കാദമിക് മാറ്റങ്ങളെക്കുറിച്ചും സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളെക്കുറിച്ചും ഇനി വിശദമായി പരിശോധിക്കാം. ഇന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൈപുണ്യ വികസനത്തിന് അതായത് സ്കിൽ ഡെവലപ്മെന്റിന് വളരെ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ഇതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജന PMKVY, കേരള സർക്കാരിന്റെ ASAP അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം എന്നിവ വഴി 10 കഴിഞ്ഞവർക്കായി ഒട്ടനവധി ഹ്രസ്വകാല സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ്, മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ, സോളാർ പാനൽ ഇൻസ്റ്റലേഷൻ ടെക്നീഷ്യൻ, ബ്യൂട്ടി കൾച്ചർ ആന്റ് ഹെയർ സ്റ്റൈലിംഗ്, CCTV ഇൻസ്റ്റലേഷൻ എന്നീ കോഴ്സുകൾ ഇതിൽ പ്രധാനപ്പെട്ടവയാണ്.
0: കല, കായികം, സാംസ്കാരിക മേഖലകളിൽ താൽപര്യമുള്ള വിദ്യാർത്ഥികൾക്ക് 10 ശേഷം തിളങ്ങാൻ പ്രത്യേക സ്ഥാപനങ്ങളും കോഴ്സുകളുമുണ്ട്. തൃശൂരിലെ ചെറുതുരുത്തിയിലുള്ള വിഖ്യാതമായ കേരള കലാമണ്ഡലം 10 കഴിഞ്ഞവർക്ക് ഹയർ സെക്കൻഡറി കോഴ്സുകളോടൊപ്പം കഥകളി, ഭരതനാട്യം, മോഹിനിയാട്ടം, കൂടിയാട്ടം, ചെണ്ട, മദ്ദളം തുടങ്ങിയ ശാസ്ത്രീയ കലകളിൽ പ്രൊഫഷണൽ പരിശീലനം നൽകുന്നുണ്ട്. സംഗീതത്തിലും നൃത്തത്തിലും ഔദ്യോഗിക കരിയർ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇത് വലിയൊരു സുവർണ അവസരമാണ്.

0: അതുപോലെ തന്നെ ലളിതകലകളിൽ അഭിരുചിയുള്ളവർക്ക് തിരുവനന്തപുരം മാവേലിക്കര ഫൈനാൻസ് കോളേജുകളിലും തൃശൂർ ഫൈനാൻസ് കോളേജിലും നടത്തുന്ന ഫൈനാൻസ് ഡിപ്ലോമ കോഴ്സുകൾക്ക് ചേരാവുന്നതാണ്. പെയിന്റിംഗ്, സ്കൾപ്ചർ അഥവാ ശില്പകല, അപ്ലൈഡ് ആർട്സ് എന്നിവയിൽ വലിയൊരു കരിയർ പടുത്തുയർത്താൻ ഇത്തരം സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികളെ സഹായിക്കുന്നു. കായിക രംഗത്ത് താൽപര്യമുള്ള കുട്ടികൾക്കായി സ്പോർട്സ് ഡിവിഷനുകളിലും പ്രത്യേക സ്പോർട്സ് കോട്ട സീറ്റുകളിലും ഹയർ സെക്കൻഡറി അഡ്മിഷനുകളിൽ സർക്കാർ ലഭ്യമാക്കിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്.
1: പ്രതിരോധ മേഖലയോട് അതീവ താൽപര്യമുള്ള രാജ്യസ്നേഹികളായ കുട്ടികൾക്ക് 10-ാം ക്ലാസ്സിന് ശേഷം ഇന്ത്യൻ സായുധ സേനകളുടെ ഭാഗമാകാൻ അവസരമുണ്ട്. കായികക്ഷമതയും കൃത്യമായ ശാരീരിക യോഗ്യതയുമുള്ള കുട്ടികൾക്ക് കഠിനമായ പ്രവേശന പരീക്ഷകളിലൂടെ രാജ്യത്തെ സേവിക്കാനുള്ള ഈ സുവർണ കരിയർ സ്വന്തമാക്കാം. കൂടാതെ കേന്ദ്ര സർക്കാരിന്റെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന കോൺസ്റ്റബിൾ GD പരീക്ഷകൾ, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് പരീക്ഷകൾ എന്നിവയും 10-ാം ക്ലാസ് കഴിഞ്ഞവർക്ക് കേന്ദ്ര സർക്കാർ ജോലി നേടാനുള്ള മികച്ച മാർഗങ്ങളാണ്. നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന LDC, ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് തുടങ്ങിയ പരീക്ഷകൾക്കും 10-ാം ക്ലാസ് അടിസ്ഥാന യോഗ്യതയായി നിശ്ചയിച്ചിട്ടുള്ളതാണ്. പ്ലസ് ടു പഠനത്തോടൊപ്പം തന്നെ ഇത്തരം മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നത് ഭാവിയിൽ സർക്കാർ ജോലി എന്ന ലക്ഷ്യം വേഗത്തിൽ കൈവരിക്കാൻ കുട്ടികളെ സഹായിക്കും.
0: ഉപരിപഠന കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരുപോലെ പുലർത്തേണ്ട ചില പ്രധാന ജാഗ്രതകളെക്കുറിച്ചുകൂടി സംസാരിക്കേണ്ടതുണ്ട്. പലപ്പോഴും മാർക്കുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം കുട്ടികളെ നിർബന്ധിച്ച് സയൻസ് ഗ്രൂപ്പുകളിൽ ചേർക്കുന്ന രീതി നമ്മൾ കാണാറുണ്ട്. എന്നാൽ കണക്കിലും ശാസ്ത്രത്തിലും താൽപര്യമില്ലാത്ത ഒരു കുട്ടി സയൻസ് ഗ്രൂപ്പ് എടുത്താൽ പ്ലസ് ടു പഠനം ആ കുട്ടിക്ക് വലിയൊരു മാനസിക സമ്മർദ്ദമായി മാറും. കുട്ടിയുടെ അഭിരുചി അളക്കുന്നതിനായി സ്കൂളുകളിൽ നടത്തുന്ന അഭിരുചി പരീക്ഷകളുടെ ഫലങ്ങൾ കൃത്യമായി പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിൽ കരിയർ ഗൈഡൻസ് കൌൺസിലർമാരുടെ സേവനം ലഭ്യമാക്കിയിട്ടുണ്ട്. കുട്ടിയുടെ താൽപര്യങ്ങൾക്കൊപ്പം ആ വിഷയത്തിൽ കുട്ടിക്കുള്ള ഭൌതികമായ കഴിവ് കൂടി വിലയിരുത്തി വേണം ഫൈനൽ തീരുമാനമെടുക്കാൻ. കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് പ്രസ്തുത കോഴ്സിന്റെ ഭാവി സാധ്യതകൾ, ഉപരിപഠന വഴികൾ, ആവശ്യമായി വരുന്ന ചെലവുകൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ രക്ഷിതാക്കൾക്കും ഉണ്ടായിരിക്കണം.
1: അഡ്മിഷൻ പ്രക്രിയകളെക്കുറിച്ചുള്ള വ്യക്തമായ അറിവില്ലായ്മ കാരണം പലർക്കും നല്ല കോളേജുകളിലോ സ്കൂളുകളിലോ സീറ്റുകൾ നഷ്ടപ്പെടാറുണ്ട്. കേരളത്തിൽ ജനറൽ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അഡ്മിഷനുകൾ പൂർണ്ണമായും ഏകജാലക സംവിധാനം വഴിയാണ് നടക്കുന്നത്. 10-ാം ക്ലാസ് പരീക്ഷാഫലം വന്ന ഉടൻ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി കൃത്യമായി ഓപ്ഷനുകൾ നൽകി അപേക്ഷിക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾക്ക് ലഭിച്ച ഗ്രേഡുകളും സ്കൂളുകളിലെ സീറ്റുകളുടെ എണ്ണവും സംവരണ മാനദണ്ഡങ്ങളും അടിസ്ഥാനമാക്കിയാണ് കമ്പ്യൂട്ടർ അധിഷ്ഠിതമായി അലോട്ട്മെന്റുകൾ നടക്കുന്നത്. ഇതുപോലെ തന്നെ പോളിടെക്നിക്, ITI അഡ്മിഷനുകൾക്കും അതത് വകുപ്പുകളുടെ ഓൺലൈൻ പോർട്ടലുകൾ വഴി ഏകജാലക അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷിക്കുന്ന സമയത്ത് വെബ്സൈറ്റുകളിലെ നിർദ്ദേശങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കുകയും നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുകയും വേണം. തെറ്റായ വിവരങ്ങൾ നൽകിയാൽ അലോട്ട്മെന്റ് റദ്ദാകാൻ സാധ്യതയുണ്ട് എന്ന കാര്യം മറക്കരുത്.
0: ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ 10-ാം ക്ലാസ്സിന് ശേഷമുള്ള വിദ്യാഭ്യാസം എന്നത് കേവലം ഒരു സർട്ടിഫിക്കറ്റ് നേടുന്നതിനപ്പുറം സ്വന്തം കരിയറിന്റെ ശക്തമായ അടിത്തറ പണിയുന്ന പ്രക്രിയയാണ്. മാറുന്ന ലോകത്തെ പുതിയ തൊഴിൽ സാധ്യതകളെ കൺതുറന്നു കാണാനും സാങ്കേതികമായി സ്വയം അപ്ഡേറ്റ് ചെയ്യാനും ഓരോ വിദ്യാർത്ഥിയും തയ്യാറാകണം. അന്ധമായ അനുകരണങ്ങൾ ഒഴിവാക്കി സ്വന്തം കഴിവിനെ വിശ്വസിച്ച് ആത്മവിശ്വാസത്തോടെയും ലക്ഷ്യബോധത്തോടെയും പുതിയ അധ്യയന വർഷത്തിലേക്ക് ചുവടുവയ്ക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഹൃദയം നിറഞ്ഞ കരിയർ ആശംസകൾ. കോഴ്സുകൾ സാധ്യതകൾ 10-ാം ക്ലാസ്സിനു ശേഷം പ്രത്യേക പരിപാടി സമാപിക്കുന്നു.

0: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
1: കിടപ്പ് രോഗികളായ വയോജനങ്ങളുടെ സംരക്ഷണം, അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ സിന്ധുയൽ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ. സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

ആകാശവാണി കവരത്തി. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 260.4 മീറ്റർ, അതായത്